ഏറ്റ അമ്മയാണ്. നിന്നെക്കുറിച്ചും എന്റെ രക്ഷകനായ യേശുവിനെ കുറിച്ചും എനിക്ക് പറഞ്ഞു തന്നത്. എന്റെ അമ്മയുടെ കണ്ണുനീരു നിറഞ്ഞ കണ്ണുകളിൽ, അവൾ എനിക്കു വേണ്ടി സഹിച്ച ത്യാഗഭാരങ്ങളിൽ, വ്യാകുല മാതാവേ നിന്നെ ഞാൻ നേരിട്ട്

റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 1, ക്രിസ്തുവർഷം 2026 ജൂലൈ 17, വെള്ളിയാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ പെൻസിഗർ റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

ഈ ഭൂമിയിൽ എന്നാണ് നാം ജീവിക്കുക? ഉത്തരം വളരെ ലളിതമാണ്. നാം ഒക്കെ ജീവിക്കുന്നത് ഇന്നാണ്. പക്ഷേ ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഇന്നലകളും നാളുകളും കീഴടക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് ജീവിതത്തിലെ ഒരു വലിയ സമസ്യയാണ്. ഇന്നലകൾ നമുക്കൊരു ഓർമ്മ മാത്രമാണ്, നാളെ ഒരു പ്രതീക്ഷയാണ്, വരുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. യാഥാർത്ഥ്യമായത് ഇന്ന് മാത്രമാണ്. ഇന്നിൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, ഇന്നിൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുവാൻ ഇന്നലകളെ അനുവദിക്കാതിരിക്കുക എന്നത് ഏറെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പല മനുഷ്യരും വഴക്ക് കൂടുമ്പോൾ, പിണക്കങ്ങളുണ്ടാകുമ്പോൾ അവർ കണ്ടെത്തുന്ന കാരണങ്ങളൊക്കെ ഇന്നലകളിൽ ഉണ്ടായ പരാജയങ്ങളോ അപജയങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെയാണ്. ഇന്നലകളെ മറക്കുവാനും അത് ഇന്നിൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കാനും ഇന്നിൻ്റെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുവാനും നാം അനുവദിക്കരുത് എന്ന പാഠം അവൻ പലപ്പോഴും മറന്നു പോകുന്നു. ഇന്നലകളെ, അതിൻ്റെ പരാജയങ്ങളെ, അതിൻ്റെ നന്മകളെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളേക്ക് വേണ്ടി നന്നായി ഒരുങ്ങുവാൻ ഇന്നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉപയുക്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല നാളേക്ക് വേണ്ടി ഇന്നലകളെ മറക്കുവാനും ഇന്നലകളിൽ നിന്ന് ഊർജം കൊള്ളുവാനും ഇന്ന് ഏറ്റവും നന്നായി ജീവിക്കുവാനും നമുക്കൊക്കെ സാധിക്കണം. അവിടെയാണ് ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം.

0: രഹസ്യം അടങ്ങിയിരിക്കുന്നത്.
1: നീർച്ചാലുകൾ
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

റേഡിയോ ബൻസിഗർ റേഡിയോ ബൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബൻസിഗർ 107.8.

0: da Shemani. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജിന്ദിനും സോണിപത്തിനും ഇടയിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റെയിൽവേ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലേക്ക് സുപ്രധാന ചുവടുവെപ്പാണ് മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ. ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫിന് ശേഷം ജിന്ദ് ഏകലവ്യ സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ ഏകദേശം 14,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തറക്കല്ലിടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കുകയും ചെയ്യും. ചടങ്ങിൽ പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഉച്ചയ്ക്ക് ജിന്ദിൽ നിന്ന് പ്രധാനമന്ത്രി ചണ്ഡീഗഡിലേക്ക് പോകും. അവിടെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, റോഡ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുൾപ്പെടെ 4,700 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് മോദി തുടക്കമിടും. തുടർന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്യും. പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി 5,470 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ നവീകരിച്ച കേരളത്തിലെ 6 സ്റ്റേഷനുകൾ ഉൾപ്പെടെ 75 റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും.
0: കേരളത്തിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 6 സ്റ്റേഷനുകളാണ് ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്ത് 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ മുൻ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽഥാനിയുമായി ഫോണിൽ സംസാരിച്ചു. പിതാവ് ഷൈഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിൽ മുൻ അമീറിന്റെ പൈതൃകം തുടർന്നും വഴികാട്ടിയാകുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം ഉത്തർപ്രദേശിൽ ഇന്ന് മൈ ഭാരത് ദേശീയ യുവജന വോളണ്ടിയേഴ്സ് കൺവെൻഷൻ സംഘടിപ്പിക്കും. കൺവെൻഷന് ശേഷം നാളെയും മറ്റന്നാളുമായി 2 ദിവസത്തെ ചിന്തൻ ശിബിരം നടത്തും. കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ, സഹമന്ത്രി രക്ഷ നിഖിൽ ഖഡ്സെ എന്നിവർ ചടങ്ങുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 1,500-ലധികം മൈ ഭാരത് വോളണ്ടിയർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും. വികസിത് ഭാരത് ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ വെബിനാറിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് NTA അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി NDA സഖ്യത്തിന്റെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ പ്രധാന ചർച്ചയാകും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ടെർമിനലിലെ T2-ൽ വിപുലീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 2x വിസ്തൃതിയാണ് പുതിയ ഷോപ്പിനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: കൂടുതൽ വിപുലമായ ഉൽപ്പന്ന ശേഖരം, നൂതന ഡിജിറ്റൽ സൗകര്യങ്ങൾ, ആകർഷകമായ പ്രത്യേക ഓഫറുകൾ എന്നിവയിലൂടെ യാത്രക്കാർക്ക് കൂടുതൽ മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് നവീകരിച്ച ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൂടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഉപഭോക്തൃ സേവന റോബോട്ടാണ് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ പ്രധാന ആകർഷണം. ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ, നിലവിലുള്ള ഓഫറുകൾ, ഷോപ്പിംഗിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്നിവ റോബോട്ട് യാത്രക്കാർക്ക് നൽകും. കേരളത്തിലെ ഡ്യൂട്ടി ഫ്രീ റീറ്റെയിൽ രംഗത്താദ്യമായി ഭക്ഷ്യവസ്തുക്കളും മറ്റ് അവശ്യ വസ്തുക്കളും ഉൾപ്പെടുന്ന പ്രത്യേക സൂപ്പർമാർട്ട് വിഭാഗവും ആരംഭിച്ചിട്ടുണ്ട്. വാട്സാപ്പ് വഴി ഡിജിറ്റലായി ഒപ്പിട്ട ഇൻവോയ്സ് നൽകുന്ന കേരളത്തിലെ ആദ്യ ഡ്യൂട്ടി ഫ്രീ ഷോപ്പായും ഇത് മാറി.
0: പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളിലും ക്ഷേത്രങ്ങളിലും ഇന്ന് മുതൽ രാമായണ പാരായണം തുടങ്ങും. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പാരായണങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ശാന്തിഗിരി ആയുർവേദ ആന്റ് സിദ്ധ ആശുപത്രിയുമായി ചേർന്ന് നടപ്പാക്കുന്ന കർക്കിടകമാസ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. വെങ്ങേരി നേതാജി സേവാ മന്ദിരത്തിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഈ വർഷം ഫാം ഡി കോഴ്സിന് 50% സീറ്റിൽ മെരിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിംഗ് ഫാർമസി കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികളുമായി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. മുൻ വർഷത്തെപ്പോലെ മുഴുവൻ സീറ്റിലും പ്രവേശനം നടത്താൻ മാനേജ്മെന്റുകൾക്ക് അധികാരം നൽകണമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. എന്നാൽ പ്രോസ്പെക്ടസ് പ്രകാരം മാത്രമേ പ്രവേശനം നടത്താനാവൂമെന്ന് മന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് വരാനിരിക്കുന്ന സെമി കണ്ടക്ടർ വിപ്ലവത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തേക്ക് വൻകിട നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. ലോകം സാങ്കേതികവിദ്യയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കേരളത്തെ ഒരു പ്രധാന സെമി കണ്ടക്ടർ ഹബ്ബാക്കി മാറ്റുന്നത് സംബന്ധിച്ച സുപ്രധാന ചർച്ചകളാണ് നടന്നത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. കാർഡിഫിൽ 4 വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. ഇതോടെ പരമ്പര 1-1 എന്ന സമനിലയിലാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കും ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുമെതിരെ ഡൽഹിയിൽ അനിശ്ചിതകാല നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില ഗുരുതരമായിരിക്കുന്നു എന്ന വാർത്ത ആശങ്കാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയായിരുന്ന PSC അഴിമതിയുടെയും മൂടിവെക്കലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി. PSC ചെയർമാനെയും അംഗങ്ങളെയും അടിയന്തരമായി പിരിച്ചുവിടണമെന്നും കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകൾ, മൂല്യനിർണയം, നിയമനങ്ങൾ എന്നിവയെല്ലാം സംബന്ധിച്ച് സമഗ്രവും സുതാര്യവുമായ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിൽ അവതരിപ്പിച്ച വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബില്ലിലെ അധികാര കേന്ദ്രീകരണ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേരളത്തിലെ MPമാർക്ക് മന്ത്രി റോജി എം ജോൺ കത്തയച്ചു. ബില്ലിലെ വ്യവസ്ഥകൾ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെയും സർവകലാശാലകളുടെ സ്വയംഭരണത്തെയും ദുർബലപ്പെടുത്തുന്നു എന്ന് മന്ത്രി കത്തിൽ പറയുന്നു. 1st ഹയർ സെക്കൻഡറി പരീക്ഷാഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. results.hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സാമൂഹ്യ അസമത്വങ്ങളെയും മനുഷ്യന്റെ വേദനകളെയും തൊട്ടറിഞ്ഞ് കവിതകളിലേക്ക് പകർത്തിയ കവിയായിരുന്നു വൈലോപ്പള്ളി ശ്രീധരമേനോനെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. വൈലോപ്പള്ളി സംസ്കൃതി ഭവനിൽ സംസ്കാര സാഹിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്ഥാപിച്ച വൈലോപ്പള്ളിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ TK രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ ഫറോക്ക് പുതിയ പാലം മുതൽ ചെറുവണ്ണൂർ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും രാവിലെ മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ സംസ്ഥാനത്ത് നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് നാടിന് സമർപ്പിക്കും. നീറ്റ് UG പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്ന് മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസുകർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:20 വിസ്മയ കാഴ്ചകൾ, 8:30 ഗ്രീറ്റിംഗ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 അഭിമുഖം, 10:30 സിംഫണി ഓഫ് സെന്റ് മേരീസ്, 11:15 വനിതാ ലോകം, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 അജയൻ സ്പീക്കിംഗ്, 3:30 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം, 4:30 ചാറ്റ് വിത്ത് പ്രവീൺ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:00 വിസ്മയ കാഴ്ചകൾ, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 കഥാസാഗരം, 8:00 സൈബർ സ്പേസ് അഭിമുഖം, 9:00 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: മരണവീട് സന്ദർശിക്കുമ്പോൾ ചിലർ അനുയോജ്യമല്ലാത്ത പെരുമാറ്റ രീതികൾ കാണിക്കാറുണ്ട്. അത് കാഴ്ചക്കാർക്ക് വളരെ വിഷമവും അരോചകത്വവും തോന്നും. അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ കാൻകരിക്കും. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ തളർന്നിരിക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, ഒരു വലിയ ചോദ്യചിഹ്നമാണത്. ആ സാഹചര്യത്തിന് അനുയോജ്യമായ ആശ്വാസത്തിന്റെ ഒരു കൈത്താങ്ങല്ലേ നൽകേണ്ടത്? അങ്ങനെ തന്നെയാകണം. ജീവിതത്തിൽ നമ്മളെ എല്ലാം ഒരുപോലെ നിശബ്ദരാക്കുന്ന, എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിർത്തുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകാം. പ്രിയപ്പെട്ട ഒരാളുടെ വിയോഗ വാർത്ത അറിഞ്ഞ് ആ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ നിമിഷം, അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് പറയണം, എങ്ങനെ പെരുമാറണം, പലപ്പോഴും വാക്കുകൾ കിട്ടാതെ നമ്മൾ പതറിപ്പോകും. നമ്മുടെ ചെറിയ ഒരു അശ്രദ്ധ അവരുടെ സങ്കടം കൂട്ടിയാലോ എന്നും നാം ഭയന്നേക്കാം. ഇന്ന് സംസാരിക്കുന്നത് ദുഃഖത്തിൽ കഴിയുന്നവരെ സന്ദർശിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ചില മാന്യതകളെ കുറിച്ചും അവർക്ക് പകർന്നു നൽകാൻ കഴിയാവുന്ന ആശ്വാസ വാക്കുകളെ കുറിച്ചുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. ഇവിടെ വാക്കുകളേക്കാൾ പ്രധാനം സാന്നിധ്യമാണ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ നമ്മൾ ഒരു വലിയ പ്രസംഗം നടത്താൻ പോയതല്ല എന്നാണ്. മരണവീടുകളിൽ നമ്മൾ കൊടുക്കേണ്ടത് ഉപദേശങ്ങളല്ല, പകരം നമ്മുടെ സാന്നിധ്യമാണ്. അവരുടെ അരികിൽ മിണ്ടാതെ കുറച്ചു സമയം ഇരിക്കാൻ കഴിയുന്നത് വലിയ ആശ്വാസമാണ്. അവരുടെ കൈകൾ ചേർത്ത് പിടിക്കാം. ആ സ്പർശനത്തിന് 1000 വാക്കുകളേക്കാൾ ശക്തിയുണ്ട്. അവർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാം. കരയാൻ ആഗ്രഹിക്കുമെങ്കിൽ അതിനും അനുവദിക്കുക. സങ്കടം ഉള്ളിൽ ഒതുക്കുന്നതിനേക്കാൾ നല്ലത് അത് പുറത്തേക്ക് വരുന്നത് തന്നെയാണ്. എന്താണ് പറയേണ്ടത് അവരോട്? ആ സംശയം ഉണ്ടാകാം. ആശ്വാസത്തിന്റെ നല്ല വാക്കുകളാണ്. സാരമില്ല, പോയവർ പോയി, ഇനിയിപ്പം എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയുള്ള പതിവ് വാക്കുകൾ പലപ്പോഴും കേൾക്കുന്നവർക്ക് ആശ്വാസം തരാറില്ല. അതിനു പകരം അവരുടെ വേദനയെ നമ്മൾ അംഗീകരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകളാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്കിലും നിങ്ങളുടെ ഈ സങ്കടത്തിൽ ഞാനും പങ്കുചേരുന്നു. അദ്ദേഹം നമുക്ക് നൽകിയ നല്ല ഓർമ്മകൾ, അല്ലെങ്കിൽ അവർ നമുക്ക് നൽകിയ നല്ല ഓർമ്മകൾ എപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞാൻ ഉണ്ടാകും. ഇത് നിനക്ക് താങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട്. വേർപിരിഞ്ഞു പോയ വ്യക്തിയെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ആ കുടുംബത്തിന് വലിയ ഒരു ആശ്വാസമായിരിക്കും, അവരുടെ മനസ്സിന് കുളിർമ നൽകുന്നതുമായിരിക്കാം. ഇനി ഇതോടൊപ്പം ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കൂട്ടുകാരെ, അനാവശ്യമായ ചില ചോദ്യങ്ങൾ ചിലർ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ, നേരത്തെ അറിഞ്ഞില്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കണം. അവരുടെ മുറിവിലെ ഉപ്പ് പുരട്ടുന്ന പോലെ അതൊക്കെ തോന്നിയേക്കാം. ദയവായി അത്തരം വാക്കുകൾ ഒഴിവാക്കണം. ഇനി വേറൊരു ഉചിതമല്ലാത്ത സംഗതിയുണ്ട്. മരണവീട്ടിൽ ചെന്നാലും ഫോൺ ഉപയോഗിക്കുക. സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മുന്നിലിരുന്നുകൊണ്ട് നിരന്തരം ഫോൺ നോക്കുന്നതും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതും തികഞ്ഞ അനാദരവാണ്. ഫോൺ സൈലന്റ് മോഡിൽ വെക്കാനും മറക്കരുത്. താരതമ്യങ്ങൾ ഒഴിവാക്കണം. ഇതിലും വലിയ സങ്കടം മറ്റുള്ളവർക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ വേദനയെ ചെറുതാക്കി കാണിക്കരുത്. ഓരോരുത്തരുടെയും സങ്കടം അവർക്ക് വലുത് തന്നെയാണ് എന്നും അറിയണം. ഇനി പ്രായോഗികമായി സഹായങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചോദിക്കാം. ഇനി അവരോട് എന്ത് സഹായം ഉണ്ടെങ്കിലും ചോദിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോരും. എന്നാൽ സങ്കടത്തിലിരിക്കുന്നവർ ആരോടും സഹായം ചോദിക്കാൻ വരാറില്ല. അതുകൊണ്ട് നമ്മളായിട്ട് ചില ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ മുന്നിട്ടിറങ്ങണം. വന്നവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാം, ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് അറിയിക്കാൻ സഹായം നൽകാം, അല്ലെങ്കിൽ ആ സമയത്ത് വീട്ടിലെ മറ്റു കുട്ടികളെ നോക്കുകയോ ആഹാര കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്യാം. ഇത്തരം പ്രായോഗികമായ ഇടപെടലുകളാണ് ആ സമയത്ത് അവർക്ക് ആശ്വാസമായി തോന്നുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മരണം. അത് നൽകുന്ന ശൂന്യത ചെറുതല്ല. ആ സമയത്ത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സമ്മാനം നമ്മളുടെ സമയവും ആദരവും മാത്രമാണ്. ഈ ലോകത്ത് നമ്മൾ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ ലെഗസി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളിൽ നമ്മൾ എങ്ങനെ അവരുടെ കൂടെ നിന്നു എന്നതുകൂടിയാണ്. ഇനി ഒരു മരണവീട് സന്ദർശിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുമല്ലോ. നമ്മുടെ സാന്നിധ്യം അവർക്കൊരു താങ്ങായി മാറട്ടെ. ഈ അറിവുകൾ ഉചിതമായതല്ലേ? ഇതുപോലുള്ള അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ പരിപാടി മുടങ്ങാതെ ശ്രവിക്കുക. ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2 ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. 12,470 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഹരിയാനയിൽ തുടക്കം കുറിക്കും. തുടർന്ന് ചണ്ഡീഗഡിൽ എത്തുന്ന അദ്ദേഹം 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ വൈകുന്നേരം 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കം കുറിക്കും. ജനങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാജ്യത്തെ യുവശക്തിയിൽ ഈ പദ്ധതികൾ വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമ കുറിപ്പിൽ അറിയിച്ചു. കേരളമുൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. പുതുക്കിയ 75 റെയിൽവേ സ്റ്റേഷനുകളിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: തിരുവനന്തപുരം ഡിവിഷന് കീഴിലുള്ള ചാലക്കുടി, അങ്കമാലി, പാലക്കാട് ഡിവിഷന് കീഴിലുള്ള തിരൂർ, തലശ്ശേരി, പരപ്പനങ്ങാടി, നിലമ്പൂർ റോഡ് എന്നിവയാണ് പ്രധാനമന്ത്രി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ അമൃത് റെയിൽവേ സ്റ്റേഷനുകൾ. പുതുക്കിയ പ്ലാറ്റ്ഫോമുകൾ, ആധുനിക വെയിറ്റിംഗ് ഹാളുകൾ, വിവിധ സേവനങ്ങൾ തുടങ്ങിയവ അമൃത് സ്റ്റേഷനുകളിൽ ലഭ്യമാകും. തലശ്ശേരിയിലും അങ്കമാലിയിലും എയർ കണ്ടീഷൻ വെയിറ്റിംഗ് ഹാളുകൾ ലഭ്യമാകും. സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കുള്ള യാത്ര സുഗമമാക്കുന്ന രീതിയിലാണ് അമൃത് സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്.
0: മലപ്പുറം ജില്ലയിലെ അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണത്തെക്കുറിച്ച് ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു.
2: തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി 26.55 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 3 ലിഫ്റ്റുകളും 2 എസ്കലേറ്ററുകളും ടിക്കറ്റ് കൌണ്ടറിൽ 2 ഓട്ടോമാറ്റിക് വൈൻഡിംഗ് മെഷീനുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പഴയ മ്യൂറൽ ചിത്രങ്ങൾ മാറ്റി പുതിയ വരയ്ക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ 16.44 കോടി രൂപ നവീകരണത്തിലെ ചെലവായി. 2 പ്രവേശന കവാടം, ആധുനിക ബുക്കിംഗ് ഓഫീസ്, പ്ലാറ്റ്ഫോം, മേൽക്കൂര, പുതിയ സിഗ്നൽ സംവിധാനം എന്നിവ സജ്ജമാക്കി കഴിഞ്ഞു. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ 14.21 കോടി രൂപ ചെലവഴിച്ചു വികസനം പൂർത്തിയാക്കിയിരിക്കുന്നത്. പ്രവേശന കവാടം മനോഹരമാക്കിയതിനോടൊപ്പം വിശാലമായ പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഡാമനും ന്യൂഡൽഹിക്കും ഇടയിലുള്ള ആദ്യത്തെ വാണിജ്യ വിമാന സർവീസിന് തുടക്കമായി. ഡാമനിലെ നമോ വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കിഞ്ചരപ്പു രാംമോഹൻ നായിഡുവും ഡാമൻ ദിയു അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേലും സംയുക്തമായി വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ടൂറിസം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകൾക്ക് ഈ സർവീസ് ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. ഇന്ത്യയോടും ഖത്തറിലെ ഇന്ത്യൻ സമൂഹത്തോടും ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി കാണിച്ച സ്നേഹത്തിന് നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ഇന്ത്യ ഖത്തർ ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹം നൽകിയ സംഭാവനകളും സമൂഹമാധ്യമത്തിൽ അനുസ്മരിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് പശ്ചിമബംഗാളിലെത്തും. അതിർത്തി സുരക്ഷ, ഭരണം, ക്രമസമാധാനം, വികസനം എന്നിവയിൽ ഊന്നിയുള്ള വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ സിലിഗുരിയിലെ ജുമാഗഞ്ച് ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന ശ്രീ അമിത്ഷാ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്ത് ഭീകരവിരുദ്ധ സേന 5 പേരെ അറസ്റ്റ് ചെയ്തു. ഖാദിയാൽ ഗ്രാമത്തിൽ നിന്നും പിടികൂടിയ ഇവരിൽ നിന്നും ബോംബ് നിർമ്മാണ വസ്തുക്കളും കണ്ടെടുത്തിട്ടുണ്ട്. നീറ്റ് യു ജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11,00,000+ വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ഫലം ലഭ്യമാണ്. മൈ ഭാരത് ദേശീയ യുവ വോളണ്ടിയർമാരുടെ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. നാളെയും മറ്റന്നാളുമായി ചിന്തൻ ശിബിരവും ഉത്തർപ്രദേശിൽ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ രണ്ടു പരിപാടികളിലും പങ്കെടുക്കും. രാജ്യമെമ്പാടുമുള്ള 15,000+ യുവജനങ്ങൾ പങ്കെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി NDA മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേരും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സമ്മേളന കാലയളവിൽ NDA സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമരൂപം നൽകും. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. അടുത്ത മാസം 13 വരെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം. ഇന്ത്യ ഫിൻലൻഡ് ഉഭയകക്ഷി ബന്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യ ഫിൻലൻഡ് ബിസിനസ് റൌണ്ട് ടേബിളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഡിജിറ്റലൈസേഷൻ, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. 2015 19% പേർക്കാണ് പദ്ധതികളുടെ ഗുണം ലഭിച്ചിരുന്നതെങ്കിൽ 2026 ഇത് 68.4% വർദ്ധിച്ചതായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 100 കോടിയിലധികം പൌരന്മാർ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ പരിധിയിൽ വന്നതായി കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സമൂഹമാധ്യമത്തിൽ വ്യക്തമാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന ലക്ഷ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് ഈ നേട്ടത്തിലൂടെ വ്യക്തമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത, ആരോഗ്യ പരിരക്ഷ, ഭക്ഷ്യസഹായം എന്നിവ ഉറപ്പാക്കാൻ ഈ പദ്ധതികൾക്ക് സാധിച്ചതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാധാരണക്കാരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പദ്ധതികൾ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിലും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. കർക്കിടക മാസം ആരോഗ്യ സംരക്ഷണത്തിനും പ്രത്യേക ശ്രദ്ധ നൽകുന്ന മാസം കൂടിയാണ്. വറുതിയുടെ കർക്കിടകം, പഞ്ഞക്കർക്കിടകം, കള്ളക്കർക്കിടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഒഡീഷയിലെ പുരിയിൽ ലോകപ്രശസ്തമായ രഥപ്രയാണം ഇന്ന് രാവിലെ പുനരാരംഭിക്കും. ദേവപ്രതിഷ്ഠകൾ രാത്രി മുഴുവൻ അതത് രഥങ്ങളിൽ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംഗമങ്ങളിലൊന്നായ രഥയാത്രയ്ക്കായി വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അതേസമയം ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും ഒരാൾ മരിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ ഒഡീഷ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ത്യക്കെതിരായ 2-ആം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. ഇംഗ്ലണ്ടിലെ കാർഡിഫ് സോഫിയ ഗാർഡൻസിൽ നടന്ന മത്സരത്തിൽ 44 ഓവറിൽ 233 റൺസിന് ഇന്ത്യയുടെ എല്ലാവരും പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 45-ാം ഓവറിൽ 4 വിക്കറ്റുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം നേടി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 1-1 സമനിലയിലായി. 3-ാമത്തെ നിർണായക മത്സരം മറ്റന്നാൾ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം നേരിൽ കാണാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തും. ഞായറാഴ്ച രാത്രി ന്യൂയോർക്കിലാണ് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ നടക്കുക. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവിധ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. കേരളത്തിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെ ആകെ ഗുണഭോക്താക്കൾ 100 കോടി കടന്നതായി കേന്ദ്ര സർക്കാർ. നീറ്റ് UG പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. യോഗ്യത നേടി 11,00,000+ വിദ്യാർത്ഥികൾ. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും രാമായണ പാരായണത്താൽ ഭക്തിസാന്ദ്രമാകും. ഇന്ത്യക്കെതിരായ 2-ാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: ജൂലൈ 17 ഇന്ന് കർക്കിടകം 1. കർക്കിടകം എന്നാൽ എന്താണ്? അതിനെ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ പ്രതിപാദിക്കുകയാണ് ഇന്നത്തെ അറിവിന്റെ പാഠപുസ്തകത്തിൽ. മലയാളികൾക്ക് കർക്കിടകം എന്നാൽ വറുതിയുടെയും ദുരിതങ്ങളുടെയും പഞ്ഞമാസമാണ്. തോരാതെ പെയ്യുന്ന ഇടവപ്പാതിയുടെ ബാക്കി പത്രമായി രോഗങ്ങളും ദാരിദ്ര്യവും പെയ്തിറങ്ങുന്ന കാലം. പട്ടിണി മാറ്റാൻ പ്ലാവിലക്കഞ്ഞിയും

0: രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഔഷധക്കഞ്ഞിയും ആശ്രയമായിരുന്ന ഒരു ഭൂതകാലം. പ്രകൃതി അതിൻ്റെ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഈ കാലത്ത് മനുഷ്യൻ വീടുകളിലേക്ക് ചുരുങ്ങുകയും ആത്മീയതയിൽ അഭയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പഞ്ഞമാസത്തിൻ്റെ പേരിൽ പിന്നിൽ പ്രപഞ്ചവിജ്ഞാനീയത്തിന് തികച്ചും വ്യത്യസ്തവും പ്രൗഢവുമായ മറ്റൊരു സ്ഥാനമുണ്ട്. മലയാളിയുടെ ദുരിതകാലമായ ഇതേ കർക്കടക ആരംഭമാണ് ആഗോളതലത്തിൽ പ്രകൃതിയുടെ വലിയൊരു ഊർജ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ലോകം ആചരിക്കുന്ന ജൂൺ 21 എന്ന ദിനത്തിനും ഇന്ത്യൻ സംസ്കാരത്തിനും ഈ കർക്കടക രേഖയുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അനന്തവും ശാന്തവുമായി മുകളിൽ പരന്നു നിൽക്കുന്ന ആകാശത്തെ നോക്കി വിസ്മയിക്കാത്ത ഒരു മനുഷ്യ സംസ്കാരവും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് നമുക്ക് പ്രപഞ്ചമെന്നത് ശൂന്യതയും കോടാനുകോടി നക്ഷത്ര സമൂഹങ്ങളും നിറഞ്ഞ ഒന്നാണെന്നറിയാം. എന്നാൽ ആധുനിക നിരീക്ഷണ സംവിധാനങ്ങളോ ദൂരദർശിനികളോ ഇല്ലാതിരുന്ന പ്രാചീന കാലത്ത് മനുഷ്യൻ പ്രപഞ്ചത്തെ മനസ്സിലാക്കിയത് തികച്ചും കൗതുകകരമായ രീതിയിലായിരുന്നു. ഭൂമിയെ വിധാനിച്ച ഒരു തറയായും അതിനു മുകളിൽ ആകാശത്തെ ഒരു കൂറ്റൻ മേൽക്കൂരയായും കണ്ടുകൊണ്ടായിരുന്നു അന്നത്തെ മനുഷ്യൻ തൻ്റെ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ അടിത്തറയിട്ടത്. ആ പ്രാചീന പ്രപഞ്ച വിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും മനോഹരമായ അടയാളപ്പെടുത്തലുകളാണ് ഭൂമിയിലെ കർക്കടക രേഖയും സൂര്യൻ്റെ അയന പകർച്ചകളും. പരന്നുകിടക്കുന്ന ഭൂമിയുടെ മുകളിലുള്ള ഒരു കൽ കുടത്തിനകത്തുകൂടി സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും സഞ്ചരിക്കുകയാണെന്നാണ് പ്രാചീന മനുഷ്യർ വിശ്വസിച്ചിരുന്നത്. ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമാണെന്നും സൂര്യനടക്കമുള്ള ആകാശഗോളങ്ങൾ ഭൂമിയെ ചുറ്റുകയാണെന്നുമുള്ള ജിയോസെൻട്രിക് ചിന്താഗതിയിൽ നിന്നുകൊണ്ടാണ് അവർ ആകാശത്തെ അക്കാലത്ത് നിരീക്ഷിച്ചതും ഭാവാത്മകമായ വരകൾ വരച്ചതും. ടോളമിയെ പോലുള്ള പ്രാചീന ജ്യോതിശാസ്ത്രജ്ഞർ ഈ ഭൂമി കേന്ദ്രീകൃത വ്യവസ്ഥയെ ഗണിതശാസ്ത്രപരമായി സ്ഥാപിക്കാൻ ശ്രമിച്ചവരുമാണ്. സൂര്യൻ്റെ ദിവസേനയുള്ള ഉദയ അസ്തമയങ്ങൾക്കപ്പുറം ഒരു വർഷം കൊണ്ട് സൂര്യൻ ആകാശത്ത് നടത്തുന്ന തെക്കുവടക്ക് സഞ്ചാരങ്ങളെ അവർ കൃത്യമായി നിരീക്ഷിച്ചു. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവാണ് ഈ മാറ്റങ്ങൾക്ക് കാരണമെന്ന് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനറിയാം. എന്നാൽ പണ്ട് സൂര്യൻ ഭൂമിക്ക് മുകളിലൂടെ നടത്തുന്ന ഒരു ചാക്രിയ യാത്രയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത്. ഭൂമധ്യരേഖയ്ക്ക് വടക്ക് 23.5 ഡിഗ്രി അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കർക്കടക രേഖ സൂര്യൻ്റെ ഉത്തരായന സഞ്ചാരത്തിൻ്റെ അവസാന അതിരാണ്. ജൂൺ 21 ഈ വടക്കേ അതിരിലെത്തിയ ശേഷം സൂര്യൻ തൻ്റെ ആകാശപാതയിൽ ഒരു യു-ടേൺ എടുക്കുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇതാണ് ദക്ഷിണായനം. ഈ യാത്രയിൽ സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലെത്തുകയും അതായത് ശരത്കാല വിഷുവത്തിൻ്റെ കാലത്ത്, തുടർന്ന് തെക്കോട്ടുള്ള യാത്രയുടെ അവസാന അതിരായ മകരരാശിയിൽ ഡിസംബർ 22 എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ നിന്ന് വീണ്ടും പിന്നീട് വടക്കോട്ടുള്ള യാത്ര ആരംഭിക്കുന്നു. ജൂൺ 21 ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദിവസം യോഗ ദിനമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത്. എന്നാൽ ഇതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. പ്രപഞ്ചശാസ്ത്രപരമായി ഈ ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. സൂര്യൻ അതിൻ്റെ വടക്കോട്ടുള്ള യാത്ര അവസാനിപ്പിച്ച് കൃത്യം കർക്കിടക രേഖയ്ക്ക് മുകളിൽ എത്തുന്ന ദിവസമാണിത്. ഇതിനെ ശാസ്ത്രലോകം ഉത്തരായനാന്തം അല്ലെങ്കിൽ സമ്മർ സോൾസ്റ്റിസ് എന്ന് വിളിക്കുന്നു. സോൾസ്റ്റിസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം സൂര്യൻ നിശ്ചലമായി നിൽക്കുക എന്നാണ്. ജൂൺ 21 കർക്കിടക രേഖയ്ക്ക് മുകളിൽ എത്തുന്ന സൂര്യൻ ദിശ മാറുന്നതിന് തൊട്ടു മുമ്പ് ഏതാനും നിമിഷങ്ങൾ നിശ്ചലമായി നിൽക്കുന്നതായി തോന്നിപ്പിക്കുന്നതിനാലാണ് ഈ പേര് വന്നത് തന്നെ. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും നീളമേറിയ പകലും ഏറ്റവും ചെറിയ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിവസമാണ്. ഉത്തരായനാന്ത ദിവസം ഭൂമിയുടെ വടക്കേ ധ്രുവത്തിൽ സൂര്യൻ അസ്തമിക്കാറേയില്ല. അവിടെ 24 മണിക്കൂറും പകൽ മാത്രമായിരിക്കും. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തിൽ ഈ ദിനം വെറുമൊരു ദീർഘമായ പകൽ മാത്രമല്ല, മറിച്ച് പ്രകൃതിയിൽ വലിയ അളവിൽ ഊർജം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. സൂര്യൻ തെക്കോട്ട് സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ, അതായത് ദക്ഷിണായനം ആരംഭിക്കുന്നതോടെ, പ്രകൃതി ആത്മീയ സാധനകൾക്ക് അനുകൂലമായി മാറുന്നു. വിശ്വാസപരമായ ഈ പാരമ്പര്യ തിരിച്ചറിവിലാണ് ഭാരതത്തിൻ്റെ മുൻകൈയിൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി ലോകം അംഗീകരിച്ചത്. ആകാശക്കൂരയിലൂടെയുള്ള സൂര്യൻ്റെ ഈ പാതയിലാണ് പ്രാചീനർ രാശിചക്രങ്ങളെ അടയാളപ്പെടുത്തിയത്. സൂര്യൻ്റെ പശ്ചാത്തലത്തിലുള്ള നക്ഷത്ര കൂട്ടങ്ങളെ നിരീക്ഷിച്ചാണ് അവർ കലണ്ടറുകൾ ഉണ്ടാക്കിയത്. 5000+ വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയൻ സംസ്കാരത്തിൻ്റെ കാലത്ത് സൂര്യൻ അതിൻ്റെ വടക്കേ അറ്റത്തെ അതിരിൽ, അതായത് ഉത്തരായനാന്തത്തിൽ എത്തുമ്പോൾ ആകാശത്ത് പശ്ചാത്തലമായി കണ്ടിരുന്ന നക്ഷത്ര സമൂഹം കർക്കിടകം ആയിരുന്നു. അതുകൊണ്ടാണ് ഈ അതിരിന് കർക്കിടക രേഖ എന്ന പേര് വന്നത്. അതുപോലെ ഡിസംബറിലെ തെക്കേ എതിരിൽ സൂര്യൻ എത്തുമ്പോൾ മകരം രാശിയായിരുന്നു പശ്ചാത്തലം. എന്നാൽ ഇവിടെയാണ് ആധുനിക ശാസ്ത്രം ഒരു തിരുത്തുമായി വരുന്നത്. ഭൂമി ഒരു കറങ്ങുന്ന പമ്പരം പോലെയാണ്. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം അതിൻ്റെ അച്ചുതണ്ട് വളരെ സാവധാനത്തിൽ വട്ടത്തിൽ ചലിക്കുന്നുമുണ്ട്. ഇതിനെ ജ്യോതിശാസ്ത്രത്തിൽ അച്ചുതണ്ടിൻ്റെ അയനം അല്ലെങ്കിൽ പ്രസഷൻ ഓഫ് ദി ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. ഏകദേശം 25,800 വർഷങ്ങൾ കൊണ്ടാണ് ഭൂമിയുടെ അച്ചുതണ്ട് ഒരു വട്ടം പൂർത്തിയാക്കുന്നത്. ഈ ചലനം കാരണം നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അയനപ്പകർച്ചകൾ സംഭവിക്കുന്ന ദിവസങ്ങളിലെ നക്ഷത്ര പശ്ചാത്തലം മാറിക്കൊണ്ടിരിക്കും. ഭൂമിയിലെ അച്ചുതണ്ടിൻ്റെ ഈ നേരിയ ചലനം കാരണം ഇന്ന് ജൂൺ 21 സൂര്യൻ കാണപ്പെടുന്നത് കർക്കിടകം രാശിയിലല്ല, മറിച്ച് മിഥുനം രാശിയിലാണ്. എങ്കിലും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലായി കർക്കിടക രേഖ എന്ന പഴയ പേര് മാറ്റമില്ലാതെ ഇന്നും ഭൂമിശാസ്ത്രത്തിൽ തുടർന്നു പോരുന്നു. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന കനൽ വര കൂടിയാണ് ഈ കർക്കിടക രേഖ എന്ന് പറയാം. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ കർക്കിടക രേഖയ്ക്ക് നമ്മളുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇത് പറയുന്നത്. ഇന്ത്യയുടെ കൃത്യമധ്യത്തിലൂടെ കടന്നു പോകുന്ന ഈ രേഖ നമ്മുടെ രാജ്യത്തെ 2 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളായി തിരിക്കുന്നു. ഉഷ്ണമേഖലയും മിത ശീതോഷ്ണ മേഖലയും. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളെ തൊട്ടുകൊണ്ടാണ് ഈ രേഖ കടന്നു പോകുന്നത്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ കർക്കിടക രേഖ കടന്നു പോകുന്നത്. മധ്യപ്രദേശിലെ ഉജ്ജയിൻ നഗരം കൃത്യം കർക്കിടക രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രാചീന ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൻ്റെ പ്രധാന കേന്ദ്രമായി ഉജ്ജയിൻ മാറിയത്. ഇന്ത്യയിലെ പ്രശസ്തമായ മാഹി നദി ഈ രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് രാജസ്ഥാനിലേക്ക് ഒഴുകി അവിടെ നിന്ന് ഗുജറാത്തിലേക്ക് തിരിയുന്ന പാതയിലാണ് മാഹി നദി കർക്കിടക രേഖയെ 2 തവണ മുറിക്കുന്നത്. മെസോപ്പൊട്ടാമിയയിലെയും ഈജിപ്തിലെയും സിന്ധു നദീതടത്തിലെയും പ്രാചീന മനുഷ്യർ ആകാശത്തെ വെറുമൊരു മേൽക്കൂരയായി കണ്ടിരിക്കാം. നക്ഷത്രങ്ങൾ ആ കൂരയിൽ പതിച്ചു വച്ച മരതക കല്ലുകളാണെന്ന് അവർ കരുതിയിരിക്കാം. പ്രകൃതിക്ഷോഭങ്ങൾ ദൈവകോപമാണെന്ന് ഭയപ്പെടുമ്പോഴും അവർ പ്രകൃതിയുടെ താളത്തെ സുസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഈജിപ്തുകാർ നൈൽ നദിയിലെ വെള്ളപ്പൊക്കം പ്രവചിക്കാൻ സിറിയസ് നക്ഷത്രത്തിൻ്റെ ഉദയത്തെ ആശ്രയിച്ചപ്പോൾ ഭാരതീയർ കൃഷി ഇറക്കാൻ ഞാറ്റുവേലകളെയും അയനങ്ങളെയും ആശ്രയിച്ചു. ആ പരിമിതമായ അറിവിലിരുന്നു കൊണ്ട് ദൂരദർശിനികളോ ഉപഗ്രഹങ്ങളോ ഇല്ലാതെ കേവലം നഗ്ന നേത്രങ്ങൾ മാത്രം ഉപയോഗിച്ച് അവർ കണക്ക് കൂട്ടിവെച്ച അയന പകർച്ചകളും അക്ഷാംശ രേഖകളും ഇന്നും ചെറിയ വ്യത്യാസത്തോടെ തെറ്റാതെ നിലനിൽക്കുന്നു എന്നത് അത്ഭുതകരമാണ്. സ്റ്റോൺ ഹെഞ്ച് പോലുള്ള പ്രാചീന സ്മാരകങ്ങളും ഇന്ത്യയിലെ ജന്തർ മന്ദറുകളും ഈ ആകാശ നിരീക്ഷണത്തിന്റെ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളാണ്. മലയാളിക്ക് കർക്കടകം, പഞ്ഞമാസത്തിന്റെ കറുത്ത ഓർമ്മകളും ആത്മീയമായ ഉൾവലിയലുകളുമാണെങ്കിൽ ആഗോള ശാസ്ത്രത്തിന് അത് പ്രപഞ്ച താളത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലാണ്. ഭൂമി സൂര്യന് ചുറ്റും വലം വയ്ക്കുന്ന പാതയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണിത്. നമ്മൾ ഇന്ന് ഭൂമിശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ പഠിക്കുന്ന കർക്കടകരേഖ കേവലം ഒരു സാങ്കല്പിക വരം മാത്രമല്ല, മറിച്ച് പ്രപഞ്ച രഹസ്യങ്ങൾ ചുരുളഴിയിക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ നിസ്സീമമായ അന്വേഷണ ബുദ്ധിയുടെയും പ്രപഞ്ച വീക്ഷണത്തിന്റെയും ചരിത്രപരമായ സാക്ഷ്യപത്രമാണ്. ആകാശക്കൂരയിലെ ആ കനൽ വരകൾ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഈ വലിയ പ്രപഞ്ചത്തിന്റെ താളത്തിനൊപ്പം ചലിക്കുന്ന ചെറിയൊരു കണം മാത്രമാണെന്നാണ്. കർക്കിടക രേഖയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
1: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.
2: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

വിസ്മയ കാഴ്ചകൾ, ലോകത്തിലെ അത്ഭുതം നിറഞ്ഞ പ്രകൃതി സൗന്ദര്യ വിസ്മയ കാഴ്ചകളെക്കുറിച്ച് അറിയുവാൻ എല്ലാ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 8:20 പുനഃപ്രക്ഷേപണം രാത്രി 7:00. വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം.

0: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: റേഡിയോ ബെൻസിഗർ 107.8.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിലിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
1: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളുടെ പ്രസക്തിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നിത്യജീവിതത്തിൽ നാം മറ്റുള്ളവരോട് ഇടപെടുന്നത് പ്രധാനമായും എങ്ങനെയാണ്? സംസാരത്തിലൂടെയാണ്. ആ സംഭാഷണം കേൾക്കുന്ന ആളിൽ ഉണ്ടാകുവാനിടയുള്ള മാനസിക നിലകളെ കുറിച്ച് മിക്കവരും ചിന്തിക്കുന്നില്ല. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പോസിറ്റീവായ സ്വാധീനവും നെഗറ്റീവായ സ്വാധീനവുമാണ്. പോസിറ്റീവായ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ സഹായകരമാകും. എന്നാൽ നെഗറ്റീവായ വാക്കുകളോ കുറ്റപ്പെടുത്തലുകളോ നമ്മുടെ കഴിവുകളെ തന്നെ താഴ്ത്തിക്കളയും. അതനുസരിച്ച് നമ്മിൽ നിന്നുള്ള വാക്കുകളും ഉണ്ടായിപ്പോയെന്ന് വരാം. ഇത്തരം വാക്കുകൾ നമ്മെ തന്നെ പരാജയത്തിലേക്ക് നയിച്ചേക്കാം. കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും മാത്രം കേട്ട് വളരുമ്പോൾ നമ്മിൽ നെഗറ്റീവ് എനർജി വളരും. അതങ്ങനെ രൂപം കൊണ്ടെന്നും വരും. അതായത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഒരു ധാരണ വന്നാൽ എല്ലാം പരാജയമായി മാറും. അതിനാൽ നമ്മെ തള്ളിപ്പറയുന്ന ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യം തന്നെയാണ്. എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നോക്കാം. ഞാനൊരു കഴിവുകെട്ടവനാണെന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. ഒരു സദസ്സിനെയോ ആൾക്കൂട്ടത്തിനെയോ അല്ലെങ്കിൽ ഒരു വിരുന്നുകാരുടെ മുന്നിൽ വെച്ചോ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അവരിൽ വലിയ മുറിവാണ് ഉണ്ടാകുന്നത്. അവർക്ക് നമ്മൾ അറിയാതെയെങ്കിലും കൊടുക്കുന്ന ഒരു സന്ദേശം ഒന്നിനും കൊള്ളാത്തവനാണെന്നാണ്. അത് അവരുടെ കഴിവിൽ വിശ്വാസം ഇല്ലാത്തവരെന്ന തോന്നലുണ്ടാക്കും. ഇതിന് രക്ഷിതാക്കളെ മാത്രം കുറ്റം പറയാനും കഴിയില്ല. കുറ്റം പറയാതെ അവരുണ്ടാക്കിയ ചെറിയ നേട്ടങ്ങളെപ്പറ്റി സംസാരിച്ചു നോക്കൂ. അത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. അവർ നല്ല കുട്ടികളായി വളരുകയും ചെയ്യും. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുകയും വേണ്ടാത്തത് അപ്പോൾ തന്നെ തള്ളിക്കളയുവാനും പഠിച്ചാൽ മാത്രമേ ജീവിതത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയും. നിങ്ങളുടെ ഒരു വാക്ക് ചിലപ്പോൾ അയാളുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്തുവാനും ആത്മവിശ്വാസം പാടെ തകർക്കുവാനും നിരാശയാക്കാനും ഇടയാക്കിയേക്കാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാൻ. മറ്റുള്ളവർക്ക് പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകുന്ന വാക്കുകളാണ് ഉണ്ടാകേണ്ടത്. അവരെ തളർത്തുകയും അപ്പാടെ നിരാശയുടെ പടുകുഴിയിൽ എത്തിക്കുകയും ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാതെ ഇരിക്കുക. നമ്മുടെ ആ വിശ്വാസത്തെ വളർത്തുന്ന വാക്കുകളിലേക്ക് ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. അതേസമയം നമ്മുടെ ആത്മവിശ്വാസം പാടെ തകർത്തെറിയുന്ന വാക്കുകളിൽ നിന്നും അകന്നുപോകാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് ചെവിക്കൊള്ളാതെ ഇരിക്കുക. വൈകാരികമായി ക്ഷോഭിച്ചിരിക്കുമ്പോൾ മനസാന്നിധ്യമില്ലാത്തതിനാൽ തെറ്റായ തീരുമാനങ്ങളും തെറ്റായ രീതികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തെറ്റായ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും നമ്മെ കൊണ്ടുപോകാം. ദേഷ്യം മനസ്സിൽ ഉൾക്കൊള്ളുന്ന സമയം മറ്റുള്ളവരുടെ പ്രവൃത്തികളെ വിലയിരുത്തരുത്. ദേഷ്യമെന്ന വികാരം നിങ്ങളിൽ നിന്ന് പോയി മറഞ്ഞ ശേഷം മാത്രം മറ്റുള്ളവരെയും നിങ്ങളെയും വിലയിരുത്തുക. അല്ലാതെയുള്ള വിലയിരുത്തൽ തെറ്റാവുകയും അതുമൂലം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ടെന്നും അറിയുക. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിക്കുക. ഗുണകരമെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് ഉൾക്കൊള്ളുക. ഏവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.
2: നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നു, പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നു അറിവിന്റെ ലോകം. മത്സര പരീക്ഷയിൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, പൊതുവിജ്ഞാനം, അങ്ങനെ വിജ്ഞാനപ്രദമായ എന്തുമാകട്ടെ, അറിവിന്റെ വാതിൽ നിങ്ങൾക്കായി തുറന്നിടുന്നു. കേൾക്കുക അറിവിന്റെ ലോകം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ.
3: പ്രക്ഷേപണം ചൊവ്വാഴ്ച രാവിലെ 9:30-നും പുനഃപ്രക്ഷേപണം അന്നേ ദിവസം രാത്രി 7:30-നും വെള്ളിയാഴ്ച രാവിലെ 9:30-നും പുനഃപ്രക്ഷേപണം അന്നേ ദിവസം വൈകിട്ട് 7:30-നും.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകരുടെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 സ്കൂളിൽ ഹാജരാകണം. ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഐടി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നു. പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരവും ലഭ്യമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994553662, മറ്റൊരു നമ്പർ 8891924337. കൊട്ടിയം ടൗൺഷിപ്പിലെ വാർഡുകളിൽ ഉൾപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ജംഗ്ഷൻ, തറവാട്ടിൽ ജംഗ്ഷൻ, വൈദ്യശാല ജംഗ്ഷൻ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾക്കായി ഇന്നു മുതൽ ഒരു മാസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചാത്തന്നൂർ സർക്കാർ ഐടിഐയിൽ SSLC +2 യോഗ്യതയുള്ളവർക്കായി എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് 7.5% പലിശ നിരക്കിൽ വസ്തു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-55 മധ്യേ. വിവരങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ജില്ലാ കാര്യാലയം, ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കർബല ജംഗ്ഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. 2025 December 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ലോട്ടറി ക്ഷേമനിധി ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ September 30 വരെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട സ്കാറ്റേർഡ് വിഭാഗം ഗുണഭോക്താക്കൾ ഇന്നു മുതൽ September 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. രേഖകൾ ജില്ലാ ഓഫീസിൽ ഹാജരാക്കണം. PN പണിക്കർ ഫൌണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ കുട്ടികൾക്ക് ഉപന്യാസ മത്സരം നടത്തും. നവമാധ്യമകാലത്തെ വായനാ അനുഭവം എന്ന വിഷയത്തിൽ 300 വാക്കിൽ കവിയാതെ മലയാളത്തിലുള്ള ഉപന്യാസങ്ങളാണ് ക്ഷണിക്കുന്നത്. 24 പഠിക്കുന്ന സ്കൂൾ മേധാവിയുടെ സാക്ഷ്യം സഹിതം ഉപന്യാസങ്ങൾ ഇമെയിലിലോ കേസ് ജ്യോതി, പ്രേം ജ്യോതി, മുണ്ടക്കൽ ഈസ്റ്റ്, കൊല്ലം 1 എന്ന വിലാസത്തിലോ നൽകാം. കേരളത്തിൽ തിങ്കളാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മഴയ്ക്കൊപ്പം മിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില പതിവിലും 4 വരെ കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ ഗാന്ധിനഗർ, ലക്ഷ്മണ നഗർ, ക്വാളിറ്റി ബ്രെഡ്, കായൽവാരം എന്നിവിടങ്ങളിൽ 9 മുതൽ 5:30 വരെയും പള്ളിമുക്ക് ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ സീനാസ് മാർക്കറ്റ്, വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിൽ 9 മുതൽ 5 വരെയും വൈദ്യുതി മുടങ്ങും. അവശ്യ സാധനങ്ങളുടെ ചില്ലറ വില നിലവാരം. അരി മട്ട കിലോഗ്രാം 59 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 48 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 58 രൂപ, മല്ലി കിലോഗ്രാം 185 രൂപ, മറ്റൽ മുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 25 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, കാരറ്റ് കിലോഗ്രാം 80 രൂപ, സവാള കിലോഗ്രാം 45 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 40 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 40 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 55 രൂപ, പാവയ്ക്ക കിലോഗ്രാം 70 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 50 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 115 ഭാഗം. കൊടുമുടിയുടെ അറ്റം പരുപരുത്ത് കുന്നും കുഴിയും നിറഞ്ഞ വലിയൊരു പാറ, ഒരു പല്ലിന്റെ ആകൃതിയിൽ 5,190 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മൗണ്ട് കെനിയ എന്ന അഗ്നിപർവ്വതത്തെ പറ്റിയുള്ള വിവരണമാണ് നാം ഇന്ന് കേൾക്കുന്നത്. മൗണ്ട് കെനിയയുടെ ആദ്യത്തെ കൊടുമുടി മണ്ണൊലിപ്പിൽ തേയ്മാനം സംഭവിച്ചുവെങ്കിലും ഇന്നും ആഫ്രിക്കൻ പർവ്വതനിരകളിലുള്ള ഏറ്റവും വലിയ കൊടുമുടിയായി നിലനിൽക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ കിക്കുയു ഗോത്രവർഗക്കാർക്ക് മൗണ്ട് കെനിയ വളരെ ദൈവികമുള്ളതാണ്. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ദൈവങ്ങൾ താമസിക്കുന്നത് ഈ മലയിലാണ്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയരം കൂടിയ വളരെ വലുതായ കൊടുമുടിയാണ് മൗണ്ട് കെനിയ. 5,190 മീറ്റർ ഉയരമുണ്ട്. ഈ മല വലിയ ഒരു അഗ്നിപർവ്വതമാണ്. ഇത് ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത് തെക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. എങ്കിലും ഇതിന്റെ മുകളിലുള്ള ചരിവുകളിൽ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്ന ഡസൻ കണക്കിനുള്ള വെളുത്ത് തിളങ്ങുന്ന മഞ്ഞുപാളികൾ കാണാം. ഈ പർവ്വതത്തിന്റെ പ്രത്യേകത ഇതിന്റെ കൊടുമുടിയുടെ അറ്റം പരുപരത്ത് കുന്നും കുഴിയും നിറഞ്ഞ വലിയ ഒരു പാറ ഒരു പല്ലിന്റെ ആകൃതിയിൽ മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ശരിക്കുള്ള കൊടുമുടി ഇന്ന് കാണുന്നതിനേക്കാൾ 1,000 മീറ്റർ ഉയരത്തിലുള്ളതും ഒരു അഗ്നിപർവ്വത കോണുമായിരുന്നു. അത് പ്രകൃതിയുടെ മണ്ണൊലിപ്പ് പ്രക്രിയയിലൂടെ ചെറുതായി അവശേഷിച്ചവയാണ് നാം ഇന്ന് കാണുന്നത്. ഈ പല്ല് പോലെ കാണുന്ന കൊടുമുടിയുടെ അറ്റത്തുള്ള ഗർത്തം അഗ്നിപർവ്വത പാറയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗർത്തം അടഞ്ഞിരിക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ ഗർത്തത്തിലുണ്ടായിരുന്ന ആവി പുറത്തേക്ക് വരുവാനുള്ള ദ്വാരം തണുത്തുറഞ്ഞ പാറകൾ കൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. കട്ടി കുറഞ്ഞ പുറമെയുള്ള പാറകൾ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി ഒലിച്ചു പോകുകയും കട്ടിയുള്ള ഒലിച്ചു പോകാത്ത പാറ മാത്രം അവശേഷിക്കുകയും ചെയ്തു. 3 വ്യത്യസ്തമായ അഗ്നിപർവ്വതത്തിന്റെ പ്രവർത്തന ഫലമായാണ് മൗണ്ട് കെനിയ ഉണ്ടായത്. ഇത് സംഭവിച്ചത് 25 മുതൽ 30 ലക്ഷം വർഷങ്ങൾക്കുള്ളിലാണ്. സിറിയയിൽ നിന്നും റെഡ് സീ വഴി കിഴക്കൻ ആഫ്രിക്കയിലേക്ക് എത്തുന്ന ഒരു വിടവ് വഴിയാണ്, അതായത് റിഫ്റ്റ് താഴ്വരയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് മൗണ്ട് കെനിയയിൽ കാണുന്ന മഞ്ഞുപാളികളെല്ലാം തന്നെ പഴയതിന്റെ അവശിഷ്ടങ്ങളാണ്, 10,000 വർഷങ്ങൾക്ക് മുൻപുള്ള മഞ്ഞുയുഗത്തിന്റെ അവശിഷ്ടങ്ങൾ. മറ്റുള്ള ആഫ്രിക്കൻ കൊടുമുടികളിൽ കാണുന്നത് പോലെ മൗണ്ട് കെനിയയും ഒരിക്കൽ നാക്കുപോലെ തോന്നിക്കുന്ന നീളമുള്ള മഞ്ഞുപാളികൾ മലമുകളിൽ നിന്നും താഴ്വാരത്തിലേക്ക് നീണ്ടുകിടന്നിരുന്നു. 5,000 മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന അടുത്തുള്ള 2 കൊടുമുടികൾ, ഇവ പഴയ കാലത്തെ വലിയ ഒരു അഗ്നിപർവ്വതത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. നമുക്ക് അടുത്ത ദിവസം 95 കിലോമീറ്റർ നീളത്തിലും 65 കിലോമീറ്റർ വീതിയിലും പരന്നു കിടക്കുന്ന 5,895 മീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്ന ടാൻസാനിയയുടെ വടക്കുവശത്തായി കെനിയയുടെ അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ വിസ്മയ കാഴ്ചകളെ പറ്റിയുള്ള വിവരണം കേൾക്കാം.
0: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ടു.
1: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ജൂലൈ 17-ാം തീയതിയാണ്. മലയാള മാസം കർക്കിടകം 1 ആണ്. അപ്പോ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി എം എസ് ആണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-0130-1111. ഓക്കെ, നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്, കേൾക്കാമോ? ഹലോ
4: ഹലോ
3: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് മോളെ.
3: ആ, ഇത് ആരാണ്? ജലജ ചേച്ചിയാണോ?
4: അതെ.
3: ഓക്കെ, പറയു ചേച്ചി.
4: നമ്മുടെ അച്ഛന്റെ നമ്മുടെ റേഡിയോ മിനിസ്റ്ററിലെ അച്ഛന്റെ ബർത്ത്ഡേ അല്ലേ? അതിന് ബർത്ത്ഡേ 1000 ആശംസകള്.
3: അച്ഛന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്?
4: ഫാദറിന്റെ
3: ആണോ? ഓക്കെ.
4: നമ്മുടെ ഡയറക്ടർ,
3: സത്യം സത്യം പറഞ്ഞാൽ അതിനെ പറ്റി എനിക്ക് കൃത്യമായും അറിയില്ല. അച്ഛനിത് കേൾക്കുകയാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ. സത്യമായിട്ടും ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടതെന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയേണ്ടതെന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ അത് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഫാദറിനോട് ചോദിച്ചതിന് ശേഷം ആശംസ പറയാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ
3: ഹലോ, നമസ്കാരം.
5: ഹലോ, ഐടിയിൽ പങ്കജയാണ്.
3: ഓക്കെ, പറയൂ.
5: നാളെ എന്റെ ആകളുടെ മോൻ സുജിത്തിന്റെ ബർത്ത്ഡേ ആണ്.
3: ഓക്കെ,
5: 1000 ബർത്ത്ഡേ ആശംസകൾ.
3: ഓക്കെ, അപ്പോ കമന്റ് റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിന ആശംസകൾ. അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
6: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്, ഇത് ആരാണ്? പറഞ്ഞു അമ്മ, ഇന്ന് ആർക്കാ ആശംസ?
6: എന്റെ മോക്ക് അമ്പിളിക്ക്, അവളെ ബർത്ത്ഡേ.
3: ഓക്കെ, അപ്പൊ അമ്പിളി ചേച്ചിക്ക് ഉറപ്പായും 1000 ജന്മദിന ആശംസകൾ കേട്ടോ അമ്പിളി ചേച്ചിക്ക്. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
7: കൊച്ചുമോൻ മുഹമ്മദ് സുഫിയാന്റെ ബർത്ത്ഡേ നാളെയാണ്, ആശംസകൾ പറഞ്ഞു.
3: എന്താണ് പേര് പറഞ്ഞേ?
7: മുഹമ്മദ് സുഫിയാൻ.
3: മുഹമ്മദ് സുഫിയാൻ അല്ലേ? ഈ സംസാരിക്കുന്ന ആളുടെ പേര് കൂടി ഒന്ന് പറയുമോ?
7: പള്ളിമുക്കിലാണ്, മെഹർ എന്നാണ് എന്റെ പേര്.
3: ഓക്കെ, അപ്പൊ മുഹമ്മദ് സുഫിയാൻ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ. സന്തോഷം അമ്മ വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
8: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
8: ഹലോ,
3: ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്,
3: ആരാ ഇത്?
8: എന്റെ പേര് സുബൈദ.
3: ഓക്കെ,
8: എന്റെ മോന്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്റെ മോൻ അൻഷാദിന്റെ, 39 വയസ്സ്.
3: ശരി, അൻഷാദിന് ആശംസ പറഞ്ഞോളൂ കേട്ടോ.
8: ഓ, അൻഷാദിന് ഹാപ്പി ബർത്ത്ഡേ.
3: ഓക്കെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സെക്കൻഡിയും ജന്മദിന ആശംസകൾ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ,
9: ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി.
3: ഗുഡ് മോർണിംഗ്.
9: ആമിന നാസിൻ, രാമകുളങ്ങര.
3: അറിയു ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ?
9: ഇന്ന് എന്റെ ചേട്ടത്തെ ഇത്താട വെഡിങ് ആനിവേഴ്സറി ആണ്. പ്രാത്തു ആണ് അവര്. ആഷിഫ നദീർ.
3: ഓക്കെ,
9: ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഇത്താ മച്ച.
3: ആഷിഫ,
9: ആഷിഫ നദീർ.
3: നബീർ അല്ലേ?
9: നദീർ, നദീർ.
3: നബീർ എന്നല്ലേ?
9: നദീർ,
3: നദീർ.
9: ആ
3: ഓക്കെ
10: ഓക്കെ, ആശിബ നദീർ രണ്ടു പേർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും വിവാഹ വാർഷിക ആശംസകൾ.
9: ഓക്കെ,
3: സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്.
10: ഹലോ
11: ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
11: ഗുഡ് മോർണിംഗ്.
10: ഗുഡ് മോർണിംഗ്, ഇതാരായത്?
11: ഞാൻ കാവനാട് സീനത്താണ്.
10: പറഞ്ഞു, ഇത് ആർക്കാ ആശംസ?
11: ഇതെന്റെ മോന്റെ ബർത്ത്ഡേ ആണ്.
10: മോന്റെ പേരെന്താ?
11: സുഹൈൽ.
10: സുഹൈൽ, ആശംസ പറഞ്ഞോ.
11: ഹാപ്പി ബർത്ത്ഡേ സുഹൈൽ മോനെ.
3: ഓക്കെ സുഹൈൽ, കമന്റ് റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. അടുത്ത കോളിലേക്ക് പോവാണ്.
10: ഹലോ
12: ഹലോ
10: ഹലോ, ഗുഡ് മോർണിംഗ്.
12: ഗുഡ് മോർണിംഗ്,
10: ഇത് ആരാ? ഇത്
12: ഞാൻ ശ്യാമ.
10: ആഹാ, ഇന്ന് ആർക്കാ?

0: സായിമോന് അപ്പയുടെ പിറന്നാൾ ആശംസകൾ.
1: ഓക്കെ, ഇപ്പോ സായിമോന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികണ്ടിയും പിറന്നാൾ ആശംസകൾ. വിളിച്ചതിൽ സന്തോഷം. അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു. ഹലോ,
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്. ചിത്ര ചേച്ചി പറയൂ. ചേച്ചി,
2: ചേച്ചിക്ക് മോക്ക് സർവ ഐശ്വര്യങ്ങളും നേരുന്നു രാമായണ മാസത്തിലേക്ക്. എല്ലാ ശ്രോതാക്കൾക്കും രാമായണ മാസം ആശംസകൾ. കേൾക്കുന്നു ഈ? അതുകൊണ്ടാ
1: പിന്നെ
2: ഇന്നലെ നമ്മുടെ രായചേട്ടന്റെ മോളെയും മരുമോന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. സുമേഷും അല്ല അനിയത്തിയുടെ സഹോദരിയുടെ രാജേട്ടന്റെ സഹോദരിയുടെ വെഡിങ് ആനിവേഴ്സറി
1: മരുമോന്റെയും.
2: അവരെ സുമേഷ് ആതിര.
1: ഓക്കെ,
2: സംസാരിക്കാൻ വയ്യാത്തോണ്ട് അങ്ങനെ വിറ്റ് പോകുന്ന കേട്ടോ.
1: അങ്ങനെ
2: ആ അവർക്ക് നല്ലൊരു ആശംസ. എന്നും ഐശ്വര്യത്തോളം സമാധാനത്തോളം അവര് ജീവിക്കട്ടെ. പിന്നെ ഇന്നലെ നമ്മളെ ഒരു ഫാദറിന്റെ ബർത്ത്ഡേ പറഞ്ഞ സത്യമായിരുന്നു. ഫാദറിന്റെ പേര് പറഞ്ഞില്ലായിരുന്നു. ആ ഫാദറിനും കൂടെ നല്ലൊരു ആശംസകള്.
1: സുമേഷ് ആതിര ആണോ?
2: സുമേഷ് ആതിര.
1: ആ സുമേഷ് ആതിര കമ്മ്യൂണിറ്റിയും ആശംസകൾ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474293111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സമയം 8 മണി കഴിഞ്ഞ് 38 മിനിറ്റും 17 സെക്കൻഡും ആയിരിക്കുന്നു. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
3: ഹലോ, നേരത്തെ ജന്മദിന.
1: ഓക്കെ, അടുത്ത കോളുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ, ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി. ഞാൻ വിദ്യ വള്ളിക്കേരി.
1: ഇന്ന്
4: എന്റെ മോന്റെ ബർത്ത്ഡേയാ. ആദിമോൻ ഹാപ്പി ബർത്ത്ഡേ.
1: ആദിമോൻ.
4: പിന്നെ എന്റെ മാമന്റെ മോടെ ബർത്ത്ഡേ ആയി ഇന്ന്. അതിന്ന് 3 വയസ്സ് കഴിയ. മോടെ പേര് അവന്തിക.
1: അവന്തിക. ഓക്കെ, ആദിമോൻ അവന്തിക രണ്ട് കുഞ്ഞുങ്ങൾക്കും കമ്മിൻ റേഡിയോ ബെൻസികന്റെ ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
5: ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഇതാരാണ്?
5: ഞാൻ മുളങ്കാടത്തുനിന്ന് രാസ്റ്റുഡിയുടെ വീട്ടിന്ന്.
1: പറയൂ.
5: എന്റെ മൂത്ത സഹോദരൻ ശങ്കരൻകുട്ടി മാഷ് 8-ാം അധ്യാപകന് കോഴിക്കോട് നിന്ന് ജന്മ നക്ഷത്രമാണ്.
1: ഓക്കെ, ഓക്കെ.
5: എന്റെ അച്ചായന് 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു.
1: പേരൊന്ന് പറയാമോ?
5: ശങ്കരൻകുട്ടി.
1: ശങ്കരൻകുട്ടി. ഓക്കെ ചേട്ടന, ശരി ചേട്ടന, കമ്മിൻ റേഡിയോ ബെൻസികന്റെ പിറന്നാൾ ആശംസകൾ കേട്ടോ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം. വീണ്ടും നമ്മൾ അടുത്തൊരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ, കോൾ കട്ടായി പോയിരിക്കുന്നു. അടുത്ത കോളിലേക്ക് പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഹലോ,
6: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
6: സുരേഷ് കടപ്പാക്കടയാണ്.
1: പറയൂ സുരേഷേട്ടാ.
6: ലഡു കിട്ടിയായിരുന്നോ?
1: എന്തോ
6: ലഡു കിട്ടിയായിരുന്നോ?
1: ഓക്കെ.
6: പിന്നെ ഇന്ന് ആശാന്ന് കർക്കിടകമാണല്ലേ. എല്ലാ ശ്രോതാക്കൾക്കും രാമായണ മാസ ആശംസകൾ.
1: ഓക്കെ, സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ നല്ലൊരു ഗാനം കേൾക്കാൻ പോവാണ്. ഗാനം വരുന്ന സമയത്ത് പ്രിയ ശ്രോതാക്കൾ മെസ്സേജ് അയക്കുക. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ 9890301311. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുക കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി, MS.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
2: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കുന്ന നമ്പർ 0474293111. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. മെസ്സേജ് അയക്കാൻ കുറച്ച് സമയം കൂടെ ഉണ്ട് കേട്ടോ, ഏതാണ്ട് ഒരു 3 സമയമുണ്ട്. അതുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809301. ഓക്കെ, അപ്പോൾ ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് ആണ്. നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ ഹലോ ഗുഡ് മോർണിംഗ്.
3: ആ ഹലോ, ഗുഡ് മോർണിംഗ്.
2: പറഞ്ഞു, പേര് പറയൂ.
3: ആ മോളെ, എന്റെ ചേച്ചിയുടെ കൊച്ചുമോന്റെ ബർത്ത്ഡേ.
2: ഓക്കേ.
3: അവന്റെ പേര് അനന്തുന്നാ. അപ്പൊ മോളെ ശ്രീലക്ഷ്മി അല്ലയോ? ആ മോക്കൊരു ആശംസ. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
3: അപ്പൊ അനന്ത് മോഹനൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കണം. ഞാൻ പാൽക്കുളങ്ങരയെന്ന്, കൊല്ലത്ത് പാൽക്കുളങ്ങരയെന്ന്, ബീന മോഹൻലാല്.
2: ബീന മോഹൻലാലോ? ഇനി മറക്കത്തില്ല.
3: ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കും, ഒരു പ്രാവശ്യം കിട്ടി.
2: ഇനി വിളിക്കുമ്പോ ഇങ്ങനെ തന്നെ പറയണം.
3: കൊല്ലത്ത് പാൽക്കുളങ്ങരയെന്ന് ബീന മോഹൻലാലെന്ന് തന്നെ പറയാം.
2: ഓക്കേ.
3: മോന്റെ പേര് മറന്നില്ലല്ലേ അനന്ത്. അനന്തുവിനൊരു വിഷസ് പറഞ്ഞു മോളെ ശ്രീലക്ഷ്മി.
2: അപ്പൊ അനന്തുവിന് 1000 ജന്മദിനാശംസകൾ കേട്ടോ. സന്തോഷം. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
4: ഹലോ, നമസ്കാരം ശ്രീലക്ഷ്മി.
2: നമസ്കാരം.
4: ഇന്ന് രാമായണ മാസം അല്ലേ, എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേരുന്നു. ശ്രീലക്ഷ്മിക്ക് നല്ലൊരു പുരളി. പിന്നെ കൃഷ്ണകുട്ടി ചേട്ടന് ഞാൻ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു എല്ലാവർക്കും.
2: ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം ചേച്ചി. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ് 9 മണി വരെ. അപ്പോൾ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 53:26 ആയിട്ടുണ്ട്. മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ വിളിച്ച് ആശംസകളൊക്കെ പറയാനുള്ള സമയമാണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ ഞാൻ കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്. ആരാണ്?
1: ഞാൻ ആശ്രാം മുനീശ്വരൻ. മുനീശ്വരൻ കോളിലിരുന്നത് ബിരു. ഞാൻ ആശ്രാം മുനീശ്വരൻ. മുനീശ്വരൻ കോളിലിരുന്നത് ബിരു.
0: ഓക്കെ,
1: വൈഫിന്റെ ബർത്ത്ഡേ ആണ്.
0: പേര് പറഞ്ഞ ആശംസ പറഞ്ഞോളൂ
1: കേട്ടോ. സൂര്യ എന്നാണ് പേര്. അപ്പൊ പുള്ളിക്കാരി ലൈറ്റ് ഹൗസിലെ സ്റ്റാഫാ, തങ്കശ്ശേരിയില. അപ്പൊ വൈഫിന് വേണ്ടി നൈറ്റ് ഡ്രൈവിനകത്തുള്ള പാതി പാതി
0: പാട്ട് നമുക്ക് ആവശ്യപ്പെടുന്ന പരിപാടിയല്ല. വൈഫിന്റെ പേര് ഒന്നുകൂടെ പറയൂ. ഓക്കെ, അപ്പൊ സൂര്യ സുരേഷ്, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കൻ്റെയും ജന്മദിന ആശംസകൾ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്തത് ആദ്യത്തെ മെസ്സേജിലേക്ക് വേണം. നമ്മുടെ മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു, പക്ഷേ ഇനി വിളിച്ച് ആശംസകളൊക്കെ അറിയിക്കാം. അപ്പൊ പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. ആശംസകളൊക്കെ അറിയിക്കാനായി വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത മെസ്സേജ്, ആദ്യത്തെ മെസ്സേജ്. ഹായ്, ഞാൻ അബുദാബിയിൽ നിന്നും ജയശ്രീ ചേച്ചിയാണ്. ഇന്ന് എൻ്റെ മോളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന നിച്ചു എന്ന് വിളിക്കുന്ന ഇസാഖ് നാദിൽ വിനീതിന് അമ്മാമയുടെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിച്ചു മോൻ കമ്മ്യൂണിറ്റി ഒരായിരം ജന്മദിനാശംസകൾ കേട്ടോ. ഓക്കെ ജയശ്രീ ചേച്ചി, സന്തോഷം മെസ്സേജ് അയച്ചതിൽ. അടുത്ത മെസ്സേജിലേക്കാണ് പോകുന്നത്. നോക്കട്ടെ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീകുട്ടി, കവിത ചേച്ചിയാണ്. പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോയിലെ എല്ലാവർക്കും രാമായണ ദിനാശംസകൾ. നല്ലൊരു പാട്ടായിരുന്നു ഇപ്പോൾ പ്ലേ ചെയ്തത്, നല്ലൊരു എനർജി തരുന്ന സോങ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചി. സന്തോഷം ചേച്ചി കേട്ടോ. ഓക്കെ, ഇപ്പോൾ അടുത്ത മെസ്സേജ് നോക്കട്ടെ. ഇനിയും മെസ്സേജ് ഉണ്ട്. ആ ഡിയർ ശ്രീ, ഹാവ് എ നൈസ് ഡേ. ശ്രീക്കും ഫാമിലിക്കും ഉൾപ്പെടെ നമ്മുടെ റേഡിയോയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും രാമായണ മാസ ആശംസകളും ആയുരാരോഗ്യ സൗഖ്യവും നേരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് നൂർജാൻ ചേച്ചിയാണ് മയ്യനാട് നിന്നും. ഓക്കെ ചേച്ചി, സന്തോഷം. അടുത്ത മെസ്സേജ് അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷാമ്മയാണ് കേട്ടോ, ഉഷാശിവൻ. ഗുഡ് മോർണിംഗ് ലക്ഷ്മി മോളെ, എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ഇന്ന് നമ്മുടെ ഫാദർ ഫെർഡിനാൻഡ് പീറ്റർ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ പറയുന്നു. ഇന്ന് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 2-3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതാണ് മോൾക്കൊരു രാമായണ മാസ ആശംസകളും പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഉഷാമ്മ. സന്തോഷം ശരിയാണ് കേട്ടോ. ഇന്ന് ആദ്യം തന്നെ ജലചേച്ചി അത് ഓർമ്മപ്പെടുത്തിയായിരുന്നു. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടർ, റേഡിയോ ബെൻസി സ്റ്റേഷൻ ഡയറക്ടർ ഫാദർ ഫെർഡിനാൻഡ് പീറ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. സോറി ഫാദർ, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. എന്തായാലും ഫാദറിന് റേഡിയോ ബെൻസി ശ്രോതാക്കളോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയറിലെ എല്ലാവരുടെയും റേഡിയോ ബെൻസിയറിലെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ കേട്ടോ. ഞങ്ങളോടൊപ്പം ഇങ്ങനെ അടിച്ചു പൊളിച്ച് എപ്പോഴും ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് എനർജി നൽകാനായി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എല്ലാവിധ ആശംസകളും ഫാദർ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടെ സോറി കേട്ടോ, ഞാൻ ഡേറ്റ് മറന്നുപോയി, സോറി. ഓക്കെ, അങ്ങനെ മെസ്സേജ് എല്ലാം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ മെസ്സേജുകളൊന്നും തന്നെ ഇല്ല. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 56:38 ആയി.

ഇട്ടുണ്ട്. അപ്പോൾ വിളിക്കുക, വിളിക്കുന്ന നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്നാൽ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകിച്ച് നമ്മുടെ ഫാദറിനും ആശംസകൾ നൽകുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ.

കേട്ടുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ ബൻസി 107.8 ഗ്രീറ്റിംഗ്സ് ടൈം. ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈം ഇവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്കും എല്ലാം തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ ഏറ്റാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കൊല്ലത്തെ പോർട്ടുഗീസ് അധിനിവേശത്തിന്റെ ശേഷിപ്പാണ് ഇരവിപുരത്തെ റേന്ത നിർമ്മാണം. റേന്ത എന്ന വാക്കിന്റെ അർത്ഥം ചിത്ര തുന്നൽ എന്നാണ്. AD 1515 ഇരവിപുരത്തെ തീരദേശവാസികളായ സ്ത്രീകൾക്ക് റേന്ത നിർമ്മാണത്തിൽ പരിശീലനം നൽകുന്നതിന് പോർട്ടുഗീസ് രാജ്ഞിയും കൊല്ലം രാജ്ഞിയും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കിയതോടെയാണ് ഇരവിപുരത്തെ റേന്തയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 500 വർഷങ്ങൾക്ക് മുമ്പാണിത്. തുടക്കത്തിൽ പോർട്ടുഗീസ് പ്രഭുക്കളുടെ വസ്ത്രങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനായി തുടങ്ങിയ ഈ കല ഒരു പ്രദേശത്തിന്റെ ഉപജീവന മാർഗമായി പിന്നീട് വളർന്നു. കല നൈപുണ്യത്തോടൊപ്പം അനന്യമായ ക്ഷമാശീലവും ആവശ്യമായ റേന്ത നിർമ്മാണത്തിൽ ആവശ്യമായിരുന്നു. തുടക്കൽ മുതൽ തന്നെ സ്ത്രീകളാണ് ഇതിൽ കൂടുതലായിട്ട് ഏർപ്പെട്ടിരുന്നത്. യന്ത്രം ഉപയോഗിക്കാതെ പൂർണ്ണമായും കൈകൾ കൊണ്ട് ചെയ്യാവുന്ന ഈ തൊഴിൽ ഇന്ന് ഇന്ത്യയിൽ 2 ഇടത്ത് മാത്രമാണ് ഉള്ളതെന്ന് ചരിത്രം പറയുന്നു. ഇരവിപുരം അല്ലാതെ മറ്റൊരു സ്ഥലം നാഗർകോവിലിലെ മുള്ളുക്കൊടിയിലാണ്. ബോബി, മൊട്ടുസൂചി, നൂൽ, തലയിണ എന്നിവയാണ് ഇതിനായിട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ. ആദ്യം കടലാസിൽ വരച്ച ഡിസൈൻ തലയിണയ്ക്ക് മുകളിൽ നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ മുട്ടുസൂചി തറച്ച് ഉറപ്പിക്കുന്നു. നൂൽ ചുറ്റിയ ബോബിനുകൾ മുട്ടുസൂചികളുമായി നൂൽ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നു. തുടർന്ന് വ്യക്തമായി കരചലനങ്ങളിൽ ബോബിനുകൾ ചലിപ്പിക്കുന്നതോടെ റേന്ത എന്ന അതിവിശിഷ്ടമായ കലാരൂപം പൂർണ്ണത നേടുന്നു. ഈ കലാരൂപത്തിന്റെ വിപണന സാധ്യത കണ്ടറിഞ്ഞ പ്രദേശവാസികളായ സ്ത്രീകൾ ചേർന്ന് 1969 ജനുവരി 24 ഒരു സൊസൈറ്റി രൂപീകരിക്കുകയുണ്ടായി. മേബിൾ ആന്റണിയായിരുന്നു ആദ്യ സെക്രട്ടറി. ഈ സൊസൈറ്റിയിൽ 150 അംഗങ്ങൾ ഉണ്ട്. തുടക്കം മുതൽ തന്നെ ബെൽജിയം, ഹോളണ്ട്, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് മാത്രമാണ് റേന്ത ഇവിടെ നിർമ്മിച്ചിരുന്നത്. തുടക്കത്തിൽ ഇരവിപുരത്തിന് സമീപത്തുള്ള പുല്ലിച്ചിറ, കാക്കോട്ടുമൂല എന്നീ പ്രദേശങ്ങളിലും സ്ത്രീകൾ റേന്ത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇവരുടെ പിൻതലമുറകളിൽ പെട്ടവർ മാത്രമാണ് ഇപ്പോൾ ഈ തൊഴിൽ ചെയ്യുന്നത്. അത് വളരെ ചുരുങ്ങി വരികയും ചെയ്യുന്നു.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

ശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ പ്രതികരിക്കുവാനും അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ വിളിക്കൂ ജനശബ്ദത്തിലേക്ക്. വെള്ളിയാഴ്ച രാവിലെ 9:30 മുതൽ 10 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഞാൻ ബോണി. ഇന്ന് ഇന്റർവ്യൂവിന് എന്നോടൊപ്പം ഉള്ളത് ഒരു പ്രമുഖ വ്യക്തി എന്ന് പറഞ്ഞാൽ പോരാ, എനിക്കൊന്ന് വലിയ ദീർഘകാലത്തെ സേവനവും കഴിഞ്ഞ് റിട്ടയർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൽ വി ജോൺസൺ. അദ്ദേഹം ദേശാഭിമാനിയിലെ ചീഫ് ഫോട്ടോഗ്രാഫറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ഈ ഇന്റർവ്യൂവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം സാർ. നമസ്കാരം.
1: നമസ്കാരം.
0: നമ്മൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്റെയൊക്കെ തലമുറയിൽപ്പെട്ടവർക്ക് ഈ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ ആദ്യം ഓരോ ക്ലാസ്സിലും എടുക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട്. നമ്മൾ ക്യാമറയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുമ്പം ആ ക്യാമറ എടുക്കുന്ന ആ ഫോട്ടോഗ്രാഫർ നമ്മുടെ അടുത്ത് ഡയറക്ഷൻസ് തരും, ചിരിക്കാൻ പറയും, അല്ലെങ്കിൽ എല്ലാം അടുപ്പിച്ചിരുത്തും, എവിടൊക്കെ നമ്മളെ പ്ലേസ് ചെയ്യും ഹൈറ്റ് അനുസരിച്ച്. ഇതായിരിക്കും പലർക്കും ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ആദ്യത്തെ ഒരു ചിന്തയെന്നൊക്കെ പറയുന്നത്, ഒരു ഓർമ്മയെന്നൊക്കെ പറയുന്നത്. അത് അതുപോലെ തന്നെയാണ് കുടുംബത്ത് ചിലപ്പോൾ എല്ലാവരും കൂടെ പോയി ഒരു സ്റ്റുഡിയോ പോയി എടുക്കുന്ന ഒരു ഫോട്ടോ. അത് കഴിഞ്ഞ് പിൽക്കാലത്ത് നമ്മൾ പത്രങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോഴാണ് ഈ എന്താ പറയുക, പത്രത്തിലെ ഫോട്ടോ ജേർണലിസവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഒരു പത്രത്തിലെ ഫോട്ടോഗ്രാഫർ നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുന്നത്. അതും ചില ചിത്രങ്ങൾ, നമ്മൾ പത്രം വായിക്കുന്നവരാണെങ്കിൽ ചില ചിത്രങ്ങൾ നമ്മുടെ മനസ്സിലോട്ട് വല്ലാതെ നമ്മളെ ഉലക്കുകയും സാന്ത്വനപ്പെടുത്തുകയും നമ്മളെ ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ചില ചിത്രങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ചില ചിത്രങ്ങളൊക്കെ ഈ പത്രം വായിക്കുന്നവർ അല്ലെങ്കിൽ നമ്മളെ പഠന കാലയളവിലൊക്കെ ചിലപ്പോൾ കടന്നു വരും. പല ചിത്രങ്ങളും എന്നെയും വല്ലാതെ ഉലക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ല, പെട്ടെന്ന് ഞാൻ ഓർത്ത് പറയുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഈ അറിഞ്ഞൂടെ ഓവർബ്രിഡ്ജിനകത്ത് പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി
1: അടിയിൽ കിടന്നിട്ടുള്ള
0: ഫോട്ടോ, ജീവനോടുള്ള കുറെ നേരം ആ ജീവൻ നിലനിന്നിരുന്നു. രാവിലെ എന്തോ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറിയിട്ട് ഹോട്ടലിലൂടെ പോയതാ. അത് തന്നെ വല്ലാതെ കാലത്തും കുറെ നാൾ ഉലച്ച ഒരു ചിത്രമാണ്. അപ്പൊ എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഫോട്ടോഗ്രാഫർ ഒരു വലിയൊരു സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷവും കുറച്ചും കൂടെ എന്താ പറയാ, കുറച്ച് മനസ്സിലാക്കണമെന്ന് ഭയങ്കര അതിയ ആഗ്രഹവും ഉണ്ട്. അപ്പോൾ ഞാൻ സാറിനെ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു, ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി നമുക്ക് ആദ്യം സാർ എവിടെ ജനിച്ചത്, പഠിച്ചത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് നമുക്ക് ചോദ്യങ്ങളിലോട്ട് പതുക്കെ
1: മല്ലേ. ഞാൻ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലാണ്. കരിമുളയ്ക്കലിനും ചാരുമൂടിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ് അവിടെ. അത് ഞാനൊരു 4 ക്ലാസ് വരെ ചാരുമൂട് സ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് BVHS എന്ന് പറയുന്ന താമരക്കുളം സ്കൂളിലേക്ക് വന്നൊരു ഒരു വർഷം ആയില്ല, 69. അപ്പോൾ ഞങ്ങൾ കൊല്ലത്തേക്ക് വന്ന്, എൻ്റെ ഫാദറ് ജോലി ചെയ്തിരുന്നത് കാഷ്യൂ ഫാക്ടറിയിലെ ക്ലർക്കായിരുന്നു അന്ന്. അത് കാഷ്യൂ ഫാക്ടറി, വാൾട്ടറിൻ്റെ കാഷ്യൂ ഫാക്ടറി എന്ന് ക്ലോസ് ചെയ്യുന്ന സമയമായി. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്ന 1969 പഠനം ഞാൻ ക്രയോൺ സ്കൂളിലാണ് പഠിച്ചത്.
0: ഈ അപ്പോൾ നമ്മൾ അടുത്തൊരു ചോദ്യം വരുന്നത്, എപ്പോഴാണ് ഫോട്ടോഗ്രാഫിയിലോട്ട് കടക്കുന്നത്? അതിനൊരു സാഹചര്യം കാണുമല്ലോ ഫോട്ടോഗ്രാഫി, അതോ കുട്ടിക്കാലം പോലെ താല്പര്യം ഉണ്ടായിരുന്നു?
1: എന്റെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ അളിയൻ ഫോട്ടോഗ്രാഫി, അളിയന്റെ ചേട്ടൻ ഫോട്ടോഗ്രാഫി ആയിട്ട്, അളിയന്റെ അനിയൻ ഫോട്ടോഗ്രാഫി, അപ്പൊ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോട്ടോഗ്രാഫിയായിട്ട് നേരത്തെ ചില ബന്ധങ്ങളുണ്ട്. ക്യാമറകളൊക്കെ ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ ക്യാമറ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കുന്ന സ്ഥിതി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സംഘടനാപരമായ ചില ബന്ധപ്പെട്ട് അത്യാവശ്യം പ്രവർത്തിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് കൊല്ലത്ത് റഷീദ് എന്ന് പറയുന്ന നല്ലൊരു പ്രാസംഗികൻ, ഒരു നേതാവായിട്ടുള്ള ഒരു കക്ഷി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ അനൗൺസറോടുമായിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നാണൊക്കെ സംഘടനാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, പത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പടം എടുക്കാനാരും ഇല്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിന്ന് പൂർണ്ണസമയം പ്രവർത്തിക്കണം, അത് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, അതുകൊണ്ട് പൂർണ്ണസമയം ഞാൻ അതായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അതാണ് ഞാൻ ഇതിലേക്ക് കടന്നു വരാനായിട്ടുള്ള കാരണം. അത് 1986 ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് KP രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ഒരു ജില്ലാ ലേഖകനായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ആ സമയത്താണ് ഞാൻ ആ പ്രവർത്തനം ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും അതെ അതെ അതെ. എന്ന് വെച്ചാല് നല്ലൊരു സമയം. പിന്നെ ഇതിനകത്ത് ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ പിന്നുണ്ടാകുന്ന ഒരു മാനസിക, അന്നത്തെ കാലത്ത് പത്രപ്രവർത്തനം എന്ന്
0: പറയുമ്പോൾ ആവേശവും ഇത് കൂടുതൽ ചെയ്യണമെന്നുള്ള ആഗ്രഹം,
1: അതും അതൊരു വലിയ മൂല്യം അന്ന് പത്രപ്രവർത്തകർക്കും പ്രവർത്തനത്തിന് വന്ന ഒരു വലിയ മൂല്യമുള്ള ഒരു കാലം ഇന്നത്തെ സംബന്ധിച്ചിടത്തോളമല്ല, ഒരു അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ കൂടുതലൊരു ഇൻസ്പിറേഷനായി നമുക്ക് കൂടുതൽ നിൽക്കാനും ഇത് ജോലി ചെയ്യുന്നതിനും. പിന്നെ പത്രത്തിലൊരു പടമൊക്കെ അടിച്ചു വരിക എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വലിയൊരു കാര്യമാണ്. അന്ന് പത്രങ്ങൾ ഇതേക്കുള്ള മീഡിയ
0: ക്യാമറ ഉണ്ടെങ്കിൽ തന്നെ അവിടെയും ഒരു ജേർണലിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മള് ചില ക്രൈം നടക്കുമ്പോ സി സി ടി വി ആണ് അത് റിപ്പോർട്ട് ചെയ്യല്ലേ, വിഷ്വൽ എടുത്തിട്ട്.
1: പക്ഷെ അന്ന് കയ്യെത്തി പിടിക്കാൻ പറ്റില്ല, കാരണം പറഞ്ഞാൽ അതിന്റെ പ്രോസസിങ് ബ്ലാക്ക് ക്യാമറിന്റെ പ്രോസസിങ് അതൊക്കെ ആയിട്ടും പിന്നെ അന്ന് കോസ്റ്റ്ലി ആണ് ഫിലിം, മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്നു. ഇന്നത്തെ ടെക്നോളജി കണക്ക് അല്ല, അന്ന് 12 ഫിലിം കിട്ടുന്ന ഒരു റോളാണ്. അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫിലിം വലിയൊരു, ഇന്നത്തെ കണക്ക് ഡിജിറ്റൽ എടുക്കുന്ന കണക്ക് ഒരു 100 പടം എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പടം സെലക്ട് ചെയ്യുന്ന രീതി ഒന്നും പറ്റില്ല അന്ന്.
0: അതെ, സമയം
1: അത്
0: ഒരാൾ പടം എടുത്ത മൊബൈൽ ഇട്ട് കഴിഞ്ഞാൽ 100,000 പേര് കാണിയാ.
1: അതിലേറ്റവും പറയാം, അത് ചോദിച്ചോണ്ട് പറയാൻ കഴിയുന്നത് കെ പി രവീന്ദ്രനാഥ് എന്ന് പറയുന്ന ലേഖൻ കൊല്ലത്തുള്ളപ്പം അന്ന് സിപിഎമ്മിന്റെ ഏറ്റവും വലിയൊരു നേതാവ് എന്ന് പറയുന്നതും EMS ആണ്. അദ്ദേഹത്തിന്റെ ചിന്തകളെ നടക്കുന്ന യോഗം വൈകിട്ട് ഉണ്ടെങ്കിൽ അത് കഴിയും. അത് കഴിഞ്ഞിട്ട് ഈ

0: പാലക്കാട്, ഇടുക്കി, കട്ടപ്പന അവിടെ
1: ഈ പറഞ്ഞ ഫോട്ടോ ജേർണലിസം അല്ലെ, പത്രത്തിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നു, വാർത്തകൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നു, ഇതിന്റെ ബാലപാഠങ്ങൾ ആരാണ് പറഞ്ഞു തന്നത് ഇങ്ങനെ എടുക്കണം?
0: അല്ല, അതിനകത്ത് ആരും പറഞ്ഞു തന്നതിലുള്ള ഇത് കണ്ട് മനസ്സിലാക്കി എന്നുള്ള ഒരു തരത്തിലാണ് അത്. ഇത് നമ്മൾ ചെയ്യുമ്പോൾ പല അതിൽ എന്നെ ഇത് പറയുമ്പോൾ ഈ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ ആകർഷിച്ച ഏറ്റവും വലിയ സംഭവങ്ങൾ.
1: ഞാൻ ചോദിക്കാൻ കാരണം, ചിലര് പറയാറുണ്ട്, ചില ഡെഫിനിഷൻസ് പറയാറുണ്ട്, അതായത് ഒരു അടിക്കുറിപ്പില്ല, ഒരു വാർത്തയുടെ വിവരണമില്ലാതെ
0: ഇത് ചിത്രം കണ്ടാൽ മനസ്സിലാവണം,
1: അങ്ങനെ ഒരു ചിത്രമാണ് ഞാൻ ക്ലിക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യം ആരിൽ നിന്നാണ് കിട്ടിയത്?
0: അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് നമ്മളുടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസ്ഥലത്ത് പ്രവർത്തിക്കാൻ വരുന്നുണ്ടെ അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പണ്ട് ഈ ചിത്രങ്ങൾ നമ്മളെ ഏറ്റവും ആവശ്യമുള്ള സോവിയറ്റ് യൂണിയന്റെ മാഗസീൻ ഉണ്ടായിരുന്നത്, അതിലൊക്കെ വരുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എനിക്ക് ഒരു ചെറുതിലെ അത് സ്ഥിരമായി കാണാൻ കഴിയുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അട്രാക്ട്
1: ചെയ്തിട്ടുണ്ടായിരുന്നു.
0: അതിന്റെ വലിയ വലിയ നല്ല ഗ്ലോസി പേപ്പർ, നല്ല നല്ല പ്രിന്റിങ്ങും, നല്ല വലിയ മാഗസീനുമാണ് അതേതായിട്ട്. അപ്പൊ അത് സ്ഥിരമായിട്ട് സോവിയറ്റ് റഷ്യ അതിന്റെ പേര് പോയി പറഞ്ഞത് വളരെ ചെറുതിലെയുള്ള സ്ഥലങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലൊരു വലിയ ഇതിന് ഈ ചിത്രങ്ങളോടുള്ള വലിയൊരു അടുപ്പം.
1: സ്വന്തം ചിത്രങ്ങൾ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ കമന്റ് പറയും, അല്ലെ നേതാക്കളായാലും ഈ കാണുന്നവരൊക്കെ നേതാക്കളും ഒക്കെ കാണൂല, അവരൊക്കെ
0: തീർച്ചയായിട്ടും
1: ജോൺസ ഇങ്ങനെ എടുക്കണം ചിത്രം, അല്ലെങ്കിൽ ഈ ചിത്രം കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്.
0: ചിത്രങ്ങൾ കൊള്ളാമെന്നുള്ള അഭിപ്രായം ചിത്രങ്ങൾ വരുന്നതും അത് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോഴത്തേക്ക് കൊല്ലത്ത് എനിക്ക് തോന്നുന്നു 92 ശേഷമാണെന്ന്, കെ എസ് ആർ ടി സി പിന്നെ അർബലക്ഷ്മുള്ള കെ എസ് ആർ ടി സി മന്ത്രിയായിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ജില്ലയിലെ ഒരു ലേഖന് ഞാനുമായിട്ട് നിലമേല് പോയി. നിലമേല് പോയിട്ട് അവിടുന്ന് ഞങ്ങള് അടുത്തൊരു സ്ഥലത്ത് പോകാനായിട്ട് ബസ്സിൽ കയറുക. ബസ്സിൽ കയറുന്ന സമയത്ത് ബസ്സിനകത്ത് മഴ ചോരുന്നു, ഒരു കൈക്കുഞ്ഞിനെ കൊണ്ട് അമ്മ അതിനകത്തിരിക്കുന്നു, കുട പിടിച്ചിരിക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് ചിത്രം എടുത്ത് ഇവിടെ വന്ന് ചിത്രം ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ സാധാരണഗതിയിൽ എന്റെ ഒരു ക്യാപ്ഷൻ പറഞ്ഞിട്ട് പോയി, പിള്ളേക്ക് അറിയുമ്പോ തള്ളയുടെ വേദന. അന്ന് അദ്ദേഹം മന്ത്രിയാ, പിള്ളേഷുള്ള മന്ത്രിയാണ്. കുഞ്ഞ് ഇപ്പം പിള്ളക്കറിയും പിന്നെ തള്ളയുടെ വേദന എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ക്യാപ്ഷൻ അടിച്ചു വന്നു. അപ്പൊ ഇത് കണ്ടടുത്ത സമയം കഴിഞ്ഞിട്ട് അവിടെ ചില പരിപാടികൾക്ക് ആ പ്രദേശത്ത് പോയി അവിടുത്തെ പ്രധാനപ്പെട്ട കക്ഷികൾ കണ്ടിട്ട് അപ്പൊ അവർക്ക് ഇത് ഭയങ്കരമായിട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഇത്
1: ബാലകൃഷ്ണ പിള്ളയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു, അങ്ങനെ ആരെങ്കിലും ഇൻഫോം ചെയ്തു,
0: അത് പെട്ട് കാണാനില്ല. പക്ഷെ അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അവിടെ അല്ലാതെ നമ്മൾ കാണുമ്പോൾ ആ പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പരിപാടി പോകുമ്പോൾ അവർ കാണുമ്പോഴത്തേക്ക് അതേക്കുറിച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ചിത്രങ്ങളിൽ കാണാണ്
1: നമ്മളീ ഓരോ ജില്ല തോറും നമുക്ക് ഒന്ന് കടക്കാം എന്ന് വെച്ചാൽ, കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ഏതൊക്കെ സംഭവങ്ങളാണ്?
0: കൊല്ലം ജില്ലയിൽ വർക്ക് ചെയ്യുമ്പോൾ 1988 ജൂലൈ 8 പെരുമൺ ട്രെയിൻ അപകടമാണ് ആദ്യമായിട്ട് കവർ ചെയ്യുന്നത്. ആ പെരുമൺ ട്രെയിൻ അപകടം കവർ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജില്ലാ ലേഖകൻ ആർ എസ് ബാബു, ഇപ്പം മീഡിയ അക്കാഡമിയുടെ ചെയർമാനായിട്ട് ഇപ്പം കഴിഞ്ഞിരുന്ന ആർ എസ് ബാബു ആണ് ഇവിടുത്തെ ലേഖകൻ. അന്ന് പ്രസ് അക്കാഡമിയിൽ പഠനം കഴിഞ്ഞു വന്നിരുന്ന ഇന്നത്തെ കേരള മന്ദിയുടെ പിന്നെ വാർത്താ വിഭാഗത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററും ചാനലിലെ അവതാരകനോടായ വി എസ് രാജേഷ് ഉണ്ട്. അപ്പം അന്ന് 88 ജൂലൈ 8 പ്രത്യേകത ഉണ്ടെന്ന് ഇവിടുത്തെ MLA ആയിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ കല്യാണ ദിവസമായിരുന്നു. അപ്പൊ ഞാൻ താമസിക്കുന്നത് കടപ്പാകട ഫയർഫോഴ്സിന്റെ തൊട്ടടുത്താണ്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേക്ക് എന്റെ രണ്ട് ഫയർഫോഴ്സിലെ രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവര് ഈ റബ്ബർ ബോട്ട് ഇതിന്റെ ആയിട്ട് ഈ ഫയറിന്റെ വണ്ടി പോകുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ കൈ കാണിച്ച് ഞാൻ നേരെ ഫയർഫോഴ്സിന്റെ ഓഫീസിൽ ചെല്ലുകയും അപ്പൊ അവിടെ ചെന്നപ്പോൾ അറിയുന്നത് ഇത് പെരുമലിൽ ട്രെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആ ഫയർഫോഴ്സിന്റെ ഓഫീസിലെ നമ്പറിൽ നിന്നാണ് ദേശാംഗലിലേക്ക് വിളിക്കുക. വിളിക്കുമ്പോൾ ഇവർ കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അന്ന്. അന്ന് ബി എസ് രാജേഷ്, ആർ എസ് ബാബു, എ സുനിൽ, സി സുനിൽ എന്ന് പറയുന്ന ഇവരെല്ലാവരും കൂടെ കല്യാണത്തിന്. അപ്പൊ ഉടൻ പിന്നെ ക്യാമറ അടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർ കാറും വിളിച്ചു വരികയും ഞങ്ങൾ നേരെ പെരുമലിലേക്ക് പോവുകയാണ്. അതിനുശേഷം തുടർന്നുള്ള ഒരു 10-30 ദിവസം ബി എസ് രാജേഷും ഞാനും എല്ലാ ദിവസവും രാവിലെ 7 മണിയാകുമ്പോൾ പെരുമലിലേക്ക് പോവും. കലാസികൾ വന്ന അവസാനം ഇതിന്റെ ബോഗി പൊക്കി കൊണ്ടുപോകുന്ന അതേ ദിവസം വരെയും 105 പേര് മരിച്ചു. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്ന് ഈ പിന്നെ തടി വെച്ചിട്ടുള്ള പാളത്തിന്റെ കുറുകെ തടി വെച്ചിട്ടുള്ള പാളം താഴോട്ട് നോക്കിയാൽ വെള്ളത്തില് പേടിയാകും നമുക്ക്. അപ്പൊ അന്നേരത്തെ ഈ സംഭവത്തിന്റെ ആവശ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം എഞ്ചിൻ ഇനി കടന്ന് നിൽക്കുകയാണ്, എഞ്ചിൻ മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ട് നടന്നു പോകും. അപ്പൊ ആൾക്കാരെല്ലാം ഇത് കാണാൻ അകത്തോട്ട്

0: നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഇതോടൊപ്പം തന്നെ നടന്നു എന്ന് ഒരു പകുതി കഴിയുമ്പോഴാണ്, പകുതി കൂടുതൽ കഴിയുമ്പോഴാണ് ഒരു ബോഗി വെള്ളത്തിലോട്ട് കുത്തി നിൽക്കുന്നത്, പിന്നാണ് ബാക്കി ബോഗി പുറമോട്ട് നിൽക്കുന്നത്. അപ്പം അവിടെ ചെന്ന് അവിടെ നിന്നിട്ട് പടമെടുത്ത് പടമെടുത്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു വരാൻ വയ്യ. കാരണം അങ്ങോട്ട് പോയത് തന്നെ പേടിച്ചു പിടിച്ച് ഇത്രയും ആൾക്കാരെ ഒരു കൂട്ടമുള്ളതുകൊണ്ട് നമ്മൾ പോയത്. ആൾക്കാർ വീണ്ടും കാണാൻ അകത്തോട്ട് കയറി വന്നുകൊണ്ടിരിക്കുക, അപ്പം തിരിച്ചു വരാൻ വയ്യ. അപ്പം അവിടെ നിന്നൊക്കെ ആകെ ഒരു വഴിയുള്ളൂ, നമ്മൾ ഈ ബോഗിക്കകത്തോട് ഇറങ്ങി ഇറങ്ങി താഴെ വന്ന് കമ്പി ബോഗിയുടെ സൈഡിലെ കമ്പി പൊട്ടിച്ച് ആൾക്കാരെ എടുത്ത് അതിലിറങ്ങി നിന്നുകൊണ്ട് നമ്മൾ കൈയെടുത്ത് കാണിച്ചു. അപ്പം വള്ളക്കാർ തെറ്റിദ്ധരിച്ച് ഞാൻ അപകടത്തിൽപ്പെട്ട ആളാണ് വീണ്ടും അതിലുണ്ടെന്ന് വന്ന് പിന്നെ എന്നെ വള്ളത്തിനകത്ത് കയറ്റി കരക്കൊണ്ടാക്കുന്നത്.
1: ഈ കൊല്ലം ജില്ലയിൽ തന്നെയാണ് നമ്മളല്ലേ മറ്റേ സുനാമിയുടെ അല്ലേ?
0: ആ 2004 January 26 സുനാമി ഉണ്ടായി.
1: സുനാമി കവർ ചെയ്യാൻ അതൊരു വലിയ സംഭവമാണ്.
0: സുനാമി ഒന്ന് കവർ
1: ചെയ്യാൻ
0: സുനാമി മുമ്പ് ഞാൻ ജസ്റ്റ് വീട്ടിൽ ടി വി കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സുനാമി ഉണ്ടായി, കൊല്ലത്തുണ്ടായി. അപ്പഴേ ഞാൻ പെട്ടെന്ന് പിന്നെ അന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ വളരെ വർഷങ്ങളായിട്ട് ഈ പൗഡർ ഇടാറില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ മാറ്റി വെച്ചു. കാരണം ചില സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് അപ്പോഴേ ഇറങ്ങി പോവുക എന്നുള്ളതുകൊണ്ട് ഈ ഒരുങ്ങാനും നിൽക്കാനുള്ളൊരു സമയം ഇല്ല എന്ന് പോവുക എന്നുള്ളതാണ് കാരണം അന്നത്തെ ഒരു. അപ്പൊ അത് കാരണം പെട്ടെന്ന് ഞാൻ അടുത്ത് പോയി കൊല്ലം വാടിയിലാണ് വരുന്നത്. വാടിയിൽ വരുമ്പം
1: അന്ന്
0: കാറില്ല, കാറില്ല അന്ന് പെട്ടെന്ന് കാർ വിളിച്ച് സംഭവം വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അല്ല അത് സൈക്കിൾ പോയി തുടങ്ങിയ കാര്യം ഉണ്ടായിരുന്നു ആദ്യം
1: മനസ്സിലായില്ല.
0: അതെ അതെ അതെ അതെ അതെ അതെ പിന്നെ ബൈക്ക് അത് പിന്നെ സ്കൂട്ടറായി പിന്നെ വളരെ വളരെ നേരത്തെ സ്കൂട്ടറായത്. അപ്പം പിന്നെ വാടിയിൽ വരുന്ന സമയം വെള്ളം ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് ഉൾവലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം ഇറങ്ങി അതിൽ നിന്ന് ഈ ശംഖും കാര്യം ഇതുമെല്ലാം പെറുക്കിയെടുക്കുക. കടല് പിന്നിലോട്ട് ഉൾവലിഞ്ഞ് അതെ അതെ ആ ഇതെല്ലാം പെറുക്ക് കട കക്കയും ചിപ്പിയും ഇതൊക്കെ പെറുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ചിത്രങ്ങളൊക്കെ എടുത്തു എടുത്ത്
1: നിൽക്കുമ്പോഴാണ്
0: ഇല്ല അത് എടുത്ത് നിൽക്കുമ്പോഴാണ്. അപ്പം തമിഴ്നാട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടായിരുന്ന ടീവിൽ കണ്ട് പെട്ടെന്നാണ് നമ്മൾ പോവുകയും ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് വെള്ളം ഒരു ഇങ്ങനെ ഒരു അനക്കം വെച്ച് മുമ്പോട്ട് വരുന്നു, ഹൈറ്റ് കൂടി കൂടി കൂടി കൂടി വരുന്നു. പെട്ടെന്ന് ഓടി വന്ന് കാറി കയറിയിട്ട് അങ്ങ് അഴീക്കലോട്ട് പോകാൻ അറിയാം. അഴീക്കലാണല്ലോ സംഭവം ഉണ്ടായത്, നേരെ അഴീക്കലോട്ട് പോവുകയാണ് നേരം ഉണ്ടായത്. അങ്ങനെ അതിൽ അഴീക്കൽ പിന്നെ പോയി അഴീക്കൽ ചെന്നതിന്
1: ശേഷം
0: അവിടെ വലിയ സംഭവമായി. അഴീക്കൽ ചെന്ന് അപ്പൊ ഈ കാറിന്റെ ഡ്രൈവർക്കും എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു, ഇവർക്കും കാണാൻ കൗതുകമുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങ് പോവുകയാണ്. അവിടെ ചെന്ന് ഈ ചെളി പായസ പരുവത്തിൽ അതിലൂടെയാണ് നടന്ന് ഞങ്ങൾ നടന്നു പോകുന്നത്. പോയി അങ്ങറ്റം വരെ പോയി കെട്ടിടങ്ങളും തകർന്നും വീണ് കിടക്കുന്ന ഡെഡ് ബോഡികളെല്ലാം കൂടി ഇങ്ങനെ ഒഴുകി കിടക്കുന്നതിന്റെ പടമൊക്കെ എടുത്തു. തിരിച്ച് നമ്മൾ താലൂക്ക് ആശുപത്രി വരുമ്പോഴറിയുന്നത് ഈ ഒരു പത്രക്കാരും ആദ്യം കുത്തേ ഒരു സംഭവം മനസ്സിലാക്കി ഇത് കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോയില്ല. കാരണം രണ്ടാമതും സുനാമി ഉണ്ടായി. അന്നൊരു പോലീസ് ഓഫീസറൊക്കെ തെങ്ങിന്റെ മുകളിൽ ചാടിക്കയറി രക്ഷപ്പെടുകയൊക്കെ. അതെ അതെ സർക്കാർ സ്വയം. അപ്പം അത്തരത്തിൽ ഇത് അറിഞ്ഞു, പക്ഷെ ഞങ്ങളിതൊന്നും അറിയാതെ അവിടെ എത്തിപ്പെടുന്നത്. അതുകൊണ്ടാണ് അങ്ങ് ഒരു അത് നടന്ന് പടമെടുക്കാനായിട്ട് കഴിഞ്ഞ. അപ്പം ആൾക്കാരും ഇല്ല വളരെ വളരെ ഒന്നോ
1: രണ്ടോ
0: ഗൗരവം മനസ്സിലാതെ പോയി. രണ്ടാമത് ഈ സുനാമി ഉണ്ടായിന്ന് അറിയാൻ വയ്യാതാണ് നമ്മൾ പോകുന്നത്. ഇത് അറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഈ പത്രപ്രവർത്തകരെല്ലാവരും കൂടെ താലൂക്ക് ആശുപത്രിയുടെ സ്ഥലത്തേക്ക് പോയി. പിന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല, ഇതറിയാതാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ പോയി അങ്ങേറ്റം വരെ പടമെടുത്തു തിരിച്ചു വന്നു. പക്ഷെ സാധാരണ കണക്ക് നടന്നു പോകാൻ പറ്റത്തില്ല, ചെളിയും എല്ലാം നിറഞ്ഞ് ഇതായി കിടക്കുന്ന ഒരു രീതിയിലാണ്. വളരെ ചുരുക്കം മൂന്നാല് പേരെ ഉണ്ട്, അവരെ ഒന്ന് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും കണ്ടില്ല. അങ്ങനെ വന്ന് പടമെടുത്ത് തിരിച്ചു വന്നു. അപ്പം അത് ഈ പറഞ്ഞ കണക്കാണ്. അതില് ഏറ്റവും ഇപ്പൊ ഓർക്കുമ്പോഴും അത് ഇങ്ങനെ നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. ഒരു കുഞ്ഞു, ഒരു വളരെ കൊച്ചു കുഞ്ഞ് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് തോന്നുന്ന കണക്ക് ഒരു ചിത്രം. അതാണ് രണ്ടാമത്തെ ദിവസം നമ്മുടെ പത്രത്തില് ഓൾ എഡിഷൻ.
1: കൊല്ലം ജില്ലയിൽ പ്രവർത്തിച്ച് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രമുഖ ഈ രണ്ട് സംഭവങ്ങളാണ്
0: മലനട ദുരന്തം. ഇത് കണക്കാണ് രാത്രി ഏകദേശം ഒരു 2 മണിക്കാണ്ട് സംഭവം നടക്കുന്നത്. ഞങ്ങളൊരു 3-3.5 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി. അന്നും വി എസ് രാജേഷുണ്ട്, അറസ്ബാബും, ഞങ്ങൾ മൂന്നുപേരും ഞങ്ങൾ അവിടെ എത്തുക. ഞങ്ങൾ ആദ്യം ചെന്നുടനെ വൈക്കം മണി, കോട്ടക്കൽ ദേവദാസ് ഇവർ രണ്ടുപേരും തമ്മിലുള്ളായിരുന്നു മത്സരം. അതിൽ വൈക്കം മണിയുടെ പിന്നെ ഇതിലാണ് ആദ്യത്തെ തീപിടുത്തം ഉണ്ടായത്. അത് ബൾബ് വിളക്കി മാറ്റിയപ്പോൾ അതിന്റെ ഹോൾഡർ കണ്ട് തട്ടി സ്പാർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. പക്ഷേ വൈക്കം മണിയെ അന്വേഷിച്ചിട്ട് ഞങ്ങള് അടുത്ത വിളക്കുന്നവരെ നോക്കിയിട്ടും അദ്ദേഹത്തിന്റെ ഒരു തുണ്ടുപോലും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. എല്ലാം കംപ്ലീറ്റ് കത്തി പോയി അദ്ദേഹത്തിന്റെ. പിന്നെ അവിടെ അതൊരു 33 പേര് മരിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു. അവർ 80 പരിക്കു പറ്റി. ഒരു എന്നുവെച്ചാൽ വളരെ വളരെ ദൂരത്തില് ഒരു 500-700 ദൂരെ നിന്നൊക്കെയാണ് ഈ ഒരാ കൈയും കാലും ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ സ്ട്രെച്ചറിനകത്ത് പെറുക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥ. ഇവിടെ രണ്ട് സൈഡിൽ ഓല വെച്ച് കെട്ടി മറച്ചിട്ട് നമ്മള് മൃതദേഹം ഇങ്ങനെ നിരത്തി ഇട്ടിരിക്കുകയായിരുന്നു.
1: ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തരം ചിത്രങ്ങൾ എടുക്കാനാണ് ഈ പറഞ്ഞു ഭയങ്കര
0: ചിത്രങ്ങൾ. നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും അവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് അപ്പൊ മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും ഓർക്കത്തില്ല. നമ്മള് മാക്സിമം അവിടുന്ന് കാണുന്ന ചിത്രങ്ങളും ഉണ്ടായ സംഭവങ്ങളും പെട്ടെന്ന് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ പോലും വന്നിരുന്നിട്ടായിരിക്കും നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്യാൻ നോക്കാൻ. അന്നേരം നമുക്ക് ഏറ്റവും കാണുന്നതെല്ലാം വന്നാലും
1: രക്തം
0: അതെ അതെ അതൊക്കെ ആ അതെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ സാധാരണഗതിയിൽ നമുക്ക് ഒരു പിന്നെ കാണുന്നതിൽ ഒരു വലിയ ഭയപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇത് ചെല്ലുമ്പോൾ നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ നമ്മൾ ഇതൊന്നും ആലോചിക്കുന്നില്ല. അന്നേരം മാക്സിമം അവിടെ നമ്മൾ ചിത്രങ്ങൾ എടുക്കുക ഇല്ല അത്തരത്തിലേക്ക് ഇതൊന്നും വന്നിട്ടില്ല. അത് കണക്ക് തന്നെ കൊല്ലമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് 92 വെള്ളപ്പൊക്കം അന്ന് നവദമ്പതികളൊക്കെ ആര്യങ്കാവിൽ സൈഡിൽ കുടിലൊക്കെ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഒഴുകിപ്പോയി മരിച്ച സംഭവമുണ്ട്. ശങ്കലി വനത്തിനകത്തുനിന്ന് ആന വരെ ഒഴുകിപ്പോയ സംഭവമുണ്ട്. അപ്പൊ അന്ന് ജില്ലയിൽ ആഗമനം നമുക്ക് പോയി. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ചൻകോവിലിൽ അന്ന് ചെല്ലുമ്പോൾ ചെങ്കോട്ട വഴി കറങ്ങി ഞങ്ങൾ പോകുന്നത്. പിന്നാണ് റോഡ് പുനലൂരുന്ന് റോഡ് ഉണ്ടായ കാരണം അന്ന് ആ സമയത്ത് പോകുമ്പോഴത്തേക്ക് അച്ചൻകോവിൽ ചെങ്കോട്ടെ ചുറ്റിയാണ് അച്ചൻകോവിലേക്ക് പോയിരുന്നത്. 92 വെള്ളപ്പൊക്കം വലിയ ഒരുപാട് നാശങ്ങളുണ്ടായ ഒരു സംഭവമാണ്, ഒരു പ്രധാനപ്പെട്ട സംഭവം.
1: നമ്മൾ അടുത്തൊരു ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇങ്ങനെ എന്തെങ്കിലും പ്രമുഖമായിട്ടുള്ള അല്ലെങ്കിൽ അന്നത്തെ വാർത്താ പ്രാധാന്യമുള്ള ചിത്രങ്ങൾ കവർ ചെയ്ത
0: വാർത്താ പ്രാധാന്യമുള്ളത് പറഞ്ഞാൽ ഇപ്പൊ തൊട്ടടുത്ത് കോട്ടയം പറഞ്ഞിട്ട് അവരെ ഞാൻ ജോലി ചെയ്തത് കോട്ടയത്ത് ഉണ്ടായിരുന്ന ഒരു സമയത്ത് പെട്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കോട്ടയത്ത് ബേക്കർ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ ഉണ്ട്. ബേക്കർ ജംഗ്ഷൻ അതൊരു ബേക്കർ സാഹിബിന്റെ പേരിലുള്ളതാണത്. ആ ബേക്കർ സാഹിബിന്റെ കുടുംബ വീടായിരുന്നു താജ് ഹോട്ടൽ. അപ്പൊ ഞാനൊരു സംസ്ഥാന KST അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന പഠന ക്യാമ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂരകത്ത് പോയി നിൽക്കുമ്പോൾ ഒരു സാഹിബ് വന്നപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു ഇത് താജ് ഹോട്ടലിലെ ഇവരുടെ കുടുംബ വീടായിരുന്നു, സാഹിബിന് മലയാളം അറിയാമെന്ന് പറഞ്ഞു. ഞാനീ പുള്ളിയുടെ പുറകെയൊക്കെ പോയി കുറെ മലയാളമൊക്കെ പറഞ്ഞിട്ട് പുള്ളിയൊന്ന് മൈൻഡ് ചെയ്യുന്നില്ല, പുള്ളിയും പോയി. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് പുള്ളി ഇദ്ദേഹരുടെ ഒരു കളിത്തോഴനുണ്ട് കുട്ടൻ എന്ന് പറഞ്ഞു, ഇവരുടെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു, ഇവരുടെ ജോലി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്നിരുന്നത്. പുള്ളി എന്റെ അടുത്താണ് താമസിക്കുന്നവർ. അത് വളരെ വളരെ ദൂരെയാ, അത് ഒരു വരമ്പൻ തോടിന്റെ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകണം. ഞാൻ നടന്ന് ഒരു 2 കിലോമീറ്റർ നടക്കണം. നടന്നിട്ട് ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം ഭാര്യയായിട്ട് വെള്ളത്തിൽ തുഴഞ്ഞ് അത് വീട്ടിൽ വന്നു. വന്ന ഉടനെ ഇദ്ദേഹത്തെ ഇട കുട്ടാന്നും പറഞ്ഞിട്ട് രണ്ട് കയ്യിൽ ഇദ്ദേഹത്തെ കോരി ഇങ്ങനെ എടുക്കായിരുന്നു. അപ്പൊ ഞാൻ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്നു, ചിത്രങ്ങൾ എടുത്തു, കുറെ ചിത്രങ്ങൾ എടുത്ത്. പിന്നെ ആ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ആളുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളശ എന്ന് പറയുന്ന സ്ഥലത്ത് സാഹിബിന്റെ സഹോദരി താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവര് രണ്ട് സാഹിബ് ഈ ഹോവാർഡ് സാഹിബ് എന്നാ പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ സഹോദരനും ഉണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ ഈ സഹോദരുടെ വീട്ടിൽ പോകുന്ന ഇവര് നീന്തിയാ പോകുന്നത്. ആ നീന്താൻ സഹായിക്കുന്നതൊക്കെ ഇദ്ദേഹമായിരുന്നു. അന്ന് അവർ 69 ഇവിടുന്ന് ഇത് വിട്ടിട്ട് പോയതാ. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് ഭാര്യയായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. അവിടെ 200 ഏക്കർ പിന്നെ സ്ഥലമുണ്ട്. അതിൽ കൃഷി അവര് അവിടെ എന്തോ കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ്. അപ്പം ഈ സംഭവം ഞാൻ ഓഫീസിൽ അവിടെ നിന്ന് ലാൻഡ് ഫോണൊക്കെ ഉള്ളിടത്ത് ഒന്ന് വിളിച്ചു. അപ്പൊ അവിടെ നിന്ന് വരാൻ ആരും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞ് ഞാൻ എന്റെ വാർത്ത അറിയാവുന്ന വിവരങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞു. എടുത്ത് ഓഫീസിൽ വന്ന പറഞ്ഞ് ഞാൻ പിന്നെ കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മലയാളം നാവിൽ നിന്ന് മറക്കാത്ത ഹോർഡ് സാഹിബ് തന്റെ കളിത്തോഴിനെ കണ്ടുകൂട്ടാന്ന് എടുത്തൊന്ന് ഇൻട്രോ വെച്ചിട്ട് വാർത്ത എഴുതി. ഈ വാർത്ത ഏറ്റവും ദിവസം വലിയ സംഭവമായി. സംഭവം ഈ സാഹിബ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ മനോരമ അന്ന് സംഘടിപ്പിച്ചൊരു പരിപാടിയുണ്ട്, ബക്കർ സാഹിബിന്റെ ഒരു ചരിത്രം പ്രകാശനം ചെയ്യുന്ന ആ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാനാ വന്നത്. അത് മനോരമ സംഘടിപ്പിച്ചൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഇതിന്റെ വാർത്ത ദേശവാണിക്കകത്താണെന്ന് ഏഴ് വന്നതിന്റെ വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്. അതെ അതെ, അത് ആ വാർത്ത അവസാനം ഇത് 40 വർഷം ഇവരുടെ മാനേജരായിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഈ പത്രം തിരക്കി പലയിടത്തും നടന്നു. നമ്മളിവിടെ തിരക്കെന്ന് പറഞ്ഞു മറ്റു സ്ഥലങ്ങളിലല്ലേ പത്രം വേണം, ഇവിടെ പാർട്ടി ഓഫീസ് വന്നപ്പോഴത്തേക്ക് പടം കട്ട് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ പത്രം സംഘടിപ്പിച്ചു. പിന്നെ ഞാൻ 4-5 പത്രം ിട്ട് ഈ ചടങ്ങ് നടക്കുന്നിടത്ത് പോയി. അങ്ങനെ ഈ മാനേജർ പോയി വിളിച്ചുകൊണ്ടുവന്ന് കാണിച്ചു. സൈബറിന് വലിയ സന്തോഷമായി.
1: എടുത്തു പറയേണ്ടത് എനിക്കൊന്ന് കൊല്ലം യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ,
0: യുവജനോത്സവം 96 97 സംസ്ഥാന സ്കൂൾ യുവനോത്സവം കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ നടക്കുന്നതാണ് ആദ്യത്തെ യുവനോത്സവം കവർ ചെയ്യുന്ന ഇതായിട്ട്
1: വരുന്നത്.
0: ഫുൾ ടൈം എന്ന് വെച്ചാൽ ഈ യുവജനോത്സവം കഴിച്ച് കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണൊക്കെ കുഴിഞ്ഞങ്ങ് അകത്തേക്ക് പോകും. കാരണം ആ ഒരു പരുവത്തിൽ ഫുൾ ടൈം വന്ന് ഒരു ഇന്നത്തെ കണക്ക് 12 മണിക്ക് നിർത്തുന്ന 10 മണിക്ക് നിൽക്കുന്ന പരിപാടികളൊന്നുമില്ല. അത് മാത്രമല്ല അന്ന് മത്സരങ്ങളും നല്ല നിലവാരമുള്ളതും ഈ രക്ഷിതാക്കൾ തമ്മിൽ തന്നെ വലിയ മത്സരം അന്ന് എന്തെങ്കിലും ചെറിയൊരു പോരായ്മകൾ വന്നു പോയാൽ അവർ അന്നേരം ഇടപെടും. അത്തരത്തിലേക്കാണ് കലോത്സവത്തിന്റെ രീതി. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അന്ന് നമുക്ക് പ്രിന്റ് അടിക്കാനായിട്ട് പിന്നെ ദൂരെ വന്നിട്ട് പോകാനോ ചെയ്യാനോ ഒക്കാത്തതുകൊണ്ട് അന്ന് തുഷാര ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനകത്ത് അവിടുത്തെ റൂമിൽ ഡാർക്ക് റൂം സെറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനെ കോഴിക്കോട് നിന്ന് കേരളാവതിയിലെ മുസ്തഫ പിന്നെ മുസ്തഫ പിന്നെ മനോരമയുടെ വലിയ ഫോട്ടോഗ്രാഫറായിട്ട് മാറി. അപ്പൊ ആ മുസ്തഫ ഉൾപ്പെടെ അവസാനം ആ തുഷാര ഹോട്ടലിലെ എന്റെ ഞാൻ ഇവിടെ കൊണ്ടുവച്ചിരുന്ന അതിനകത്താണ് പ്രിന്റ് ചെയ്യുന്നത്. ലാർജറിലകത്തായിട്ടാണ് ഫോട്ടോ പ്രിന്റ് ചെയ്യുന്നത്. അങ്ങനെ 96-97 യുവനോത്സവം ആണ് ആദ്യത്തെ കൊല്ലത്ത് നടന്നൊരു വലിയ യുവനോത്സവം അത് അവിടെ. പിന്നെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി, ഗാന്ധി യൂണിവേഴ്സിറ്റി അങ്ങനെയൊക്കെ തന്നെ കുറെ യുവനോത്സവങ്ങൾ നിരന്തരം കാണാറുണ്ട്. കവർ ചെയ്തിട്ട്
1: അദ്ദേഹത്തിലെ ബഷീർ അല്ലെങ്കിൽ ഇങ്ങനെ ചില സാഹിത്യകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ ഫോളോ ചെയ്ത് അവരുടെ ഒരു പ്രസംഗങ്ങളും അവരെ ഒരു വേദികളും ഒക്കെ കവർ ചെയ്യുന്ന അങ്ങനെ ആരെങ്കിലും ഒക്കെ
0: തിരുവനന്തപുരം ശരിയായി ഇത്തരത്തിലേക്ക് ചെയ്തവരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ മനോരമയിൽ ഉണ്ടായിരുന്ന ജയചന്ദ്രൻ ഉണ്ട്, EMS ഫോളോ ചെയ്ത്, പിന്നെ യേശുദാസിന് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിട്ട് അതിന്റെ ഈ അവിടുത്തെ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ ഒന്നിലധികം സ്റ്റാഫുകളും കൂടുതൽ ആൾക്കാരുണ്ടെന്ന് പറയും. ഇപ്പൊ ഒരു യുവജനോത്സവത്തിന് പോയി കഴിഞ്ഞാൽ അത് തീരുന്നവർ നമ്മൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യണം. അതേസമയം മറ്റവർക്ക് പകരം ഒരാൾ വന്നിട്ട് പോകാനെങ്കിലും കാണും. നമ്മൾ ഭക്ഷണവും പോലും കഴിക്കാനൊക്കാത്ത സ്ഥിതിയിലൂടെ നിന്നിട്ട് ജോലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കുണ്ട്. അതുകൊണ്ട് വേറൊരു കാര്യത്തിലേക്കൊന്നും നമുക്ക് എൻഗേജാകാനോ അത്തരത്തിലേക്കൊന്നും നമുക്ക് ചിന്തിച്ചാൽ പോലും പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിനകത്ത് ഫുൾ ടൈം ചെയ്യണം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ന് തന്നെ വിശ്രമിക്കുക എന്നുള്ളൊരു ഇത്.
1: വിക്ടർ ജോർജ്
0: ഞാനുമായിട്ട്
1: ഫോട്ടോ എടുത്ത്
0: അദ്ദേഹത്തിന്റെ
1: ചിത്രങ്ങൾ ഇന്നും പലരും ഓർക്കുകയും
0: തീർച്ചയായിട്ടും
1: ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും
0: ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വിക്ടർ ജോർജും കോട്ടയത്തും ഉണ്ട്. ഞങ്ങൾ തമ്മിൽ വളരെ സൗഹൃദം ഉണ്ടായിരുന്ന ആണ്. അത് പ്രത്യേകിച്ച് പറയുമ്പോഴത്തേക്ക് ഇത് ജൂലൈ മാസമാണ്. ഈ ജൂലൈ മാസം രണ്ട് സംഭവങ്ങളുണ്ട്. 1988 ജൂലൈ 8 പെരുമൺ ട്രെയിൻ അപകടവും ജൂലൈ 9 വിക്ടർ ജോർജ് മരിച്ച ദിവസവും. അതായത് ഈ ജൂലൈ മാസത്തിൽ നിന്ന് ഇപ്പം സംസാരിക്കുമ്പം ഉണ്ടാകുന്ന ജൂലൈ മാസത്തിന്റെ പ്രത്യേകത വിക്ടറുമായിട്ട് അടുപ്പമായിരുന്നു. അടുപ്പുണ്ടായിരുന്നു. അതെ അത് തന്നെയായിരുന്നു. എനിക്ക് അന്ന് ഈ അന്ന് ജോലി ചെയ്തു എന്ന് പറയുന്നതിനകത്ത് അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളല്ലോ, ചാനലുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഞാൻ ദശമല്ലായതുകൊണ്ട് സിപിഎം നേതാക്കന്മാർ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പമാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പൊ കൊല്ലം ജില്ലയിലേക്ക് ഒരു പരിപാടിക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് പാർട്ടി ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അവരോടൊപ്പം കയറി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള പരിപാടികൾക്ക് അവരോടൊപ്പം അങ്ങനെ ഒരു ഒരു മിക്ക നേതാക്കന്മാരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്.
1: അന്ന്
0: ആസ്വദിച്ചും യാത്ര ചെയ്തിട്ടുണ്ട്. നയനാരൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട് വണ്ടിക്കാത്തിരിക്കും. അതെ തീർച്ചയായിട്ടും. അതെ അതെ അതെ ഒരു പുനലൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്ന അപ്പം കൂടൊപ്പം ഒരു നേതാവുണ്ട്. അത് ഒരാ സ്ഥലം വരുമ്പോ ചോദിക്കും ഇവിടാണ്. അത് പറയുന്നത് ഇന്നടെ കൊട്ടാരക്കര. ആ ഞാനിവിടെ ഒളിവിലിരുന്ന് പ്രവർത്തിച്ചിരുന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ ഒരാ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും ആ സ്ഥലത്തെ കുറിച്ച് അറിയുകയും പറയുക, അവർ സംസാരിക്കുന്നതൊക്കെ നമ്മൾ വണ്ടിക്കകത്തുണ്ടല്ലോ, നമുക്ക് കേൾക്കുകയും അറിയുകയും അതിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
1: ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു വല്ലാത്തൊരു ജൈത്രയാത്ര ഉണ്ടല്ലോ. ഈ പറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തുടങ്ങി ഡീറ്റെയിൽ വന്ന്
0: നിൽക്കും.
1: അപ്പം ഇന്ന് ഫിലിം ഇല്ല, ഓക്കെ, അതെല്ലാം എത്ര വേണമെങ്കിലും എടുക്കാം, അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു?
0: അത് രണ്ട് രീതിയിലുണ്ട്. കാരണം പറഞ്ഞാൽ അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ മറ്റാൾക്കാർക്കും പെട്ടെന്ന് കയറി കൈകടത്താൻ ഒക്കാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് ഇതിന് ഈ ആൾക്കാർ ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ കവറ ചിത്രങ്ങളും കാര്യങ്ങളും വന്ന് ക്യാമറയും ഫിലിമും വ്യത്യാസമുണ്ട്.
1: ഇതിനോടൊപ്പം ഞാൻ ചോദിക്കേണ്ട ഒരു വേറെ ചോദ്യം കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ ചോദിച്ചേക്കാം. ഉപയോഗിച്ച ക്യാമറകൾ,
0: അതെ, നമ്മള് സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ വെല്ലോസ് ക്യാമറ വെച്ചിട്ടായിരുന്നു പണ്ട് ഈ സ്കൂൾ ഗ്രൂപ്പ് ഫോട്ടോസും സ്റ്റുഡിയോയിലും ഫോട്ടോ എടുക്കുന്നത്, വെല്ലോസ് ക്യാമറ എന്നാ പറയുന്നത്. അപ്പൊ അത് വളരെ മാനുവലായിട്ട് തുണിയൊക്കെ ഇട്ടതിന് ശേഷം, ഒരു ക്യാപ്പ് തുറന്നതിന് ശേഷം അതിനകത്ത് നിശ്ചിത അളവില് പ്രകാശം കയറുക എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാനൊക്കെ പിന്നെ ആവുമ്പം ഇവിടെ പോപ്പുലറായിട്ട് നമ്മളോട് ഗൾഫിലെ നമ്മുടെ ആൾക്കാരുടെ ഒരു വരവോടുകൂടി യാഷിക ഇലക്ട്രോ 35 എന്ന് പറയുന്ന ഒരു ക്യാമറ വളരെ കൂടുതൽ വരവായി. ഇവിടെ വരുന്നവരെല്ലാം ക്യാമറ കൊണ്ടുവരുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനിത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രൊഫഷണൽ ക്യാമറ 635 എന്ന് പറയുന്ന ക്യാമറ ഉണ്ട്. അതിനകത്തൊരു നോബ് പ്രസ് ചെയ്തിട്ട് കറക്കി അടുത്ത ഫിലിം സ്റ്റാൻഡ് ബൈ ആണെന്നുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം കറക്കി കഴിഞ്ഞാലേ പറ്റത്തുള്ളു. അതിന് ഉപയോഗിച്ചിരുന്ന 120 ഫിലിം, 12 ഫിലിമേ എടുക്കാൻ പറ്റൂ അതിനകത്ത്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് യാഷികയുടെ 124 എന്ന് പറഞ്ഞത്, അതിനകത്ത് ഈ കറക്കുന്ന നോവിന് ഓരോ ലിവർ വന്നിട്ട് കറക്കി തിരിച്ചത് വെക്കുക, കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ കഴിയുന്നത്. ഞാൻ പെരുവൻ ട്രെയിൻ ഓടത്തിന്റെ പടം ഒക്കെ എടുത്തപ്പോഴത്തേക്ക് ആ ക്യാമറ വെച്ചിട്ടാണ് ഞാൻ പടം എടുത്തത്. അതെ, ക്യാമറ സൂക്ഷിക്കുന്നുണ്ട്. ഉണ്ട്, കയ്യിലുണ്ട്. അപ്പം അതിനുശേഷം പിന്നെ വന്നപ്പോഴത്തേക്ക് കളറായി. കളർ വരുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ഈ കളറിന്റെ നമ്മള് 1996 സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സവും കോട്ടയത്ത് കിടക്കുമ്പോഴത്തേക്ക്, അപ്പം 96 അവിടെ എഡിഷൻ തുടങ്ങാവുന്നതിന് തൊട്ട് മുന്നോടിയിട്ടാണ് അവിടെ. അപ്പൊ അങ്ങനെ നമ്മളെ യൂണിവേഴ്സത്തിനായിട്ട് ഞാൻ എന്നെ അയച്ചു അവിടെ. അപ്പൊ അങ്ങനെ അവിടെ കളർ പത്രം പ്രിന്റ് ചെയ്തിട്ട് കൊച്ചിന്നാണ്. അപ്പൊ ഇവിടുന്ന് പടം എടുത്തതിന് ശേഷം ഇവിടുന്ന് ജീപ്പ് ഉണ്ട്, അതിനകത്ത് ഫിലിം കൊടുത്തുവിടും. അത് കൊച്ചിയിലാണ് പത്രം പ്രിന്റ് ചെയ്യുന്നത്. അതങ്ങനെ വളരെ സക്സസ് ആയിട്ട് വിജയിച്ച ഒരു ഇതുണ്ട്. കളറ് വന്ന് അങ്ങനെ എന്റെ ഒരു 1996 അന്നത്തെ സ്കൂൾ യൂണിവേഴ്സ് വന്ന് നമ്മള് വലിയൊരു എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയെന്നുള്ള രീതിയിലൊക്കെ.
1: ഇതിനോടൊക്കെ അനുബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം, ഈ ഡിജിറ്റൽ ഇപ്പത്തെ യുഗത്തിൽ എങ്ങനെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി
0: ഇപ്പൊ വന്ന് ഡിജിറ്റൽ, അപ്പം ഡിജിറ്റൽ വന്ന് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ആണല്ലോ.
1: അപ്പം
0: നമ്മളൊക്കെ ഇത് ഫിലിം വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ആ പിക്ചറിന്റെ ഗുണനിലവാരം അറിയാൻ പറ്റും. കാരണം ഒന്ന്, പിന്നെ അന്ന് ഇന്ന് എക്സ്പോഷർ മീറ്റർ ഒക്കെ അന്ന് സിനിമാ മേഖലയിലും മറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ലൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്. പക്ഷെ അന്ന് നമ്മള് ഒരു ഊഹമാണ്, ഒരു അതെ. ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇത്ര ഇതിന് അപ്രച്ചർ ഇത്രയാണ്, ഇത്ര സ്പീഡ് ഇത്രയാണ്, ഇത് നമ്മളുടെ ഒരു ഊഹത്തിൽ അതങ്ങ് വെക്കുക. പിന്നെ ഇത് ഫിലിം വാഷ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു പിക്ചറിന്റെ നിലവാരം അറിയുന്നത്. അതെ അതെ അതെ അതെ. ഇപ്പൊ ഇതൊന്നും നോക്കണ്ട, നമ്മള് കണ്ണടച്ച് എത്ര പടം വേണേലും എടുക്കാം, എടുത്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഈ രണ്ട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഡിജിറ്റൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ ഈസിയായി കാര്യങ്ങൾ. പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക എന്നുള്ളൊരു ഇത്.
1: ഈ നമ്മള് എനിക്ക് ഒന്ന് പെരുമൺ ട്രെയിൻ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു, അതാണ്
0: ചേപ്പാട് ലെവൽ ക്രോസ് ദുരന്തം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കല്യാണം, കൊട്ടാരക്കരയിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു ബസ്സിൽ വന്നിരുന്ന ആൾക്കാരാണ്. അതിലും ഒരു 30-33 പേരെ കണ്ട് മരിച്ചതായിട്ടാണ്, കൃത്യമായിട്ട് അങ്ങനെയാണ് എന്റെ ഒരു മരിച്ചതായിട്ടാണ്. അത് ട്രെയിൻ വന്ന് ഈ ലെവൽ ക്രോസ് അടപ്പില്ലാത്ത ലെവൽ ക്രോസ് ആ വണ്ടി വന്ന് അവിടെ നിന്നുപോയി, പെട്ടെന്ന് വണ്ടി എടുക്കാൻ കഴിയാതായി പോയി. അതേ പോയി ആ അപകടത്തില് 10-30 പേര് ഉണ്ടായിരുന്നു. അതില് പിന്നെ ഈ പയ്യന്റെ അച്ഛനും മറ്റൊരാളും തൊട്ടടുത്ത് ഈ ഇതിന്റെ കഷ്ണങ്ങളൊക്കെ തെറിച്ചു പോയി വീണ ഒരു വീടുണ്ട്. അപ്പൊ അവിടെ നിൽക്കുമ്പോ ഒരു പോലീസ് ഓഫീസർ എന്റെ അടുത്ത് പറയുന്നത് രണ്ടുപേര് ആ വീട്ടിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ താഴെ ഒരാൾ കിടക്കുകയാണ്, ഒരാള് ഒരു ഇതിലിങ്ങനെ ചാരി ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ പടം എടുത്ത് അങ്ങനെ അതാണ് നമ്മള് പിറ്റേ ദിവസം 1-ാം പേജിൽ നമ്മുടെ പടമായിട്ട് വന്നിരുന്നത്. ചേപ്പാട്
1: ക്യാമറ പിടിച്ചോണ്ട് പോയ സംഭവം
0: കൊല്ലത്ത് ഏറ്റവും വലിയൊരു വിദ്യാർത്ഥിമാരാണ് അന്ന്. പ്രൈവറ്റ് കോളേജ് വിദ്യാർത്ഥികളും സംയുക്തമായിട്ടൊരു ഏറ്റവും വലിയ അന്ന് കെ എൻ ബാലഗോപാൽ ഇന്നത്തെ ധനകാര്യമന്ത്രി, അന്നത്തെ ഇവിടുത്തെ SFI ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയമാണ് അന്ന്. ഏറ്റവും വലിയൊരു വിദ്യാർത്ഥി സമനേഷ് അത്രയും വലിയൊരു വിദ്യാസമരം കൊല്ലത്ത് നടന്നിട്ടില്ല. അത് ചിന്നക്കടയില് നമ്മുടെ റൗണ്ടിലെ ആ ഭാഗത്ത് വെച്ചിട്ട് വളഞ്ഞ് പോലീസുകാര് തല്ലുകയാണ് വിദ്യാർത്ഥികളെ. അപ്പൊ ഞാനതിന്റെ ചുറ്റും പടം എടുക്കുക. അപ്പൊ പ്രസ് ക്ലബിന്റെ മേളയിൽ നിന്നിട്ട് പത്രക്കാര് എല്ലാം ഇത് കാണുന്നുണ്ട്. അപ്പോഴത്തേക്ക് അന്തരീക്ഷം വളരെ ഈ പ്രകടനത്തിന്റെയും ഇതുമൊക്കെ വന്നിട്ട് അവിടെ ചിന്ന വല്ലാത്തൊരു അന്തരീക്ഷത്തിലായി. പോലീസില്ലാത്ത ചാർജ് തുടങ്ങി. അങ്ങനെ നിന്റെ പടം കൊടുത്തു. കുറെ വിദ്യാർത്ഥികള് ഓടി KSRTC ബസ് സ്റ്റേഷന്റെ ഭാഗത്തോട്ട് പോയി. അപ്പൊ മൊത്തം ബ്ലോക്കായിരിക്കുക. അപ്പൊ അവിടെ കണ്ടൊരു ഓട്ടോക്കാരൻ്റെ അടുത്ത് ഓട്ടോ എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു, ഞാൻ ഉച്ചക്കമുണ്ട് ആ ഭാഗത്തൂടെ ഓട്ടോ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ പിന്നെ ജില്ലാശുപത്രിയുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കയറി തലകച്ചേരി ജംഗ്ഷനിൽ ചെന്ന് അപ്പോൾ അവിടെ നിന്ന് ബസ്സിൽ നിന്ന് ഇറക്കി ശക്തിവിളക്കന എന്നൊക്കെ വരുന്ന വണ്ടിയുണ്ട്, അതിൽ നിന്ന് ഇറക്കി വിദ്യാർത്ഥികൾ അടിക്കുക. അപ്പൊ അതിന്റെ പടം എടുത്ത് പഠിത്തം അപ്പൊ എന്നെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മാലിയിട്ട് പോലീസ് പറഞ്ഞു പറഞ്ഞു അപ്പം ക്യാമറ ഞാനെടുത്ത് ക്യാമറ എടുത്ത് കഴുത്തിലിട്ട് വള്ളി എടുത്ത് അങ്ങനെ ക്യാമറയിൽ പിടിച്ച് വെടിവലിയായി ക്യാമറ കൊണ്ടുപോയി. എന്റെ ക്യാമറ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതൊന്നും വലിയ വിഷയം അരുൺ കുമാർ സിൻഹയാണെന്ന് ഇവിടുത്തെ കൊല്ലത്തെ എസ് പി. അപ്പം പിന്നെ പത്രക്കാരെല്ലാം കൂടെ പെട്ടെന്ന് പ്രസ് ക്ലബിൽ കൂടി എസ് പി ഓഫീസിലേക്ക് പോകാതിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എസ് പി ഓഫീസിന്റെ അകത്ത് പോയി കുത്തിയിരുന്ന് കുത്തിയിരുന്ന് അവസാനം ക്യാമറ ആയിട്ട് പിന്നെ പ്രസ് ക്ലബിൽ ചെന്നു. എസ്ഐയും വേറെ ആരോ അവിടെ വാങ്ങിച്ചില്ല, അത് കാരണം ഇതും കൊണ്ട് മനോരമയിൽ ചെന്നു, പിന്നെ അവിടെയും വാങ്ങിച്ചില്ല. അപ്പൊ അപ്പോഴത്തേക്ക് ഇവിടെ എസ് പി ഓഫീസിനകത്ത് പോയി ഇതിരുന്ന അവസാനം അരുൺ കുമാർ സിൻഹ ആയിരുന്നു അന്നത്തെ എസ് പി അദ്ദേഹം വിളിച്ചു സംസാരിച്ചു അതിന് പരിഹാരം കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞു. അത് ഇതേ അവസരത്തിൽ കെ കരുണാകരനാണ് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടുള്ളത്. പിന്നെ തിരുവനന്തപുരത്തൊരു മനുഷ്യാവകാശ പ്രവർത്തകനുണ്ട്, ഇതറിഞ്ഞിട്ട് പുള്ളി അത് കേസ് ചെയ്ത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ സി എ സസ്പെൻഡ് ചെയ്ത്. അപ്പൊ അന്ന് സി ആർ രാമേന്ദ്രൻ എന്ന് പറയുന്ന പത്രപ്രവർത്തകരുടെ സംസ്ഥാനകാല സെക്രട്ടറി പുള്ളി ടെലിഗ്രാം അടിച്ചു. അത് പിന്നെ മുഖ്യമന്ത്രിയെ പിന്നെ ഈ വിവരം മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. അങ്ങനെയാണ് ഒരു മണിക്കൂറിനുള്ളിൽ സി എ സസ്പെൻഡ് ചെയ്ത്. അത് ഇത് കണക്ക് നമ്മുടെ കൊല്ലത്ത് ഒരുമാതിരി ആൾക്കാർക്ക് അറിയാൻ കഴിയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്നൊരു വിദേശി വന്നതിന് ശേഷം ഈ കൊച്ചുകുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കും, എന്നിട്ട് ഇവരുമായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് നടക്കും. ഇത് പലതവണയായിട്ട് ഇത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താ കാര്യം എന്നുള്ളത് ഇതൊന്ന് അന്വേഷിക്കണമെന്ന് അറിയണം. പുള്ളി ഇതെന്താ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയാനായിട്ട് പുള്ളി ഇങ്ങനെ അന്വേഷിച്ച് തിരക്കി തിരക്കി വരുമ്പോഴത്തേക്ക് റിസോർട്ടല്ല ഇവര് നിൽക്കുന്നത്, കൂട്ടമായിട്ട് നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ അത് അവിടെ നിന്ന് ഞാൻ ഒരു പടം എടുത്തു. ഈ പടം എടുത്തപ്പോ സായിപ്പ് ഭയങ്കര ക്ഷുഭിതനായി, ഹോട്ടലുകാരെ വിളിച്ചറിഞ്ഞ ഇവര് കൂടി തന്നെ അതിനകത്ത് അങ്ങ് കൂട്ടിയിട്ട്. അപ്പൊ സംഭവം ഈ ഹോട്ടലില് ഈ ഭക്ഷണം സ്ഥിരമായിട്ട് ഈ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുക പുള്ളി അവിടെ ചെന്നിട്ട്. അത് പുള്ളി അവിടെ ബഹളം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് അവരുടെ ബിസിനസിനെ ബാധിക്കുന്നതല്ലേ. അങ്ങനെ എന്നെ പിടിച്ചടച്ചിട്ടപ്പോ ആരോ കണ്ടത്, കണ്ടിട്ട് ഇത് ദശാവനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്ന് ഉണ്ടായിരുന്ന ഒരു സീസണൽ അല്ല ഏസണൽ എന്ന് പറയുന്ന ഒന്ന് ഡിവൈഫൈഡ് ഒരു നേതാവായിരുന്നു ഉണ്ടായിരുന്നു. സുനിലും പിന്നെ ആർ എസ് ബാബു എന്ന് പറഞ്ഞ ഇവര് രണ്ടു പേരും അവിടെ വന്നു. വന്നിട്ടാണ് പിന്നെ എന്നെ അവിടെ നിന്ന് തുറന്നിറക്കി. തിരുവനന്തപുരത്ത് ഊളമ്പാറയിലെ ഒരു മനുഷ്യ അത് ഇതാണക്ക മനുഷ്യ പിന്നെ കമ്മീഷൻ പിന്നെ സന്ദർശനം നടത്തുന്ന സമയത്ത് പത്രക്കാരെല്ലാം ഉണ്ട്, എല്ലാ ചാനലും അന്ന് ചാനലുണ്ട്. അങ്ങനെ സന്ദർശിക്കാൻ പോയ സമയത്ത് ഞാൻ പോകുമ്പോ ഇതിന് ഇവരിൽ നിന്ന് വളരെ പിന്നില്, ഇത് സന്ദർശനം കഴിഞ്ഞ് വരുമ്പോ ഇവർ ഏറ്റവും പിന്നിൽ ഇങ്ങനെ നടന്നു വരിക. നടന്നു വരുന്ന സമയത്ത് അവിടെ ഒരു നല്ല കാണാൻ കൊള്ളാം നല്ല ഒരു 10-25 വയസ്സിനകത്ത് വരുന്നൊരു പെൺകുട്ടി എന്നിട്ട് പറയുന്നു എന്നെ ഒന്ന് വീട്ടിൽ നിന്ന് വിളിക്കാനായിട്ട് പറ്റുമോ, എനിക്കൊന്ന് ഫോൺ തരുമോയെന്ന് ചോദിച്ചു. അപ്പം അന്ന് ഈ ഫോൺ മൊബൈലൊക്കെ വലിയ പൈസ ഉള്ള സമയാ. അന്ന് എനിക്ക് ഏറ്റവും വേണ്ട ശാസ്താംകോട്ടിലുള്ള ഡി ജോസ് എന്ന് പറയുന്ന കൃഷി സൂര്യ ടിവിയുടെ ലേഖകന, ഞാൻ എനിക്കൊരു സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പുള്ളിയുടെ, ഞാൻ പുള്ളിയുടെ ഫോൺ വാങ്ങിച്ചു, വാങ്ങിച്ചിട്ട് നമ്പർ പറയാന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ പറഞ്ഞ നമ്പറിനകത്ത് ഡയൽ ചെയ്ത്. അപ്പം എന്തിനാ മൂമ്മ എന്നെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത്, എന്നാ ഇത് വളരെ സാധാരണ രീതിയിലേക്ക് സംസാരിക്കുന്നത്. അങ്ങനെ ഞാനത് പടം എടുത്തി ഒരു വിഷുവലും എടുത്തു അതിനകത്ത്. അന്ന് ആ സൂര്യ ടിവിയിലെ വിഷുവല് വന്നു, ഒരു ദിവസം പത്രത്തിൽ പടം അടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു വലിയ ഭീഷണിയും വിളിയും ബഹളവും ഒക്കെ ആയി വേറെ ആൾക്കാർ വിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കേസ് ഫയൽ ചെയ്യുന്ന പറഞ്ഞ നോട്ടീസ് വക്കീൽ നോട്ടീസ് അയച്ചു. അപ്പോൾ ഒരു ദിവസം എടുത്ത് ആഫീസിൽ പറഞ്ഞ അവിടെ ഇരിക്കണം എന്നാണ് അവർ ആരെ വരുമെന്നൊക്കെ പറഞ്ഞില്ല. പക്ഷെ അവരാരും വന്നൊന്നുമില്ല, കാരണം ഇതിന്റെ പേരിൽ സ്വത്ത് ഉണ്ടായിരുന്നു. അച്ഛനും അവരെ കുടുംബ പ്രശ്നമായിട്ട് അച്ഛനും അമ്മയും കണ്ട പേർ പിരിഞ്ഞു പോകാറുണ്ട്. അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ തണലെല്ലാം കണ്ടായിരുന്നു. ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ മാനസികാരോഗ്യം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഇത് ഇട്ടിരുന്നതാ. അപ്പൊ അതിന് ഈ വാർത്തയൊക്കെ കണ്ടതിന് ശേഷം ഗൾഫിൽ നിന്ന് വരെ വിവാഹാലോചന വരെ വന്നു പിന്നെ കത്തുവന്നു.
1: തൃശ്ശൂര്
0: ഞാൻ 2002 അല്ലേ ഞാൻ തൃശ്ശൂരിൽ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയി തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന സമയത്ത് മറക്കാനൊക്കാത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനും നമ്മുടെ ഒരു ലേഖനുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു വൈകിട്ടുള്ളൊരു സമയമാണ് പുരത്തിന്റെ. വൈകിട്ടുള്ള ആ ഒരു സമയം പോയി ഒരാളിനെ കണ്ട് ഈ ഇതിന്റെ ഇതെല്ലാം നിർമ്മിക്കുന്ന ഒരു കക്ഷിയെ പോയി കണ്ടു. അതിന്റെ ഇന്റർവ്യൂ എടുത്ത് പുള്ളിയുടെ പടമൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഓഫീസിൽ വന്നു. ഓഫീസിലിരുന്ന് ഈ പടം കമ്പ്യൂട്ടറിലിട്ട് ഒരാന്ന് ചെയ്തുകൊണ്ടിരിക്കുക, ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് ബ്യൂറോയിൽ നാളോടി വന്നിട്ട് ചോദിച്ചിട്ട് മറ്റേ പടം കിട്ടു വേണ്ടിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ത് പറ്റി എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇയാള് ഇത് കത്തിക്കാൻ പോവാറില്ല, അന്ന് പുള്ളി ഇത് പോയി കത്തിച്ചു. അതെ അതെ അതെ, കത്തിക്കില്ല അവര് അങ്ങനെ കണ്ടുണ്ട് ഇതിന്റെ ചുമതലക്കാര് എന്റെ സങ്കേതം എന്താണെന്ന് എനിക്കറിയ. അന്ന് ഇത് പോയി കത്തിച്ചു, കത്തിച്ചപ്പോ ഇത് കത്തിയില്ല. പുള്ളി ഇതിനകത്തോട്ട് എത്തി നോക്കി, നോക്കിയത് പെട്ടെന്ന് പൊട്ടി കഴുത്തം കെട്ടി പോയതായിട്ട്. അന്ന് പിന്നെ ഇത് നിർത്തിവെച്ചു, വെടിക്കെട്ട് നിർത്തിവെച്ചായിരുന്നു. അതായിട്ട് അതൊരു ഭയങ്കര എന്ന് വെച്ചാൽ നമ്മള് പച്ച ജീവനായിട്ട് ഒരാളിനെ കണ്ടിട്ട് തിരിച്ചു വന്ന് മണിക്കൂറുകൾക്ക് ആളിന് ഇത്തരത്തിലേക്ക് ഒരു ദുരന്തം ഉണ്ടാവുക എന്ന് പറയുന്നത് കുതിരാൻ എന്ന് പറയുന്ന ഇപ്പൊ ഉണ്ടല്ലോ തുരങ്കം കുതിരാൻ. ആ പെട്ടെന്ന് ഓഫീസിൽ വിളിച്ചു പറയുന്നുണ്ട് കുതിരാനിലൊരു ചെറിയ അപകടമുണ്ടായി, വണ്ടി ഇടിച്ച് അത്യാവശ്യം പോണത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചെല്ലണമെങ്കിൽ കുതിരാനിൽ എത്തണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ചെല്ലണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അരമണിക്കുള്ള സമയം എടുക്കുമെന്നുള്ളതാണ് തോന്നുന്നത്. രണ്ട് പാലക്കാട് അടുത്ത് വരുന്ന സ്ഥലമായിട്ട് വരും. അവിടെ ചെല്ലുമ്പോ ഒരു വണ്ടി ഇടിച്ചതിന് ശേഷം ഒരു സ്റ്റീറിങ് നെഞ്ചില് ജാമായിട്ട് ഒരു ഡ്രൈവർ ജീവനോടെ ഇരിക്കുക അതിനകത്ത്. അവിടെ ചെന്ന് നമ്മള് പടമൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോഴത്തേക്ക് തൃശ്ശൂരെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിന്റെ ഭാഗം പറയാം. അതെ അതെ അതെ, എർവാടിയിൽ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനസികമായി ഓരോ ആൾക്കാർ കൊണ്ടൊന്ന് ഉപേക്ഷിക്കുന്ന ആൾക്കാരാണ് എർവാടിയിൽ. കാരണം കൊണ്ടുവന്നിട്ട് അപ്പൊ അവിടുത്തെ ജീവിതം ഒരു ദുരിത ജീവിതമാണ്. കാരണം രണ്ട് കാലില് ചങ്ങല ഇട്ടേക്കും രണ്ടുപേരെ തമ്മിൽ. ഒരാൾക്ക് അയാളുടെ എന്തെങ്കിലും അത്യാവശ്യ ഒരു കാര്യത്തിന് പോകണം ഈ ആളും കൂടെ പോയേ പറ്റൂ ഇവരെ തമ്മില്. എന്നിട്ടൊരു ഓല ഷെഡ്
1: കെട്ടിയിട്ട്
0: എന്തിനു വേണേലും അവിടെ കൂടെ പോയേ പറ്റൂ. രണ്ടുപേരെ ചങ്ങലയിട്ട് വെച്ചിരിക്കുക, എന്നിട്ട് ഒരു ഓല കെട്ടിയ വലിയൊരു ഷെഡ്, അതിനകത്തൊരു ടിവിയും വെച്ചിട്ട് കുറെ ആൾക്കാരെ അതിനകത്ത് അടിക്കടിക്ക് വെച്ചേക്കുന്ന കുറെ ആൾക്കാർ തന്നെ കുത്തിയിരിപ്പുണ്ട്, അവരത് കണ്ടിരിപ്പുണ്ട്. പിന്നെ ഇവിടുന്ന് അവിടെ ഒരു മുസ്ലിം പള്ളിയാണ്, ഏർവാടി എന്ന് പറയുന്നൊരു മുസ്ലിം പള്ളിയാണ്, സാധാരണ ചെറിയ പള്ളിയാ. അപ്പൊ അവിടെ ചെല്ലുന്ന ആൾക്കാർ അവിടുത്തെ നേർച്ച എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഭക്ഷണം മറ്റു കാര്യങ്ങൾ, പിന്നെ ഇവിടുന്ന് ഈ കൊണ്ട് പോകുന്ന ആൾക്കാർ ഈ ഇത് ഇത് പല ഷെഡുകളുണ്ട് അവിടെ ഇതായിട്ട്. ഇവർക്ക് പൈസ കൊടുക്കും, പിന്നെ ഇത് കൊണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ വീട്ടുകാര്, ഇവരുണ്ടെന്ന് പൈസ കൊടുക്കും. ഇവര് വയ്യാതെ നോക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലൊക്കെ കൊണ്ട് ഇട്ടിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അത് തീപിടുത്തം ഉണ്ടായത് അവർക്ക് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാനൊക്കെ അവിടെ കിടന്നു എന്ത് മരിക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പിന്നെ അത് വേറെ വഴി അത്
1: വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം ഏതാണ്? കുറച്ചും കൂടെ ആൾക്കാരുടെ ഒരു എന്താ പറയാ
0: പാലക്കാട്
1: പെരുമാറ്റം കൊണ്ടോ
0: അത്യാവശ്യം ഒരു അന്തരീക്ഷവും ഇതും എല്ലാം നോക്കി
1: എല്ലാ ജില്ലകളിലും
0: ഉണ്ട്. അത്
1: ഭാഗമായിട്ട് എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ച് അറിയാൻ കഴിയും.
0: അത് അത്യാവശ്യം എനിക്ക് അനുഭവപ്പെട്ടുള്ളത് പാലക്കാടാണ്,
1: കൊല്ലമല്ല.
0: പാലക്കാട് ആൾക്കാരൊക്കെ വലിയ കാര്യവും സ്നേഹമുള്ള
1: ാണ് നമ്മുടെ റേഡിയോയിൽ ഒരു കുട്ടി സാറ് വിളിക്കും പാലക്കാട്ട്. അപ്പോൾ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം കാണുമല്ലോ അങ്ങനെ
0: എടുത്താൽ അത് എന്റെ ജീവിതത്തിന് ആദ്യമായിട്ട്. കാരണം നമ്മൾ ഈ ആദ്യം ജോലി ചെയ്യുന്ന ഒരു സമയത്തുണ്ട് നമുക്ക് ഈ പത്രത്തിൽ പടം അടിച്ചു വരിക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ലേ നമ്മളിത് കാണുന്നത്. ആ സമയത്ത് പറഞ്ഞാൽ വീക്കെൻഡ് ഉണ്ട്, ഈ വീക്കെൻഡിൽ ഒരു അര പേജ് ചിത്രം അടിച്ചു വരും. അങ്ങനെ ഞാനൊരു ഇവിടുന്ന് ഒരു യാത്ര പോയായിരുന്നു പാലക്കാട്. പാലക്കാട് മലമ്പുഴ ഡാമിൽ പോയി അവിടെ രണ്ട് കടമാൻ മുഖത്തോട് മുഖം നോക്കി കിടക്കുന്ന ഒരു പടം എടുത്തു. അപ്പൊ അതില് വളരെ എന്തെന്ന് പറയാം, ഒരെണ്ണത്തിന്റെ കണ്ണ് നിങ്ങളുടെ ചെറിയൊരു കണ്ണുനീര് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു രീതിയിലാണ് ഇത് മുഖത്തോട് മുഖം നോക്കി കിടക്കുകയാണ്. അപ്പൊ രണ്ട് കഴുത്ത് മാത്രം കാണത്തക്ക രീതിയിലാണ് ഒരു പടം എടുത്തത്. അപ്പൊ ഇത് ഞാൻ വീക്കെൻഡിൽ അന്ന് കോഴിക്കോടുന്നാ വീക്കെൻഡ് ചെയ്യുന്നത്. അപ്പം എനിക്ക് അതിനകത്ത് ഏറ്റവും മനസ്സിലൊരു വലിയ സന്തോഷം തോന്നിയതെന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിന് എഴുതി വന്നൊരു ക്യാപ്ഷനാണ്. അതിനാ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ആയിരം കൺമുന കോണുകൾ എന്മിഴി ആദിത്യമേകിയിട്ടുണ്ടെന്നിരിക്കലും എത്തിയിട്ടില്ല എൻ മുന്നിൽ ഇന്നോളം ഇത്രമേൽ സ്നേഹം തുളുമ്പുന്ന കണ്ണുകൾ. അപ്പം ഞാൻ ഈ ചിത്രം അടിച്ചു വന്ന വലിയൊരു സന്തോഷം, ആ ചിത്രത്തെക്കാട്ടി വലിയൊരു സന്തോഷം ഈ ക്യാപ്ഷൻ അടിച്ചു എഴുതി വന്നിരുന്നതായിട്ടത് അവിടുന്ന് പിന്നെ കോഴിക്കോട് നിന്നാരോ എഴുതിയാണ് ആ ക്യാപ്ഷൻ. അപ്പൊ അത് ആദ്യത്തെ നമ്മൾ ഈ പത്രത്തിൽ അടിച്ചു വന്ന ചിത്രത്തിന്റെ കൂട്ടത്തിൽ ആദ്യത്തെ മനസ്സിലതൊരു വലിയ സന്തോഷമുള്ളൊരു ചിത്രമാണ് അത് വരുന്നത്.
1: അപ്പൊ ഈ കശുവണ്ടി സമരം 1986
0: അന്ന് KPR ലേഖനായിട്ടിരിക്കുന്നത്. അന്നത്തെ കശുവണ്ടി സമരം നടക്കുമ്പോ മാടന്നട ഒരു കഷ ഫാക്ടറി ഉണ്ട്, അവിടെയാണ്. അവിടുന്ന് പോകുമ്പോ നമുക്കൊന്നൊരു അത്രയും വലിയ നമുക്ക് ഭയങ്കര ഭീകരാവസ്ഥ. മാടത്തട ജംഗ്ഷൻ ഇപ്പോഴും റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് മാറഞ്ഞ് പോലീസും ഭയങ്കരമായിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മള് ഇദ്ദേഹം നമ്മളെ കൂടെ വന്ന് പറഞ്ഞ് പിന്നെ വണ്ടിയൊക്കെ അങ്ങ് ദൂരെ ഇട്ടിട്ടാണ് നടന്നു പോയിട്ട് പറഞ്ഞ് നേരെ അങ്ങ് പോയാൽ മതി എന്നുള്ള തരത്തിലേക്ക് പോകുമ്പോൾ ഫുൾ പോലീസിന്റെ കൺട്രോളിൽ വേറെ ഒന്നുമില്ല, വല്ലാത്തൊരു അന്തരീക്ഷം ലഭിക്കുന്നു. അങ്ങനെ ഞാൻ സമരപന്തലിന്റെ അടുത്ത് ചെന്ന് അവരുടെ പി കെ വിയും സുശീല ഗോപാലിനും കൂടെ വന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊഴിലാളികൾ വലിയ ആവേശമായി വലിയ വിളിയായി. അപ്പം പോലീസ് അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നു. അന്ന് ഈ വനിതാ പോലീസ് കുറവാണ്. ആ ഈ വനിതകളെ ഉൾപ്പെടെ ഈ കയ്യിലും കാലിലും പിടിച്ചോണ്ട് പുരുഷ പോലീസായി എടുത്തോണ്ട് പോകുന്ന അറസ്റ്റ് ചെയ്ത്. അങ്ങനെ പിന്നെ സുശീലാമ്മയെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ പറഞ്ഞത് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം മതി എന്നെ എന്ന് പറഞ്ഞിട്ട് എന്റെ സമയത്ത് തൊഴിലാളികളെ അറസ്റ്റ് ചെയ്യുന്ന കൊണ്ടുവന്ന കുറെ ചിത്രങ്ങൾ എടുത്തു. അതൊരു വലിയ അന്നത്തെ കശുവണ്ടി സമരം ഒരു വലിയ വലിയ ഇതായിരുന്നു, സംഭവമായിരുന്നു. മൂന്നാർ ഓപ്പറേഷനും മൂന്നാർ ഓപ്പറേഷൻ ഒരു ദിവസം ആദ്യത്തെ ജെ സി ബി കുടുംബം പൊളിക്കുന്നത് മുതല് ഒരു 10-30 ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. അവിടെ നിന്നിട്ട് തിരിച്ചു വരുമ്പം ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലെ ചിക്കൻഗുനിയ നേരെ അസൈൻമെന്റ് ചിക്കൻഗുനിയ അവിടെ പടം എടുക്കാൻ പോകും. അത് പോയി തിരിച്ചു വന്നിട്ട് അവസാനം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോകേണ്ട അവസ്ഥയിലേക്ക് വന്നു പനിയടിച്ചിട്ട്.
1: ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ട നേതാവ് ഏതാണ്? ഈ പറഞ്ഞ ഒത്തിരി നേതാക്കളെ സ്റ്റേജിലും കണ്ട് സംസാരിക്കുന്നത് കേട്ട്
0: EMS
1: തന്നെ
0: പറഞ്ഞാരും.
1: ഞാൻ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, അത്രയും ചീഫ് ഫോട്ടോഗ്രാഫറായിട്ട് റിട്ടയർഡ് ആയ വ്യക്തിയാണ് താൻ. പുതിയ ഈ ഫോട്ടോ ജേർണലിസത്തിലോട്ട് കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവര് ഒരു നല്ല ജേർണലിസ്റ്റ് ആവാൻ എന്തൊക്കെ കടമ്പകൾ കടക്കണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ഉപദേശം നൽകാനുള്ളത്?
0: അവർക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്ന് പറയാൻ ഒന്നുമില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വാർത്തയായാലും ചിത്രമാണെങ്കിലും ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിനകത്ത് ഈ പത്രങ്ങളിലാണെന്നുണ്ടെങ്കിലും ചാനലുകളാണെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അല്ല. 80-90% വരുന്നതും നെഗറ്റീവായിട്ടുള്ള, എന്നുവെച്ചാൽ ഇത് കുഴപ്പമായി അതല്ലേ എന്നാണക്കായി എന്നാണക്കായി ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് ചിത്രങ്ങളായാലും വാർത്തകളായാലും ആയിട്ടും തന്നെ വരുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് കാരണമൊന്നുമില്ല, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ പുരോഗതി അല്ലെന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ പുരോഗതി ഇതെല്ലാം വരുന്നത് ഈ പറയുന്ന വാർത്തയും ചിത്രവുമായി സ്ഥലപ്പെടുത്തി ജനങ്ങളുടെ മുമ്പിൽ അത് ചർച്ചയ്ക്ക് വരുമ്പോഴാണ്. അപ്പം അത്തരത്തിൽ സംസാരിക്കുന്ന തരത്തിലേക്കുള്ള ചിത്രങ്ങൾ എടുക്കാൻ തക്കവണ്ണം അത് ഓരോ മനുഷ്യന്റെ യുക്തിയും ബുദ്ധിയും അത്തരത്തിലേക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അതെ,
1: നമ്മുടെ മുന്നിൽ എനിക്കൊന്ന് വലിയ എന്താ പറയാ അന്തർദേശീയ തലത്തില്
0: നിക്കൂട്ടിന്റെ സംഭവത്തെ ഇപ്പം വലിയൊരു പ്രശ്നം ഉണ്ടായി. നിക്കൂട്ടിന്റെ ആ അവാർഡ് പിൻവലിച്ചല്ലോ,
1: പിൻവലിച്ചു
0: അതിൽ. അതെ, അതില് ആ ചിത്രം പ്രശസ്തമായിട്ട് വന്ന് ആ നഗ്നാകുടി ആ സമയത്ത് കൂടൊപ്പം വേറെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നതാനും ഇവർക്ക് ഈ ഫിലിം മാറ്റാനുള്ള ഒരു സമയം മനസ്സിലായില്ലേ. അതേക്കുറിച്ചൊക്കെ ചില ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. പക്ഷെ അതിലും നമുക്ക് ഓർക്കുമ്പോൾ ഏറ്റവും വേദനകരമായിട്ട് കെവിൻ കാർട്ടറിന്റെ കാര്യമാണ്. 32-ാം വയസ്സിൽ അയാൾ എടുത്തിരുന്ന കഴുകൻ ഒരു കുട്ടിയെ വന്നിരിക്കുന്ന
1: ചിത്രം
0: ഇയാൾക്കെതിരെ വിമർശനവും വന്നു, എന്നാൽ കൂടുതൽ അനുമോദനങ്ങളും വന്നു. അതിൽ ഈ വിമർശനം സഹിക്കാനൊക്കെ അതാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത്. 32-ാം വയസ്സിൽ 32-ാം വയസ്സിലാണ് കെവിൻ കാർട്ടർ ആത്മഹത്യ ചെയ്യുന്നത്. അതെ അതെ അതെ അതെ, പിന്നെ കെവിൻ കാർട്ടർ കാരണം എന്താ? അപ്പൊ അന്നേരം അന്നുണ്ടായെന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രം ഈ എത്രയ്ക്കോളം ചർച്ച പോയി എന്നുള്ളതാണ്. അയാളിപ്പോ ഇത്തരത്തിലൊക്കെ അയാൾ ആത്മഹത്യ ചെയ്യണോ?
1: ഞാൻ നിക്കൂട്ടിന്റെ ഒരു എനിക്ക് അതിനകത്തൊരു വിവാദം ഉണ്ട്. നിക്കൂട്ടിന്റെ
0: ആ ചിത്രം
1: അമേരിക്കൻ ജനത, അമേരിക്കയാണ് ബോംബിട്ടത്, അമേരിക്കൻ ജനതയെ പോലും അവരുടെ മനസ്സാക്ഷി അല്ലെങ്കിൽ അവരെ യുദ്ധത്തെ കുറിച്ച് ചിന്തിക്കാനും
0: വളരെ കൊച്ചുകുട്ടിയും ആയിരുന്ന അവരും അതും ജീവൻ ഇതായിട്ട്
1: പാടൊക്കെ.
0: അത് പിന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജീവിതത്തിലെ അവസരങ്ങളാണ്.
1: അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ചരിത്ര ചരിത്രം പറയാൻ എന്തെങ്കിലും കരിയറിൽ അങ്ങനെ ഒരു മനസാക്ഷിയെ ഉലച്ചത്?
0: അല്ല അത്തരത്തിലേക്ക് നമുക്കിത് എനിക്ക് എടുത്തു പറയാനായിട്ട് ഇപ്പൊ
1: പെട്ടെന്ന്
0: അല്ല ഈ പിന്നെ അത് പറയുന്നതിൽ ഉപരി എനിക്ക് നഷ്ടപ്പെട്ടു കാര്യമല്ലേ പറയാം. ഏറ്റവും രസകരമാണ് നമ്മൾ ഈ ചില കാര്യങ്ങളിൽ അവസരത്തിൽ നമ്മൾ പ്രവർത്തിക്കണമെന്ന് അവസരത്തിന് അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് പറയുന്നതൊക്കെ ചില കാര്യങ്ങൾ കണ്ടിട്ട് നമ്മൾ ഇല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് പോയാൽ അതിന് ഉദാഹരണം ഇവിടെ നമ്മുടെ കുട്ടിയത്ത് ഉണ്ടായിരുന്നൊരു നിത്യജീതന്നെ എന്ന് പറഞ്ഞൊരു സ്വാമിയെ കൊലപ്പെടുത്തിയ ഒരു കക്ഷി ഉണ്ടായിരുന്നു. ഇയാളെ നിരന്തരമായിട്ട് ഈ കോടതിയിൽ കൊണ്ടുവരും. കൊണ്ടുവന്ന ഒരു ദിവസം ഞാൻ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ ബസ്സിൽ ഞാൻ തിരുവനന്തപുരം കണ്ടാ കൊണ്ടുവരുവാന്ന് തോന്നുന്നുണ്ട്. വരുമ്പോൾ ഇയാളായിട്ട് പോകുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മോര് ചിത്രം എടുത്താ പിന്നെ വേണ്ട പിന്നെ എടുക്കാം എന്നും കൊണ്ടുവരുന്നല്ലോ. പക്ഷെ അന്ന് അയാള് കൈവിട്ട് ചാടിപ്പോയി. അപ്പം അത് വലിയ വിവാദമായൊരു കേസും ആയിരുന്നു. അപ്പൊ അന്ന് നമ്മൾ അന്നേരം ഉദ്ദേശിച്ചതാണ്. കാരണം ചില സന്ദർഭങ്ങൾ നമ്മളത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും കാണും. നല്ല അവസരം അത് ഇതേണക്ക് നഷ്ടപ്പെട്ടു പോയൊരു അവസരമാണ്. ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഗ്യാസിന്റെ വണ്ടി കയറി ഒരു കുട്ടി മരിക്കുന്നത്,
1: കാരണം
0: തക്ക സമയത്ത് എന്നെ അത് അറിയിക്കുന്നതിൽ വീഴ്ച പറ്റി ഇവിടെ ഉണ്ടായിരുന്ന ആള്. അപ്പൊ ആളിനെ പിന്നെ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പിന്നെ ചുമതല ആളുള്ള വിളിച്ചു പറയുകയും ചെയ്തു. സംഭവം പറഞ്ഞാൽ ആദ്യം അറിയിക്കേണ്ട ഫോട്ടോഗ്രാഫറെ ആണെന്ന് പുള്ളിയോട് സംസാരിക്കുന്ന രീതി ഉണ്ടായി. മനോരമയിലെ ജെയിംസ് ആണ്, ആർപ്പുകരയാണ് ആ പടം എടുത്ത് ആർപ്പുകരയ്ക്ക് സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു ആ ചിത്രത്തിന്.
1: അപ്പോൾ എന്താണ് ഇന്നത്തെ ഈ ഒരു ഫോട്ടോഗ്രാഫർ തലമുറ, ഇപ്പത്തെ ഫോട്ടോസ് കാണുമ്പോൾ താങ്കൾ ഒരു
0: നേരത്തെ ചോദിച്ച
1: ഫോട്ടോഗ്രാഫർ
0: അല്ല ഇന്ന് ഞാൻ ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാരും ഫോട്ടോ നേരത്തെ പറയുകയാണെങ്കിൽ എല്ലാരും ഫോട്ടോഗ്രാഫർ ആണല്ലോ. അപ്പൊ അതിൽ ഏതാണ് മെച്ചതും ഏതാണ് ഇതാണെന്നൊന്നും പറയുന്നതൊക്കെ ഒരു തരത്തിലായിരിക്കും.
1: മോശമായ പ്രവണത അല്ലെങ്കിൽ എന്താണ് ഒരു പോരായ്മ തോന്നുന്നത്, അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ?
0: അങ്ങനെ
1: എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി,
0: അത് ഇതിനകത്ത് ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കുമ്പോഴും ചാനലുകളൊക്കെ പിന്നെ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഇതിനകത്തൊരു പിന്നെ നമ്മളിപ്പോ പോയിരിക്കുമ്പോ മിക്ക ആൾക്കാരും പറയുന്നതാണ് ഈ ഫോട്ടോഗ്രാഫേഴ്സിനെ കൊണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല, കാണാനും പറ്റുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തൊക്കെ പാലിക്കേണ്ട ചില അത്യാവശ്യം മര്യാദകളുണ്ടല്ലോ, അത് നമ്മൾ സ്വയം മനസ്സിലാക്കി പാലിക്കണമെന്ന് മാത്രമേ നമുക്കത് പറയാൻ പാടുള്ളൂ. കാരണം അത് ഈ മറ്റുള്ളവരെ നമ്മളെ നിൽക്കുമ്പം നമ്മുടെ ഒരു ഭാഗം നമുക്ക് എല്ലാ അവകാശങ്ങളുണ്ട്, നമ്മളെല്ലാം ഇതുണ്ട്, നമ്മളിതെല്ലാം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്താലേ ബാക്കിയുള്ളവർ അറിയൂ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂടെ മാനിക്കണം. ഇതോടൊപ്പം നേരത്തെ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് പുതിയ തലമുറയുടെ അടുത്ത കാര്യങ്ങള്, പുതിയ തലമുറ ഇപ്പൊ വരുമ്പോ കാണുന്ന നാടല്ല ഞാനന്ന് ജോലി ചെയ്യുമ്പോ കാണുന്ന നാട്. അന്ന് ചിന്നക്കടയിൽ നടക്ക വലിയ പാലമില്ല, കുഞ്ഞമ്മ പാലം എന്ന് പറഞ്ഞ ചെറിയ പാലമേ ഉള്ളൂ, പള്ളിത്തോട്ടത്ത് ചെറിയൊരു തടിപ്പാലമാന്നുള്ളത്. അപ്പം ഇന്നത്തെ ഈ പുതിയ ജനറേഷൻ ആൾക്കാരെ ചിലപ്പോ പറഞ്ഞാൽ അറിവ് പോലും കാണുകയില്ല. അയാ പറഞ്ഞില്ല ആ തടിപ്പാലം വന്ന് പിന്നെ കോൺക്രീറ്റ് പാലം വന്നു പള്ളിത്തോട്ടത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് വലിയ കുറേ വലിയ പാലം വന്നു. അപ്പം ഇത്തരത്തിലേക്ക് വലിയ അതണക്ക് തന്നെ പള്ളിത്തോട്ടത്തുണ്ടായ ഒരു വെടിവെപ്പ് അന്ന് അതൊരു വലിയ സംഭവമാണ്. പള്ളിത്തോട്ടത്തുണ്ടായ ഒരു വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യൻ പോലും പള്ളിത്തോട്ടത്തില്ലാതെ ഇവിടുന്ന് നാട് വിട്ടുപോകുന്നൊരു സ്ഥിതിയിലേക്ക് ഉണ്ടായിരുന്നല്ലോ. അന്ന് പോകുന്ന സമയത്ത് തടിപ്പാലം ഉള്ളത്
1: നിർത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ എന്തായാലും എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ നിർത്തിയാണ്.
0: ശരി,
1: അപ്പൊ സാറിന് എല്ലാവിധ ആശംസകളും. എന്താണ് റിട്ടയർഡ് ലൈഫിൽ, എന്താണ്
0: റിട്ടയർഡ് ലൈഫിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്യാവശ്യം ഞാൻ ഒരു ചില എന്താ പറയും ഹാം റേഡിയോ എന്ന് പറയുന്നൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സഹകരിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ഒരു പരീക്ഷ എഴുതി ഞാൻ അത് ജയിച്ചു. രണ്ട് പിന്നെ അത്യാവശ്യം യാത്രകൾ ഇതാണ് എന്നാണ്
1: ഉദ്ദേശിക്കുന്നത്.
0: അതെ അതെ അതെ, അത് തന്നെ. അപ്പൊ ഇവിടെ വിളിച്ചതിലും സംസാരിക്കാൻ കഴിഞ്ഞാലും സന്തോഷം. റേഡിയോ മനസ്സുകാരനും എല്ലാരോടും എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: സെറ്റുമ്മ സെറ്റുമ്മ സാ അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ്മ സെറ്റുമ്മ സാ.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: റേഡിയോ ബെൻസിഗർ 107.8.

എത്ര ദഹിച്ചു നീ, കൗരവ പാണ്ഡവരാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ, സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ, മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാം. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തി നീ, ആൺകുയിൽ കണ്ഠം പ്രണയാർദ്രമ.

0: സ്ഥിതികൾ മുക്കുവക്താത്തനു നൽകിയും
1: സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ചു
0: വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ ആദിരേതസായി അനാത്യന്ത വീചിയായി പ്രാചി പ്രതീചി പ്രണയപ്രതീകമായി ഈറ്ററ തൊട്ടു ചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ എൻ ഇഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ചവിധാനമാണ് അഗ്നി നീ.

0: താങ്ക് യു ആരൺ.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: Some books open our minds to a new world and teach us valuable lesson about life. As we continue Symphony of St. Mary's, we now present a review of inspiring Malayalam novel Minoba Yu Aadu Jeevitham by Binya Amin. A powerful story of hope, courage, survival, resilience and indomitable human spirit. With a great pleasure, I invite our little star, Mohammed Hadi of Class 6 presenter to share today's book's review on Aadu Jeevitham.
3: Namaskaram. 2008-il aadya padippu porathirangiya pustakam. 2009-il Kerala Sahitya Academy Award karasthamakkiya pustakam. ഇംഗ്ലീഷ്, അറബിക്, തമിഴ്, നേപ്പാളി, ഒഡിയ, തായ് തുടങ്ങി പല ഭാഷകളിലും വിവർത്തനം ചെയ്തപ്പെട്ട പുസ്തകം. 2014-ൽ UAE-യിലും സൗദി അറേബ്യയിലും നിരോധിക്കപ്പെട്ട പുസ്തകം. എഴുത്തുകാരൻ എം മുകുന്ദൻ തന്നെ വിസ്മയിപ്പിച്ച മലയാള നോവൽ എന്ന് വിശേഷിപ്പിച്ച പുസ്തകം. എൻ ശശിധരന്റെ അഭിപ്രായത്തിൽ ഈ പുസ്തകം ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത രേടല്ല, ഇത് ചോര ചിന്തുന്ന ജീവിതം തന്നെയാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളല്ല, നമുക്ക് വെറും കെട്ടുകഥയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വായനക്കാരന്റെ ആത്മാവിലേക്ക് മണൽക്കാറ്റിന്റെ ശരവേഗത്തിൽ പറന്നു വന്ന പുസ്തകം. മലയാള സാഹിത്യ ലോകത്ത് ഇനിയും മുഖവരകളുടെ ആവശ്യമില്ലാത്ത ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു പോയ ബെന്യാമിന്റെ ആടുജീവിതം. ഗൾഫ് പ്രവാസവുമായി ബന്ധപ്പെട്ട രചനകൾ, പൊതുവെ നാടിനെ കുറിച്ചുള്ള ഗ്രഹാതിച്ഛവും നാടിനെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ പങ്കുവച്ചപ്പോൾ അതിൽ നിന്നൊക്കെ വിഭിന്നമായി പ്രവാസത്തിന്റെ പൊള്ളുന്ന മുഖം ആവിഷ്കരിക്കുകയായിരുന്നു ബെന്യാമിൻ ആടുജീവിതം എന്ന പുസ്തകത്തിലൂടെ. ഗൾഫ് സ്വപ്നം കാണുന്ന ഏതൊരു സാധാരണക്കാരനെ പോലെയും അറബി നാടിന്റെ സമൃദ്ധിയും അത്ഭുതങ്ങളും കണ്ടുപോയ നജീബിനെ കാത്തിരുന്നത് മരുഭൂമിയുടെ

0: ഇഷ്ടമില്ലാത്ത ചങ്ങലകളായിരുന്നു. ഒരാട്ടിടയന്റെ വേഷം ജീവിതത്തിൽ പകർന്നാടിയ നജീബ് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല ദൈവം മറ്റാർക്കോ വിധിച്ച വിധിയാണ് താൻ സ്വയം ജീവിച്ചു തീർക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന പുസ്തകം നമ്മളെ നമ്മുടെ വിയോജനങ്ങളെക്കുറിച്ചും നമ്മുടെ വിധിയെക്കുറിച്ചും നമ്മളെ ആഴത്തെ ചിന്തിപ്പിക്കുമെന്ന് തീർച്ച. ജലാശയങ്ങൾ കൊണ്ട് സമൃദ്ധമായ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച നജീബ് മരുഭൂമിയുടെ പൊള്ളുന്ന വന്യതയിൽ ഒരിറ്റു വെള്ളത്തിനായി അലമുറയിട്ട് കരയുന്നത് ജീവിതം കാത്തുവെക്കുന്ന വിധി വൈപര്യങ്ങളെക്കുറിച്ച് നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. നിരാശയുടെ പടുകുഴിയിൽ വീണ് നിസ്സഹരായി നിൽക്കുമ്പോൾ ഒരു കൈ സഹായവുമായി നിങ്ങളുടെ മുന്നിൽ കൈപിടിച്ചു കേട്ടാൻ ഇബ്രഹാം കാദിരിയെ പോലുള്ള ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മനുഷ്യരെ കുറിച്ചും ഈ പുസ്തകം നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഓരോ പേജും മറിക്കുമ്പോൾ ഒരിക്കലും തിരിച്ചറിയാനാവാത്ത വിധം ഒരു മനുഷ്യന്റെ ശരീര ഭൂപടം സാഹചര്യങ്ങൾക്ക് മാറ്റിമറിക്കാനാകുമെന്ന് നമ്മൾ ഭീതിയോടെ മനസ്സിലാക്കും. മരുഭൂമിയിലെ സൂര്യാസ്തമനം കാണുമ്പോൾ അത് തന്റെ ഭാര്യയായ സൈനുവിന് കാണിച്ചു കൊടുക്കാൻ നജീബ് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭത്തെ ബെന്യാമിൻ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഏതൊരു മനോഹരമായ കാഴ്ചയും അനുഭവവും പങ്കുവെക്കാൻ കൂടെ ഒരാളില്ലാത്തതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സങ്കടങ്ങളിൽ ഒന്ന്. 2026 ആടുജീവിതം വായിക്കുമ്പോഴും നജീബ് എന്നത് വെറും ഒരു പേര് മാത്രമാണ്. നിരവധി നജീബുമാർ ഇപ്പോഴും പ്രവാസത്തിന്റെ ഏറ്റവും തിക്തമായ മുഖങ്ങൾ കണ്ടുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. തനിക്ക് പ്രിയപ്പെട്ട മനുഷ്യരിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തതയുടെ വിജനമായ തുരുത്തുകളാണ് പലപ്പോഴും പല മനുഷ്യർക്ക് നേരെയും പ്രവാസം വെച്ച് നീട്ടുന്നത്. ആടുജീവിതത്തിന്റെ 26 അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഏത് യാതനവും നമുക്ക് സഹിക്കാം, പങ്കുവെക്കാൻ കൂടെ ഒരാളുണ്ടെങ്കിൽ. ഒറ്റയ്ക്കാകുക എന്നത് എത്ര ദുഷ്കരമാണെന്നോ. വാക്കുകൾ നമ്മുടെ ഉള്ളിൽ കിടന്ന് പരൽ മീനുകളെ പോലെ പിടയ്ക്കും. സങ്കടങ്ങൾ കേൾക്കാൻ ഒരു കാതുണ്ടാകണം. നമുക്ക് നേരെ രണ്ട് കണ്ണുണ്ടാകണം. നമുക്കൊപ്പം ഒഴുകാൻ ഒരു കവിൾത്തടം ഉണ്ടാകണം. ഇതൊന്നുമില്ലെങ്കിൽ ഇത് ചെന്ന് അവസാനിക്കുന്നത് ഭ്രാന്തിലോ അല്ലെങ്കിൽ ആത്മഹത്യയിലോ ആയിരിക്കും. നജീബിനും ഹക്കീമിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കുമായി ബെന്യാമിൻ സമർപ്പിച്ച ഈ പുസ്തകം മലയാള സാഹിത്യ ലോകത്തെ സർവൈവർ ത്രില്ലറുകളിൽ ഏറ്റവും മികച്ചതായി തുടരുന്നു. ഈ ഒരൊറ്റ നോവൽ മലയാള സാഹിത്യ ലോകത്തെ ആടുജീവിതത്തിന് മുമ്പും ആടുജീവിതത്തിന് ശേഷവും എന്ന് തിരുത്തി എഴുതിച്ചു. അന്തർദേശീയ വേദികളിൽ ആടുജീവിതം ചർച്ചയായി. ഇപ്പോൾ ബ്ലസിയുടെ സിനിമാറ്റിക് വേർഷൻ കൂടി കടന്നു വന്നതോടെ മനുഷ്യന്റെ അതിജീവന ചരിത്രത്തിലെ സുപ്രധാന രേഖയായി നജീബ് എന്ന മനുഷ്യന്റെ ജീവിതം മാറും എന്ന് തീർച്ച. നന്ദി.
1: താങ്ക് യു ഹാദി ഫോർ യുവർ നോളജ് ഷെയറിംഗ്. സം ഇൻസ്ട്രുമെന്റൽസ് ഗിവ് ദ ഫീൽ ഓഫ് ഗുഡ്നെസ്. സോ നൗ ഐ വെൽക്കം ആരഞ്ജി ദിലീപ് അഗെയിൻ ഓഫ് അവർ ക്ലാസ് ഫോർ എ കീബോർഡ് കവർ.

വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വനിതാ ലോകം സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്ന തത്സമയ ഫോണിംഗ് പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചകളിലും 11:15 മുതൽ 11:45 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. വനിതാ ലോകം.
1: കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗ 107.8. അങ്ങനെ നമ്മുടെ വനിതാ ലോകം തുടങ്ങുകയാണ്. വനിതകൾക്കായുള്ള ലോകം ഇവിടെ തുടങ്ങുകയാണ്. വനിതകൾക്ക് സംസാരിക്കാനുള്ള അവസരമാണ്. ഇനി ഒരു നമുക്ക് തുടങ്ങിയപ്പോൾ 2 മിനിറ്റ് ലേറ്റ് ആണ്, അതുകൊണ്ട് ഇനി ഒരു 10-28 മിനിറ്റ് ഉണ്ട് നമുക്ക് സംസാരിക്കാനായിട്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പമുള്ള ശ്രീലക്ഷ്മി എം എസ്. റെഡിയല്ലേ? 1st അല്ലേ, അതായത് കർക്കിടകം 1. ഈ കർക്കിടകം എന്ന് പറയുന്ന തന്നെ പലതരം വിശേഷങ്ങൾ അല്ലെങ്കിൽ പല പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള രീതികൾ, ഭക്ഷണ പരമായിട്ടുള്ള രീതികളിലെല്ലാം കുറേ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയവും കൂടിയാണ്. പ്രത്യേകിച്ച് കർക്കിടകത്തിന് വരവേറ്റത് അല്ലെങ്കിൽ, കാരണം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും ഒക്കെ ഇപ്പോൾ വൃത്തിയാക്കി, വീടൊക്കെ വൃത്തിയാക്കി, തുടച്ച് തൂത്ത്, ഇനിയിപ്പോൾ രാമായണ മാസം അല്ലേ, ഭക്തിയുടെ കുറച്ച് സമയം, ഇങ്ങനെയൊക്കെ കുറച്ച് വിശേഷമുണ്ട്. ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആരോഗ്യപരമായിട്ടും ഭക്ഷണപരമായിട്ടും ഒക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇനി ഒരു മാസക്കാലം നമ്മുടെ ഭക്ഷണക്രമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നവരുണ്ടാവും. നിങ്ങളൊക്കെ ഓർമ്മയിൽ അല്ലെങ്കിൽ ഇന്നും ഇപ്പോഴും അത് അങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നെങ്കിൽ, ആദ്യകാലം മുതൽ, പണ്ട് കാലം മുതൽ അമ്മമാരുടെ അമ്മമാരുടെയൊക്കെ കാലഘട്ടം മുതൽ ഈ ഒരു കർക്കിടക മാസത്തിലുള്ള ആ ഒരു ഭക്ഷണ രീതി എങ്ങനെയായിരിക്കും, എന്തായിരിക്കും നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൊടുക്കുന്ന ശ്രദ്ധ, അപ്പോൾ നമ്മുടെ ഈ കർക്കിടകത്തെ നമുക്ക് ഏതെല്ലാം രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് സംസാരിച്ചല്ലോ. കർക്കിടക മാസത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ഇങ്ങനെ ആയിരിക്കണം, ആരോഗ്യത്തിന് ഇന്ന ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് എന്താ പറയുക, നമ്മൾ കുളിക്കുമ്പോൾ തന്നെ നമ്മൾ തലയിൽ എണ്ണ തേക്കുക, ഇങ്ങനെയുള്ള കുറേ ടിപ്സൊക്കെ കൊടുക്കാനുണ്ടായിരിക്കാം. കർക്കിടകത്തിലെ എല്ലാ കാര്യത്തിനും നമ്മൾ പ്രത്യേകിച്ച് കണ്ടില്ലേ, കർക്കിടക കൂട്ട്, കർക്കിടക കഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പലയിടത്തും ഉണ്ട്, കർക്കിടക ചികിത്സ എന്ന് പറഞ്ഞ് കാണാറുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, നമ്മുടെ നാടൻ രീതികളൊക്കെ സംസാരിക്കാം. കർക്കിടകം തുടങ്ങിയിരിക്കുന്നു, എല്ലാവർക്കും ആദ്യം തന്നെ ആശംസ. അപ്പം നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോവാണ്. ഹലോ, ഹലോ, കോള് ടൈപ്പ് ചെയ്യ്.
2: ഹലോ,
1: ആ കേക്കാമോ?
2: കേട്ടില്ലായിരുന്നു.
1: ഓക്കെ, ഇപ്പൊ എനിക്കും കേക്കാം, എനിക്കും കേട്ടില്ലായിരുന്നു ആദ്യം, ഇപ്പൊ കേക്കാം. സ്വാഗതം.
2: കർക്കിടക മാസമല്ലേ?
1: ആ അതെ അതെ അതെ,
2: കർക്കിടക കഞ്ഞി. പിന്നെ നമുക്ക് ആഹാരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ തൈലവും ഒക്കെ എണ്ണയൊക്കെ ഇട്ട് തലയൊക്കെ ചെയ്യാം, തലയിൽ നല്ല എണ്ണയൊക്കെ.
1: കർക്കിടകത്തിന് സാധാരണ ജലചേച്ചി എന്തൊക്കെയാണ് ചെയ്യുന്നത്? കർക്കിടക മാസം ആകുമ്പോൾ എന്തൊക്കെയാണ് രീതികൾ?
2: കഞ്ഞി കുടിക്കും.
1: എന്താ ഈ കർക്കിടക കഞ്ഞി എന്തൊക്കെ ചേർത്തുള്ള കൂട്ടാണ് കർക്കിടക കഞ്ഞി?
2: എല്ലാം ചേർന്നതാ. ഉള്ളിവായുണ്ട്, നമ്മുടെ കുത്തരി ഉണ്ടല്ലോ, ചുമന്നരിയുണ്ട്, പിന്നെ നമ്മുടെ ഇത് ജീരകമുണ്ട്, പിന്നെ ചെറുപയറുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കൂരം ഉണ്ടല്ലോ, അതുണ്ട്. പിന്നെ ഏറെ സാധനങ്ങളൊക്കെ ഉണ്ട്, കുറെ പേരൊന്നും എനിക്കറിയില്ല പറയാ. പിന്നെ നമ്മള് പച്ചില പോയി പിച്ചുകൊണ്ട് വന്ന് ഒരു 7-8 ഇലകൾ പിച്ച് അതിന്റെ ചാറ് അതിൽ ചേർക്കും. അത് നമ്മള് ചേർത്തിട്ടാണ് നമ്മൾ അത് കുടിക്കുന്നത്.
1: പച്ചില
2: കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യങ്ങൾ കിട്ടും, പണ്ടത്തെ ആ ഒരു രീതിയിലേക്ക് പോകാൻ പറ്റും.
1: ഓക്കെ ഓക്കെ, ശരി, മനസ്സിലായി.
2: പിന്നെ നമുക്ക്
1: ഓക്കെ ചേച്ചി, ഈ സന്തോഷം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വനിതാ ലോകത്തിൽ ഇന്ന് നമ്മുടെ ഒരു കർക്കിടക മാസം തുടങ്ങുമ്പോൾ എല്ലാവർക്കും കർക്കിടക മാസത്തിൽ ചില ചികിത്സകൾക്കൊക്കെ പോകുന്നുണ്ട്. ഇപ്പം പറയാറുണ്ട് ആയുർവേദ ചികിത്സയ്ക്ക് പോകാറുണ്ട്. അതൊരു നമ്മുടെ ശരീരത്തിന് പരിപാലിക്കുക, അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള റെസ്റ്റ് കൊടുക്കുക, ചികിത്സ കൊടുക്കുക, നമ്മളെല്ലാം ടെൻഷനില്ല. അപ്പം അങ്ങനെ കുറേ ആധുനികപരമായിട്ടുള്ള രീതിയുണ്ട്. പക്ഷേ എന്നാൽ പണ്ടുള്ളവരെ വെച്ച് നോക്കുകയാണെങ്കിൽ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണത്തിൽ പോലും, ആഹാരം കഴിക്കുന്ന സമയക്രമത്തിൽ പോലും ചില മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും, അറിവിലുണ്ടാവും, അതൊക്കെ പങ്കുവയ്ക്കാം. ഇന്ന് നോക്കുക, അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോൾ ഉണ്ട്, നോക്കട്ടെ ആരാണ്. ഹലോ, ഇല്ല, ആ കോളും കട്ടായി പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി അടുത്ത കോൾ വരട്ടെ. അങ്ങനെ നമ്മുടെ വനിതാ ലോകത്ത് ഇന്ന് നമ്മൾ ചികിത്സ, കർക്കിടക കൂട്ട്, കഞ്ഞി, പലയിടത്തും എനിക്ക് തോന്നുന്നു കർക്കിടകത്തിന് മുമ്പ് തന്നെ ഇങ്ങനെ ഓരോ ഇടത്ത് എഴുതി വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കർക്കിടക സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചിലപ്പോഴൊക്കെ കർക്കിടക കഞ്ഞി അതിൻ്റെ കിറ്റൊക്കെ വാങ്ങാനൊക്കെ കിട്ടും. പലരും അതൊക്കെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയൊക്കെയാണ് അത് ചെയ്യാറുണ്ട്. മുമ്പ് ഇതൊക്കെ ഈ കൂട്ടുകളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ അറിയാവുന്നവരുള്ളത് കൊണ്ട് അത് ആ രീതിയിൽ തന്നെ പോകും. ഇത്ര മണിക്ക് മുമ്പ് ആഹാരം കഴിക്കുക, രാത്രി ഭക്ഷണമായിട്ട് കഞ്ഞി കുടിക്കുക. അപ്പോൾ നമ്മുടെ ഈ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക ഈ കർക്കിടക മാസം എന്ന് പറഞ്ഞിട്ടാണ്. ഇതിനൊക്കെ ഒരുപാട് പ്രാധാന്യം ഈ ആഹാര കാര്യങ്ങളിൽ പ്രത്യേക ഒരു ശ്രദ്ധ നമ്മൾ സാധാരണ കഴിക്കുന്ന രീതിയിൽ നിന്നും അല്പം കൂടി മാറ്റി ഔഷധ കഞ്ഞി, അതാണ് ശരിക്കും സാധാരണ കഞ്ഞി അല്ല, ഇതൊരു ഔഷധ കഞ്ഞി. പല കാര്യങ്ങളും അതിനകത്ത് മിക്സ് ചെയ്ത് സാധാരണ നമ്മുടെ എന്താ പറയുക അരിയിട്ടുള്ള അല്ലെങ്കിൽ വെള്ളം മാത്രമുള്ള രീതിയിലുള്ള കഞ്ഞിയല്ല സാറിന്. നമ്മൾ കഞ്ഞിയും വയറോട് ചേർത്ത്, പക്ഷേ ഇതിനകത്ത് ഇതൊരു ഔഷധ കഞ്ഞിയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയായിരിക്കും നമ്മൾ ഈ ഒരു കർക്കിടക മാസമൊക്കെ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കാണ് പറയാനുള്ളത്. എനിക്കത്ര കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. എനിക്ക് ചിലപ്പോൾ ഇതൊക്കെ തന്നാൽ ഞാൻ കഴിക്കും എന്നുള്ളതായിരിക്കാം അത്രേ ഉള്ളൂ. ചില സാധനങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ബെസ്റ്റാണെന്നൊക്കെ പറഞ്ഞാലും ചിലർ കഴിക്കാനൊക്കെ മടി കടിക്കുന്ന കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തിലാണ് ഞാനൊക്കെ. ചില കാര്യങ്ങൾ കഴിക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെ കഴിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അതൊക്കെ നമ്മുടെ ഈ പറയുന്ന ആരോഗ്യത്തിനും വളരെ ബെസ്റ്റായിരിക്കും. ഓക്കെ, ഇത്തരം അനുഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അടുത്ത കോളും വന്നിട്ട് കട്ടായി പോവുകയാണല്ലോ. എന്താണ് ഫിലോമിനൻ്റെ ഇത് പറയണത്? ആ കോള് കട്ടായി പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474 2 9 3 11 11. ചെറിയ ഗാനം കേട്ട് തിരിച്ചെത്താം.

0: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ് വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പ്രോഗ്രാം.
1: ഓക്കേ, അങ്ങനെ നമ്മുടെ കർക്കിടക മാസവും ആരോഗ്യ പരിപാലനവും ഒക്കെയാണ് ഇന്നിപ്പോൾ നമ്മുടെ വനിതാലോകത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടെന്ന്. നമ്മുടെ കൊല്ലവർഷം, മലയാള മാസം, കൊല്ലവർഷം ഇതിപ്പോൾ അവസാന മാസമാണ്. ഇനി അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് പുതിയൊരു കൊല്ലവർഷം, പുതിയൊരു മാസം, മലയാള മാസം അല്ലേ തുടങ്ങുകയാണ്, കൊല്ലവർഷം തുടങ്ങുകയാണ്. അതുകൊണ്ട് ഒരു പ്രത്യേകതയില്ലേ ഈ ഒരു മാസം എന്ന് പറയുമ്പോൾ തന്നെ. ഇനി ആരോഗ്യ കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സ്ത്രീകളാണ്, വനിതകളാണ്. അപ്പോൾ നിങ്ങളാണ് പറയേണ്ടത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സമയം പലരും ഞാൻ എൻ്റെ കേട്ടറിവാണ് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. കാരണം എന്നോടൊക്കെ വീട്ടിലൊക്കെ പറയാറുണ്ട് ഈ കർക്കിടക മാസം ആകുമ്പോഴത്തേക്കും നേരത്തെ, അതായത് എൻ്റെ ദഹനത്തിൻ്റെ ഒക്കെ ഒരു കാര്യം വെച്ചിട്ടാണ് ഈ ഒരു നേരത്തെ എന്നെ രാത്രി ആഹാരം കുറച്ച് നേരത്തെ കഴിക്കാൻ പറയും. പ്രത്യേകിച്ചും ഒരു 8 മണിക്ക് മുൻപ് തന്നെ രാത്രിത്തെ ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ്, അതായത് നമ്മൾ കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങുക എന്നുള്ളതല്ല, പക്ഷെ 8 മണിക്ക് മുൻപായിട്ട് നിങ്ങൾ രാത്രിത്തെ ആഹാരം കഴിക്കുക എന്നൊക്കെ എന്നോട് ഇങ്ങനെ വീട്ടിൽ പറയാറുണ്ട്. ഇപ്പോഴും ആ ഒരു ഈ ഒരു സമയമാകുമ്പോൾ അത് വളരെ എന്താ പറയുക, നേരത്തെ അമ്മ വെള്ളം വെക്കും, ഇങ്ങനെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ സമയമായില്ലേ, കഴിച്ചില്ലേ, കഴിക്കാത്ത എന്താന്നൊക്കെ ചോദിക്കും. ഇതുപോലെ നിങ്ങളും ഒക്കെ വീട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ടാവാം, ഉണ്ടെങ്കിൽ പറയൂ. ഓക്കെ, അടുത്ത കോൾ. ഹലോ, ഹലോ, അക്കോളും കട്ടായോ? ഓക്കെ, എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് കോള് ഇവിടെ പാവ ഫിലോമിന എടുക്കുന്നുണ്ട്, പക്ഷെ കോള് കട്ടാവുന്നുണ്ട്. അത് കട്ട് ചെയ്യുന്നതൊന്നും അല്ല കേട്ടോ, എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കോള് വരുന്നവരെ നമുക്ക് ഈ കർക്കിടകത്തിനെ കുറിച്ചിട്ടുള്ള ഈ കർക്കിടത്തിലുള്ള ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് ഒക്കെ പറയാം. അപ്പം നമ്മളെ സ്ത്രീകളും കൂടുതൽ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഒരു 2 ദിവസം, 3 ദിവസം, അല്ലെങ്കിൽ 5 ദിവസം, 7 ദിവസം അങ്ങനെയൊക്കെ പലപ്പോഴും ആയുർവേദ ചികിത്സയ്ക്ക് പോകുന്നവരുണ്ട്. ഇതിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടെയൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലത് തന്നെ. നമ്മുടെ ആരോഗ്യത്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നതും ഒക്കെ കുറച്ച് നല്ല കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ അത് ആവശ്യമാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ദഹനമൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന ആഹാരങ്ങളും കൂടിയൊക്കെ ഈ ഒരു സമയത്ത് എല്ലാവരും ശ്രദ്ധിക്കാറുണ്ട്. അതിൽ അതുകൊണ്ടാണ് ഈ പ്രധാനമായിട്ട് ഈ ഔഷധ കഞ്ഞി അല്ലെങ്കിൽ ഈ പച്ചക്കറി സൂപ്പുകൾ, സൂപ്പൊക്കെ കഴിക്കാറുണ്ട്. അപ്പം പിന്നെ ഈ ഉലുവാക്കഞ്ഞിയൊക്കെ ഞാനും കുടിച്ചിട്ടുണ്ട്, നിങ്ങൾ പലരും കുടിച്ചിട്ടുണ്ടായിരിക്കും. ഉലുവാക്കഞ്ഞിയൊക്കെ കഴിക്കുന്ന കാണാൻ കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കർക്കിടക കൂട്ട് അത് കിറ്റ് വാങ്ങുന്നവരുണ്ട്, ഇത് ചെയ്യുന്നവരുണ്ട്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഒരു ഇടവേള കൂടിയാണ്. വീണ്ടും ഞാൻ ഇടവേളയിലോട്ട് പോകാം എന്ന് പറഞ്ഞപ്പോഴാണ് ഫിലോമിന് പറയുന്ന കോള് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കാം ഈ കോള് കണക്ട് ആവുമോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഹലോ,
2: ഹലോ,
1: ഹലോ, നമസ്കാരം.
2: ഓക്കേ, നമസ്കാരം.
1: ഇതാരാണ്?
2: ഞാൻ കൊല്ലത്തുനിന്ന് മണ്ണാട് നിന്ന് വിളിക്കുകയാണ്.
1: ആ, പേര് പറയൂ.
2: എന്റെ പേര് മാളു എന്നാണ്.
1: ആ, ഓക്കേ. അപ്പൊ കർക്കിടക മാസം ആരോഗ്യ പരിപാലനം ഒക്കെയാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ സ്ത്രീകൾ എത്രത്തോളം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധയുണ്ട്, എന്തായാലും സ്വന്തം കാര്യത്തിലില്ലെങ്കിലും വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കുമല്ലോ. അത് സ്വന്തം കാര്യം ശ്രദ്ധിക്കാറുണ്ടോ?
2: ശ്രദ്ധിക്കാറുണ്ട്, പക്ഷേ കഞ്ഞിയൊന്നും ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. അമ്മയൊക്കെ വെച്ചെന്ന് കഴിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല ഇതൊന്നും വെക്കുന്നത്.
1: ഇന്നിപ്പോ അതെല്ലാം കൂട്ട് വാങ്ങാൻ കിട്ടും.
2: നമ്മളിത്
1: പ്രത്യേകിച്ച് അത് നോക്കേണ്ട ഒരു കാര്യമില്ല, വാങ്ങാൻ കിട്ടും. പിന്നെ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ ആയുർവേദ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് നമ്മൾ ചോദിക്കും എങ്ങനെയാ എന്താ ചെയ്യേണ്ടത്, അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരാറുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം ഇതൊക്കെ വീട്ടില് നല്ല പ്രായമായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് കൃത്യമാ.
2: അതെ അതെ, അവരൊക്കെ കുട്ടികളൊന്നും ഇത് കഴിക്കുമെന്നൊന്നും അറിയത്തില്ല.
1: അല്ല, നമ്മൾ ഈ കുട്ടികള് സത്യം പറഞ്ഞാല് അവര് ശരിയാ, പുതിയ ആഹാരങ്ങളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷെ എങ്കിലും നമ്മൾ അവരത് ശീലിപ്പിച്ച് എടുക്കേണ്ടത്, കാരണം അതൊരു ആരോഗ്യം നിലനിർത്തുക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഇത്തരം ആഹാരങ്ങൾ അവർ കഴിക്കുക എന്ന് പറയുന്നത്. സത്യത്തിൽ മറ്റുള്ള ഈ ജങ്ക് ഫുഡൊക്കെ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പൊ എന്തായാലും ഈ മാസം തൊട്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തായാലും ഇന്ന് തുടക്കമാണ്.
2: നേരത്തെ പറഞ്ഞു 8 മണിക്ക് മുന്നായിട്ട് ഫുഡ് കഴിച്ച് കിടക്കണം.
1: ആ, 8 മണിക്ക് മുൻപായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഉടനെ കിടക്കരുത് കേട്ടോ. കുറച്ച് കഴിഞ്ഞേ കിടക്കണം ഫുഡ്. അതെ, അല്ല അത് എന്നോട് ഇങ്ങനെ വീട്ടില് അത് ഞാൻ പറഞ്ഞു ഇതിനകത്ത് കറക്റ്റ് എന്താണെന്ന് എനിക്കും അറിയത്തില്ല, പക്ഷെ എന്നോട് എന്റെ വീട്ടിൽ അമ്മ പറയാറുണ്ട്.
2: അല്ല അങ്ങനെയാണ്, നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, 6-7 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ച് നിർത്തുക, അതിനുശേഷം ഫുഡ് കഴിക്കരുത്.
1: അതെ അതെ, അത് കഴിഞ്ഞ് കുറച്ച് നമ്മളൊരു ഏകദേശം 1 മണിക്കൂറൊക്കെ ശേഷമേ നമ്മൾ ഈ കിടക്കാവുള്ളൂ. അത് നമ്മൾ നേരെ പോയിട്ട്, അത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആഹാരം കഴിക്കുക, നേരെ പോയി കിടന്നുറങ്ങുക, അത് നമ്മുടെ ഒരു ഒരു രീതിയാണ്. അത് ശരിക്കും അത് അത്ര നല്ല രീതിയല്ല എന്നുള്ള, അപ്പൊ ഈ ദഹനം കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ കൂടി, കുട്ടികളെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു കോൾ കൂടി ഉണ്ട് നോക്കാം. ആ ശരി, ഓക്കെ, ചെറിയൊരു ഇടവേളയാണ്, അതിനുശേഷം നമുക്ക് കോളിലേക്ക് വരാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോട്ടോ. നമ്മുടെ വനിതകൾ വിളിക്കേണ്ട നമ്പർ 0474293111. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി എം എസ് കോളുണ്ട്. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ഇത് ആരാണ്?
3: ആരിഫ.
2: ആരിഫ, ആ ഓക്കെ ഓക്കെ. സുഖാണോ? അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ കർക്കിടകം തുടങ്ങിയപ്പോഴത്തേക്കുള്ള ആഹാര രീതികളും ആരോഗ്യ സംരക്ഷണവും ഒക്കെ ചോദിക്കുമായിരുന്നു. എന്താ, എങ്ങനെയാ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയുള്ള?
3: ആഹാരം കഴിക്കുന്നതും നേരത്തെ ഒക്കെ കഴിക്കും. പിന്നെ പച്ചക്കറികളൊക്കെയാണ് തോനെ കഴിക്കുന്നത്.
2: ആ ഓക്കെ, നല്ല കാര്യം.
3: മാംസമൊക്കെ കുറച്ചേ കഴിക്കും.
2: ആ ഓക്കെ.
3: പിന്നെ മരുന്നെന്ന് പറഞ്ഞാൽ ആയുർവേദ മരുന്നേ കഴിക്കത്തുള്ളൂ.
2: ഓക്കെ, ആയുർവേദത്തിന്റെ ആളാണ് മൊത്തത്തിൽ.
3: ആയുർവേദ, അത് നമ്മള് ആയുർവേദ ഹോസ്പിറ്റല് ആശ്രാമം ഉണ്ടല്ലോ,
2: ആശ്രാമം. ഓക്കെ,
3: അവിടെ ചെന്ന് പറയും. പിന്നെ അവിടെ നെജി തരും. അത് നമ്മുടെ ഔഷധി ഉണ്ടല്ലോ, പ്രശാന്തി.
2: ഓക്കെ.
3: പിന്നെ അവിടെ പമ്പിന്റെ ഓപ്പോസിറ്റ്, അവിടെ ചെന്ന് എല്ലാ എന്ത് അസുഖത്തിന് പറഞ്ഞാലും മരുന്ന് ധരിപ്പിച്ച ഡോക്ടർ പറയുന്ന മരുന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം.
2: അത് ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചത്, ഈ ഒരു കർക്കിടകം,
3: നമ്മള് ഈ ആയുർവേദ ഈ കർക്കിടകത്തില് ഈ എണ്ണയൊക്കെ നമ്മുടെ ശരീരത്തിൽ ഇടുന്നതൊക്കെ നല്ലതാ.
2: ഓക്കെ, ശരി.
3: അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ആവശ്യത നല്ല രീതിയിൽ ശരീരം നമുക്ക് ഈ ശരീരത്തെ എണ്ണയൊക്കെ അത് പിടിക്കും. അതൊക്കെ നമ്മള് ഈ അല്ലാഴ്ച പച്ചലൊക്കെ ആയിട്ട് വെള്ളം ചൂടാക്കി ദേഹത്ത് പിടിക്കുന്നതും ഒക്കെ നല്ലതാ.
2: നല്ലതാ.
3: പിന്നെ തല തനക്ക് നമ്മൾ എണ്ണ പൊത്തിയിട്ട് കുളിച്ചിട്ട് ഉടനെ പോയി കിടക്കരുത്, ഉടനെ പനി പിടിക്കും.
2: ആണോ? എണ്ണ തേച്ച് കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ കിടക്കരുത്?
3: എണ്ണ കുളിച്ചിട്ട് കുളിച്ചിട്ട് നമ്മൾ തലയൊക്കെ ഉണങ്ങിയിട്ട് നമ്മൾ കിടക്കാവും.
2: ഓക്കെ ഓക്കെ.
3: അത് നമുക്ക് അതൊക്കെ ഒരു വൈദ്യനിൽ നിന്ന് കിട്ടിയതാ.

0: ഒരു മാസമാണ് നമ്മൾ കഴിക്കുന്നത്.
1: ജീരകം
0: കഴിക്കാം ഉടനെ.
1: ജീരകം ഒക്കെ ഇടും. ജീരകം
0: കുരുമുളക് ഉലുവ
1: ഉലുവ
0: ചുക്ക് ഇഞ്ചി
1: ഓ
0: എല്ലാം ഇടും.
1: അത് തന്നെയാണ് ഔഷധ കഞ്ഞി എന്ന് മാത്രമല്ല മരുന്ന് കഞ്ഞി.
0: മറ്റേത് ഞാൻ കുടിച്ചിട്ടുണ്ട്, ആശ്രാമ ഹോസ്പിറ്റലിൽ ചെന്ന് വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ട്. നല്ല കഞ്ഞിയത്.
1: ഓഹോ ഓക്കെ ഓക്കെ, നല്ല കഞ്ഞിയാ ശരിയത്. ഓക്കെ സന്തോഷം.
0: അപ്പൊ നമ്മളീ
1: പറഞ്ഞോ
0: ഈ മാസം ഇത്തിരി എന്ത് മരുന്നുകൾ നമ്മൾ ചെയ്യുന്നത്, ആയുർവേദ മരുന്ന് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും.
1: അതെ അതെ ശരിയാണ്. ഓക്കെ സന്തോഷം. നല്ല ആയുർവേദത്തെ ഒരുപാട് സ്നേഹിക്കുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു രീതി പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഒരു രീതി തന്നെ നമ്മുടെ ആരോഗ്യത്തെ ഏറെ സംരക്ഷണം നൽകുന്നതാണ്. അപ്പോ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഇതുപോലെ പറയാനുണ്ടായിരിക്കും. ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കാൻ നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ കർക്കിടക മാസം തുടങ്ങിയപ്പോഴത്തേക്കും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യത്തിലേറെ പ്രാധാന്യം നൽകുന്നതിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീട്ടിലെന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വിളിച്ചോളൂ. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുള്ളൂ.

ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വനിതാ ലോകം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ, ഹലോ, കേക്കാമോ? ഹലോ, കേക്കാമോ? അയ്യോ, എനിക്ക് കേക്കാം, സംസാരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് കോൾ കട്ടാവുന്നതായിരിക്കും. ഏതോ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെല്ലാ പ്രോഗ്രാമിലും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ ഫോണിൽ ഒന്ന് ശ്രദ്ധിക്കുക, മറ്റിടത്തേക്കും ശ്രദ്ധ പോകാതിരിക്കുക. കോൾ പ്രത്യേകിച്ച് കണക്റ്റ് ആകുമ്പോൾ, പിന്നീട് നമ്മൾ ലൈവിലേക്കാണ് നമ്മുടെ കോൾ വരുന്നത്, അപ്പോൾ അതുകൊണ്ട് അവർ ശ്രദ്ധ ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ നമുക്കധികം സമയമില്ല, വനിതാ ലോകത്തിൽ ഇനിയൊരു കോളിലേക്ക് പോകാനുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിലേക്ക് വരുവാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ പറയുന്നതോടൊപ്പം തന്നെയാണ് കർക്കിടക വാവ് വരുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതൊരു കൊല്ലവർഷം പറയുമ്പോൾ തന്നെ അതൊരു അവസാന മാസമാണ്, അതുപോലെയാണ് പിതൃമോക്ഷത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മാസമാണ്. പിന്നെ നമ്മുടെ ആരോഗ്യകാര്യത്തിൽ ഒരുപാട് ശ്രദ്ധകൾ കൊടുക്കേണ്ട ഒരു മാസമാണ്. ഇതൊന്നും ശ്രദ്ധിക്കാത്തവരാണ് എങ്കിൽ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതേറ്റവും കൂടുതൽ നിങ്ങൾ അറിയാവുന്ന ഒരാളുകളോട്ടൊക്കെ സംസാരിച്ച് കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യം സംരക്ഷണത്തിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ ആഹാരങ്ങൾ ഈ ഒരു സമയത്ത് കഴിച്ചുകൂടാ, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകുന്ന വിഷാംശം അടങ്ങിയിരിക്കുന്ന അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുകയാണെങ്കിൽ, അത്ര കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ ഒരു മാസം പറയാറുണ്ട്. ചിലർ പറയാറുണ്ട് കർക്കിടക മാസം ഇത്തരം ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് നമ്മുടെ ദഹനത്തിന് നല്ലതല്ല എന്ന് പറയുന്ന ചില ഇതുണ്ട്. ഞാൻ പറഞ്ഞത് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയില്ല, കാരണം അതൊക്കെ അറിവുള്ളവർക്ക് ചോദിക്കുക, അത് അവർക്ക് തന്നെയാണ് പറഞ്ഞു തരേണ്ടത്. പക്ഷെ നിങ്ങളൊന്ന് അന്വേഷിക്കുക, നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരവും ഈ ഒരു സമയത്ത് നല്ലതാണോ, അല്ലെങ്കിൽ ഈ ഒരു ഏത് സമയത്തിന് മുൻപ് ഇത്തരം ആഹാരങ്ങൾ നമ്മൾ എടുക്കണം, ശരിക്കുള്ളൊരു ഡയറ്റ് പ്ലാൻ എന്താണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചാൽ നല്ലതാണ്. ഈ ഒരു മാസം കൂടുതൽ പേരും അത് ശ്രദ്ധിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. ഇതുവരെ ചെയ്യാത്തവരാണ് നിങ്ങൾ.

എങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്നല്ലേ. നമ്മുടെ ആരോഗ്യം എപ്പോഴും നന്നായിരിക്കാനാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും നമ്മുടെ പരിപാടിയുടെ സമയം ഇങ്ങനെ കഴിയുകയാണ്. ഇനി അധികം സമയമില്ല കോളിലേക്ക് പോകാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമുക്ക് പരിപാടി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വനിതാലോകം ഇവിടെ സമാപിക്കുന്നു. വനിതാലോകത്തിൽ നിന്ന് സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.

ഫ്രാൻസ് ഫ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് ഫ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകരുടെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 സ്കൂളിൽ ഹാജരാകണം. ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഐടി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നു. പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരവും ലഭ്യമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994553662, മറ്റൊരു നമ്പർ 8891924337. കൊട്ടിയം ടൌൺഷിപ്പിലെ വാർഡുകളിൽ ഉൾപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ജംഗ്ഷൻ, തറവാട്ടിൽ ജംഗ്ഷൻ, വൈദ്യശാല ജംഗ്ഷൻ റോഡിൽ നിർമ്മാണ പ്രവർത്തികൾക്കായി ഇന്നു മുതൽ ഒരു മാസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചാത്തന്നൂർ സർക്കാർ ITI SSLC +2 യോഗ്യതയുള്ളവർക്കായി എയർ കാർഗോ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് 7.5% പലിശ നിരക്കിൽ വസ്തു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-55 മധ്യേ. വിവരങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ജില്ലാ കാര്യാലയം, ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കർബല ജംഗ്ഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. 2025 December 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ലോട്ടറി ക്ഷേമനിധി ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ September 30 വരെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട സ്കാറ്റേർഡ് വിഭാഗം ഗുണഭോക്താക്കൾ ഇന്നു മുതൽ September 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. രേഖകൾ ജില്ലാ ഓഫീസിൽ ഹാജരാക്കണം. PN പണിക്കർ ഫൌണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ കുട്ടികൾക്ക് ഉപന്യാസ മത്സരം നടത്തും. നവമാധ്യമകാലത്തെ വായനാ അനുഭവം എന്ന വിഷയത്തിൽ 300 വാക്കിൽ കവിയാതെ മലയാളത്തിലുള്ള ഉപന്യാസങ്ങളാണ് ക്ഷണിക്കുന്നത്. 24 പഠിക്കുന്ന സ്കൂൾ മേധാവിയുടെ സാക്ഷ്യം സഹിതം ഉപന്യാസങ്ങൾ ഇമെയിലിലോ കേസ് ജ്യോതി, പ്രേം ജ്യോതി, മുണ്ടക്കൽ ഈസ്റ്റ്, കൊല്ലം 1 എന്ന വിലാസത്തിലോ നൽകാം. കേരളത്തിൽ തിങ്കളാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മഴയ്ക്കൊപ്പം മിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില പതിവിലും 4 വരെ കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. അവശ്യസാധനങ്ങളുടെ ചില്ലറ വില നിലവാരം. അരി മട്ട കിലോഗ്രാം 59 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 48 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 58 രൂപ, മല്ലി കിലോഗ്രാം 185 രൂപ, മറ്റൽ മുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 25 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 80 രൂപ, സവാള കിലോഗ്രാം 45 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 40 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 40 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 55 രൂപ, പാവയ്ക്ക കിലോഗ്രാം 70 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 50 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോണിൻ പ്രോഗ്രാം.
2: കാതോട് കാതോരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ ഇന്ന് എന്താ പറയുക, ഒന്നാം തീയതിയാണ് അല്ലേ. അങ്ങനെ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആരാധിച്ചു പോകുന്ന ഒരു ഒന്നാം തീയതി അല്ലേ. ഇന്ന് എല്ലാവരും ഭയങ്കര എത്രയൊക്കെ തിരക്കിലാണെങ്കിൽ കൂടിയും ആരാധനാലയങ്ങളിൽ പോയി തൊഴുത് ഒക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം, എൻ്റെ പേര്
2: അസീന. അസീന, എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇന്ന് പോയില്ലേ? ഓ ഓക്കെ ഓക്കെ, അപ്പൊ അത് ഇനിയും തിരിച്ചു വരുമ്പോ പോവാം അല്ലേ? ഓക്കെ, ആ ഓക്കെ ഓക്കെ, എന്തായാലും തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? ഓണം വന്ന് ശരിയാണല്ലോ. കർക്കിടകം കഴിഞ്ഞ് ചിങ്കമായി അല്ലേ. ഇനി ഒരു ഒരു മാസം എങ്ങനെ പോകും നമുക്കറിയില്ല അല്ലേ.
3: ഓണം വന്ന്
2: പിന്നെ
3: നല്ല വെയിലുണ്ട്.
2: ആ ദേണ്ടേ, വിരുന്നുകാരൻ വന്നല്ലോ. ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോവാം. ആർക്ക് വേണ്ടിയാ?
3: എല്ലാവർക്കും വേണ്ടി.
2: ഓക്കെ ചേച്ചി, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം.
3: ഓക്കെ
2: ഓക്കെ.

0: അങ്ങനെ വളരെ മനോഹരമായ ഒരു ഗാനം കിട്ടും അല്ലെ. ഓക്കെ, അങ്ങനെ ഉഷാറായിട്ടുള്ള നല്ല എന്താ പറയുക അടിച്ചുപൊളിയുള്ള ഗാനങ്ങളും ഇതുപോലത്തെ സ്ലോ പാട്ടുകളും നല്ല നല്ല മെലഡീസും ഒക്കെ ഇങ്ങനെ പോന്നോട്ടെ. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം ഉണ്ട് മോനെ. അമ്മ കല്ലുണ്ടായിരുന്ന അതിജീവനമാണ് ജലജയമ്മ.
0: ആ, എന്തുണ്ട് വിശേഷം?
1: വിശേഷം സുഖമായിട്ട് പോകുന്നു. ഇന്ന് രാമായണ മാസം തുടങ്ങുമല്ലേ, അപ്പം എല്ലാവരും അമ്പലത്തിലും എല്ലാം പോയി, അമ്മയും പോയി, പോയിട്ട് വന്ന് ഭക്ഷണം ഒരുക്കുക, എല്ലാം റെഡിയായി,
0: സെറ്റായി, എല്ലാം ഒരുങ്ങി.
1: ആ, എല്ലാം ഒതുങ്ങി.
0: അപ്പൊ എന്നാ പിന്നെ ചെറിയൊരു ഗാനമാവാന്ന് വിചാരിച്ചു അല്ലേ?
1: അല്ല, അതെ അതെ അതെ, ഇന്ന് രാമായണ മാസമല്ലേ, ഇപ്പൊ ശ്രീരാമന്റെ ഒരു പാട്ടാവാന്ന്
0: വിചാരിച്ചു.
1: മോന് സുഖമാണോ?
0: അങ്ങനെ പോകുന്നു, അങ്ങനെ പോകും.
1: ആ, കാപ്പിയൊക്കെ കഴിച്ചോ?
0: കാപ്പിയൊക്കെ കഴിച്ചു.
1: ആ,
0: പിന്നെ
1: ശരി മോനെ, ശരി.
0: ഓക്കെ,
1: പിന്നെ വേറെ വിശേഷമൊന്നുമില്ല മക്കളെ, ഇങ്ങനെ പോകുന്നു.
0: ഓക്കെ, അപ്പൊ ഈ ഗാനം എല്ലാവർക്കും വേണ്ടിയാണോ?
1: ആ, എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, ഒന്നാം തീയതി അല്ലേ ഇപ്പൊ, എല്ലാം ആളുകൾക്കും വേണ്ടി.
0: ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ആ ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ വീണ്ടും മനോഹരമായ ഒരു ഗാനം നമ്മൾ കേട്ടു. അങ്ങനെ രാമായണ മാസത്തിൽ രാമനെ ഭജിച്ചുള്ള ഒരു ചെറിയ ഗാനം അല്ലേ. അങ്ങനെ നമ്മൾ ഇങ്ങനെ കർക്കിടക മാസത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാതോടും കാതോടത്തിൽ നിങ്ങളുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയാം. നിങ്ങളുടെ നമ്മൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും സമകാലികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ സംസാരിച്ച് പോകുന്ന ഒരു സംഗതിയാണല്ലോ ഈ കാതോടും കാതോരം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമുക്ക് അതായത് അടുത്തൊരു പ്രിയ ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഹലോ ഹലോ
1: ഹലോ നമസ്കാരം
0: നമസ്കാരം
1: സനൽ സനൽ തട്ടാമല.
0: എന്തുണ്ട് സനലെ വിശേഷം? സുഖമാണോ?
1: സുഖം തന്നെ സാറേ, സുഖം തന്നെ. ഇന്ന് കർക്കിടകം തുടങ്ങി.
0: അതെ,
1: പന്മനാഞ്ചു മാസമാണ് കർക്കിടകം. ഇനി ഭക്തിയുടെ ഒരു മാർഗമാണല്ലോ.
0: അതെ അതെ.
1: അതുമല്ല പിന്നെ നാട് മൊത്തം പനിയുമാണ്. നാട് മൊത്തം പനിയാണ് എല്ലാവർക്കും. അത് നമ്മുടെ ക്ലൈമറ്റ് തന്നെയാന്ന് തോന്നുന്നു മഹേഷേട്ടാ.
0: ആണ് പെട്ടെന്നുള്ള
1: പിന്നെ മഹേഷേണ്ട സുഖം തന്നെ. മഹേഷേണ്ട സുഖം തന്നെ.
0: സുഖമായി പോകുന്നു. അങ്ങനെ പോകുന്നു.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ മഹേഷ്. ഇനി ഞാൻ കൂടുതൽ വിളിച്ച് ഇനി ബുദ്ധിമുട്ടാ. ഇനി മറ്റവരെ വിളിക്കുന്നവരൊക്കെ വിളിക്കാമല്ലോ.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ. താങ്ക് യു മഹേഷ്.
0: ശരി,
1: വിളിച്ച് കിട്ടിയത് വളരെ സന്തോഷം.
0: ഓക്കെ ഓക്കെ ബ്രോ.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ എന്തായാലും പറഞ്ഞു നോക്കാൻ, നമ്മുടെ ശരീരത്തിനും മനസ്സിനും നമുക്ക് ശാന്തി നൽകുന്ന ഒരു മാസമാണ് ഇപ്പൊ ഈ കർക്കിടക മാസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു നമുക്ക് ആ ഗാനം പ്ലേ ചെയ്യാം അല്ലേ. അപ്പൊ ഗാനം കേട്ടിട്ട് ഓടി തിരിച്ചോളൂ.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: ശാന്തി, എവിടെ നീ പോകുന്നേ?
3: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തില് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
2: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കോൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ.
4: AV മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ, സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ്, ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 5 2 8 7 9.
5: തിരികെ വരാം കാന്തോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജി മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മുടെ കാതോട് കാതോരം അങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
6: ഹലോ,
5: നമസ്കാരം. റേഡിയോ വോളിയം കുറച്ച് കുറയ്ക്കണേ.
6: ഹലോ,
5: ആ പറഞ്ഞു. ഇതാരാ സംസാരിക്കുന്നേ?
6: ഞാൻ അഞ്ചാലുംമൂട് വെട്ട് വിളയുന്ന സുജി.
5: സുജി,
6: സുജി,
5: സുജി. ഓക്കെ, എന്ത് ചെയ്യുന്നു?
6: ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു.
5: അപ്പൊ ഇപ്പോഴും വർക്കിംഗിലാണോ?
6: അതെ.
5: എന്താ ഡീൽ ചെയ്യുന്നേ?
6: പാക്കിംഗ് സെക്ഷനാണ്.
5: പാക്കിംഗ് സെക്ഷൻ.
6: സ്പൈസസ്.
5: എന്തോ സ്പൈസസ്. ഓക്കെ, അങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അല്ലേ?
6: ആ, പോകുന്നുണ്ട്.
5: അടിപൊളി. പിന്നെ വേറെ എന്തൊരു വിശേഷം?
6: വേറെ ഇന്ന് 1 ഒക്കെ ഇല്ലേ?
5: അതെ.
6: അപ്പൊ ഞാൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. എന്റെ വെട്ടുവെള്ള, എന്തായാലും കൂടി വെട്ടുവെള്ള എന്റെ കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടിയുള്ളതാണ്. ഓംകാരം കുടുംബശ്രീ.
5: ഓംകാരം കുടുംബശ്രീക്ക് വേണ്ടിയുള്ള ഗാനം അല്ലേ?
6: ആ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
5: ഓക്കെ, അപ്പൊ എന്റെ ഗാനത്തിലേക്ക് പോയാലോ?
6: പിന്നെന്ത്.
5: ഓക്കെ, അപ്പം ഓംകാരം ആ ടീമിന് വേണ്ടിയിട്ടുള്ള ആ ഗാനം നമുക്ക് കേൾക്കാം. കേട്ടിട്ട് ഓടിച്ചിരിച്ചോളൂ.

0: അങ്ങനെ നമ്മളെ എന്താ ചെറിയൊരു താരാട്ട് ഗാനമാണ് കേട്ടത്. പക്ഷെ എന്നും പറഞ്ഞാൽ ആരും ഉറങ്ങരുത് കേട്ടോ. സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അത്യാവശ്യം നമുക്ക് എന്താ പറയുക, നല്ലൊരു താരാട്ട് ഗാനം കേൾക്കുമ്പോൾ നമ്മൾ അതിൽ ലയിച്ചങ്ങനെ ഇരിക്കുമ്പം അറിയാതെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചു പോകും. അത് സർവ്വസ്വാഭാവികം അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു പ്രിയ ശ്രോതാവ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്തായിരിക്കും പറയുന്നത് നമുക്കറിയില്ല. എന്തായാലും നമ്മുടെ ഈ കർക്കടകത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ രാമായണ മാസം എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ശരീരത്തിനും മനസ്സിനും ശാന്തമായി നൽകുന്ന, അല്ലെങ്കിൽ അതിന് സുഖമായിട്ട് നമുക്ക് പല പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു കർക്കടക മാസം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാ സംസാരിക്കുന്നേ?
1: റസീന, എന്റെ പേര് റസീന.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോയ.
0: ഓക്കെ, ഇന്നുണ്ടോ ക്ലാസ്? ജോലിയിലാണോ?
1: ജോലി ഇല്ല, ഞങ്ങൾക്ക് ഇപ്പൊ ജോലി ഇല്ല. കാഷ്വൽ കോർപ്പറേഷൻ ഇല്ല, ജോലി ഇല്ല.
0: ഓക്കെ ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട്?
1: വേറെ ഇപ്പൊ ഒത്തിരി നാളായി വിളിച്ചിട്ട് മറ്റേ കൂടെ കൂടെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഫസ്റ്റ് കോള് വിളിച്ച എന്റെ അനിയത്തിയാ വിളിച്ചത്. അന്നേരം എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വിളിച്ചപ്പോ കിട്ടി, നീ ഒന്ന് വിളിച്ചു നോക്ക്.
0: ഓക്കെ,
1: അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷെ കിട്ടി.
0: ഓക്കെ, പൊളിച്ചു. പിന്നെ അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: ഗാനം എന്റെ ഇക്കൊക്കെ എന്റെ മക്കൾക്കും വേണ്ടി.
0: ഓക്കെ, ഇക്ക ഉണ്ടോ അതോ ജോലിക്ക് പോയോ?
1: ഇല്ല, ഇക്ക ഓട്ടോ ഓടിക്കാണ്.
0: ഓട്ടോ ഓടിക്കാൻ
1: പോയിരിക്കാം.
0: ഓക്കെ ഓക്കെ, അപ്പൊ അന്വേഷണം പറഞ്ഞു കേട്ടോ.
1: ഓക്കെ ഓക്കെ ഓക്കെ
0: ഓക്കെ, നമുക്ക് ഗാനത്തിലേക്ക് പോവാൻ കാരണം കേട്ട് ഓടിച്ചു.
1: ഓക്കെ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോക സമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്രയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ഹൈഡ്രജൻ ട്രെയിൻ ജീന്ദ് സോനിപത് പാതയിലാണ് സർവീസ് നടത്തുക. ഹൈഡ്രജൻ ഇന്ധനത്തിൽ നിന്ന് സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനാൽ കാർബൺ ബഹിർഗമനം ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിക്കും. ഇതിൽ 6 സ്റ്റേഷനുകൾ കേരളത്തിലാണ്. അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകൾ ഇതിൽ ഉൾപ്പെടുന്നു. ചാലക്കുടിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പങ്കെടുക്കും. തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26

0: വർഷം 62.28 ആയിരുന്നു വിജയശതമാനം. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് 11 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ യോഗ്യത നേടി. ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ ഫലം ലഭ്യമാണ്. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസ് യാഥാർത്ഥ്യമാകുന്നു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിൽത്താൽ എന്നീ ദ്വീപുകളിലായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
1: ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, ലക്ഷദ്വീപ് യു ടി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, സിയാൽ എന്നീ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിലാണ് സീപ്ലെയിൻ സർവീസുകൾ യാഥാർത്ഥ്യമാവുക. ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സേവനങ്ങൾ ആരംഭിക്കുക. 18 മുതൽ 20 വരെ യാത്രികരെ വഹിക്കാൻ ശേഷിയുള്ള ഡേ ഹാവിലാൻഡ് നിർമ്മിത സീപ്ലെയിൻ ആണ് ഉപയോഗിക്കുക.
0: വഖഫ് വിഷയത്തിൽ ഹർജിക്കാർക്കൊപ്പം സംസ്ഥാന സർക്കാർ ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലാത്തവരെ ബോർഡിൽ ഉൾപ്പെടുത്തിയ മറ്റ് സംസ്ഥാനങ്ങളുടെ അതേ വഴിയിലാണ് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇത് മതനിരപേക്ഷതയ്ക്ക് എതിരാണെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീത ശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ, ലഹരി വിരുദ്ധ റാലി തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. തിരുവനന്തപുരം വിദുര ഐസറിലെ 14-ാമത് ബിരുദദാന ചടങ്ങ് മറ്റന്നാൾ രാവിലെ 10:30 നടക്കും. നിതി ആയോഗ് അംഗവും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരിന്തികർ മുഖ്യാതിഥിയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനയുണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപ്പാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കടകമൊന്ന്. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. ദുരിതങ്ങൾ നിറഞ്ഞ കർക്കടക മാസത്തിൽ രാമായണം വായിക്കുന്നതിലൂടെ മനസ്സിനും ശരീരത്തിലും ശുദ്ധിയും ഐശ്വര്യവും നിറയുമെന്നാണ് വിശ്വാസം. വറുതിയുടെ കർക്കടകം, പഞ്ഞകർക്കടകം, കള്ളക്കർക്കടകം എന്നും അറിയപ്പെടുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ധാരാളമായി ദർശനത്തിനെത്തുന്നുണ്ട്. കർക്കടകമാസ പൂജകളുടെ ഭാഗമായി ഇന്ന് പുലർച്ചെ മഹാഗണപതി ഹോമവും നെയ്യഭിഷേകവും നടന്നു. ചൊവ്വാഴ്ച രാത്രി 10:00 നടയടയ്ക്കും. മലയാളികൾക്ക് ചിങ്ങപ്പുലരിയിലേക്കുള്ള യാത്രയുടെ ആഹ്ലാദം കൂടിയാണ് കർക്കടക രാവുകൾ. കർക്കടകത്തെ ആയുർവേദ ചികിത്സയുടെ കാലമായി കാണുന്നവരും ഭക്തിയുടെ കാലമായി കാണുന്നവരുമുണ്ട്. തൃശൂർ ജില്ലയിൽ നാലമ്പല ദർശനവും ഗുരുവായൂരിൽ രാമായണ പാരായണത്തിനും ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
4: കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നാലമ്പല ക്ഷേത്രങ്ങളിൽ ഇന്നു മുതൽ ദർശന പുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം, മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം, പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം വഴി തൃപ്രയാറിൽ തന്നെ തിരിച്ചെത്തി അവസാനിക്കുന്നതാണ് നാലമ്പല ദർശനം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതാണ് നാലമ്പല ദർശനമെന്ന് പറയുന്നത്. കൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർക്കിടകമാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, അഷ്ടത്രിവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളായി നടക്കുന്നു.
0: കർക്കടക മാസത്തിൽ തൃശൂർ വടക്കംനാഥ ക്ഷേത്രത്തിൽ ആനയുട്ട് നടന്നു. 50-ലധികം ആനകളാണ് ഇത്തവണ ചടങ്ങിൽ പങ്കെടുത്തത്. നാളികേരം, അവൽ, ശർക്കര, മലർ, എള്ള്, തേൻ, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് ഉപയോഗിച്ചത്. 500 കിലോ അരിയുടെ ചോറും പ്രത്യേക ഔഷധക്കൂട്ടുകളും അടങ്ങിയ ഭക്ഷണമാണ് ആനകൾക്ക് നൽകുന്നത്. ആരോഗ്യ പരിചരണത്തിനുള്ള മാസം കൂടിയാണ് കർക്കടകം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുകയുമാണ് കർക്കടക ചികിത്സയുടെ പ്രധാന ലക്ഷ്യം. ഔഷധക്കഞ്ഞി കുടിച്ച് ആരോഗ്യ സംരക്ഷണം നടത്തുന്നതും കർക്കടക മാസത്തിലെ പ്രത്യേകതയാണ്. ഞവര അരിയോടൊപ്പം കുറുന്തോട്ടിവേര്, തഴുതാമ, ദശപുഷ്പങ്ങൾ, ഉലുവ, ജീരകം എന്നിവ ചേർത്ത് തേങ്ങാപ്പാലിലാണ് ഇത് സാധാരണയായി തയ്യാറാക്കുന്നത്. മരണമെന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിസ്സഹായരായി പോകുന്നവർക്ക് അന്ത്യയാത്രയിൽ മാനവികതയുടെ തണലൊരുക്കുകയാണ് ഇടുക്കി ചെറുതോണിയിലെ ഒരു കൂട്ടം മനുഷ്യർ. ജാതിമത വ്യത്യാസമില്ലാതെ സൌജന്യമായി അന്ത്യവിശ്രമമൊരുക്കുന്ന തിലകാശി പീഠം പൊതുശ്മശാനത്തെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: വിളി കേൾക്കാത്തവരുടെ ലോകമാണെങ്കിലും ഇടുക്കി ചെറുതോണിയിലെ ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്രം

കോടതിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച റോം ചട്ടം 1998 അംഗീകരിച്ചതിന്റെ വാർഷികമായാണ് ദിനാചരണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 77,977, നിഫ്റ്റി 202 പോയിന്റ് നേട്ടത്തിൽ 24,275 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് ഹരിയാനയിൽ തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയിൽ യാത്ര കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാക്കുക ലക്ഷ്യം. സംസ്ഥാനത്ത് അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം ഇന്ന്. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കം. ലോകസമാധാനത്തിന്റെ ആവശ്യകത അനുസ്മരിച്ച് ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
2: AV മാർബിൾസ്, ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9999 5 2 8 7 9.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് DGMA. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം, ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണ് ഇത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ നേട്ടമാണിതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हरियाणा का नाम इतिहास के पन्नों में दर्ज हो गया है. आज यहां से देश को पहली हाइड्रोजन ट्रेन मिली है. भविष्य में जब भी हाइड्रोजन ट्रेन का जिक्र आएगा तो जिंद का, सोनीपत का, ഹരിയാണാ കാ നാം ബി ആയേഗാ ഹീ ആയേഗാ.
0: ഹൈഡ്രജൻ ഇന്ധനത്തെ വൈദ്യുതിയാക്കി പരിവർത്തനം ചെയ്യുന്നതിലൂടെ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഒഴിവാക്കി പരിസ്ഥിതി സൌഹൃദ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. ഇതോടെ ജർമ്മനി, ജപ്പാൻ, ചൈന, അമേരിക്ക എന്നിവയ്ക്കൊപ്പം ഹൈഡ്രജൻ ട്രെയിൻ സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം നേടി. ഹരിയാനയിലെ 14,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക്, ഭിവാനി, നാർനൌൾ മെഡിക്കൽ കോളേജുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ചണ്ഡിഗഡിൽ 4,700 കോടി രൂപയുടെയും ജലന്ധറിൽ 5,470 കോടി രൂപയുടെയും വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി ഇന്ന് ഉച്ചകഴിഞ്ഞ് തുടക്കം കുറിക്കും. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിർവഹിക്കും. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാലക്കുടി സ്റ്റേഷൻ നവീകരണം സംബന്ധിച്ച വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 10 കോടി രൂപ ചിലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കുക. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, ഡിജിറ്റൽ ഇൻഫർമേഷൻ ഡിസ്പ്ലേ ബോർഡുകൾ, ATM, വിപുലമായ പാർക്കിംഗ് സൌകര്യം എന്നിവയുൾപ്പെടെ ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് സൌകര്യം എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രതിദിനം 191 ട്രെയിൻ സർവീസുകൾ കൈകാര്യം ചെയ്യുന്ന ചാലക്കുടി സ്റ്റേഷനിൽ ശരാശരി 4,879 യാത്രക്കാരാണ് എത്തിച്ചേരാറുള്ളത്. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ബെന്നി ബഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ പങ്കെടുക്കും.
0: തിരൂർ റെയിൽവേ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22 കോടിയോളം രൂപ ചെലവഴിച്ചുമാണ് നവീകരിച്ചത്. പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ രൂപയ്ക്കും നിലമ്പൂർ സ്റ്റേഷൻ 16.4 കോടിക്കും അങ്കമാലി സ്റ്റേഷൻ 9.28 കോടി രൂപ ചെലവിലുമാണ് നവീകരണം പൂർത്തിയാക്കിയത്. ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ചെന്നൈ പാർക്ക്, ചിന്നസേലം, കുന്നൂർ റെയിൽവേ സ്റ്റേഷനുകളും പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹോർമുസ് മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ നാവികരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുയർത്തുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. അടിയന്തര സഹായങ്ങൾക്ക് ഡിജി കമ്മ്യൂണിക്കേഷൻ സെന്ററുമായോ ഇന്ത്യൻ നാവികസേനയുടെ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്ററുമായോ ബന്ധപ്പെടണമെന്നും DGMA നിർദ്ദേശിച്ചു. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ലോകസമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന കുറ്റകൃത്യങ്ങൾ തടയുക, നീതി ഉറപ്പാക്കുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച ചട്ടങ്ങൾ 1998 അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. അന്താരാഷ്ട്ര നീതിന്യായ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഞായറാഴ്ച കക്ഷി നേതാക്കളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം ഉറപ്പാക്കാനാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന ഉണ്ടായതായി മന്ത്രി സണ്ണി ജോസഫ്. മഴ കുറഞ്ഞത് വൈദ്യുതി ഉൽപാദനത്തെ ബാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആഡംബര വിളക്കുകളും അനാവശ്യ ഉപയോഗവും ഒഴിവാക്കണമെന്നും ശ്രീ സണ്ണി ജോസഫ് നിർദ്ദേശിച്ചു. അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. രാമായണ പാരായണത്തോടെ കേരളത്തിലെ വീടുകളും ക്ഷേത്രങ്ങളും ഇനി ഭക്തിസാന്ദ്രമാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. കാസിനോകളിലെ ഗെയിമിംഗ് ഏരിയയിൽ 21 വയസ്സിൽ താഴെയുള്ളവർക്ക് പ്രവേശനം വിലക്കിക്കൊണ്ട് ഗോവ സർക്കാർ നിയന്ത്രണങ്ങൾ കർശനമാക്കി. യുവജനങ്ങൾ കാസിനോകളിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന ദീർഘകാല ആവശ്യങ്ങൾക്കിടയിലാണ് നടപടി. കാസിനോ പ്രവേശനത്തിൽ സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഗെയിമിംഗ് ഏരിയയിൽ നിയന്ത്രണം കർശനമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഇറാനെതിരെ തുടർച്ചയായ 6-ാം ദിനത്തിലും ആക്രമണം ശക്തമാക്കി അമേരിക്ക. ഇന്നലെ രാത്രിയും രൂക്ഷമായ ആക്രമണമാണ് നടന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കി. ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് US നടത്തിയ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US സഖ്യകക്ഷികൾക്ക് നേരെ ഇറാനും വ്യോമാക്രമണം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധക ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. AFC Under-17 വനിതാ ഏഷ്യൻ കപ്പ് ചൈന 2027 ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങളിൽ ഇടം പിടിച്ച് ഇന്ത്യ. മലേഷ്യ, സിറിയ, ഇറാഖ് എന്നിവയാണ് ഗ്രൂപ്പിലെ മറ്റ് ടീമുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയ ട്രക്ക് ഡ്രൈവർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവാനിയ പ്രതിരോധ ഉച്ചകോടിക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. രേഖകളില്ലാത്ത ഡ്രൈവർമാർ വാണിജ്യ വാഹനങ്ങൾ ഓടിക്കാൻ പാടില്ലെന്നും ഇതിനായി സൈന്യത്തിൽ ഭാരവാഹനങ്ങൾ ഓടിച്ച് പരിചയമുള്ളവർക്ക് കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ UKയിലെ പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് കശ്മീരി പ്രവാസികൾ. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബ്രാഡ്ഫോർഡിലെ കോൺസുലേറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഹരിയാനയിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരിസ്ഥിതി സൌഹൃദ യാത്ര ഉറപ്പുവരുത്തുന്ന ഹൈഡ്രജൻ ട്രെയിൻ രാജ്യത്തിന് അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രധാനമന്ത്രി. കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളടക്കം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. ഹോർമുസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ബിജിഎംഎ. ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതിപൂർവകമായ സമൂഹം കെട്ടിപ്പടുക്കുന്നത് കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ. സംസ്ഥാനത്ത് അനാവശ്യ വൈദ്യുതി ഉപയോഗം ഒഴിവാക്കണമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പശ്ചിമേഷ്യൻ സംഘർഷം അതിരൂക്ഷം. ഇറാനെതിരെ ആക്രമണം ശക്തമാക്കി അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
2: തിരികെ വരാം. കാതോട് കാതോടത്തിലേക്ക് നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ് മധു. വിളിക്കുന്ന നമ്പർ 0474-293-1111. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ.
3: പ്ലീസ് സ്റ്റേ ഓൺ ദി ലൈൻ. താങ്കൾ വിളിക്കുന്ന വ്യക്തി കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്.
2: സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മളെ പ്രിയ ശ്രോതാക്കൾ ഹോൾഡ് ചെയ്യാൻ പറയുമ്പോൾ ഇതുപോലെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്ക് എങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അപ്പം തന്നെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സംസാരിക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
4: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഇതാരും സംസാരിക്കുന്നേ?
4: എന്റെ പേര് ലിസിയാണ്.
2: ലിസി, ഓക്കെ, എന്ത് ചെയ്യുന്നു?
4: എന്റെ മോന്റെ 18-ാം ജന്മദിനമാണ്.
2: അതിന്റെ ഒരു ഒരു സംഗതി എനിക്ക് തോന്നുന്നുണ്ട്. സാരമില്ല, റിലാക്സ് ചെയ്താ മതി, ഒരു കുഴപ്പമില്ല. ചേച്ചി എന്താ
4: നിങ്ങളുടെ പ്രോഗ്രാം ഒക്കെ? പാട്ട് കേൾക്കാനാണ് താല്പര്യം.
2: ഓക്കെ ഓക്കെ,
4: വിളിക്കാറില്ല.
2: ഓക്കെ ഓക്കെ, ചേച്ചി എന്താ ചെയ്യാ? വീട്ടമ്മയാണ്. ഓക്കെ,
4: വീട്ടമ്മ. ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഞാൻ മലയാളത്തിൽ പറഞ്ഞിരുന്നു.
2: മനസ്സിലായി മനസ്സിലായി. പിന്നെ മോന്റെ പേര്?
4: മോന്റെ പേര് മിഥുൻ.
2: മിഥുൻ, ഓക്കെ. അപ്പൊ നമ്മുടെ മിഥുൻ മോന് വേണ്ടി നല്ലൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ റേഡിയോ ബെൻസ്ക ടീമിന്ന് ആശംസിക്കുന്നു കേട്ടോ. മോനുണ്ടോ?
4: ആള് പുറത്തോട്ട് പോയി.
2: പുറത്തോട്ട് പോയി. ഓക്കെ ഓക്കെ. ചേച്ചി വേറെ?
4: വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സുഖമാണല്ലോ മഹേഷ്?
2: സുഖമായി പോകുന്നു, സുഖമായി പോകുന്നു.
4: എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കേൾക്കാൻ, പ്രോഗ്രാം കേൾക്കാൻ മഹേഷ്.
2: ഓ, താങ്ക് യു, താങ്ക് യു.
4: അടുക്കള ഞാൻ വെച്ചേക്കുന്നത് റേഡിയോ.
2: ഓ ശരി.
4: അടുക്കള പാചകം ചെയ്യുമ്പോൾ അതെല്ലാം കേട്ടോണ്ട്. ശ്രീലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണ്. ശ്രീലക്ഷ്മി ഫിലോമിന, ഫിലോമിന എനിക്ക് ഫിലു എന്ന് വിളിക്കുന്നതാ ഇഷ്ടം. ഞാൻ കേൾക്കും ഇവരെ എല്ലാവരെയും.
2: എന്തായാലും ചേച്ചി ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വിളിക്കണം. ഇതുപോലെ ടെൻഷൻ ആവണ്ട, ജസ്റ്റ് റിലാക്സ് സംസാരിച്ചാ മതി. ഒരു പേടിയും വേണ്ട. ഓക്കെ ചേച്ചി, ഓക്കെ. അപ്പൊ എന്നാ നമ്മുടെ മിഥുൻ മോന് വേണ്ടിയുള്ള ഗാനത്തിലേക്ക് പോവാം. ഗാനം കേട്ട് ഓടി തിരിച്ചു വരാം.

0: അങ്ങനെ നമ്മളെ പ്രിയമാനവിളെ എന്നുള്ള സിനിമയിലെ ക്രീഡക്കൊരു ഗാനമാണ് ഇങ്ങനെ കേട്ടുപോയത്. അത്യാവശ്യം ജൂൺ ജൂലൈ മാസത്തിലേക്ക് ജനിച്ചവർക്കൊക്കെ അത്യാവശ്യം നമ്മളെ സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അടിപൊളി പാട്ടുകളൊക്കെയാണ് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെ. കൂടുതൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ ഒരു ഗാനമായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ കാപ്പക്സിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം ജോലിയില്ല ഇവിടെ.
0: ഓക്കെ, അപ്പം എങ്ങനെ എങ്ങനെ സമയം പോകുന്നു? റേഡിയോയിലാണോ?
1: സമയം ഇപ്പം പനി നല്ല പനി
0: പനി അടിച്ചോ? ആ, ഈ ഒരു കാലാവസ്ഥ.
1: ഓക്കെ,
0: ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിയോ?
1: ദേഹവേദന,
0: ചുമ, നന്നായിട്ട് വെള്ളം കുടിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം. ഒന്നും കഴിക്കാൻ തോന്നില്ല എങ്കിലും കഴിച്ചേ
1: പറ്റൂ.
0: ഭക്ഷണം വായിൽ വെക്കുന്ന അപ്പൊ തന്നെ നമ്മൾ നോക്കാനിക്കും. അതെ അതെ, പക്ഷെ എങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും കഴിക്കണം. ഒരു നിവൃത്തിയിലെങ്കിൽ കഞ്ഞിയുടെ വെള്ളമെങ്കിലും കുടിക്കണം. നന്നായിട്ട് നോക്കണം കേട്ടോ. വെള്ളം ഒരുപാട്
1: ഞങ്ങളെ ഒരു സാറ് മരിച്ചിട്ടിപ്പോ ഒരു വർഷം കഴിഞ്ഞ് 9-ാം തീയതി ആയിരുന്നു. അപ്പോഴൊന്നും വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
0: ഓക്കെ,
1: രാജേന്ദ്രൻ സാറിന്റെ പേര്, ഓർമ്മ തരാ ദിവസമായിരുന്നു.
0: ഓക്കെ ഓക്കെ, അതല്ല അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി നമുക്ക് നിത്യശാന്തിക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ,
1: സാറിന് സുഖമാണോ?
0: സുഖമായി പോകും. ഓക്കെ, അപ്പൊ ഈ ഗാനം
1: സാറിന് വേണ്ടി, എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോകാം.
1: ഓക്കെ.

0: നിനച്ചുപോയി.
1: ശാന്തി, എവിടെ നീ പോകുന്നേ?
2: ചേച്ചി, ഞാൻ കൊല്ലം താമരക്കുളത്തില് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ പോവാ.
1: താമരക്കുളം ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 15 വരെ. ആടിക്കോൾ, കൂൾക്കുഴക്കട്ട, വളയൽ മാല, മഞ്ഞൾ മാല, വേപ്പിലമാല, മാവിളക്ക്, മഞ്ഞച്ചരട്, വെറ്റില, പാക്ക്, കുങ്കുമം എന്നിവ അമ്മനുക്ക് നേർച്ചയായി സമർപ്പിക്കുന്നു. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 7 മണി മുതൽ നടക്കുന്ന വിശേഷാൽ പൂജകളിലും കർക്കിടക മാസ പൂജകളിലും ഭക്തജനങ്ങൾ പങ്കെടുക്കൂ. ശ്രീ മുത്തുമാരിയമ്മന്റെ അനുഗ്രഹം നേടൂ.
3: AV മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. കജാരിയ, സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ്, ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2:1, 1.5:1, 15:10, 1:1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 9957 52879.
4: ത്രികവരം കാതോട് കാതോടത്തിലേക്ക് നിങ്ങളോടൊപ്പം മാർജി മഹേഷ് മധു വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമ്മള് കാതോട് കാതോടത്തിലേക്ക് അടുത്ത പ്രിയ ശ്രോതാവിലേക്ക് പോ. ഹലോ.
5: ഹലോ,
4: നമസ്കാരം.
5: നമസ്കാരം,
4: സുഖമായി പോകുന്നു. ഇതാരെ സംസാരിക്കുന്നു? ലീലമ്മ. ഓക്കെ, എന്താണ് വിശേഷം?
5: വിശേഷം ഇന്ന് 1st അല്ലേ?
4: അതെ,
5: അമ്പലത്തിലൊക്കെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
4: അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയോ?
5: അമ്പലത്തിൽ പോയി, രാവിലെ പോയി. ഞാൻ താമസിക്കുന്ന താമരക്കുളത്താണ്.
4: ശരി, ഓക്കെ. പിന്നെ ഊണ് കഴിഞ്ഞോ?
5: പാട്ട്? ഊണ് കഴിഞ്ഞു. ഊണ്
4: കഴിഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഒരു പാട്ട് വന്നിട്ടുണ്ട്, ആർക്ക് വേണ്ടിയാ?
5: എല്ലാവർക്കും വേണ്ടി.
4: എല്ലാവർക്കും വേണ്ടി. ഓക്കെ ഓക്കെ, അമ്മ എന്നാ കാനത്തിലേക്ക് പോവാം. ശരി ശരിയോ.

0: അങ്ങനെ വീണ്ടും നല്ല മെലഡി ഒരു ഗാനം നമ്മളിപ്പോൾ കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവ് വിളിക്കാം. ഹലോ.
1: ഹലോ ഹലോ,
0: നമസ്കാരം ജിജോ ചേട്ടാ, സുഖമാണോ? സൗണ്ട് ഒക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ ഓ അങ്ങനെ പോകുന്നു, ചോറൊക്കെ ഉണ്ടു. കഴിച്ചു കഴിച്ചു, അവിടെ കഴിച്ചോ?
1: ബിരിയാണി.
0: പിന്നെ അല്ല, ഉഷാർ
1: ചിക്കൻ ബിരിയാണി, മുട്ടയും പപ്പടമൊക്കെ ആയിട്ട് ചാമ്പടി
0: പോളിച്ച്. പിന്നെ
1: അങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു. എനിക്ക് വാർത്ത കോള് കിട്ടി കട്ടായി, വാർത്ത കോള് കിട്ടി കട്ടായി
0: കട്ടായി പോയി. എന്തായാലും പിന്നെയും കിട്ടിയല്ലോ.
1: ഞാൻ നമ്മുടെ വിട്ടില്ല,
0: സാറിന്
1: വേറെ പറ്റത്തില്ലല്ലോ.
0: അതാണ് സ്പിരിറ്റ്.
1: സാറിനെ വിട്ടാ വലിയ കുഴപ്പം, അതുകൊണ്ട് വിടാതെ വിളിച്ചോട്ടി. അപ്പൊ സാറിനെ കിട്ടി.
0: പിന്നെ
1: അതിനെന്ത് വിശേഷമല്ലോ ഉണ്ടോ?
0: ഓ എന്ത് വിശേഷം,
1: മഴ പെയ്യാതിരിക്കാൻ വേണ്ടിയാ ഞങ്ങൾ നോക്കിയത്. നേരത്തെ ഒരു പാട്ട് പറഞ്ഞു, തുന്തും തും തുന്തും നാദം,
0: അപ്പോഴത്തേക്കും
1: നാദം,
0: അപ്പോഴത്തേക്കും
1: മഴ പെയ്യിക്കാൻ വേണ്ടി അയാൾ ആ പാട്ട് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവേ, ഓണത്തിന് മഴ
0: കാണണ്ടേനാ.
1: അയാൾ പാട്ട് കഴിഞ്ഞ് മഴ ഏൽപ്പിക്കാനുള്ള ജോലിയായിരുന്നു.
0: എന്തായാലും ഇപ്പം കാലവർഷം നമുക്ക് ലഭിക്കില്ല അല്ലെങ്കിൽ കുറയും എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പൊ അഥവാ മഴ പെയ്യുന്നെങ്കിൽ പെയ്യട്ടെ.
1: എനിക്കൊരു
0: നമുക്കിപ്പോ കർക്കിടകമായേ ഉള്ളൂ, ഇനി ഒരു മാസമുണ്ട്, ഇനി ഒരു മാസമുണ്ട് ചിങ്ങത്തിന്.
1: പറയുന്നേ ഉള്ളു.
0: ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോ.
1: ഓക്കെ.

0: കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 799-4-9277 ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: തിരികെവരാം കാതോട് കാതോടത്തിലേക്ക്. നിങ്ങൾക്കൊപ്പം ആർജെ മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രിയ ശ്രോതാവിലേക്ക് പോവാം.
3: ഹലോ.
2: ഹലോ,
3: നമസ്കാരം
2: സാർ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ?
3: ഞാൻ അഞ്ജു.
2: അഞ്ജു, എന്ത് ചെയ്യുന്നു?
3: ഇവിടെ നമ്മുടെ അവിടുത്തെ ഒരു കമ്പനി ഉണ്ട്, അമ്മ കാഷ്യൂ, അവിടുന്നാ വിളിക്കുന്നത്.
2: ഓക്കെ, അപ്പൊ അവിടെ വർക്കിലാണല്ലേ?
3: ആ
2: ഓക്കെ, എങ്ങനെയുണ്ട് വർക്കൊക്കെ?
3: കുഴപ്പമില്ല.
2: ഓക്കെ, ലഞ്ച് കഴിഞ്ഞോ?
3: നമ്മള് ഇവിടെ എല്ലാരും വിളിക്കും, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും കിട്ടാറില്ല.
2: അങ്ങനെ
3: എനിക്കിപ്പോ 3 കിട്ടി, പക്ഷെ ഞാൻ ഒരു ദിവസം 350 വട്ടം വിളിച്ചിട്ടുണ്ട്.
2: ഓക്കെ, അന്ന് കിട്ടിയില്ല.
3: ഇന്നലെ എനിക്ക് ഫസ്റ്റ് കോൾ എന്റെ ആയിരുന്നു, പക്ഷെ അവിടെ ഞാൻ അവിടെ ഇരുന്നപ്പോ വിളിച്ചത് കൊണ്ട് റേഡിയോയുടെ സൗണ്ട് തൊട്ടാണ് തുടങ്ങു കട്ട്
2: ചെയ്തു.
3: അല്ല, ഞാൻ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കട്ട്
2: ചെയ്തു.
3: എല്ലാവർക്കും പരാതിയാ. എന്നിട്ട് ഒരു ഭാസ്കരം ചേട്ടനൊക്കെ എന്നും വിളിക്കുമ്പോ കിട്ടും, എന്നും ആ ചേട്ടൻ കാര്യങ്ങളെ കേൾക്കാ, എന്നും കേൾക്കും ആ ചേട്ടന്റെ.
2: ഓക്കെ, എന്തായാലും അഞ്ജു പരാതി പറയുമ്പോഴത്തേക്ക് കാതോട് കാതോരത്തിൽ കൂടെ പറയില്ല കേട്ടോ. പരാതി
3: പറയാനുള്ള,
2: പക്ഷെ എന്നാലും പരാതി പറയാൻ വേണ്ടിട്ട് വ്യൂ പോയിന്റ് ഉണ്ട്, പിന്നെ ഓഫീസിലെ നമ്പർ ഇങ്ങനെ പറയുന്നു.
3: പരാതി എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞല്ല സാറേ, നമ്മുടെ ഒരു പരിഭവം പറഞ്ഞു,
2: പിണക്കം, ഒരു എന്താ പറയാ, സംഗതി മനസ്സിലായി.
3: ചാത്തന്നൂര്, അതാണ്ട് എല്ലാരും കിടന്ന് പറയാ, ഒരു ചാത്തന്നൂര് വിജയനൻ വിളിക്കുന്ന ആളുകളായിരിക്കും. ഒരു ഉമ്മ, ഒരു നസീം, അങ്ങനെ എന്തോ ഒരു ഉമ്മ. ഇവർക്കൊക്കെ എന്നും കിട്ടും, നമ്മളെ ഇത്ര വിളിച്ചാലും കിട്ടത്തില്ല.
2: ഓക്കെ ഓക്കെ, എന്തായാലും ഇന്നിപ്പോ കിട്ടിയല്ലോ, അപ്പൊ പിന്നെ നമുക്ക്
3: സന്തോഷം. ഇന്ന് 1 അല്ലേ, അപ്പൊ ഇനിയിപ്പോ എല്ലാം ഈ മാസം ഫുള്ള് കിട്ടും.
2: അതെ, എല്ലാ ദിവസവും ഇനി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പിന്നെ എല്ലാരും ഊണ് കഴിച്ച് പൊളിക്കാണോ?
3: ഊണ് കുറച്ചുപേരൊക്കെ കഴിച്ചില്ല, രാവിലെ ഇവിടെ കഞ്ഞി ഉണ്ടായിരുന്നു, അമ്പലത്തിൽ നിന്ന് കഞ്ഞി ഉണ്ട്, അത് കഴിച്ച് കുറപ്പറക്ക വിശപ്പ് ഇല്ലാതെ ഇങ്ങനെ ഇരിക്കും.
2: അപ്പൊ ഈ ഗാനം കേട്ടിട്ട് ആ വിശപ്പ് പോകാൻ വേണ്ടിയുള്ള ഗാനമാണോ?
3: ഓ, ഇന്ന് നമ്മുടെ 1 അല്ലേ, അപ്പൊ ശ്രീരാമന്റെ ഒരു
2: അങ്ങനെയുള്ള ഗാനം. ഓക്കെ ഓക്കെ, ശരി, അപ്പൊ എന്നാ ഗാനത്തിലേക്ക് പോവാം.
3: ഓക്കെ ഓക്കെ
2: ഓക്കെ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി ഗാനം കേട്ടു. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയസ് ലെവലിലേക്ക് പോയാലോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഞാൻ പേരൂരിൽ വിളിക്കാ സാറേ.
0: പേരൂര് ആരാ?
1: ബീന.
0: ബീന, ഓക്കെ. എന്ത് ചെയ്യുന്ന ചേച്ചി?
1: ഞാൻ ജോലി ചെയ്യുക.
0: ഇന്ന് ജോലിക്ക് പോയോ അതോ? ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എന്തോ
1: വിശേഷം?
0: ഊണോ കഴിച്ചോ?
1: കഴിച്ചോ?
0: ഓക്കെ, പിന്നെ
1: എന്റെ അച്ഛന് വേണ്ടി ഒരു പാട്ടാ. എന്റെ അച്ഛൻ മരിച്ചിട്ട് 12 വർഷമായി.
0: ഓക്കെ,
1: അച്ഛന് വേണ്ടി എനിക്കൊരു പാട്ട് വേണം.
0: തീർച്ചയായിട്ടും
1: പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. ഓ, കഴിച്ചു കഴിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അച്ഛന് വേണ്ടിയുള്ള ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടിച്ചിരിച്ചോളൂ.

എ വി മാർബിൾസ്. ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. എ വി മാർബിൾസ് സിൻസ് 1999, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. കോൾ 999 5 7

0: 5 2 8 7 9. കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം ആർ ജെ മഹേഷ്, മധു. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
2: നമസ്കാരം.
1: നമസ്കാരം. വോളിയം കുറച്ചോ?
2: ഇല്ല, വോളിയം കുറച്ചില്ല.
1: അല്ലെങ്കിൽ ആ റേഡിയോ അടുത്തൊന്ന് മാറി നിന്നാലും മതി. ഓക്കെ, പറഞ്ഞോളൂ. ഇത് ആരാ സംസാരിക്കുന്നേ?
2: ഇത് വളത്തങ്ങളിൽ നിന്ന് അജിതകുമാരി.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: വീട്ടിലെ ജോലിയാ.
1: ആ ഓക്കെ, വീട്ടമ്മയാണ്.
2: ഇന്ന് ഈ പാട്ട് ചോദിച്ചേക്കുന്നതേ, എന്റെ കൊച്ചുമോൾ ഇന്ന് ഗുരുവായൂർ ഡാൻസിന് പോയേക്കുവാ. ഇന്നലെ പോയതാ.
1: അത് ശരി.
2: ഇപ്പൊ പരിപാടി നടന്നോണ്ടിരിക്കുക അവിടെ.
1: അടിപൊളി.
2: വാളത്തെങ്കിലെ കലാതരംഗിണി ഡാൻസ് സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ.
1: ഓക്കെ,
2: അവർക്ക് വേണ്ടിയാണ് ഈ പാട്ട് ചോദിച്ചേക്കുന്നത്.
1: ഓക്കെ, എന്തായാലും മോൾക്ക് വേണ്ടി നല്ലൊരു ആശംസകൾ നേരുന്നു. ഇതിലും ഉയരങ്ങളിൽ എത്തട്ടെ, ഉയരങ്ങളിൽ സ്റ്റേജുകളിൽ കിടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പൊ എന്നാ കണ്ടിലേക്ക് പോവാം.

0: കൊള്ളായിരുന്നു. വളരെ നല്ലൊരു മനോഹരമായ ഒരു മെലഡി ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ, ഞാൻ ഇപ്പിന്നു
0: ബാലാദാസ്. ഓക്കെ, എന്തുണ്ട് വിശേഷം? സുഖാണോ? ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട്?
1: വേറെ ഒന്നുമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയിടന്ന് എന്റെ ഹസ്ബൻഡ് മരിച്ചു പോയതായിരുന്നു, കടകടത്തുന്ന രാധാകൃഷ്ണൻ. അപ്പൊ തിങ്കളാഴ്ച ഒരു പേര് ഞാൻ കേട്ടില്ല, ഒരു ശ്രോതാവ് പറയുന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി ഈ പാട്ട് തിരികെ ചെയ്യുന്നു.
0: അപ്പൊ
1: അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നല്ലതായിട്ട് ഇപ്പോഴും ഓർക്കുന്നല്ലോ, 8 മാസമായി.
0: അപ്പൊ
1: അദ്ദേഹത്തെ ഇപ്പോഴും അവരൊക്കെ ഓർക്കുന്നല്ലോ എന്ന് ഞാൻ അന്നോട്ട് വിളിക്കുക, പക്ഷെ കിട്ടുന്നില്ലായിരുന്നു, ഇന്നാ കിട്ടിയത്.
0: ഓക്കെ, അപ്പം ചേട്ടന് വേണ്ടിയിട്ടുള്ള ഗാനമാണല്ലേ. ഓക്കെ, പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും രാധാകൃഷ്ണൻ ചേട്ടന്റെ ആത്മാവിനെ ദൃശാന്തി പ്രാർത്ഥിക്കുന്നു, ദൃശാന്തി കിട്ടുന്നു പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മളെല്ലാവരും എന്താ പറയാ, എപ്പോഴും ഓർക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ നമ്മളുടെ ഇടയിൽ അവരൊക്കെ എപ്പോഴും എന്നും നമ്മളോടൊപ്പം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഗാനം കേട്ട് തിരിച്ചു വരാം.

0: അങ്ങനെ കളിപ്പാട്ട് മനസ്സിന് മേലെ നല്ലൊരു ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയല്ലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഓക്കെ, എന്തുണ്ടേട്ടാ വിശേഷം, സുഖാണോ?
1: ഓ, ഇങ്ങനെ പോകുന്നു. നമ്മളെ കാലാവസ്ഥയൊക്കെ അങ്ങ് തെറ്റിയല്ലോ പ്രചരിച്ചതിൽ നിന്നും.
0: അതെ അതെ അതെ അതെ,
1: പ്രശ്നമായി
0: പ്രശ്നമായി മൊത്തത്തിൽ ഇങ്ങനെ വല്ലാതെ കിടക്കുക.
1: കാർഷികരംഗം എല്ലാം കുഴപ്പമായി
0: കുഴപ്പമായി കിടക്കുക. ഇനിയിപ്പോ കാലവർഷം ഇല്ലാന്ന് പറയുന്നു, കാലവർഷം കാത്തു നിൽക്കുന്നു അല്ലേ?
1: അതെ അതെ അതെ, നമ്മൾ വിചാരിക്കണക്കല്ല കാര്യങ്ങൾ.
0: അതെ അതെ, പിന്നെ
1: ഒരു വളരെ മനോഹരമായ ഒരു ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്.
0: ഓക്കെ ഓക്കെ,
1: അപൂർവങ്ങളെ അപൂർവമായിട്ട് കേട്ടിട്ടുള്ള ഗാനം ആയിരുന്നു.
0: ഓക്കെ, തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ.
2: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
3: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
4: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
5: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
4: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
5: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
6: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.

0: അങ്ങനെ വീണ്ടും നല്ലൊരു മെലഡി ഗാനം കേട്ടു. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ഹലോ ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ കേട്ടോ. ഹലോ, ഓക്കെ, അവിടുന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. എന്തായാലും റേഡിയോയുടെ വോളിയം കുറച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിങ്ങനെ ഹൗളർ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനും പറ്റില്ല, നമുക്ക് കേൾക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് റേഡിയോയുടെ വോളിയം കുറയ്ക്കാൻ പറയുന്നത്. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നാലേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം, ഇതാരും സംസാരിക്കുന്നു?
1: ഞാൻ കൊല്ലത്ത് ആർട്ടെക്ന്ന് വിളിക്കുക, ബെല്ല എന്ന പേര്. ഇന്നലെ ഒത്തിരി പ്രാവശ്യം വിളിച്ചു, ഇന്നലെ എന്റെ ചെയർമാന്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പൊ അതിന് വേണ്ടി ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ ഇന്നലെ വിളിച്ച് വിളിച്ച് അവസാനം ഇവിടെ വിളിച്ചു കിട്ടിയില്ല.
0: ഓക്കെ ഓക്കെ, പിന്നെ ചെറുമോൻ ഇന്നുണ്ടോ അതോ പോയോ?
1: അല്ല, ഉണ്ടോ ഉണ്ടോ, ഇവിടെ സ്റ്റേ ചെയ്ത മാസത്തെ രണ്ട് ഞായറാഴ്ച
0: പോയതോളാം. ഹാപ്പി ബർത്ത്ഡേ. പിന്നെ വേറെ വേറെ
1: ഇത് എഫ്എം കേട്ടോണ്ടിരുന്നത്, അമ്മക്കാണെങ്കിൽ ഓഫ് ചെയ്യണം. അമ്മ ഇങ്ങനെ ഓഫ് ചെയ്യാൻ പറഞ്ഞ അച്ഛൻ പോയി എന്തൊക്കെയോ സ്റ്റേഷനൊക്കെ മാറ്റി മാറ്റി നിക്കോ അവിടെ. അതുകൊണ്ട് ഞാൻ വിളിച്ചതും കേൾക്കാൻ പറ്റിയില്ല.
0: ഓ ശരി ശരി, ഓക്കെ. പിന്നെ അപ്പൊ പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല, പാട്ടൊന്നും പാടത്തില്ല.
0: ഓക്കെ, സൗണ്ട് കേട്ടപ്പോ അങ്ങനെ തോന്നി. ഓക്കെ, അപ്പൊ സൗണ്ട് കേട്ടപ്പോ പാടും തോന്നി, അതാ ചോദിച്ചത്.
1: പാടും, പക്ഷെ അങ്ങനെ ഇങ്ങനെ ട്യൂണൊന്നും ഇല്ല എനിക്ക് പാടാനുള്ള. ഈട്ടോട് പാട്ടൊക്കെ പാടും.
0: ഓക്കെ ഓക്കെ, അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ഹം ചെയ്ത് അങ്ങനെ ഇരിക്കും അല്ലേ? ഒറ്റയ്ക്ക് ഇരിക്കുന്ന സ്ഥലത്ത് സ്വയം പാട്ട് പൊളിയിരിക്കും. പൊതുവായിട്ട് പൊതുവായിട്ട് അങ്ങനെ ആരുടെ മുമ്പിൽ പാടി എനിക്ക് പ്രാക്ടീസ് ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
1: എന്റെ കൊച്ചിന് വേണ്ടിട്ട്, ചെറു കൊച്ചിന് വേണ്ടിട്ട്. അവ അഞ്ചി പഠിക്കുക.
0: പേരെന്താ?
1: പേര് ജൊഹാൻ. ഇന്നലെ ബർത്ത്ഡേ ആയിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ജൊഹാന് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്, ഒപ്പം ഈ ഗാനം കൂടെ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പാട്ട് പ്ലേ ചെയ്യാം.
1: സന്തോഷാണോ വിളിക്കുന്നത്?
0: അല്ലല്ല, മഹേഷ്.
1: മഹേഷ് സാർ.
0: ഓക്കെ,
1: ഞാൻ ഇരുത്തുള്ളതാ ഇവിടെ കൊല്ലത്ത് ആർട്ടിക്കില് നിക്കോ
0: ഇങ്ങനെ. ഓക്കെ, മുമ്പ് എപ്പോഴോ സംസാരിച്ചിട്ടുണ്ട്? ബെല്ലാന്നുള്ള പേര്
1: വിളിച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. മക്കളെയും മരുമക്കളെയും ചെറുമക്കളെ ഒക്കെ ഇങ്ങനെ വിഷ് ചെയ്യും വിളിച്ച്. ബർത്ത്ഡേ വിഷ് ചെയ്യും, പിന്നെ ഇങ്ങനെ ഒത്തിരി ടെൻഷൻ ഉണ്ടാകുമ്പം ഈ പാട്ടിനും വിളിക്കും, പാട്ട് കേൾക്കാൻ വേണ്ടി. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫ്ലാറ്റ് അല്ലേ, അപ്പൊ നമ്മളിങ്ങനെ നമ്മള് ഒത്തിരി അടുത്തടുത്തുള്ള വീടുകളിൽ നമ്മൾ സഹകരിച്ച ഫ്ലാറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുമ്പോഴത്തേക്ക് അതിന്റേതായ ഒരു ടെൻഷൻ
0: വരും. മനസ്സിലാവും, ഒറ്റപ്പെടും പോലെ. ഓക്കെ, അപ്പൊ ഗാനത്തിലേക്ക് പോ.
1: ശരി.

0: അങ്ങനെ വീണ്ടും നല്ലൊരു ഗാനം അല്ലേ, നമ്മുടെ ജോസഫ് എന്ന സിനിമയിലെ അടിപൊളി ഒരു ഗാനമായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ കർക്കിടകത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും തെറാപ്പി, അതായത് ആയുർവേദത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റും തെറാപ്പിയൊക്കെ എടുക്കാൻ സാധിക്കുന്ന നല്ല എഫക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ അതുപോലെ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റൊക്കെയും തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഫലിപ്പിക്കാൻ ഏറ്റവും നല്ലൊരു മാസം കർക്കിടക മാസമാണ് അല്ലേ. അപ്പോഴൊക്കെ തന്നെ എല്ലാ ആയുർവേദ കേന്ദ്രങ്ങളിലും ഒക്കെ തിരക്കുമായിരിക്കും, അത്യാവശ്യം എന്താ പറയുക നമ്മുടെ ദേഹത്ത് പിടിക്കുന്ന അതുപോലത്തെ ഒരു കാലാവസ്ഥയും തന്നെയായിരിക്കും ഈ കർക്കിടക മാസം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടുമിക്കവരും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള തരം ട്രീറ്റ്മെൻറ്റ്സും തെറാപ്പീസും ഒക്കെ ചെയ്യുന്നതും ഈ ഒരു സമയം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസം കൂടെ ആകുമ്പോഴത്തേക്കും വൈകുന്നേരത്തെ ആ രാമായണം വായിക്കുന്ന വീടുകളിലൊക്കെ ചെന്ന് അതുപോലത്തെ കഥകളും കാര്യങ്ങളൊക്കെ കേൾക്കാനും ഒക്കെ കേട്ടിരിക്കാനും ഒക്കെ ഒരു സുഖം തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിനും ശരീരത്തിനും അത്യാവശ്യം നല്ലൊരു വിശ്രമം കിട്ടുന്ന നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു മാസം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ കർക്കിടക മാസം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ ഹലോ
1: ഹലോ,
0: നമസ്കാരം.
1: ഹലോ
0: നമസ്കാരം. ആ എന്തുണ്ട് ഏട്ടാ, വിശേഷം? സുഖമാണോ? ഒരു കുഴപ്പമില്ല, സുഖം തന്നെയല്ലേ. തൃശൂർക്കാരനെ അറിയാം, പുള്ളിയത്ത് മൂക്കല്ലേ. പിന്നെ എന്തുണ്ട്?
1: കവിതയാണ് പറഞ്ഞത്.
0: കവിതയോ? ഏത് കവിതയാ? ഏത് കവിതയാ? അവിടെ ക്ലിയർ ആയിട്ടില്ല കേട്ടോ, ഏതാ ഏതാ കവിതയെന്നാ അത് ക്ലിയർ ആയിട്ടില്ല.
1: കവിത വെച്ചാ മതി,
0: ഏതെങ്കിലും ഒരു കവിത വെച്ചാ മതിയോ?
1: ഞാൻ പുളിയത്ത് മകൻ അപ്പുറത്തിന്റെ വർക്ക് ചെയ്യുന്ന ആളാ.
0: മനസ്സിലായി, ഏത് കവിതയാന്ന് പറഞ്ഞില്ല, ക്ലിയർ ആയിട്ടില്ല.
1: ഞാൻ തൃശ്ശൂരിലെ കുന്നോളത്തുന്ന ആളാട്ടാ.
0: ചേട്ടാ അതല്ല ചോദിച്ചത്, ചേട്ടൻ ഏത് ഏത് കവിതയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കവിതയാണ്? ഓക്കെ, അപ്പോ എന്തായാലും മണിച്ചേട്ടാ വിളിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ചുള്ള മറുപടി പറയുക, ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറയുക. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ തിരിച്ച് റിപ്ലൈ ചെയ്യുക അല്ലേ. പരസ്പര ബന്ധമില്ലാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ കാതറോ കാതറോ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, അപ്പൊ ബ്രേക്കിന് പോയിട്ട് ഓടിച്ചു.
2: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാ സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
3: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7 ഗ്ലോപാ സ്റ്റഡി അബ്രോഡ്.
4: AV മാർബിൾസ് മൺസൂൺ മെഗാ ഡിസ്കൗണ്ട് സെയിൽ. ഖജാരിയ സൊമാനി കമ്പനികളുടെ ഡിസ്കണ്ടിന്യൂഡ് ടൈൽസ് ബാലൻസ് സ്റ്റോക്ക് ഐറ്റംസ് വിറ്റഴിക്കൽ മേള. 2-1, 1.5-1, 15-10, 1-1 ടൈലുകൾ സ്ക്വയർ ഫീറ്റ് 10 രൂപ മുതൽ വിൽപ്പനയ്ക്ക്. വ്യാവസായിക ആവശ്യങ്ങൾക്കും ടെമ്പററി കൺസ്ട്രക്ഷനും ലോ കോസ്റ്റ് കൺസ്ട്രക്ഷനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിശ്വസ്തത, വിലക്കുറവ്. ലെറ്റ്സ് മേക്ക് യുവർ ഹോം ബെറ്റർ. AV മാർബിൾസ് സിൻസ് 1999 തട്ടാമല ജംഗ്ഷൻ കൊല്ലം. കോൾ 999 5 7 5 2 8 7 9.

0: അങ്ങനെ നല്ലൊരു കവിത. അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ പുളിത്തമുക്കിലുള്ള മണിച്ചേട്ടന് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പൊ ഏത് കവിതയാണ് ചേട്ടൻ പറഞ്ഞെന്നുള്ളത് നമുക്ക് ക്ലിയർ അല്ല. അപ്പൊ എന്റെ ഏതായാലും ഒരു കവിത പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ മങ്ങാട് നിന്ന് അനിതയാണ്.
0: എന്തുണ്ട് ചേച്ചി, വിശേഷം? സുഖാണോ?
1: എന്തോ
0: സുഖാണോ?
1: സുഖമാണ്, സുഖമാണ്. നല്ല നല്ല അന്തരീക്ഷം. വെയിലിന്റെ ഓണത്തിന്റെ വെയിലാ കാണിക്കുന്നത്. വിറവൊക്കെ ഉണക്കാനും കുഞ്ഞുണങ്ങാനും
0: കർക്കിടകത്തിന് തന്നെ ഓണത്തിന്റെ വെയിൽ വന്നുല്ലേ.
1: അതെ അതെ.
0: ഓക്കെ, പിന്നെ
1: പിന്നെ ഞാനൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, കുയിലിന്റെ മണിനാഥം കേട്ടു.
0: ഓക്കെ, ആർക്ക് വേണ്ടിയാ? ആർക്കെങ്കിലും വേണ്ടി എടുക്കുകയും ചെയ്യുന്നുണ്ടോ?
1: ആ, എന്റെ ഹസ്ബൻഡിന് വേണ്ടി.
0: ഓക്കെ, അപ്പൊ എന്നെ കാണാനിലേക്ക് പോകാം ചേച്ചി.
1: ആ ശരി ശരി.
0: ഓക്കെ.

0: അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ, നമസ്കാരം.
1: ഞാൻ രാധ.
0: ഓക്കെ, എന്താണ് വിശേഷം? പിന്നെ
1: വയസ്സെന്നവരെയൊന്നും ദൈവത്തിന് വേണ്ട,
0: ചെറുപ്പക്കാരും
1: പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. അമ്മ ഇവിടെ ബീച്ചിനടുത്തുള്ള രാധമ്മയാണോ? ഓക്കെ അമ്മ. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പൊ നമുക്കെന്ന് ഗാനത്തേക്ക് പോകാം.
2: ആരാണ് ഞാനെന്ന് അറിയാമോ? അല്ല, രാമൻ.

കാലത്തിൽ നിന്നൊരു തുള്ളിയാണ് ചെറുകഥ. നല്ല ചെറുകഥകൾ സമൂഹത്തെ നവീകരിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും സഹൃദയരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്നു.

0: കാലത്തെ കീഴടക്കി നിൽക്കുന്ന ചെറുകഥകളെ റേഡിയോ പെൻസിക്കൽ ശ്രോതാക്കളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് കഥ പറയും നേരത്തിലൂടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നത്. കഥ പറയും നേരം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:15 ഞായറാഴ്ച വൈകുന്നേരം 4 തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ RS രാജീവ്.
1: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15 രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
2: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
3: തിരികെ വരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജ് മഹേഷ് മധു. വിളിക്കേണ്ട നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
4: ഹലോ, നമസ്കാരം
3: സാർ. നമസ്കാരം, ഇതാരാ സംസാരിക്കുന്നേ? എന്തെയ്യുന്നു?
4: ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ നിക്കേ.
3: കോർപ്പറേഷനിലെ
4: ജോലി ആയിരുന്നു, ഇപ്പൊ 1 കൊണ്ടില്ല.
3: ചോറുണ്ടോ?
4: ചോറൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുന്ന പാട്ടൊക്കെ കേട്ട്.
3: ഉറക്കം വരുന്നുണ്ടോ?
4: ഉറക്കമൊന്നും വരുന്നില്ല.
3: അല്ല, സൗണ്ടിന് ഒരു ഒരു എനർജി ഇല്ല. ഒരു
4: ഇല്ല ഇല്ലേ?
3: അത് ശരി. ഇപ്പൊ പറഞ്ഞത് കേട്ടപ്പോഴും ഞാനിങ്ങനെ നോക്കുമ്പോ പറയുന്നത് വെച്ചാൽ കാഷ്യൂ കോർപ്പറേഷനിലെ ജോലി ഉണ്ടായി, ഇങ്ങനെ ഒരു ടോൺ ഇങ്ങനെ പോവാ.
4: നമുക്കിപ്പോ 1 കൊണ്ടേ ജോലി ഇല്ല സാറേ. ഇതുവരെ ഞങ്ങൾക്ക് ജോലിയൊന്നും തുടങ്ങുന്ന കാര്യത്തിലൊന്നും ഒരു
3: തീരുമാനമായിട്ടില്ല.
4: നമ്മൾ അധികാരികൾ ഇതുവരെ ഒന്ന് കണ്ണു തുറന്നില്ല. ഇത് കാരണം നമ്മൾ വേറെ എവിടെയെങ്കിലും സ്ഥാപനത്തിൽ ജോലിക്ക് പോയാൽ ജോലിക്ക് എടുക്കത്തില്ല നമ്മള്. കാര്യം അവരുടെ അവിടെ നിന്ന് നമ്മൾ 10 ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ ജോലി തുടങ്ങും. അന്നേരം അങ്ങനെയുള്ള ചെല്ലുമ്പോഴേ ചോദിക്കും കാഷ്യൂ കോർപ്പറേഷനിൽ ജോലി ആണോ, എങ്കിൽ ആണെങ്കിൽ ജോലി ഇല്ലെന്നാ പറയുന്നത്.
3: അത് നമ്മൾ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും
4: നമുക്ക് ഇവിടെ വരാതിരിക്കാനും
3: പറ്റത്തില്ല.
4: കാര്യം നമ്മുടെ ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ
3: കിടക്കും.
4: മറ്റേ നമുക്ക് ഡെയിലി വേജസ് ആയിട്ടുള്ള ജോലിയല്ലേ, അവരെയും കുറ്റം പറയാൻ
3: പറ്റത്തില്ല.
4: അത് കാരണം നമുക്ക് ഇതുവരെ ജോലിയൊന്നും തുടങ്ങിയില്ല, 1 ഇത് കേൾക്കുന്ന നമ്മുടെ സ്ഥല MLA മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാരും ഒന്ന് കണ്ണു തുറന്ന് കാഷ്യൂ കോർപ്പറേഷനിൽ എത്രയും പെട്ടെന്ന് ജോലി തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
3: മാത്രമല്ല
4: എല്ലാ തൊഴിലാളികളുടെയും
3: അഭ്യർത്ഥനയാണ്. ബന്ധപ്പെട്ട അധികാരികളും അധികൃതരും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേൾക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും നടപടികൾ അവരെടുക്കുമായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ?
4: ഗാനം എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി.
3: ഓക്കെ ഓക്കെ, നമുക്ക് ഗാനത്തിലേക്ക് പോവാം.
4: ഓക്കെ.

0: അങ്ങനെ വീണ്ടും നല്ലൊരു ഗാനം അല്ലേ, നല്ലൊരു ഗാനമായിരുന്നു ദേശാടനം എന്ന സിനിമയിലെ നല്ലൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ.
1: ഹലോ മകേ, സുഖമായിട്ടിരിക്കുന്നു മകേ?
0: ആ സുഖമായിരിക്കുന്നു. ഞാൻ നേരത്തെ ആ കവിത പ്ലേ ചെയ്തപ്പോ ചേട്ടനെ പറ്റി ഇങ്ങോട്ട് ആലോചിച്ചതേ ഉള്ളൂ.
1: ആ ഓർത്ത് കാണുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നി.
0: പിന്നെ
1: പിന്നെ എന്താ പറയുന്നു,
0: അങ്ങനെ പോകുന്നു.
1: ഞാന് പാട്ട് പാടിയപ്പോ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്നോണ്ടേ എനിക്ക് ആ പാട്ട് എനിക്കൊന്ന് പിന്നെ ഫിലോമനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്.
0: അത് ശരി,
1: ഞാനിത് ചോദിച്ചു. പാടി പാടി ഞാൻ അലഞ്ഞു, തേടി തേടി ഞാൻ തിരഞ്ഞു, ഞാൻ പാടിയ സ്വരമാകെ പാടാത്ത പാട്ടുകളാൽ ഹൃദയം തേടുമാശകളാൽ. ആ പാട്ടാണ്.
0: ഓക്കെ,
1: ആ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.
0: പിന്നെന്തോ
1: ഉണ്ട് മഹേശ്വര വിശേഷം? ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
0: അങ്ങനെ ഉഷാറായി പോകുന്നു.
1: കിട്ടിയോ മഹേഷേ?
0: എന്ത് പാട്ടോ? ആ കിട്ടി കിട്ടി.
1: ആ കിട്ടി കിട്ടി. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
0: ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നു. ജീവിതം ജീവിതത്തിന് വഴിയെ പോകുമ്പോൾ നമ്മള് ജീവിതത്തിനെ പിടിക്കാനായിട്ടുള്ള ഓട്ടത്തില്.
1: ഉച്ചത്തിൽ പറ മഹേഷ, ഒന്ന് കേൾക്കാൻ പറ്റും.
0: നല്ല ഉച്ചത്തിലാ പറയുന്നേ. പിന്നെ
1: ഒന്നുമല്ലേ, ഞാൻ പറയല്ലേ, കവിതകൾ കവിതകളെ കുറിച്ച് പാടുന്ന ജസ്റ്റ് ഓർക്കുന്നതിന് വലിയൊരു സംഭവല്ലേ.
0: ഞാൻ ആ സമയത്ത് എന്തോ ആ സമയത്ത് ആ കവിത കേട്ടപ്പോ ഞാൻ ചേർന്നെ പറ്റി ആലോചിച്ചത്.
1: ആ ശരിയാ. ഓ ഒന്നും പറയൂ, മനുഷ്യന്റെ ജീവിതമല്ലേ, പറയാനും പറയാതിരിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളെ കവിതയിലൂടെ നമുക്ക് പറയുവാനാകാത്ത ഒരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി എനിക്ക് ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പാടുവാൻ കഴിയുമോ രാക്കിലെ കൂട്ടുകാരി? കൂട്ടി കുറച്ച് കുടിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൽ കണക്കിൻ കടങ്ങളിൽ കണ്ണുനീർ പേന തടപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി? പ്രിയമുള്ള രാക്കിലെ, പ്രിയമുള്ള രാക്കിളി, നീ നിന്റെ പാട്ടിലെ ചോദ്യം വിഷാദം പൊതിഞ്ഞു തന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെയും കണ്ണിനീരൊപ്പം ആ പാധേയമോർക്കുന്നു ഞാൻ. ഇനി എനിക്ക് ഇവിടെ നിന്നൊറ്റയ്ക്കു കരയുവാൻ കണ്ണീര് കൂട്ടിനില്ല. അത് പറഞ്ഞതുകൊണ്ട് ഞാൻ വെച്ച് രണ്ടൊരു പാടാവും.
0: അത് ശരി. ഞാൻ ചേട്ടൻ പറയാൻ പറയുന്ന ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ വന്ന വേറൊരു പാട്ടാ, പറയാൻ മറന്ന പരിഭവങ്ങൾ.
1: അതും നല്ല പാട്ടായിരുന്നു. അതും നല്ല പാട്ടാണ്. പക്ഷെ ഇത് ഈ പാട്ട് കുറെ നാളാ കൂടിയാ കുറച്ചു മുമ്പ് ഒരു പാട്ട് ഒരാള് ആവശ്യപ്പെട്ടായിരുന്നു. അത് ഏത് പാട്ടാണെന്ന് ഇപ്പൊ മനസ്സിന് പോയി. പക്ഷെ അത് ഞാൻ കേട്ടിട്ട് ഒത്തിരി നാളായിരുന്നു. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞില്ലേ, ഇപ്പൊ പാടി പാടി ഞാൻ നടന്നു എന്നുള്ള ആ പാട്ട് ഒത്തിരി നാളായ

0: അവരവരുടെ ഇഷ്ടമാണ്, എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞതാ. പാവപ്പെട്ട ആൾക്കാരെ വെറുതെ വിടും. ശരി,
1: ഓക്കെ. എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു ചേച്ചി പറഞ്ഞാൻ തോന്നുന്നു അല്ലേ. ഓക്കെ ഓക്കെ, മനസ്സിലായി. എന്തായാലും പറഞ്ഞത് നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക മുൻപരിഗണനയും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ചേട്ടൻ പറഞ്ഞവരുള്ള ഗാനം കേൾക്കാം. കേട്ടിട്ട് ഓടി തിരിച്ചു വരാം.

0: നീറ്റ് സ്കോർ കുറവാണോ? എങ്കിലും ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ ജൂലൈ 19 ഞായറാഴ്ച കൊല്ലം നാണി ഹോട്ടലിൽ വെച്ച് നടക്കുന്ന ബൃഹത്തായ ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ് മെഗാ ഇവന്റിൽ പങ്കെടുക്കൂ. റഷ്യ, ജോർജിയ, അർമേനിയ തുടങ്ങി 15-ലധികം രാജ്യങ്ങളിൽ 100% ഗ്യാരണ്ടീഡ് MBBS അഡ്മിഷൻ, ഒപ്പം സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ടും ലഭിക്കുന്നു. രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കുന്നവർക്കായി 100%, 50%, 25% സർപ്രൈസ് സ്കോളർഷിപ്പ് സമ്മാനങ്ങളും കാത്തിരിക്കുന്നു.
1: പ്രവേശനം സൗജന്യം. കോൾ 7999 4 9 2 7 7. ഗ്ലോപാസ് സ്റ്റഡി അബ്രോഡ്.
2: AV മാർബിൾസ്, ഓണം പ്രമാണിച്ച് എല്ലാ പർച്ചേസിനും ആകർഷകമായ ഓഫറുകൾ. ടൈലുകൾ ഏറ്റവും കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. നിങ്ങളുടെ ബിൽഡിംഗിന്റെ വർക്കുകൾ തുടങ്ങും മുന്നേ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. വിലക്കുറവ് വാക്കുകളിലല്ല, അനുഭവിച്ചറിയോ. ഐശ്വര്യപൂർണമാകട്ടെ നിങ്ങളുടെ വീടും മനസ്സും. വിശ്വസ്തത വിലക്കുറവ്.

0: your home picture. AV Marbles, since 1999, Tattamala Junction, Kollam. Call 9957-52879.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ് അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും, കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
1: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
3: തിരികവരാം കാതോട് കാതോരത്തിലേക്ക്. നിങ്ങളോടൊപ്പം മാർജ് മഹേഷ് മധു, വിളിക്കുന്ന നമ്പർ 0474293111. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോവാം. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: ഇതാരാ സംസാരിക്കുന്നേ? എന്തുണ്ട് വിശേഷം? സുഖാണോ? ഓക്കെ, പിന്നെ എന്തുണ്ട് വിശേഷം?
4: ഓ, വിശേഷം ഇനിയിപ്പോ ഓണമൊക്കെ അല്ലേ വരുന്നത്?
3: കർക്കിടകം കഴിഞ്ഞ ചിങ്കം ഓണം. അതെ, ഇപ്പൊ കർക്കിടകം ആയപ്പോഴും തന്നെ എല്ലാവരും ഓണത്തിന്റെ ഒരു തിരക്കത്തിലാ അല്ലേ? ഓക്കെ, ഊണ കഴിഞ്ഞോ?
4: ഊണ കഴിഞ്ഞാൽ നമുക്ക് ഒരു കച്ചവടം ഉണ്ടല്ലോ, നമ്മൾ അതിൽ നിന്നല്ലേ നമ്മള് കഴിക്കുന്നത്.
3: ഓക്കെ ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട്?
4: വേറെ വിശേഷങ്ങളൊന്നും ഇല്ല.
3: ഓക്കെ, അപ്പൊ ഈ ഗാനം ആർക്ക് വേണ്ടിയാ? എല്ലാവർക്കും വേണ്ടി. ഓക്കെ, മണ്ണക്കാലത്തിലേക്ക് പോവാം. ഓക്കെ.
5: പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കരുതേ, വരാതിരുന്നാലോ.

0: അങ്ങനെ നമ്മൾ മണിച്ചേട്ടന്റെ ഒരടിപൊളി ഗാനം കേട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു പ്രിയ ശ്രോതാവിലേക്ക് പോയാലോ. ഹലോ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നേ? അജിത. സരിത. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ. എന്തോ ഒരു വോയിസ് ബ്രേക്ക് ഉണ്ടോ കേട്ടോ, റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? അല്ല, ഇങ്ങോട്ട് വരുന്നില്ല. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്ലേ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ.
1: യാത്ര കക്കാട് എന്ന കവിയുടെ അവസാനം വീണ്ടും സാധാരണ ജീവിതം.

അങ്ങനെ വീണ്ടും നല്ലൊരു കവിത നമ്മൾ കേട്ടു. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ കഥോട് കഥോരം ഏതാണ്ട് പൂർണ്ണമാവുകയാണ്. അപ്പോ ഇനിയും മറ്റൊരവസരത്തിൽ കേട്ടുമുട്ടുന്നത് വരെ, സൈനിങ് ഓഫ് ആർ ജെ മഹേഷ് മധു.

കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനാൾ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
2: റേഡിയോ ബിൻസിയറിൽ ഇപ്പോൾ അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എം തോമസ്, കൊല്ലം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
3: കവിത എസ് ജാനകി. ഓർമ്മയായി.

ിൽ പല്ലാപ്പട്ല എന്ന ചെറുഗ്രാമത്തിൽ 88 സംവത്സരങ്ങൾ മുന്നേ സിസ്റ്റർ

0: നന്ദി.
1: അച്ചായൻ സ്പീക്കിംഗ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KM തോമസ്, കൊല്ലം.

0: ജുങ്കത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
1: ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനൽ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ? ഈ വിഷയത്തിൽ മറുപടി നൽകുന്നു ഡോക്ടർ ജഹനാര, കൺസൾട്ടന്റ്, വിട്രിയോ റെറ്റിനൽ സർജൻ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കൊല്ലം. വിളിക്കേണ്ട സമയം ഇന്ന് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 0474-293-1111. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ ഉണ്ടാക്കുമോ, ഇതാണ് നമ്മുടെ വിഷയമെന്ന് പറയുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനെന്നുള്ളത് കൊല്ലം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വെട്രിയോ റെറ്റിനൽ സർജനായ ഡോക്ടർ ജഹനാര മാമാണ്. പരിപാടിയിലേക്ക് സ്വാഗതം മാം.
3: താങ്ക് യു
2: മാം. നമുക്കറിയാം പ്രമേഹം ഉള്ള ആളുകളുടെ തോത് നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടുവരുന്ന ഒരു ടൈമാണ്. അപ്പം പ്രമേഹം വരുമ്പോ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, കണ്ണിന്റെ കാഴ്ചശക്തി പോകൂ, അത് എന്തായിരിക്കും പോകുന്നത്, അപ്പൊ അല്ല അതിന്റെ പിന്നിലുള്ള റീസൺസ്, ഇത് ഒരുപാട് സംശയം നമ്മുടെ ശ്രോതാക്കൾക്ക് ഉണ്ടാകും. അപ്പൊ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഇപ്പം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ള ടേം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. മാം, എന്താണത്?
3: ആക്ച്വലി ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിലും ഇതുപോലെ ഒരുപാട് ചെറിയ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകളുണ്ട്. അപ്പം ബേസിക്കലി റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഈ ബ്ലഡ് വെസൽസിൻ്റെ ഒരു ഡിസീസാണ്. അപ്പോൾ എന്താ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ രക്തക്കുഴലുകൾ ഡാമേജ് ആകുകയും ആ രക്തക്കുഴലുകൾ അതിൽ നിന്ന് അതിൻ്റെ അകത്തുള്ള കണ്ടൻസ്, അതായത് ഫ്ലൂയിഡും പ്രോട്ടീൻസും ഒക്കെ റെറ്റിനയിലോട്ട് ലീക്ക് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പൊ ഈ ലീക്കേജിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ കാഴ്ചക്കുറവും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഈ ഇതിനെ എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്.
2: ഓക്കെ മാം. അപ്പം ഈ ഒരു പ്രമേഹം വന്ന് എത്ര നാള് കഴിയുമ്പോഴായിരിക്കും ഇതിനുള്ള ചാൻസ് ഉണ്ടാകുക?
3: അത് ആക്ച്വലി നമുക്ക് കറക്റ്റ് ആയിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രമേഹം എന്ന് പറയുന്നത് വളരെ ഒരു അണ്ടർ ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്, എസ്പെഷ്യലി മുതിർന്ന ആൾക്കാരിൽ. പലപ്പോഴും നമ്മൾ പല ആൾക്കാരും കാലിൽ എന്തെങ്കിലും മുറിവുണ്ടായിട്ട് അത് ഉണങ്ങാതിരിക്കുമ്പോഴാണ് അവർ അറിയുന്നത് അവർക്ക് ഡയബറ്റിക് ഉണ്ടെന്ന്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സർജറിക്ക് ഫിറ്റ്നസിന് വേണ്ടി പോകുമ്പോഴാണ് പലപ്പോഴും ആദ്യമായിട്ട് അവർ ഡയബറ്റീസ് ഉണ്ടെന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നത് തന്നെ. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഇതിന് മുമ്പ് എത്ര വർഷം അവർ ഡയബറ്റിക് ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്താ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഈ മുതിർന്ന ആൾക്കാരിൽ എപ്പോഴാണോ അവർ ആദ്യമായിട്ട് ഡയബറ്റിക് ആണെന്ന് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് അപ്പൊ തന്നെയാണ് ഫസ്റ്റ് ഐ ചെക്കപ്പ് നടത്തേണ്ടത്.
2: ഓക്കെ. അപ്പം റെഗുലർ ആയിട്ട് അവരുടെ ഒരു ചെക്കപ്പ് എല്ലാ വർഷവും നടക്കണം?
3: അതെ അതെ, എല്ലാ ഡയബറ്റിക് പേഷ്യൻസിലും നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കണ്ണ് വികസിപ്പിച്ച് റെറ്റിന ചെക്കപ്പ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്.
2: ഓക്കെ മാം. നമുക്ക് ഒരു ശ്രോതാവ് ലൈനിൽ ചേരുന്നു, ആരാണ് നോക്കാം. ഹലോ ഹലോ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് സംസാരിക്കണേ.
4: ഹലോ,
2: ചോദിച്ചോളൂ. ഡോക്ടറിനോട് സംസാരിക്കുന്നതിന് മുൻപായിട്ട് റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കണേ, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്തൊന്ന് അല്പം മാറി നിൽക്കും.
4: ഹലോ,
2: ചോദിച്ചോളൂ. ഹലോ, കോള് ഡ്രോപ്പായിരിക്കുകയാണ്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടായിരിക്കും ഒരു കോള് കണക്ട് ആകുന്നത്. ആ ടൈമിൽ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ റേഡിയോയുടെ അടുത്ത് അല്പം ഒന്ന് മാറി നിൽക്കുക. വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ്. നോക്കാം മറ്റൊരു ശ്രോതാവ് കൂടി. ഹലോ ഹലോ
5: ഹലോ,
2: ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ.
3: ഹലോ, പറഞ്ഞോളൂ.
2: എന്താണ്
5: പോക്ക് വന്നില്ല ആളെ?
2: പറഞ്ഞോളൂ.
4: ബ്ലോക്ക് വന്നുള്ള ആളാ ഞാന്.
2: ബ്ലോക്ക് വന്നിട്ടുള്ള
4: ചായ കൂടുതൽ കുടിച്ചുകഴിഞ്ഞാൽ
2: നമ്മള് ഐ സ്പെഷ്യലിസ്റ്റ് ആണ് നമ്മുടെ ഇപ്പൊ ഉള്ളത്. അപ്പൊ അതിനോട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
5: ഹലോ,
2: ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഹലോ
5: ഹലോ,
2: കേൾക്കുന്നുണ്ടോ? സംസാരിച്ചോളൂ.
5: ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്,
2: സംസാരിച്ചോളൂ.
5: ആ
3: പറഞ്ഞോളൂ
5: ഡോക്ടർ. എന്റെ കണ്ണിന് കാഴ്ച കുറവുള്ളപ്പോ ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ട് കണ്ണ് കാണിച്ചായിരുന്നു.
3: ഓക്കെ.
5: അത് ഇപ്പൊ അവര് ഒരു തുള്ളിമരുന്ന്, രണ്ട് സൈസ് തുള്ളിമരുന്ന് തന്നിട്ടുണ്ട്. ആ തുള്ളിമരുന്ന് കണ്ണിൽ ഒഴിച്ചോണ്ടിരിക്കുക. ആ രണ്ട് തുള്ളിമരുന്ന് തീരുന്നതിന് ശേഷം വീണ്ടും വന്ന് കാണിക്കാൻ പറഞ്ഞു.
3: ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെന്നുള്ളത് പറഞ്ഞായിരുന്നോ? പുതിയ ഞരമ്പ് രക്തക്കുഴലുകൾ വളരുകയാണെന്നാണോ പറഞ്ഞിരിക്കുന്നത്? ലേസർ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ? ലേസർ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ?
5: അല്ല, കണ്ണുകൊണ്ട് ഈ മരുന്ന് തീർന്നതിന് ശേഷം വന്ന് കാണിക്കാൻ
3: പറഞ്ഞിരിക്കുകയാണ്. ചിലപ്പോ നിങ്ങൾക്ക് എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്?
5: ഇപ്പൊ നാല് മാസം കൊണ്ട് കാണിച്ചതാ.
3: അല്ല, ഷുഗർ എത്ര വർഷമായിട്ടുണ്ട്? അല്ല, ഷുഗറിന്റെ അസുഖം എത്ര വർഷമായിട്ടുണ്ട്? ഒന്നുമില്ല. ഓക്കെ. അപ്പൊ അതെ, കറക്റ്റ് ആയിട്ട് എന്താ ഡയഗ്നോസ് എന്നുള്ളത് അറിയില്ല അല്ലേ?
5: കണ്ണ് കാണിച്ചപ്പോ പറഞ്ഞു കണ്ണിനകത്ത് കൂടി നരമ്പ് വന്നിട്ടുണ്ട്, നരമ്പ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു.
3: ഓക്കെ. അത് കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് നമുക്ക് അറിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല.
2: ഓക്കെ. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474-293-111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ് കൂടി. ഹലോ ഹലോ
6: ഹലോ
2: ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ.
6: സാറേ, എന്റെ കണ്ണിന് അങ്ങ് എപ്പോഴും അങ്ങ് തട്ടല, അങ്ങ് ചുമപ്പും
3: വരും. നിങ്ങൾ ഡയബറ്റിക് പേഷ്യന്റ് ആണോ? ഷുഗർ ഉള്ള ആളാണോ? അപ്പൊ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കണ്ണിന്റെ കണ്ണുനീര് പ്രൊഡക്ഷനും ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പൊ അത് കാരണം വരുന്ന ഡ്രൈനെസ് ആകാനാണ് സാധ്യത. അപ്പൊ അത് നിങ്ങളൊരു അടുത്തുള്ള ഒരു കണ്ണ് ഡോക്ടറെ കണ്ടിട്ട് അതിനുള്ള ചികിത്സ എടുത്താൽ അത് മാറാവുന്ന അസുഖമാണ്.
2: ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ ഒരിക്കൽ കൂടി 0474-293-111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ മാം, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് റെറ്റിനോപ്പതിയുടെ റീസൺസ് പറഞ്ഞു. മാം, പ്രധാനപ്പെട്ട ഒരു ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും കാണിക്കുന്നത്?
3: ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറഞ്ഞാല് ഇനീഷ്യൽ സ്റ്റേജസിൽ പലപ്പോഴും പേഷ്യൻസിന് അങ്ങനെ സിംപ്റ്റംസ് ഒന്നും ഉണ്ടാവണം എന്നില്ല. പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കാഴ്ചക്കുറവാണ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഫ്ലോട്ടേഴ്സ്. ഫ്ലോട്ടേഴ്സ് പറഞ്ഞാൽ കണ്ണിന് മുമ്പിലൂടെ എന്തെങ്കിലും പൊട്ടുപോലെ, ബ്ലാക്ക് കളറിലോ ചിലപ്പോൾ റെഡ് കളറിലോ ഒക്കെ പോകുന്നത് പോലെ തോന്നുക. ഈച്ച പറക്കുന്നത് പോലെ, അല്ലെങ്കിൽ മാറാല പോലെ, വല പോലെയൊക്കെ, അങ്ങനെ പല ടേംസും പേഷ്യൻസ് പറയാറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്റ്റോർഷൻസ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ലൈൻസ് ഒക്കെ വളഞ്ഞു കാണുന്ന പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും വെടവ് പോലെ കാണുന്നത്, ഇതൊക്കെയാണ് മെയിൻലി സിംപ്റ്റംസ് എന്ന് പറയുന്നത്.
2: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ലൈനിൽ ചേരുന്നു. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
7: ഹലോ.
3: ആ ഹലോ, പറഞ്ഞോളൂ.
7: ഹലോ
3: ഹലോ, പറഞ്ഞോളൂ.
7: പിന്നെ എന്റെ ഈ കണ്ണിന് ഇടത്തെ കണ്ണ് പണ്ടൊരു അൾസറിന്റെ ഇതെന്ന് പറഞ്ഞൊരു കോർണിയുടെ ഇത് വന്നത്, കാഴ്ച പകുതി കുറവാ. അതിപ്പോ ഒരു മങ്ങനുണ്ട് വലിയ സൈഡിൽ, അതേപോലെ ഒരു മങ്ങ. ഞാൻ തിരുവനന്തപുരത്ത്
3: കിടന്നതായിരുന്നു.
7: മുറിവ് കോർണിയല്ലേ?
3: ആ മുറിവ് ഉണങ്ങിയിട്ട്
7: പാട്.
3: ആ അത് ഒരുപാട് കാഴ്ച മങ്ങലുണ്ടോ അതോ?
7: ആ ഒരുപാട് എന്ന് പറഞ്ഞാൽ 35-40%.
3: ആ ഓക്കെ. അത് ഒരുപാട് കാഴ്ച മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിന് കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത് എത്രത്തോളം കാഴ്ച മങ്ങൽ ഉണ്ടെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്താണ് ട്രീറ്റ്മെന്റ് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പത് ഒരുപാട് ഇന്റൻസിറ്റിയിലുള്ള പാടായിരിക്കില്ല, ഒരുപാട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ കൃഷ്ണമണി മാറ്റിവെക്കുന്ന ട്രീറ്റ്മെന്റും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതൊരു കൺസൾട്ടേഷൻ
7: കാണിച്ചപ്പോ
3: അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു നോക്കൂ.
7: വലത് കണ്ണിന് ചെറിയ മങ്ങൽ പോലെ കാണിക്കും.
3: അത് എന്തെങ്കിലും എന്താണെന്ന് നോക്കണം. അത് എപ്പോഴാണ് അവസാനമായിട്ട് ആയി ചെക്ക് ചെയ്തത്?
7: ചെക്കിയതൊരു 15 വയസ്സിലാണ് ചെയ്തത്. ഞാൻ തിരുവനന്തപുരം ഒറ്റാത്മയായി കിടന്ന തിരുവനന്തപുരം.
3: അല്ല, അതിനുശേഷം ഇപ്പൊ റീസെന്റ് ആയിട്ട് എപ്പോഴാണ് അവസാനമായിട്ട് കാണിക്കുന്നത്?
7: ഇപ്പൊ 40 വയസ്സുണ്ട്. ഞാൻ ആട്ടവിടെ വലിയ പാടാ.
3: അതിനുശേഷം കാണിച്ചിട്ടില്ല? അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യണം. കാരണം വേറെ മറ്റേ കണ്ണിലും വേറെ എന്തെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് ഹീലായി പോകുമ്പോഴത്തേക്ക് ഒരു പാട് പോലെ
7: ഉണ്ടാകും.
3: നോക്കിയാലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. വീണ്ടും ഒരു

0: അവിടുത്തെ ടെസ്റ്റുകൾ കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരം പോയില്ല. അതിന് പകരമായിട്ട് ഞാൻ അരവിന്ദ് കണ്ണാശുപത്രി പോയി. അവിടുത്തെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ ഒരു കണ്ണ് മൊത്തം ഞരമ്പ് പോയി ഇറ്റ് പോയിരിക്കുകയാണ് പറഞ്ഞു. അങ്ങനെ നോക്കി അവിടുത്തെ ട്രീറ്റ്മെന്റ്, രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് അപ്പോഴത്തേന് ആ കണ്ണിന്റെ കാഴ്ച പോയി.
1: ഇപ്പൊ രണ്ട് കണ്ണിനും കാഴ്ച ബുദ്ധിമുട്ടുണ്ടോ?
0: ആ ഒരു അപ്പൊ ആ കണ്ണിന്റെ കാഴ്ച പോയി. രണ്ടാമത്തെ കണ്ണിന് നോക്കിയപ്പോ അവര് പറഞ്ഞ് ഇനി ഇത് ലേസർ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് ലേസർ ചെയ്തു. രണ്ട് ലേസർ ചെയ്തിട്ട് പിന്നെ പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഓപ്പറേഷനും ചെയ്തു, പിന്നെ രണ്ട് തീരത്തിന്റെ ഓപ്പറേഷൻ ചെയ്ത് മറ്റേ ഞരമ്പിന്റെ ഓപ്പറേഷൻ നടത്തി. അപ്പൊ ഇപ്പൊ ഒരു 5% കാണാൻ ഒക്കുന്നുള്ളൂ. ഈ മാസം 20-ാം തീയതി
1: കണ്ണിന്റെ അകത്ത് എന്താ ഓയിലോ ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ?
0: ഗ്യാസ് ഓയിൽ നിറച്ചെന്ന് പറഞ്ഞു, ഗ്യാസ് നിറച്ചെന്ന് പറഞ്ഞു.
1: ആ ഏതെങ്കിലും ഒന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, ഗ്യാസോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും ഒന്നായിരിക്കും ഇട്ടിട്ടുണ്ടാവുക.
0: ആ ഓയിൽ നടക്കുന്നാ പറഞ്ഞു, മറ്റേ കണ്ണിന് ഗ്യാസും ചെയ്തെന്നായിരുന്നു പറഞ്ഞത്. അപ്പൊ ഈ കണ്ണിന് ഇപ്പൊ ഓയിൽ നടക്കുന്നു പറഞ്ഞു, കമന്ന് കമഴ്ന്ന് കിടക്കണമെന്ന് പറഞ്ഞായിരുന്നു ഒരു ദിവസം മൊത്തമായി. അങ്ങനെ ചെയ്തു ചെയ്ത് ഇപ്പം ഒരു 5% നമ്മൾ കാഴ്ചയുള്ളു.
1: അത് ഞരമ്പൊക്കെ ഓക്കെ ആണെങ്കിൽ അത് കുറച്ച് കുറച്ചായിട്ട് ബെറ്റർ ആയി വരും.
0: ആ മരുന്ന് 5 സൈസ് മരുന്ന് ഒഴിച്ചോണ്ടിരിക്കുന്നത്. അന്നേരം പറഞ്ഞ ഈ 20-ാം തീയതി അടുത്ത ആഴ്ചയില് ഒരു ലേസറിന്റെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തെളിച്ചം കിട്ടുമായിരിക്കും സാറേ.
1: ഇല്ല, ഇത് ഞരമ്പിന്റെ സർജറി കഴിഞ്ഞാൽ അതിന്റെ കാഴ്ച വരുന്നത് വളരെ വളരെ സ്ലോ ആയിട്ടേ വരത്തുള്ളൂ. അത് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്ത് കഴിയുന്ന പോലെ പെട്ടെന്ന് വരില്ല. അത് കുറച്ച് കുറച്ചായിട്ട് ഞരമ്പ് റീകവർ ആവുന്നതനുസരിച്ച് കുറച്ച് കുറച്ചായിട്ട് തെളിഞ്ഞു വരുവുള്ളൂ.
0: അവര് ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ആ ട്രീറ്റ്മെന്റ് തുടങ്ങിയത്, പക്ഷെ ഇപ്പൊ 40,000 രൂപയ്ക്ക് അകത്തായി അരവിന്ദ് കണ്ണാശുപത്രി. ഓരോന്നിനും പൈസ ഇപ്പം 10,000 രൂപ കിട്ടി വെച്ചാ ഈ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത, മറ്റേത് 3 ഓപ്പറേഷനും പൈസ നമ്മൾ കെട്ടി വെച്ചാ ചെയ്തത്. പക്ഷെ എല്ലാ എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ എന്ന് കരുതിയ ഇവിടുത്തെ ക്യാമ്പിന് ചെന്നപ്പോ അവര് പറഞ്ഞു ക്യാമ്പിന് ചെന്നാൽ പ്രയോജനമൊന്നുമില്ല, നേരിട്ട് അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് അവിടെ ചെന്നത്.
1: അത് വെയിറ്റ് ചെയ്താൽ മതി, റിക്കവർ ആവാൻ കുറച്ച് സമയം എടുക്കും. അത് പതുക്കെ വെയിറ്റ് ചെയ്താൽ മതി. ഇല്ല, ലേസർ ചെയ്യുന്നത് അത് ഞരമ്പിച്ചിരും കൂടെ ഒന്ന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പെട്ടെന്ന് കാഴ്ച വരാൻ വേണ്ടിയിട്ടല്ല. ഞരമ്പിത്തിരും കൂടെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് റിക്കവറി കുറച്ച് സ്ലോ ആയിരിക്കും, അത് വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ റീസെന്റ് ആയിട്ടല്ലേ സർജറി ചെയ്തത്. അതെ അതെ അതെ.
0: ഒരു കണ്ണെങ്കിലും നമുക്ക് കിട്ടുമെന്ന്
2: പ്രതീക്ഷിക്കുന്നു. നന്ദി. വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറോട് ചോദിച്ചോളൂ.
3: നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറഞ്ഞോളൂ.
3: നേരത്തെ ഡോക്ടർ പറഞ്ഞില്ലേ കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ എന്തോ കറുപ്പ് മണി പോലെ ഇങ്ങനെ കാണുന്നു?
1: അതെ അതെ അതെ.
3: അപ്പൊ എനിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ട്, കണ്ണാടി വെച്ചിരുന്ന
1: ആളാണ്.
3: കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കടുക് മണി പോലെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും.
1: നമ്മളും ഡയബറ്റിക് ആണോ? ഷുഗർ ഉള്ളതാണോ?
3: ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ഇല്ല. അപ്പൊ ആദ്യമൊക്കെ ഞാൻ വിചാരിക്കും എന്തോ പൊടിയോ കൊതു ഒക്കെ ഇങ്ങനെ
1: അടിക്കുമായിരുന്നു.
3: പിന്നീട് പിന്നെ അതിങ്ങനെ എനിക്ക് മനസ്സിലായി അതാ കണ്ണിന്റെ ആണെന്ന്. പിന്നെ നമ്മള് കണ്ണാടി ഇല്ലാതെ ഇങ്ങനെ ചന്ദ്രനെ എന്തെങ്കിലുമൊക്കെ സാധനം നോക്കി 2-3 ഒക്കെ ആയിട്ട് ഇങ്ങനെ കാണും.
1: ഇത് എത്ര കാലമായി ഇങ്ങനെ പൊട്ട് പോലെ? അല്ലാതെ എത്ര കാലമായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട്?
3: അതിപ്പോ ഒരു 2-3 വർഷമായി.
1: ഓക്കെ. അത് എല്ലാ ഇത് നമ്മൾ പറയുന്ന ഫ്ലോട്ടർ എന്നാണ് ഈ ബുദ്ധിമുട്ടിന്. ഹലോ, കേൾക്കുന്നുണ്ടോ?
3: ഹലോ. ആ,
1: അപ്പൊ അത് കണ്ണിന്റെ ഞരമ്പില് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ വരുമ്പോ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് എല്ലാ ഫ്ലോട്ടേഴ്സും അങ്ങനെ ഹാംഫുൾ അല്ല, ചിലപ്പോ നോർമൽ ആയിട്ട് ഇപ്പൊ നമ്മുടെ മുടി നരക്കില്ലേ അത്

0: പോലത്തുള്ള ചെറിയ വ്യത്യാസങ്ങൾ കണ്ണിന്റെ ഞരമ്പിൽ വന്നാലും ഇതുപോലെ ബുദ്ധിമുട്ട് വരാം. ഈ ഫ്ലോട്ടർ പോലെ എന്തെങ്കിലും ഈച്ച പറക്കുന്ന പോലെയോ ഒക്കെ വരാം. പക്ഷെ അത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഞരമ്പൊന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ.
1: ഒരു പ്രാവശ്യേ കണ്ണും ഇരുമ്പും നണക്ക് വന്നപ്പോഴത്തേക്ക് എന്തോ തട്ടുന്ന പോലെ. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരു ഡിസ്പെൻസറി കണ്ണ് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോഴേ എന്തോ നരമ്പിന്റെ എന്തോ രക്തം ഇങ്ങനെ ഇച്ചിരി പൊങ്ങി വന്നാണ്. അപ്പൊ പുള്ളിമരുന്ന് തന്നെ ഞാൻ ഒഴിച്ചായിരുന്നു. അപ്പൊ അത് മാറിയായിരുന്നു.
0: ആ പക്ഷെ ആ ഈ ബുദ്ധിമുട്ട് ഈ പറക്കുന്ന പോലെ തോന്നുന്ന ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ അത് പെർസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ഇത് വികസിപ്പിച്ച കണ്ണിന് ഞരമ്പും കൂടെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
3: കിട്ടിയാ കിട്ടി, പോയാ പോയി, ചോദിക്കാം പറയാം അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ, ഇതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വെട്രിയോ റെറ്റിനൽ സർജനായ ഡോക്ടർ ജഹനാര. മാം, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് നമുക്ക് ലക്ഷണങ്ങൾ പറഞ്ഞിരുന്നു. ഇങ്ങനെ ലക്ഷണങ്ങൾ ഇല്ലാതെയും ഈ ഒരു അസുഖം പ്രസന്റ് ആകും?
0: അതെ, തീർച്ചയായും. കാരണം എല്ലാ ഏർലി സ്റ്റേജസിലൊക്കെ പലപ്പോഴും പേഷ്യൻസിന് ഒരു സിംപ്റ്റം ഉണ്ടാവില്ല. മെയിൻലി സിംപ്റ്റം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ കണ്ണിന്റെ സെൻട്രൽ ഭാഗത്ത് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്, മാക്കില എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കണ്ണിന്റെ അകത്ത് എന്തെങ്കിലും ബ്ലീഡിംഗ് വരുമ്പോഴോ മാത്രമാണ് നമുക്ക് പേഷ്യൻസിന് സിംപ്റ്റം എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലോട്ടേഴ്സ് ഒക്കെ സിംപ്റ്റം ആയിട്ട് വരുന്നത്. അപ്പൊ ഇതും ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഡയലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ അസുഖങ്ങളൊക്കെ നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും.
2: നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ട്രീറ്റ്മെന്റിന്റെ വ്യത്യാസം വരുന്നത്?
0: അത് ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ഈ ബ്ലീഡിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലത്തെ രക്തക്കുഴലുകൾ വളർന്നു വരുന്നത് ഒരു കണ്ണ് ഡോക്ടർക്ക് നോക്കിയാൽ മനസ്സിലാകും. അപ്പൊ ആ സ്റ്റേജിൽ തന്നെ നമ്മൾ ലേസർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ബ്ലീഡിംഗ് വരുന്നത് പ്രിവെന്റ് ചെയ്യാനും ആ കാഴ്ച നഷ്ടപ്പെടുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റും.
2: ഓക്കേ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ, ഹലോ,
4: ഹലോ.
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിച്ചോളൂ. കേൾക്കുന്നുണ്ടോ? ഹലോ,
0: ഹലോ,
2: കേൾക്കുന്നുണ്ടോ? ഹലോ, ഹലോ, കേൾക്കുന്നു.
0: ആ പറഞ്ഞോളൂ.
4: ചടിന്റെ പ്രശ്നമോ?
0: ആ പറഞ്ഞോളൂ, എന്താ പ്രശ്നം?
4: എനിക്ക് ഷുഗർ ഉള്ളതാ, ഷുഗർ വർഷങ്ങൾ കൊണ്ടേ ഉണ്ട്.
0: ആ കണ്ണിന് എന്താ പ്രശ്നം?
4: ഒരുപാട് ഒരുപാട് കാലമായി. എന്റെ ഒരു 40 വയസ്സ്, 42 വയസ്സായപ്പോഴേ തുടങ്ങിയതാ. എനിക്കിപ്പോ 61 വയസ്സുണ്ട്.
0: ഓക്കെ, 20 വർഷമായിട്ട് ഷുഗർ ഉണ്ടല്ലേ? 20 വർഷമായിട്ട്?
4: ഓക്കെ, 61 വയസ്സുണ്ട്. 40-42 വയസ്സായപ്പോഴേ തുടങ്ങിയതാ ഷുഗർ. അന്നൊക്കെ ചെറുതായ രീതിയിലുള്ള, ഇപ്പൊ ഭയങ്കരമായിട്ടാ കൂടി കൂടി കൂടി കൂടി വരിക. എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും കുറയുന്നില്ല, കൂടുതലാ.
0: കണ്ണിന് എന്താ ബുദ്ധിമുട്ട്?
4: കണ്ണിന് ഈയിടെയായിട്ട് ആദ്യമേ എന്റെ ഇടത്തെ കണ്ണ് പിന്നെ തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേ ഡോക്ടർ പറഞ്ഞായിരുന്നു പിന്നെ കണ്ണിന് നരമ്പ് എന്തോ ഒരു പ്രശ്നമുണ്ട്, അത് ചെയ്യണോന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞായിരുന്നു അന്ന്. പിന്നെ ആ കണ്ണിന് ഒരു ചെറിയ പോള അടഞ്ഞടഞ്ഞു വരുന്നേ ഉള്ളായിരുന്നു, കാഴ്ചക്കുറവായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പൊ വലത്തെ കണ്ണ് ഇപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് ഇപ്പൊ 4-5 മാസമായി. അത് അത് കണ്ണിന് രണ്ട് കണ്ണും തട്ടലും ഭയങ്കര പ്രശ്നമായി. അങ്ങനെ തിരുവനന്തപുരത്ത് എന്നാ പറഞ്ഞു കണ്ണിന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. കേക്കുന്നുണ്ടോ?
0: കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
4: ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ കണ്ണിൽ ഇങ്ങനെ മരുന്ന് ഒഴിച്ചോണ്ടിരിക്കുക, ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ എനിക്കൊരു പേടി.
0: ഇല്ല, അത് പേടിക്കേണ്ട കാര്യമില്ല. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മൾ ഇഞ്ചക്ഷൻ പറയുന്നത് കണ്ണിന്റെ ഞരമ്പിന് എന്തെങ്കിലും നീർക്കെട്ട് വരുമ്പോഴാണ്.
4: ഞരമ്പിന് ബ്ലീഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു.
0: ആ നീർക്കെട്ടോ അല്ലെങ്കിൽ ബ്ലീഡിംഗോ വരുമ്പോഴാണ് നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ സജസ്റ്റ് ചെയ്യുന്നത്.
4: ഇപ്പൊ ഓരോരുത്തർ പറയുന്നത് കണ്ണിൽ ഇങ്ങനെ എന്തോ ഒരു പൊട്ട്, ഒരു കടുവിന്റെ അത്ര പോലെ തോന്നുന്നു എനിക്ക്. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷെ കണ്ണിന് തട്ടലും ഉണ്ട്.
0: ആ അത് മിക്കവാറും ഡയബറ്റിക് പേഷ്യന്റ് ആയ സ്ഥിതിക്ക് അങ്ങനെ പോകുന്നത്. ചിലപ്പോ ബ്ലഡിന്റെ ഡ്രോപ്പ് ആവാനാണ് ചാൻസ്. അപ്പൊ നിങ്ങള് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞത് ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ നീർക്കെട്ടോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വളരെ ചെറിയ സൂചിയാണ്.
4: പിന്നെ കൊല്ലം കൂടെ വരാനായിട്ടും ആരുമില്ല, അതുകൊണ്ട് ഇങ്ങനെ മരുന്ന് ഒഴിച്ചൊഴിച്ചിരിക്കുക.
0: പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യുന്തോറും അത് കാഴ്ച കുറവ് കൂടി കൂടി വരാനുള്ള ചാൻസ് ആണ് ഉള്ളത്. അപ്പൊ ചിലപ്പോ നമ്മൾ ഒരു ഇഞ്ചക്ഷനിൽ കറക്റ്റ് ആവേണ്ട കാര്യത്തിന് രണ്ട് മൂന്ന് ഇഞ്ചക്ഷനും ചിലപ്പോ ഒരുപാട് വേറെ ട്രീറ്റ്മെന്റും ഒക്കെ ആവശ്യം വരും. അപ്പൊ ഏർലി സ്റ്റേജിൽ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ
4: ഒഴിയും.
0: അതാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ ഒരു ഇഞ്ചക്ഷനിൽ നിൽക്കുന്ന കാര്യം നമ്മൾ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോ അത് കുറെ ഇഞ്ചക്ഷൻ ലേസറും ചിലപ്പോ വേറെ സർജറി ഒക്കെ ആയിട്ട് ഇതാവും. അതെ, ഇത് ആക്ച്വലി നമ്മള് ചില ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ടൈം വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡിലേ ചെയ്യും തോറും കാഴ്ചക്കുറവും ബുദ്ധിമുട്ടും ഒക്കെ കൂടാൻ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ്.
4: കയ്യും കാലും എല്ലാം പെരുത്ത് മരം പോലെ ഇരിക്കുകയാണ് ഡോക്ടറെ. കയ്യും കാലും എല്ലാം പെരുത്ത് മരം പോലെ ഇരിക്കുക, നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്.
0: അത് ഈ ന്യൂറോപ്പതിയുടെയും കൂടെ ബുദ്ധിമുട്ടാണത്. എന്നുവെച്ചാൽ ഒരുപാട് വർഷം ഇങ്ങനെ ഡയബറ്റീസ് ഉള്ളത് കൊണ്ട് അത് എല്ലാ രക്തക്കുഴലുകളെയും ബാധിച്ച് ഇപ്പൊ ഞരമ്പിനും ഒക്കെ കുറച്ചൊരു വീക്ക്നെസ്സിന്റെ ഒരു സിംറ്റം ആണത്. അതപ്പോ ആദ്യം നിങ്ങൾ ഒരു നല്ലൊരു ഡയബറ്റോളജിസ്റ്റിനെ കണ്ട് ഷുഗറും കൂടെ ഒന്ന് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. ഇതെന്തായാലും മരുന്നൊക്കെ കറക്റ്റായിട്ട് റെഗുലേറ്റ് ചെയ്ത് കഴിച്ചാൽ അതെന്തായാലും കൺട്രോൾ ആകും.
4: മരുന്ന് മാസം തോറും ഇവിടെ പിന്നെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് മങ്ങാട്, ഞാൻ കൊല്ലത്തുനിന്ന് സംസാരിക്കുക. അവിടുന്ന് മാസം തോറും ഷുഗറിന്റെ ഗുളികയും ഇൻസുലിനും ഒക്കെയാ.
0: അതെല്ലാം റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. ഷുഗർ കൂടി നിൽക്കുവാണെങ്കിൽ അതനുസരിച്ച് ഇൻസുലിന്റെ ഡോസ് എല്ലാം ക്രമീകരിച്ച് അത് ആദ്യം കൺട്രോൾ ചെയ്യുക. ഷുഗർ നമ്മൾ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ അസുഖങ്ങൾ കണ്ടിട്ട് അസുഖവും.
4: ഡോക്ടറെ ആഹാരം ഒക്കെ ഞാൻ കറക്റ്റ് ആയിട്ടൊക്കെയാ കഴിക്കുന്നത്, പക്ഷെ ടെൻഷൻ ഉണ്ട് മനസ്സിന്, നല്ല ടെൻഷൻ.
0: അല്ല, നമ്മുടെ ഒരു കുറെ കാലം കഴിഞ്ഞാൽ നമുക്ക് ആഹാരത്തിൽ മാത്രം നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ മരുന്നിന്റെ അളവുകളൊക്കെ ഡോസൊക്കെ ക്രമീകരിച്ച് തന്നെ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെ കണ്ട് അതെല്ലാം റെഗുലർ ആയിട്ട് നല്ലപോലെ മോണിറ്റർ ചെയ്ത്.
4: പക്ഷെ നമ്മള് ഡോക്ടർ,
2: ഓക്കെ, വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ശ്രോതാവ് ലൈനിൽ ചേരുന്നു, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം.
0: ഹലോ, ആ പറഞ്ഞോളൂ.
2: ഹലോ സാർ,
0: ആ പറഞ്ഞോളൂ.
2: വ്യക്തമാകുന്നില്ലല്ലോ, അല്പം കൂടി ശബ്ദത്തിൽ സംസാരിക്കുമോ?
5: ആ,
2: റേഡിയോ അടുത്തൊന്ന് അല്പം മാറി നിന്നിട്ട് സംസാരിക്കോ.
0: ആ പറഞ്ഞോളൂ.
5: നല്ല പപ്പട നല്ല ഉപ്പ കഴിക്കുന്നു, കണ്ണീര് കാഴ്ച കുറഞ്ഞു വരികയാണ്.
0: നിങ്ങള് കണ്ണ് കാണിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
5: അവരെ മരുന്ന് കഴിക്കുന്നു, ഇംഗ്ലീഷ് കഴിക്കുന്നു.
2: ഹലോ, എന്തോ ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വിളിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474291111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും മറ്റൊരു ശ്രോതാവ് ലൈനിൽ ചേരുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474291111. ഹലോ
6: ഹലോ സാറേ,
2: ഡോക്ടറോട് ചോദിച്ചോളൂ.
6: ഒരു കണ്ണിന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു, വേറൊരു കണ്ണിന് രണ്ടാമത്തെ കണ്ണിന് ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അരവിന്ദി പോയി ചെയ്തതാ, അത് നരമ്പിന് ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു എനിക്ക്. നരമ്പിന് ഒരു ഓപ്പറേഷൻ ചെയ്തായിരുന്നു, നരമ്പിന്
0: ഓപ്പറേഷൻ ആണോ ഇഞ്ചക്ഷൻ ആണോ?
6: നരമ്പിന് ഓപ്പറേഷൻ ചെയ്തായിരുന്നു, എന്റെ കണ്ണിന് നല്ല നരമ്പ് പൊട്ടിയായിരുന്നു. അങ്ങനെ നരമ്പ് ഒരു ഓപ്പറേഷൻ ചെയ്ത് ഇപ്പം എന്നിട്ട് പിന്നെ കാഴ്ചയൊക്കെയുണ്ട്, എനിക്ക് ഒരു 40% കാഴ്ചയുണ്ട്. അതിന് ഇപ്പൊ കണ്ണു അതേ കണക്ക് സംഭവിച്ചായിരുന്നു. പിന്നെ അവരോട് ചെന്നപ്പോ എനിക്കൊരു ഇഞ്ചക്ഷൻ എടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഈ കാഴ്ച ഒരു 60% 40% ഉണ്ട്. ഞാൻ പോയി ചെക്കപ്പിന് മിക്കവാറും പോവുമായിരുന്നു. ഇപ്പം പറഞ്ഞതിന്റെ ഈ ഓപ്പറേഷൻ ചെയ്ത കണ്ണിന് തിമിരമുണ്ടെന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്യണം, തിരിച്ചക്കപ്പ് ചെയ്തിട്ട് ഓപ്പറേഷൻ ചെയ്യണം. അപ്പൊ എങ്കിലും ഞാൻ ചോദിച്ചു, സാറേ ഇത് ഈ ഓപ്പറേഷൻ ചെയ്ത എത്ര ശതമാനം കാഴ്ച കിട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാറ് പറഞ്ഞ കണക്ക് നരമ്പിന്റെ പ്രവർത്തനം അനുസരിച്ച് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ പിരിവത്തിന്റെ മേളിൽ ചെറിയ ചൊറിച്ചിലുണ്ട്, പക്ഷെ നരമ്പിന്റെ ഈ തുള്ളി മരുന്ന് ഒഴിച്ചുകൊണ്ടിരിക്കില്ല, രാത്രി മാസം ഒഴിക്കാൻ പറഞ്ഞു, ഇപ്പോഴും ഒഴിച്ചുകൊണ്ടിരിക്കുക. 6 മാസമായി ഷുഗർ ഉള്ള ആളാ, ഷുഗറിന് കാണിക്കുന്ന അജീഷ് ബിറ്റി സാറിനെ കാണിക്കുന്നു, കഴിച്ചോണ്ടിരിക്കുന്നതാണ് സാറിന്റെ ഇതിൽ. ഇപ്പൊ ഞാൻ 3 മാസം കുടുംബം കഴിച്ചു, 4 മാസം കുടുംബം കണ്ടാൽ മതി എന്ന് പറയാം. അപ്പം ഷുഗർ ശകലം കുറവുണ്ട്. ഈ നരമ്പും ഈ നമുക്ക് ഈ നരമ്പിന്റെ മരുന്ന് തുടർച്ചയായിട്ട് ഒഴിക്കാമോ?
0: അതൊഴിക്കാം, അതൊഴിക്കുന്നോണ്ട് കുഴപ്പമില്ല.
6: അപ്പൊ ഈ നമ്മ ഈ നമുക്ക് തിമിരത്തിന് ഈ ചൊറിച്ചില് ഈ തിരുവത്തിന്റെ മേള് ചൊറിയുന്നതിന് കുഴപ്പമില്ലാണ്ട് സാറേ?
0: ഇല്ല, കുഴപ്പമില്ല. അപ്പൊ സർജറി കഴിഞ്ഞിട്ട് ഒരുപാട് കാലമായില്ല.
6: അപ്പൊ നമുക്ക് ഈ നമ്മ ഈ ഓപ്പറേഷൻ നരമ്പിന്റെ കഴിഞ്ഞ ആ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യിക്കാമോ?
0: ചെയ്യിക്കണം, അത് വളരെ കോമൺ ആണ്. ഇപ്പൊ തിമിര നരമ്പിന്റെ സർജറി കഴിഞ്ഞാല് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്കും തിമിരം ഡെവലപ്പ് ആവുന്ന പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും ചെയ്യുന്നതാണ് നല്ലത്. അതെ അതെ,
6: ഈ 40% കാഴ്ചയെ കൂടുതൽ കിട്ടുമോ?
0: അത് തിമിരത്തിന്റെ അളവ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നല്ല ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ വലിയ വ്യത്യാസം വരില്ല. തിമിരം ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിമിരമാണെങ്കിൽ കുറച്ചുകൂടെ തെളിച്ചം വരും.
6: ആ ഞാനിപ്പം ചൊറിച്ചിലിന്റെ അറിയാമെന്റെ ചോദിച്ചില്ല,
0: അതുമായിട്ട് ഇതുമായിട്ട് ബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല.
6: ഇതെല്ലാം കഴിഞ്ഞതാ. കാഴ്ചക്ക് ദൈവം അനുഗ്രഹിച്ച് ഇത്ര ശതമാനം 40 ഒരു 60 ഒരു കണ്ണിന് 60 ഒരു കണ്ണിന് 40% കാഴ്ച
0: വെച്ചാ
6: അങ്ങനെ ഇരിക്കുന്നത്. ഞാനിപ്പൊ ഈ ഒരു വിഷയം ചോദിച്ചു പറഞ്ഞാൽ ഈ 40% ഉള്ള കണ്ണ് അവർ പറയുന്നില്ല ഇപ്പൊ തിമിരം പറയുന്നത്. അപ്പൊ അത് ചിലപ്പോ ജീവൻ കലാസ്വാനം പോകുന്നുള്ള
0: അത് പോകില്ല എന്തായാലും. എന്തായാലും അത് പോകില്ല.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. മാം, ഇപ്പം നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇപ്പം എല്ലാവർക്കും ഡൗട്ടാണ്, അപ്പം ടൈപ്പ് 1 ടൈപ്പ് 2 ഒരേപോലെ ഇത് വരാൻ ചാൻസ് ഉണ്ടോ മാം?
0: ഇല്ല, ടൈപ്പ് 1 ടൈപ്പ് 2 മെക്കാനിസം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ടൈപ്പ് 1 യൂഷ്വലി വരുന്നത് കുട്ടികളിലാണ്. അപ്പം അവിടെ എന്താ പെത്തോളജി എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻസുലിനേ ഇല്ല, എന്നുവെച്ചാൽ അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപാദനം തന്നെ കുറവാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോ ഇമ്യൂൺ പ്രക്രിയ വഴി ഇൻസുലിനൊക്കെ ഡിസ്ട്രോയ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഉള്ള കുട്ടികളിൽ സിംപ്റ്റംസ് വളരെ ഏർലി ആയിട്ട് തന്നെ വരും. അപ്പോൾ അത് കാരണം ഡയഗ്നോസിസ് ഒരിക്കലും ഡിലേ ആവില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മൾ ടൈപ്പ് 1 പേഷ്യൻസിൽ യൂഷ്വലി ഒരു ഐ ചെക്കപ്പ് സജസ്റ്റ് ചെയ്യുന്നത് ഡയഗ്നോസിസിന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ ടൈപ്പ് 1 അങ്ങനെയല്ല, അത് യൂഷ്വലി പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ഉണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രശ്നം. അപ്പം അതിലാണ് നമ്മൾ ഡയഗ്നോസിസ് കുറച്ച് വൈകുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരിൽ നമ്മൾ എപ്പോഴാണോ ഡയഗ്നോസ് ചെയ്യുന്നത് അപ്പം തന്നെ റെറ്റിന ചെക്കപ്പ് ചെയ്യേണ്ടതാണ്.
2: ഓക്കെ, എപ്പോഴായാലും ഡൈലേറ്റ് ചെയ്ത് തന്നെ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന്?
0: അതെന്താന്ന് വെച്ചാൽ ഡൈലേറ്റ് ചെയ്യാതെ നമ്മൾ റെറ്റിന നോക്കിയാൽ റെറ്റിനയുടെ ഒരു ചെറിയൊരു ഭാഗം, മേ ബി ഒരു 20% മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം പലപ്പോഴും അതിന് പുറത്തോട്ടുള്ള ഡയബറ്റിക് ചേഞ്ചസ് ഒക്കെ, റെറ്റിനോപ്പതി ചേഞ്ചസ് ഒക്കെ നമുക്ക് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡൈലേറ്റ് ചെയ്ത് നമ്മൾ നോക്കിയാൽ മാത്രമേ റെറ്റിന നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഒരിക്കലും അത് റെറ്റിനോപ്പതി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒരിക്കലും മിസ്സാവില്ല.
2: ഓക്കെ മാം, അപ്പം പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഡൈലേറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ.
0: അതെ അതെ, തീർച്ചയായും
2: കുറച്ചു നേരം വങ്ങത്തില്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യതാണ് മാം ചോദിച്ചത്. മാം, അപ്പം ഈ പ്രമേഹ രോഗികളിൽ ഇതിൻ്റെ സിംറ്റംസ് വരുമ്പോൾ കണ്ണ് ചുമക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിംറ്റംസ് കാണിക്കാറുണ്ടോ ഈ റെറ്റിനോപ്പതിയുടെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്?
0: ഇല്ല, റെറ്റിനോപ്പതി യൂഷ്വലി അങ്ങനെ കണ്ണ് ചുമപ്പ് ചൊറിച്ചില്ല അതൊന്നും റെറ്റിനോപ്പതി ആയിട്ട് റിലേറ്റഡ് അല്ല. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസിൽ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാവും. ഈ റെറ്റിനോപ്പതി മാത്രമല്ല, അവർക്ക് പൊതുവെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡ്രൈനെസ് ഉണ്ടാകും, പിന്നെ കാറ്ററാക്ട് ഫോർമേഷൻ കൂടുതലായിരിക്കും, അങ്ങനെ പല എല്ലാ ആക്ച്വലി കണ്ണിൻ്റെ എല്ലാ പാർട്ടിനെയും എഫക്റ്റ് ചെയ്യും. അപ്പം അത് കാരണം അവർക്ക് അതുപോലെ തന്നെ കണ്ണിന് ചൊറിച്ചിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് വരാറുണ്ട്.
2: ഓക്കെ മാം, നമുക്കൊരു ഇടവേളയുടെ സമയമാണ്, ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ, ഇതാണ് നമ്മുടെ വിഷയം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് കൊല്ലം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വെറ്ററിയോ റെറ്റിനൽ സർജനായ ജഹനാര മാമാണ്. മാം, അപ്പം നമുക്ക് മറ്റൊരു ശ്രോതാവോട് ലൈൻ ചെയ്തിരുന്നു, ആരാണ് നോക്കാം. ഹലോ, ഹലോ, കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ട്രൈ ചെയ്യാട്ടോ. മാം, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടുവിന് പ്രത്യേകിച്ച് വ്യത്യാസമുണ്ട് എന്ന് തന്നെയായിരുന്നു മാം പറഞ്ഞത്. അപ്പം മെയിനായിട്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഒക്കെ എന്തായിരിക്കും മാം?
0: ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി വരുന്ന സ്റ്റേജ് അനുസരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സ്റ്റേജിലൊക്കെ ആക്ച്വലി ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, ഏർലി സ്റ്റേജൊക്കെ ആണെങ്കിൽ. അപ്പോൾ അത് ഒബ്സർവേഷൻ മതി. പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഷുഗറൊക്കെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ചൊക്കെ വ്യത്യാസം വരെയും റെറ്റിനോപ്പതി പ്രോഗ്രസ് ചെയ്യാതിരിക്കുകയും ചെയ്യും. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരുന്നത് മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്യുല എന്നുള്ള ഏരിയയിൽ എന്തെങ്കിലും നീർക്കെട്ട് പോലെ വരുമ്പോഴോ, അല്ലെങ്കിൽ കണ്ണിൻ്റെ അകത്തോട്ട് എന്തെങ്കിലും ബ്ലീഡിങ്ങോ, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വരുന്ന പോലത്തെ രക്തക്കുഴലുകൾ വളരെയൊക്കെ ചെയ്യുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ആവശ്യമായിട്ട് വരുന്നത്.
2: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ,
7: ഹലോ,
2: റേഡിയോയുടെ വോളി ഒന്ന് കുറച്ചിട്ട് സംസാരിക്കണേ.
0: ഹലോ, ആ പറഞ്ഞോളൂ.
2: പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്.
7: ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഞാനൊരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് അമർദ്വീപിൽ പോയി ചെക്ക് ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഒരു കണ്ണിന് ഒരു ഞരമ്പ് കോട്ടയെന്ന് പറഞ്ഞു. കണ്ണാടിക്ക് കുടിച്ച് കണ്ണാടി വെച്ചു. പിന്നെ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഡയബറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡയബറ്റീസ് ഉണ്ട്.
0: പറഞ്ഞോളൂ.
7: ഞാനിങ്ങനെ വേറെ ഡോക്ടർക്ക് തിമിരം ഉണ്ടെന്ന് പറഞ്ഞു. തിമിരം തിമിരത്തിന് എനിക്ക് ആരുമില്ല, കൂടെ നിൽക്കാനൊന്നും ആരുമില്ല, ഒറ്റയ്ക്ക് താമസിക്കുക. 81 വയസ്സ് പ്രായമുണ്ട്. കണ്ണാടി വെച്ചിട്ടുണ്ട്. എനിക്ക് സംശയം, മരുന്ന് ഒഴിച്ചാൽ തിമിരം മാറും ഡോക്ടറെ?
0: ഇല്ല, മരുന്ന് ഒഴിച്ചാൽ തിമിരം മാറില്ല. ഇല്ല ഇല്ല, തിമിരത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് സർജറി തന്നെ ഉള്ളൂ. അതെ അതെ. പിന്നെ ഷുഗറൊക്കെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ഒക്കെ ചെയ്ത് അതിന്റെ പ്രോഗ്രഷൻ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. തിമിരത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സർജറി ആണ്, അല്ലാതെ വേറെ.
7: അതെ
0: അതെ അതെ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ, ഹലോ, ഹലോ, ഹലോ,
8: ഹലോ,
0: ആ ഹലോ, പറഞ്ഞോളൂ,
2: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
8: ഹലോ,
0: ഹലോ, പറഞ്ഞോളൂ.
8: ഹലോ, ഗീതയാണേ, നമസ്കാരമുണ്ട്.
0: ആ നമസ്കാരം, പറയൂ.
8: പിന്നെ ഞാൻ അഹല്യയില് ഒരു മാസമായി കണ്ണിന് തിമിരത്തിന് ഓപ്പറേഷൻ ചെയ്തിട്ട്. ലേസർ ചെയ്യണമെന്ന് പറഞ്ഞു. ലേസർ എന്തോത്തിനാ മാഡം?
0: എന്ത് ലേസർ ആണ് ചെയ്യണമെന്ന് പറഞ്ഞത്?
8: ഒരു മാസമായി ലേസർ അവിടെ വന്ന് ഒന്ന് ചെയ്ത്, ഇനി ചെയ്യണോ?
0: ആ ലേസർ നമ്മള് സാധാരണ 3-4 സിറ്റിംഗ് ആയിട്ടാ ചെയ്യുന്നത്.
8: നാലു പ്രാവശ്യം വേണമെന്ന് പറഞ്ഞു.
0: അതെ, അത് കണ്ണിന്റെ അകത്ത് അബ്നോർമൽ ആയിട്ടുള്ള രക്തക്കുഴലുകൾ വളരുമ്പോഴാണ് നമ്മൾ സാധാരണ ലേസർ ചെയ്യുന്നത്. അത് ഷുഗർ ഇങ്ങനെ ഒരുപാട് വർഷം ഉള്ള ആൾക്കാർക്ക് വരുന്നൊരു കണ്ണ് ഞരമ്പിന് വരുന്നൊരു ബുദ്ധിമുട്ടാണ്. ഇല്ല, ഒന്ന് ചെയ്ത് നിർത്താൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മള് റെറ്റിന കണ്ണിന് ഞരമ്പ് ഫുള്ള് ലേസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് ചിലപ്പോ 2-4 സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ കിഡ്നി അസുഖങ്ങളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് 3-4 സിറ്റിംഗ് ആയിട്ടാണ് സാധാരണ ചെയ്യാറ്.
2: ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. വീണ്ടും ഒരു ശ്രോതാവ്. ഹലോ, നമസ്കാരം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
9: ഹലോ,
0: ആ പറഞ്ഞോളൂ.
9: ഡോക്ടറെ, ഞാൻ അഹല്യ വന്ന് ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയും 16,000 രൂപയുടെ. അത് എടുക്കാൻ നേരത്തെ നിവൃത്തിയില്ല. ഞാൻ വന്ന് ഒരാഴ്ച എല്ലാന്ന് പറഞ്ഞപ്പം വിളിച്ചായിരുന്നല്ല. അപ്പം എനിക്ക് ആ 16,000 രൂപ ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പം ഒരു ഒന്നും മിണ്ടുന്നില്ല. പിന്നെ അതിന് ശേഷം എടുത്തെങ്കില് ഈ ആഴ്ച ഇങ്ങനെ മങ്ങുന്നില്ല, അങ്ങനെ തന്നെ നിക്കുന്നുണ്ട് വലത്തെ കണ്ണാ. ഞാൻ അവിടെ വന്നായിരുന്നു, അവിടെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് ഒരു രണ്ട് തുള്ളി മരുന്ന് ഒഴിച്ചു തന്നിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒരു തുള്ളി കൂടെ ഒഴിച്ചു തന്ന് ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ മരത്തെ കണ്ണിന്റെ നരമ്പിന് കേട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. സ്കാനിങ് ഒക്കെ ചെയ്ത് നോക്കുമ്പം നരമ്പിന് 16,000 രൂപയുടെ ഇഞ്ചക്ഷൻ എടുക്കണം. ഒരു വട്ടം എടുത്തിട്ട് പിന്നെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ഇവിടെ വീട്ടിൽ വന്ന് അത് ലഭിച്ചപ്പോ അവർ ആരൊന്നും മിണ്ടുന്നില്ല. ഇപ്പം അതിങ്ങനെ വെച്ചോണ്ടിരുന്ന എന്തെങ്കിലും കയറാറ് വരുമോ?
0: ഷുഗർ കാരണമുള്ള ഡാമേജ് ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടാല് കാഴ്ച കുറച്ച് കുറച്ചായിട്ട് മങ്ങാനുള്ള ചാൻസ് ഉണ്ട്.
9: ഞാൻ ഇവിടെ ഇവിടെ ഒരു എന്റെ ഒരു സഹോൻ പിന്നെ പെങ്ങളെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, അവരിതൊക്കെ റിപ്പോർട്ട് മേടിച്ച് നോക്കിയിട്ട് പറഞ്ഞ അച്ഛാ ഇത് കൂടത്തും ഇല്ല കുറയത്തും ഇല്ലാത്ത ഒരു മണ്ണ് ഒരു തുള്ളി മരുന്നുണ്ട് ഹൈപ്ലസ് എന്ന് പറഞ്ഞ്, അത് രണ്ടു നേരം ഒഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിക്കത്തോളൂ, കൂടത്തില്ല പറഞ്ഞില്ല. ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്തേ ഒക്കത്തോളം എന്ന് പറഞ്ഞു. അതെ ഒഴിച്ചോണ്ടിരിക്കുക. ഇപ്പൊ
0: ആയുർവേദത്തെ
9: ഞാൻ പറഞ്ഞത് ഹൈപ്ലസ് എന്ന് പറഞ്ഞാൽ ഒഴിച്ചോണ്ടിരിക്കുന്ന അത് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു.
0: അറിയില്ല,
9: കൂടത്തില്ല കുറയത്തും ഇല്ലെന്നാ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞത്. ഇപ്പൊ ആ 16,000 രൂപ ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കാൻ ഒരു നിവൃത്തിയില്ല, കാരണം ആകെ 1,200 രൂപ പെൻഷൻ കിട്ടുന്ന അത് ഉണ്ട്. ഇവിടെ ചെറുക്കൻ്റെ പറഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. ഡോക്ടർ
2: ഓക്കെ, വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ
10: ഹലോ
2: ആ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
10: എനിക്ക് ഈ കണ്ണിന് മറ്റ് കുഴപ്പമില്ല, കണ്ണ് രണ്ടും അങ്ങ് ചൊറിച്ചില്ല. അത് ചൊറിയുന്നതിന് ഒരു കുഴമ്പിന് മരുന്നിന് കുറിച്ചാണ് അത് മേടിച്ചത് ഒരിക്കുന്നുണ്ട്. ഈ ചൊറിച്ചിലിന് കിട്ടുന്നില്ല, എന്താ കാരണമെന്ന്?
0: അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം, അതൊരു ചെക്ക് ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മോസ്റ്റ് കോമൺലി അലർജി ആയിരിക്കും, അത് നോക്കാതെ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്.
10: ഞാൻ ഡോക്ടർ കണ്ടപ്പോ കണ്ണാടിക്ക് കുറിച്ച് തന്നെ, കണ്ണാടി ഇപ്പൊ ഇട്ടൊക്കെ ഏതാണ്ട് 1 വർഷം വരെ ആയി കുറിച്ച് തന്നിട്ട്, പിന്നെ ഇപ്പൊ ഇങ്ങനെ കുറിച്ചില്ലേ.
0: അപ്പൊ 1 വർഷം ആയില്ലേ അവസാനമായിട്ട് കണ്ണ് ചെക്ക് ചെയ്തിട്ട്? അപ്പൊ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-111. മാം, ഇപ്പം നമ്മൾ ഇപ്പം പലരുടെയും സംശയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാം, പ്രമേഹ രോഗികൾക്ക് കണ്ണിന് വരാൻ സാധ്യതയുള്ള മറ്റ് അസുഖങ്ങൾ എന്തെല്ലാമായിരിക്കും?
0: റെറ്റിനോപ്പതിയല്ല ഞാൻ പറഞ്ഞില്ലേ ആദ്യം, അവരുടെ ടിയർ ഫിലിം അബ്നോർമൽ ആകാൻ ചാൻസ് ഉണ്ട്, അത് കാരണം ഡ്രൈനെസ്സും അങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ കാറ്ററാക്ട് പ്രോഗ്രഷൻ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് അൺകൺട്രോൾ ഡയബറ്റിക്സിൽ അതും കുറച്ച് ഫാസ്റ്റായിട്ട് പ്രോഗ്രഷൻ കാണാറുണ്ട്. പിന്നെ വളരെ റെയറായിട്ട് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കാരണം കണ്ണിന് പ്രഷർ കൂടി അങ്ങനെ ഗ്ലോക്കോമ വരുന്ന സെക്കൻഡറി ഗ്ലോക്കോമാസും ഉണ്ട്.
2: ഓക്കെ, ഇത് കാരണം സെക്കൻഡറി ഗ്ലോക്കോമാസ് വരാൻ ചാൻസ്?
0: അതെ അതെ.
2: ഓക്കെ മാം, അപ്പം നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, എല്ലാവരുടെയും സംശയം അതായിരിക്കും, പോയ കാഴ്ച തിരിച്ചു കിട്ടുമോ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ കേസിൽ?
0: അത് ഡിസീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഡിസീസിന്റെ കാലപ്പഴക്കമാണ്. അപ്പൊ ഒരുപാട് പഴകിയ റെറ്റിനോപ്പതിയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ വിഷ്വൽ ഔട്ട്കം എന്ന് പറയുന്നത് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. അതേസമയം ഇപ്പോൾ പുതിയതായിട്ട് വന്ന റെറ്റിനോപ്പതി അസുഖങ്ങളൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് പോയ കാഴ്ച പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയം പഴകിയ അസുഖങ്ങൾക്ക് അതിപ്പോൾ എന്തായാലും എഡിമയായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡിറ്റാച്ച്മെൻ്റ് ഒക്കെ ആയാലും പഴകിയ അസുഖങ്ങൾക്ക് കാഴ്ച വരാനുള്ള ചാൻസ് കുറവാണ്.
2: ഓക്കെ മാം, നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ചേരുന്നു. ഹലോ
11: ഹലോ,
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടറിനോട് ചോദിച്ചോളൂ.
11: മേഡം, ഇത് ഞങ്ങളുടെ അച്ഛൻ വേണ്ടിയാണ്. അച്ഛനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നു, ഇപ്പം പിന്നെ അവിടുന്ന് പിന്നെ ബ്ലഡ് ഷുഗറും ഇതും ബി പി അടിച്ചതാ കണ്ണില്. അപ്പം ബി പി അടിച്ചപ്പം പറഞ്ഞ് പിന്നെ അതുകൊണ്ട് പിന്നെ മറ്റേ ഇത് രണ്ടും ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടത്തെ ഇവിടെ പിന്നെ തമിഴ്നാട്ടിലേക്ക് വിട്ട് അവിടെ ചെന്നപ്പോഴും പിന്നെ ഡോക്ടർ പറയുന്നത് പിന്നെ 100% കാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷയില്ല, ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറയുന്നത്.
0: എന്ത് ഓപ്പറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്?
11: അവർക്ക് പറഞ്ഞ നരമ്പിനകത്ത് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു, അല്ലാതെ കണ്ണും ചെയ്യണം പറഞ്ഞു.
0: തിമിരത്തിനാണോ? അപ്പോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അസുഖത്തിന്റെ പഴക്കം അനുസരിച്ചാണ്. ഇപ്പൊ ഒരുപാട് അതെ പഴകിപ്പോയ അസുഖങ്ങളാണെങ്കിൽ അതാണ്. അപ്പോ അത് പഴകിപ്പോയ അസുഖമാണെങ്കിൽ അത് കാഴ്ച വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ഉള്ള കാഴ്ചയും കൂടെ പിന്നെയും കുറഞ്ഞോണ്ടിരിക്കാനാണ് സാധ്യത കൂടുതൽ. അപ്പൊ ഇപ്പൊ ഉള്ള കാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടെങ്കിലും അത് സർജറിയായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്.
2: ഓക്കെ, ശ്രോതാക്കൾ വിളിക്കുന്ന നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്മൾ ഡയബറ്റിക് മാക്കുലർ എഡിമ അതെന്താണെന്നൊന്ന് വ്യക്തമാക്കോ.
0: നമ്മുടെ റെറ്റിനയുടെ ഏറ്റവും ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ മാക്യുല എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും ക്ലിയറും ഷാർപ്പസ്റ്റും ആയിട്ടുള്ള വിഷൻ തരുന്ന ഭാഗമാണ് മാക്യുല. അപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞില്ലയോ ലീക്കി ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഉണ്ടെന്ന്. അപ്പോൾ ആ ബ്ലഡ് വെസൽസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡും പ്രോട്ടീൻസും ഒക്കെ മാക്യുലയിലോട്ട് ലീക്കായിട്ട് മാക്യുല തന്നെ നീർക്കെട്ട് വന്ന് വീങ്ങുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ മാക്യുലർ എഡിമ എന്ന് പറയുന്നത്. അപ്പോൾ മാക്യുലർ എഡിമ ആണെങ്കിൽ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ കോസ് ഓഫ് വിഷൻ ലോസ് ഇൻ ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പം അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഒരു അസുഖമാണ്.
2: ഓക്കെ മാം, ഇപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോകുന്ന കണ്ടീഷൻസ് ചിലർക്കുണ്ടാവുമല്ലോ. ഈ ഒരു ഡയബറ്റിക് റെറ്റിനോപ്പതിയുമായിട്ട് ഇപ്പം ലേറ്റ് ആയിപ്പോയി അറിഞ്ഞില്ല എന്നുള്ളത്, അപ്പം അവർക്ക് ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നതിന് മുൻപായിട്ട് തന്നെ അത് ഈ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത് മെയിനായിട്ട് ഈ ബ്ലഡ് ഷുഗറിന്റെ വേരിയേഷൻ കൊണ്ടാണോ അതോ കാലപ്പഴക്കമുള്ള ഷുഗർ കാരണമായിരിക്കും?
0: ഏറ്റവും ഇമ്പോർട്ടന്റ് റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ആണ്. ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റിസ്, അതെ, അൺകൺട്രോൾഡ് ഡയബറ്റിസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 5 വർഷം ഷുഗർ അൺകൺട്രോൾഡ് ആയിട്ട് നിൽക്കുന്ന ആളേക്കാണെങ്കിൽ ഒരുപാട് കൂടുതലാണ് ഒരു 10 വർഷം അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ നിൽക്കുന്ന ഒരാളുടെ റിസ്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി. പിന്നെ നമുക്കിത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ആകെ കൂടി ഒരു മാർഗ്ഗം ഉള്ളതെന്ന് വെച്ചാൽ ഡയബറ്റിക്സ് എല്ലാവരും ഇയർലി ഒന്ന് കണ്ണ് ചെക്ക് ചെയ്താൽ തന്നെ ഈ പ്രശ്നം ഒരുപാട് നമുക്ക് ഇതാകാൻ പറ്റും.
2: നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നു. ഹലോ ഹലോ
0: ഹലോ
12: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ചോദിച്ചോളൂ ഡോക്ടറിനടുത്ത്.
12: ചോദിക്കട്ടോ?
0: ആ പറഞ്ഞോളൂ.
12: ഹലോ ഡോക്ടർ.
0: ആ പറയൂ.
12: ഹലോ.
0: ആ പറയണ.
12: ഞാൻ എനിക്ക് പിന്നെ ഒരു കണ്ണിന് ഞാൻ വടത്തിൽ സർജറി ചെയ്തതാണ് മറ്റേ കാറ്ററാക്റ്റിന്റെ. അപ്പൊ ഷുഗറും പ്രഷറും അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ രണ്ടാമത്തെ ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ അതിന്റെ പുതിയ ഏതോ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരു ഇതുണ്ടല്ലോ ഡോക്ടർ, എന്തോ ഇപ്പൊ ജീവിക്കാത്തൊക്കെ പറയുന്നുണ്ടല്ലോ. ഇതേ
0: ആ ഇത് മറ്റേത് കണ്ണ് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലായി?
12: 3 വർഷം കഴിഞ്ഞു.
0: ഓക്കെ, ഇതിപ്പോ ഇത് ചെയ്യാൻ വേണ്ടിട്ടാണോ? ഇപ്പൊ പല പല പുതിയ ടെക്നോളജീസ് വന്നിട്ടുണ്ട്.
12: അതാണ് ഞാൻ ചോദിച്ചത്.
0: ആ അത് മറ്റേത് എന്താ, കീ ഹോൾ ആയിരുന്നോ ചെയ്തത്?
12: ആ സാറിന് കീ ഹോൾ തന്നെ. ഞാൻ മറ്റേ MNCC എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് ശാസ്താംകോട്ട, എവിടെ ചെയ്തത്? ഞാൻ കൊല്ലമാണ്.
0: ഇപ്പൊ പല ലേസർ പുതിയ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ്. കോസ്റ്റ് കറക്റ്റ് ആയിട്ട് എനിക്ക് എത്രയെന്ന് അറിയില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി എന്താണ് അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാല് അത് വെച്ച് മുമ്പോട്ട് പോകാം. അല്ല, പല ടൈപ്പ് ഉണ്ട്. അത് കീഹോളിൽ തന്നെ വേറെ ലേസർ ഉപയോഗിച്ച്.
12: ഡോക്ടറുടെ ഹോസ്പിറ്റൽ
0: മേവറം.
12: അപ്പം അവിടെ രാവിലെ ഒന്ന് ബുക്ക് ചെയ്ത് കാണാമല്ലോ അല്ലേ?
0: ആ കാണാം കാണാം.
12: ആ ഓക്കെ ഡോക്ടർ, ഞാൻ എന്നാ അങ്ങോട്ടൊന്ന് വരാം നാളെ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, ഇപ്പം നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. വർഷത്തിൽ ഒരിക്കൽ ഡയബറ്റിക് ഉള്ളവർ നിർബന്ധമായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞു. മാം, അതുപോലെ തന്നെ ടൈപ്പ് 1 ഉള്ള കുട്ടികൾക്കൊക്കെ എങ്ങനെയായിരിക്കും മാം ട്രീറ്റ്മെൻറ്റ് ഒരു രീതി എന്ന് പറയുന്നത്?
0: അത് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ആണ്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് യൂഷ്വലി അവർ വളരെ ഏർലി ആയിട്ട് എന്നുവെച്ചാൽ ഫസ്റ്റ് ഡെക്കേഡിൽ തന്നെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നവരാണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ്. അപ്പൊ അവർ 50 വയസ്സാകുമ്പോഴത്തേക്കും അവർ ഓൾറെഡി ഒരു 40 ഇയേഴ്സ് ഓഫ് ഡയബറ്റിസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ഈ റെറ്റിനോപ്പത്തി വരാനുള്ള റിസ്കും ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ അവർക്കും ഇയർലി ഒരു 5 വർഷത്തിന് ശേഷം എല്ലാ വർഷവും സ്ക്രീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം.
2: മാം, ചില ആളുകൾക്ക് ലേസർ ട്രീറ്റ്മെന്റ് പറയാം, ചിലർക്ക് കണ്ണിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന കാര്യം പറയാം. മാം, എന്തായിരിക്കും ഇതിന്റെ ഒരു ഡിഫറൻസ്? അത് സ്റ്റേജ് അനുസരിച്ചായിരിക്കുമോ?
0: ഇല്ല, ഇഞ്ചക്ഷൻസ് യൂഷ്വലി നമ്മൾ ട്രീറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് ഈ ഡയബറ്റിക് മാക്യുലർ എഡിമയ്ക്കാണ്. ലേസർ പറയുന്നത് പ്രൊലിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. പ്രൊലിഫറേഷൻ എന്ന് വെച്ചാൽ കണ്ണിന്റെ അകത്ത് പുതിയതായിട്ട് ഈ ബ്ലീഡിംഗ് വരുന്ന പോലത്തെ രക്തക്കുഴലുകൾ വളരുകയോ അല്ലെങ്കിൽ ഓൾറെഡി ബ്ലീഡിംഗ് വരുന്നയോ വരുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ പ്രൊലിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനാണ് യൂഷ്വലി നമ്മൾ ലേസർ അഡ്വൈസ് ചെയ്യാറ്.
2: മാം, അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരു പ്രമേഹമുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അപ്പൊ അവരെന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട കാഴ്ചശക്തി നിലനിൽക്കാനായിട്ട്?
0: അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ ആനുവൽ എന്താ റെറ്റിനോപ്പതി സ്ക്രീനിങ് ആണ്. അപ്പൊ ഡയബറ്റീസ് ഉള്ള എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഡയലേറ്റ് ചെയ്ത് തന്നെ കണ്ണ് പരിശോധിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഓൾറെഡി റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്ത ആൾക്കാർ ഏർലി സ്റ്റേജിൽ അവർ ഷുഗർ കൺട്രോൾ ചെയ്യുകയും പിന്നെ ബാക്കി ലൈഫ് സ്റ്റൈൽ മോഡിഫൈ എക്സസൈസ് ചെയ്യുക, ബാക്കി അത് അസോസിയേറ്റഡ് അസുഖങ്ങൾ ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഇതെല്ലാം പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യും.
2: കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ കണ്ണിന് അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഡയബറ്റിക്സിൽ തന്നെ ഈ അസുഖങ്ങളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ചില അസോസിയേറ്റഡ് ഹൈപ്പർ ടെൻഷനും കൊളസ്ട്രോളും ഇമയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് റെറ്റിനോപ്പതിയുടെ റിസ്ക്കും കൂടുതലാണ്.
2: ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുകയാണല്ലേ. അപ്പം എന്തെങ്കിലും ടെസ്റ്റുകൾ എടുത്തിട്ടായിരിക്കുമോ നമുക്ക് ഈ ഒരു അസുഖത്തിൽ നിർണ്ണയിക്കുന്നത്? കണ്ണിന്റെ എന്തെങ്കിലും ടെസ്റ്റുകളായിട്ട് ഒ സി ടി അല്ലെങ്കിൽ എഫ് എഫ് എ പോലുള്ള ടെസ്റ്റുകൾ എടുക്കേണ്ടി വരും, അത് എന്താണെന്നൊന്ന് പറയുമോ?
0: റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ ഒരു ഓഫ്താൽമോളജിസ്റ്റ് കണ്ണ് ഡോക്ടർ ഡയലേറ്റ് ചെയ്ത് നമ്മൾ റെറ്റിന നോക്കിയാൽ തന്നെ നമുക്ക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഈ ഒ സി ടി എഫ് എഫ് എ ഒക്കെ ആവശ്യം വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ റെറ്റിനോപ്പതി ഉള്ള ഒരാൾക്ക് അത് പിന്നെ ട്രീറ്റ്മെന്റ് മോണിറ്റർ ചെയ്യാനും ഡയഗ്നോസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റേജ് ചെയ്യാനും ഒക്കെയാണ് യൂഷ്വലി നമുക്ക് ഈ ഒ സി ടിയും എഫ് എഫ് എയും ഒക്കെ ആവശ്യം വരുന്നത്.
2: നമുക്കൊരു വീണ്ടും ഒരു ശ്രോതാവ് ലൈനിൽ ചേരുന്ന ആരാണ് നോക്കാം. ഹലോ,
13: ഹലോ,
2: പറഞ്ഞോളൂ.
0: കേക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
13: ഡോക്ടർ, ഒരു സംശയം ചോദിക്കാം. മുഖം കഴുകുമ്പോ കണ്ണി വെള്ളം ഒഴിക്കുന്ന കുഴപ്പമുണ്ടോ?
0: ഇല്ല, കുഴപ്പമില്ല.
2: ഓക്കെ മാം. കണ്ണിനൊപ്പം ശസ്ത്രക്രിയ വരുന്ന കണ്ടീഷൻ ഏത് രോഗികൾക്കായിരിക്കും വരുന്നത്? ഷുഗർ ഉള്ളവർക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ വരാറുണ്ടോ?
0: അതെ, ശസ്ത്രക്രിയ യൂഷ്വലി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് കേസസിലാണ്. അഡ്വാൻസ്ഡ് പ്രൊലിഫറേറ്റീവ് റെറ്റിനോപ്പതിയിലാണ് യൂഷ്വലി നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുന്നത്. അത് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ ഹെമറേജ് ആണ്, കണ്ണിന്റെ അകത്തോട്ട് ബ്ലീഡിംഗ് വന്ന് അത് ക്ലിയർ ആവാതിരിക്കുന്ന അവസ്ഥ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ പേഷ്യൻസിന് കാഴ്ച നല്ല കുറവുണ്ടാവും. അപ്പൊ അതിൽ നോൺ ക്ലിയറിംഗ് വിട്രിയസ് ഹെമറേജ് എന്ന് പറയുക, അതിനാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഇത് തന്നെ ഒരുപാട് കാലപ്പഴക്കമുള്ള റെറ്റിനോപ്പതിയിൽ ചിലപ്പോൾ റെറ്റിന തന്നെ വിട്ടു വരാൻ സാധ്യതയുണ്ട്. അതിന് റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് എന്നാണ് പറയുക. ആ ഒരു കണ്ടീഷന് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്.
2: ഓക്കെ മാം, ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടർ മൊബൈലൊക്കെ എല്ലാവരും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രായഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇതേപോലുള്ള കണ്ണിന് പ്രോബ്ലം ഉള്ള അല്ലെങ്കിൽ റെറ്റിനോപ്പതിക്ക് ചാൻസ് ഉള്ളവർ മൊബൈൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
0: ആക്ച്വലി അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സത്യമായിട്ടും പ്രശ്നമില്ല, അതുമായിട്ട് റിലേറ്റഡ് അല്ല,
2: ഒന്നുമില്ല,
0: ധൈര്യമായിട്ട് ഉപയോഗിക്കാം.
2: ഓക്കെ മാം. പിന്നെ വേറെ എന്തെങ്കിലും പുകവലിക്കുന്നവർ, അവർക്ക് എന്തെങ്കിലും കണ്ണിന്റെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടോ?
0: അത് തീർച്ചയായിട്ടും. അതെ അതെ, അത് സ്മോക്കിംഗ് വളരെ ഒരു എന്താ പറയാ ഒരു വളരെ ഒരു റിസ്ക് ഫാക്ടർ ആണ്. സ്മോക്കിംഗിലും ഇതുപോലെ തന്നെ വെസൽസിന്റെ ഡാമേജ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ അത് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ റിസ്ക് കൂട്ടാനും എന്താ ഓക്സിജൻ സപ്ലൈ ഒക്കെ റെറ്റിനയിലോട്ടുള്ള ഓക്സിജൻ സപ്ലൈ ഒക്കെ കുറയ്ക്കുന്നതിനൊക്കെ ഒരു മേജർ പങ്ക് വഹിക്കുന്നുണ്ട്.
2: മാം, അപ്പം ഒരാള് പ്രമേഹം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും കണ്ണിന്റെ ഒരു ചെക്കപ്പ് ഇമ്പോർട്ടന്റ് ആണ്.
0: അതെ.
2: ഓക്കെ, അപ്പൊ നിർബന്ധമായി അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കാലക്രമേണ കണ്ണിന്റെ കാഴ്ച ഉറപ്പായും നഷ്ടപ്പെടും.
0: അതെ അതെ.
2: ഓക്കെ മാം, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ഭക്ഷണത്തിലോ ഒക്കെ ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കണ്ണിന്റെ കാഴ്ചയെ മെച്ചപ്പെടുത്താനായി?
0: അത് ഇപ്പൊ ഓൾറെഡി ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയഗ്നോസ് ചെയ്ത ആൾക്കാരിൽ തന്നെ അവർ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് ഡയബറ്റിക് സ്റ്റാറ്റസ് കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ റെറ്റിനോപ്പതിയും കുറച്ച് ബെറ്റർ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അത് പ്രോഗ്രസ് ചെയ്യുന്നത് നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും.
2: ഓക്കെ മാം, നമുക്കൊരു ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം പരിപാടി തുടർന്ന് കേൾക്കാം.
14: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇത് ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി തുടരുന്നു. ശ്രോതാക്കൾ കേൾക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൊല്ലം അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വെറ്റിനോ റെറ്റിന സർജനായ ഡോക്ടർ ജഹാനാരാ മാമാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രമേഹം കാഴ്ചശക്തിക്ക് സ്ഥിരമായ കേടുപാടുകൾ വരുത്തുമോ എന്നുള്ളതാണ്. നമുക്ക് വീണ്ടും ഒരു ശ്രോതാവ് ലൈനിൽ ചേരുന്നു. കൊല്ലം ടോപ്പായിരിക്കാണെന്ന് തോന്നുന്നു. ശ്രോതാക്കൾ വേഗം ഒന്നുകൂടി ട്രൈ ചെയ്യുക. 0474-293-1111 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. മാം, പ്രമേഹമുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം കാഴ്ച മങ്ങോ അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ആ കാഴ്ചശക്തി ഇല്ലാതാകുകയും ചെയ്യും, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ടോ?
0: പെട്ടെന്ന് കാഴ്ച മങ്ങാം. യൂഷ്വലി ചിലപ്പോഴൊക്കെ പേഷ്യൻസ് നമ്മളെ അടുത്ത് ആദ്യമായിട്ട് വരുന്നത് തന്നെ പെട്ടെന്ന് കാഴ്ച മങ്ങി എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ പെട്ടെന്ന് കാഴ്ച മങ്ങാനായിട്ടുള്ള ഏറ്റവും മേജർ കോസ് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ അകത്തോട്ട് പെട്ടെന്ന് ബ്ലീഡിങ് വരിക എന്നുള്ളതാണ്. പിന്നെ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞരമ്പ് കട്ടായി പോകുക അല്ലെങ്കിൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വന്നാലും ഇതുപോലെ തന്നെ പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഒരു പരിധിവരെ നമുക്ക് സർജറി ചെയ്ത് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്.
2: നമ്മൾ കണ്ണിലേക്ക് ഇപ്പം നേരത്തെ ഒരു പേഷ്യന്റ് വിളിച്ചിരുന്നു, കണ്ണിലേക്ക് ഇഞ്ചക്ഷൻ വയ്ക്കുന്ന ഭയങ്കര പേടിയാണ്. നമ്മൾ അത് എങ്ങനെയായിരിക്കും, അത് എത്രത്തോളം സുരക്ഷിതമാണ്?
0: അത് ആക്ച്വലി എല്ലാവർക്കും കണ്ണിൻ്റെ അകത്ത് ഇഞ്ചക്ഷൻ എടുക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എപ്പോഴും ഒരു ഭയങ്കര പേടിയാണ്. എനിക്ക് തോന്നുന്നു നോർമലി നമ്മൾ തൊലിപ്പുറത്ത് എടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനേക്കാണെങ്കിൽ ആൾക്കാർക്ക് കൂടുതൽ പേടി കണ്ണിൻ്റെ ഇഞ്ചക്ഷനാണ്. പക്ഷെ ആക്ച്വലി നോക്കുവാണെങ്കിൽ കണ്ണിൻ്റെ ഇഞ്ചക്ഷൻ മറ്റ് ഇഞ്ചക്ഷനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ പെയിൻ കുറവാണ്. ഒന്നാമത്തെ കാര്യം നമ്മൾ തുള്ളിമരുന്ന് ഒഴിച്ചിട്ട് മരവിപ്പിച്ചിട്ടാണ് ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പിന്നെ മറ്റേ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാണെങ്കിൽ ചെറിയ സൂചിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി പേടി കൊണ്ട് മാത്രം അങ്ങനെ ഇഞ്ചക്ഷൻ്റെ പോസ്റ്റ്പോൺ ചെയ്യേണ്ട ഒരു കാര്യം ശരിക്കും ഇല്ല.
2: ഞാൻ നേരത്തെ വിളിച്ച് ശ്രോതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, ലേസർ ട്രീറ്റ്മെന്റ് അത് എത്രത്തോളം, അതെങ്ങനെ സിറ്റിംഗ് ആയിട്ടാണോ എങ്ങനെ, അതിനെ കുറിച്ച് കൂടി വ്യക്തമാക്കും.
0: ലേസർ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് പ്രൊലിഫറേറ്റീവ് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ റെറ്റിന ഫുള്ള് നമ്മൾ ലേസർ വെച്ച് ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഓരോ പോർഷൻ, അത് രണ്ടോ മൂന്നോ നാലോ സിറ്റിംഗ് ആയിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. അത് കണ്ണിൻ്റെ അകത്തോട്ട് ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാനോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്.
2: ഓക്കെ മാം, ഇപ്പം മെയിൻ ആയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് എന്തെല്ലാം ചികിത്സകളാണ് നമുക്ക് നിലവിൽ അഹല്യയിൽ ലഭ്യമായിട്ടുള്ളത്?
0: മെയിൻലി നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ഈ എല്ലാ ടൈപ്പ് ഇഞ്ചക്ഷൻസും എന്ന് വെച്ചാൽ ഈ ഇടിമയ്ക്കുള്ള ഇഞ്ചക്ഷൻസും പിന്നെ ലേസർ ട്രീറ്റ്മെന്റ്സും പിന്നെ ഈ പറഞ്ഞ സർജറീസും എല്ലാം അവൈലബിൾ ആണ്.
2: ഓക്കെ മാം, പലപ്പോഴും എല്ലാവരുടെയും ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇൻസുലിൻ ഉപയോഗിക്കുന്നത് എത്രത്തോളം സുരക്ഷിതമാണ്, അങ്ങനെ ഇൻസുലിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിന് കേടുപാടുകൾ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ടാകാറുണ്ട്, അതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണ്?
0: ഇല്ല, ഇൻസുലിൻ ആക്ച്വലി ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഇതാണ്. കണ്ണിന് ഇൻസുലിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷേ ഷുഗർ പെട്ടെന്ന്, ഇപ്പൊ നമ്മളൊരു ഏതൊരു തെറാപ്പി ആണെങ്കിലും ഇപ്പോൾ ഒരു ഓൾറെഡി ഷുഗർ ഇങ്ങനെ ഭയങ്കര കൂടി നിൽക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഷുഗർ ലോവർ ആകുമ്പോഴത്തേക്കും റെറ്റിനോപ്പതി ചിലപ്പോൾ കുറച്ച് കാലത്തേക്ക് ഒന്ന് വേഴ്സൺ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഇൻസുലിൻ മാത്രമല്ല, വേറെ ഏത് പെട്ടെന്ന് ഷുഗർ ലോവർ ചെയ്യുന്ന ഏതൊരു ഡ്രഗ് കാരണോ അതുപോലെ വരാം.
2: ഓക്കെ മാം, ഇപ്പം തൊട്ട് മുമ്പ് ഒരു ശ്രോതാക്കൾ വിളിച്ചിരുന്നപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ ഇംഗ്ലീഷ് മരുന്ന് ട്രീറ്റ്മെന്റ് എടുത്തു, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്വയം ചികിത്സ എങ്ങനെ നടത്തുകയാണ്, മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന എന്തെങ്കിലും മരുന്നുകൾ കണ്ണിൽ ഒഴിക്കുന്നു, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകളുടെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും?
0: ആക്ച്വലി മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങിക്കുന്നത് ഒട്ടും സേഫ് അല്ല. പലപ്പോഴും പല മരുന്നിലും സ്റ്റീറോയിഡ് കണ്ടൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് സ്റ്റീറോയിഡ് അടങ്ങിയ തുള്ളിമരുന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും കണ്ണിന് പ്രഷർ വരാനും പിന്നെ എന്തെങ്കിലും ഞരമ്പിന് കേടുവരാനും ഒക്കെ, ഈ പ്രഷർ കാരണം കണ്ണിന് ഞരമ്പിന് കേടുവരാനും ഒക്കെ ഉള്ള റിസ്ക് വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ എന്താ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇങ്ങനെ ഓവർ ദ കൗണ്ടർ ഡ്രോപ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് എന്തായാലും അവോയ്ഡ് ചെയ്യണം.
2: അത് കാലക്രമേണ കണ്ണിന് തന്നെ
0: ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്.
2: ഓക്കെ മാം. അപ്പം കണ്ണിന് പ്രഷർ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞില്ല മാം, അതെന്താണെന്ന് വ്യക്തമാക്കൂ.
0: കണ്ണിന് പ്രഷർ വന്നിട്ട് ഞരമ്പ് ഡാമേജ് ആവുന്ന കണ്ടീഷനാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അപ്പം അത് പല പല റീസൺസ് കാരണം വരാം. ചിലർക്ക് ഏജ് കാരണം, നമ്മുടെ ശരീരത്തിൽ ഷുഗറും പ്രഷറും ഒക്കെ വരില്ലേ, അതുപോലെ തന്നെ ഏജ് കാരണം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്ലോക്കോമയുണ്ട്, പ്രൈമറി ഗ്ലോക്കോമ എന്ന് പറയും. അതല്ലാതെ തന്നെ വേറെ റീസൺ, സെക്കൻഡറി റീസൺസ്, വേറെ എന്തെങ്കിലും റീസൺസ് പോലെ ഇതുപോലെ സ്റ്റീറോയിഡ് ഡ്രോപ്സ് ഒരുപാട് യൂസ് ചെയ്താൽ വരാം, അല്ലെങ്കിൽ പിന്നെ ഇത് റെറ്റിനോപതി കാരണം വരാം, അതിനെയൊക്കെ നമ്മൾ സെക്കൻഡറി ഗ്ലോക്കോമാസ് എന്നാണ് പറയുന്നത്.
2: ഓക്കെ. അപ്പൊ നമ്മുടെ പരിപാടിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം പൂർണ്ണമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കണ്ണിന്റെ സംരക്ഷണത്തിന് ആയിട്ട് എന്തൊക്കെ നമ്മുടെ ശ്രോതാക്കൾക്ക് ചെയ്യാമെന്ന ഒരു നിർദ്ദേശം, ഒരു മെസ്സേജ് എന്താ മാമിന് പറയാനുള്ളത്?
0: എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് എല്ലാ ഡയബറ്റിക് പേഷ്യൻസും അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കണ്ണ് ഡോക്ടറെ കണ്ട് ഡയലേറ്റ് ചെയ്ത് അവരുടെ റെറ്റിന നോക്കി റെറ്റിനോപതി ഇല്ല എന്ന് ഉറപ്പാക്കേണ്ടതാണ്. അപ്പൊ റെറ്റിനോപതി ഓൾറെഡി ഡയഗ്നോസ് ചെയ്ത പേഷ്യൻസിനാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ എല്ലാ ഫോളോ അപ്പും, എന്നുവെച്ചാൽ അത് സ്റ്റേജ് അനുസരിച്ചാണ്. അപ്പോൾ ഏർലി സ്റ്റേജ് ആണെങ്കിൽ ഒരു 6 മാസം ഗ്യാപ്പിൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ 1-2 മാസം ഗ്യാപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിങ്ങനെ ഈ ഇങ്ങനെ ചെയ്താൽ തന്നെ ഈ ഷുഗർ കാരണമുള്ള റെറ്റിനോപതി കാരണമുള്ള ബ്ലൈൻഡ്നെസ് നമുക്ക് ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
2: മാം, കോമൺ ആയിട്ട് ഉള്ള നമ്മുടെ യങ്സ്റ്റേഴ്സ് കുട്ടികളെല്ലാവരും ഇപ്പം കണ്ണിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെ പോകണല്ലോ, മൊബൈൽ ഫോണിൻ്റെ യൂസേജ് ഒക്കെ, അതിനെ കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത്?
0: ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ കുറച്ച് ഒരു 2-3 decades ആയിട്ട് ഈ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടിയത് കാരണം ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നവരുടെ ആൾക്കാരുടെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈ മയോപ്പിയ, ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ട് വരുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റഡീസ് എന്താ പറയുന്നത് വെച്ചാൽ കുട്ടികളിൽ ഈ സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് മാക്സിമം നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുവാണെങ്കിൽ ഈ ഷോർട്ട് സൈറ്റ് മയോപ്പിയുടെ പ്രോഗ്രഷനൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ സാധിക്കും.
2: ഓക്കെ മാം. മാം അതുപോലെ തന്നെ തിമിരം പോലുള്ള അസുഖം വരുന്ന സമയത്ത് നേരത്തെ ഒരു ശ്രോതാവ് ചോദിച്ചതേ ഉള്ളൂ, മരുന്ന് ഒഴിച്ച് മാറ്റാൻ കഴിയുമോ, ഇതിന് സർജറിയേ ഉള്ളൂ എന്നുള്ളത്, അതിനെ കുറിച്ച് ഒരിക്കൽ കൂടി.
0: തിമിരത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴും സർജറി തന്നെയാണ്. ഇപ്പൊ ഏർലി സ്റ്റേജിലാണെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചു കാലം അത് പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ അത് നമുക്ക് ഒരിക്കലും മരുന്നൊഴിച്ച് മാറ്റാൻ പറ്റില്ല. അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സർജറി തന്നെയാണ്.
2: തുടക്കകാലത്ത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സർജറി തന്നെയായിരിക്കും അല്ലേ?
0: തുടക്കകാലത്ത് അത് പക്ഷേ എന്താന്ന് വെച്ചാൽ പേഷ്യന്റിനെ ഡിസൈഡ് ചെയ്യാം. ഇപ്പൊ അവരുടെ ഏർലി തിമിരം ആണ്, അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ആക്ടിവിറ്റീസിനെ എപ്പോഴാണോ അത് ബാധിക്കുന്നത് അപ്പൊ ചെയ്താലും മതി, അങ്ങനെയാണ്.
2: ഏത് ഏജ് തൊട്ടായിരിക്കും ഇത് വരാനുള്ള ചാൻസ് കൂടുതൽ തിമിരമൊക്കെ?
0: യൂഷ്വലി അതൊരു എൽഡേർലിയുടെ അസുഖം എന്നുള്ള രീതിയിലാണ് പറയുന്നതെങ്കിലും നമുക്കൊരു 40 years 45 years തന്നെ ഇപ്പൊ ഒരുപാട്
2: കണ്ടുവരും.
0: അതും ഡയബറ്റിക്സിലൊക്കെ ആവുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഏർലി ആയിട്ട് വരും.
2: ഓക്കെ മാം, താങ്ക് യു മാം. മാമിന്റെ വിലയേറിയ സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചതിന്. ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചത് കൊല്ലം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് വെട്രിയോ റെറ്റിനൽ സർജനായ ഡോക്ടർ ജഹനാര മാമാണ്. പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പുരുഷനെയും സ്ത്രീയെയും വേർതിരിക്കേണ്ട ഘടകങ്ങളല്ല. എങ്കിലും രണ്ടു കൂട്ടർക്കും ചിന്തകളും വർത്തമാനങ്ങളും രണ്ട് രീതികളിൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ പുരുഷന്മാർക്ക് മാത്രമായി ഇതാ ഒരു വേദി ഒരുക്കുന്നു. ചാറ്റ് വിത്ത് പ്രവീൺ, ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അനുഭവങ്ങളും അറിവുകളും പങ്കുവെച്ച് ലൈവ് ഫോണിൻ പ്രോഗ്രാം എല്ലാ വെള്ളിയാഴ്ചയും 4:30 മുതൽ 5:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീണിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും 4:30 മുതൽ 5:30 വരെയാണ് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മുടെ സായനങ്ങളൊക്കെ കുറച്ച് ചൂടുള്ള ചായയും ചൂടുള്ള ചർച്ചയും ചൂടുള്ള വർത്തമാനങ്ങളൊക്കെ ആയിട്ട് പോകുവാനായി ഓരോ സായനവും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ വെള്ളിയാഴ്ചകളുടെ ആ സായനം ഞാൻ നിങ്ങളോടൊപ്പം നിന്ന് ആ സായനത്തിൻ്റെ രുചി മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല ചൂടുള്ള വർത്തമാനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. ശരിക്കും ഇന്ന് ഈ ഒരു സായനത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ പറയണം എന്ന് തോന്നും, പിന്നെ നമ്മൾ എന്താ വിചാരിക്കുക, ഓ എന്തിനാ വെറുതെ വേറെ ജോലിയില്ലേ, ഇത് ആര് കേൾക്കാൻ ആരോട് പറയാൻ എന്നൊക്കെയുള്ളൊരു ചിന്തയിലും നമ്മൾ ബാക്ക് വലിഞ്ഞ് ബാക്ക് വലിഞ്ഞ് ബാക്ക് വലിഞ്ഞ് അങ്ങനെ തലമുറകളെല്ലാം ബാക്ക് വലിഞ്ഞ് പോയിട്ടിപ്പോൾ ഒരു സംസാരശേഷി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാറില്ലേ. അതെല്ലാം നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയേണ്ട സമയത്ത് ചില കാര്യങ്ങൾ പറയാതിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓരോരുത്തരായിട്ടൊക്കെ നമ്മൾ അവരുടെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, അവർക്ക് പറയണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും പറയാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ പറഞ്ഞാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കൂട്ടമായിട്ടിരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു പോകുന്നു. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ കോളിലേക്ക് തന്നെ പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം. വീണ് മോനെ
1: നമസ്കാരം. നമസ്കാരം ഭാസ്കർ ഏട്ടോ, നമസ്കാരം. ഞാൻ ഇന്ന് നമ്മുടെ ചാറ്റ് വിത്ത് പ്രവീണിനെ കുറിച്ച് ഞാൻ ഒരാളായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ, നമ്മുടെ സുഹൃത്തോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്, ആദ്യത്തെ കോള് നോക്കിയോ ഭാസ്കർ ഏട്ടനായിരിക്കും. അപ്പൊ ഞാന് ഈ ശരിക്കും ഇപ്പൊ ഇത്രയും ഒരു കാര്യം പറയണം, നമ്മൾ ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലത് പറയണോ പറയണ്ടേ എന്നൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഭാസ്കരനൊക്കെ ഞാൻ സംസാരിച്ചു തുടങ്ങിയ കാലം മുതലേ ഞാൻ നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു കാര്യം പറഞ്ഞാലും അതിനെ കുറിച്ച് പറയാനായിട്ടുള്ള ഒരു, കാരണം അതിനൊരു എല്ലാ കാര്യങ്ങളോടും എനിക്ക് തോന്നുന്നു അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഭാസ്കരൻ. കാരണം അത് ഏത് കാര്യമാണെങ്കിലും പറയാനൊരു മടിയില്ല, അത് പറയും. കാര്യം ഓർമ്മകളും അത് ഓർത്തോർത്തെടുത്ത് പറയുകയും ചെയ്യും അല്ലേ. ശരി, ഞാന് ഈ ഇപ്പൊ ഇന്നിപ്പോ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലേ, പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനിതിൽ ചില ഒന്ന് രണ്ട് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ, അപ്പൊ നമ്മൾ ഈ കണ്ടും കേട്ടും ഒക്കെ പോകുന്നതിന്റെ ആ ഒരു അടിസ്ഥാനത്തിൽ പറയുന്നതാണ് പിന്നെ ഭാസ്കർ ഏട്ടൻ. നമുക്ക് ശരിക്കും ഈ പണ്ട് ഈ രാജഭരണം ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രജകളെല്ലാം വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി അല്ലേ അടിയന്മാരായിട്ട് നിന്ന് അവരെ പ്രീതിപ്പെടുത്തുക, പ്രീണിപ്പിക്കുക, അതുപോലെ തന്നെ അവർ പറയുന്ന എല്ലാം ഒരക്ഷരം തിരിച്ചു പറയാതെ അല്ലെങ്കിൽ ഒരു മൂളൽ പോലും ഇല്ലാതെ അതെല്ലാം നമ്മളത് ഏറ്റ് പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നല്ലേ. ശരിക്കും ശരിക്കും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ കിരീടം വയ്ക്കാത്ത കുറെ രാജവാഴ്ചകളും കുറെ രാജാക്കന്മാരും ഇല്ലേ? അതില് ശരിക്കും അത് അവർക്ക് അർഹതപ്പെട്ടതല്ല, പക്ഷെ എങ്കിലും അവർ ഈ ഇല്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പോലെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ശരിക്കും ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാനാണ് രാജാവ്, അത് എനിക്ക് തോന്നുന്നു. അത് ഏതെല്ലാം മേഖലകളിലാണെന്ന് ഭാസ്കരനും വല്ലതും നിശ്ചയമുണ്ടോ, എന്തെങ്കിലും അങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലും അറിയോ?
2: ഈ രാഷ്ട്രീയ മേഖലയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോ.
1: ഓക്കെ, അതെ അതെ. അല്ല, നമ്മളെ പേരും അതൊന്നും എടുത്ത് പറഞ്ഞില്ല. പക്ഷെ അതൊരു കാര്യം, അതെ അതെ അതെ. അല്ല, അതിലുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോടൊപ്പം നിന്ന് തന്നെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ട് പിന്നെ അവര് രാജാവായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ
2: അല്ലേ.
1: പക്ഷെ അത്
2: കിട്ടിക്കൊണ്ടിരിക്കും.
1: ശരി, ഇല്ല നമ്മള് ഈ പറയാറില്ലേ ഭാസ്കർ, അപ്പൊ ഈ വിദ്യാഭ്യാസം കൂടുന്തോറും നമുക്ക് അറിവും ജ്ഞാനവും കൂടുമെന്ന് പറയും അല്ലേ. അപ്പൊ ഈ പുതിയ തലമുറയൊക്കെ അതിനെ കണ്ടുപഠിച്ച് ഇനി ഇവർക്കെല്ലാം ആ ഒരു സ്ഥാനം പതിയെ നഷ്ടപ്പെടുവോ? അതോ അറിവ് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ അഹങ്കാരം കൂടാൻ ചാൻസ് ഉണ്ട്.
2: എല്ലാം തികഞ്ഞു എന്ന് തോന്നലാവും.
1: അതാണ് അവിടെയാണ് ഒരു പോയിന്റ് വരുന്നത്. അവിടെ അതെ അതെ, കാരണം അധികാരവും പണവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ആവാന്നുള്ള കിരീടമില്ലാത്ത ഒരു രാജാവിന്റെ.
2: ഞാൻ പ്രത്യേകിച്ച് പറയുന്ന കാര്യമാണ്,
1: ചേട്ടൻ ആ ഒരു സെക്ഷൻ പറഞ്ഞോളൂ. ഇത് അവിടെ മാത്രമല്ല, അതിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. നമ്മളിന്ന് ഈ പത്ര വാർത്തകൾ അല്ലെങ്കിൽ മറ്റു മാധ്യമ വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇതൊന്നും നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റത്തില്ല, കാരണം നമുക്ക് അതിനുള്ള ഒരു സാഹചര്യമോ ചാൻസ് കിട്ടത്തില്ല, എന്നാ പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ അതിന് നമുക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയ നമ്മൾ പറയും ചെയ്യും അല്ലേ. അഭിപ്രായ
2: സ്വാതന്ത്ര്യം
1: അതെ അതെ അതെ ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, നല്ലൊരു ചൂട്.

0: ആ കിബിരട്ടോ.
1: ഓ നാ ഞാൻ ഇങ്ങനെ കാണിച്ച.
0: എവിടെ പോയിരുന്നു?
1: അത് ഞാൻ വേറെ ആവശ്യത്തിന് പോയതാ. നടന്നില്ല.
0: ആവശ്യം ഹോസ്പിറ്റൽ കേസാണോ അതോ അല്ലെങ്കിൽ ബന്ധു ജനങ്ങളുടെ അടുത്താണോ സൗഹൃദത്തിന്റെ അടുത്താണോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കാര്യമായിട്ടാണോ? ഓക്കെ. അപ്പൊ എന്നാലും കഴിഞ്ഞ ആഴ്ച എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച വിളിച്ചായിരുന്നോ? ആ ഓക്കെ. അല്ല ഞാൻ ഇത്രയും നല്ല ഒരുപാട് ദിവസം ഒരുപാട് ആഴ്ച പിന്നിട്ട പോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നു ഞാൻ കബീറട്ടനായിട്ട് സംസാരിച്ചിട്ട്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ പറയണം, അങ്ങനെ ഈ നമുക്ക് പറയാനും പറയാതിരിക്കാനും പറ്റാത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടല്ലേ. നമുക്ക് ചില കാര്യങ്ങൾ ചില നമുക്ക് പറയാൻ പറ്റാതെ പോകും, ചിലത് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ചാൻസ് കിട്ടാതെ പോകും അല്ലേ കബീറട്ടൻ? ഇല്ലേ, ഞാൻ കബീറട്ടൻ എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റൽ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ പോയിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഒരു പോയിട്ടുണ്ടോ ഹോസ്പിറ്റലൊക്കെ? ശരിക്കും നമുക്ക് ഈ ഇപ്പൊ നമുക്കൊരു നമ്മുടെ പ്രായത്തെ മാനിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു അവിടുത്തെ അവരുടെ ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഒരു ആവശ്യമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ പരിഗണിക്കാത്ത ഇടങ്ങൾ ഉണ്ടാവും അല്ലേ? നമുക്കൊരു ഒരു ശ്രദ്ധ തരാത്ത അല്ലെങ്കിൽ നമ്മളോടൊരു അവഗണന കാണിക്കുന്ന രീതിയിൽ പെരുമാറുന്ന രീതിയുണ്ട്. അങ്ങനെ കബീറട്ടൻ്റെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ മനസ്സിന് വളരെ വേദനിപ്പിച്ച അങ്ങനെ ഒരു അവഗണന? അപ്പൊ അവരോട് അങ്ങനെ പറയുമ്പോ അവർക്ക് ദേഷ്യം കൂടത്തില്ലേ? അപ്പൊ അവര് പ്രായത്തെ ബഹുമാനിക്കും. അപ്പൊ പറയേണ്ടത് ആ സമയത്ത് തന്നെ അങ്ങ് പറയും ആരുടെ ആണോ? അതുകൊണ്ടുള്ള ഗുണവും ദോഷവും എന്താണ്?
1: ഗുണമുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. അന്നേരം പറയുന്നോണ്ട് ആ കാര്യം നടക്കും.
0: ആ
1: ദോഷമൊന്നും ഉണ്ടാകത്തില്ല, അന്നേരം നല്ല കാര്യം ചെയ്തു.
0: ഇല്ല, ചില സ്ഥലങ്ങളിൽ നമ്മള് പറയാൻ പാടുള്ളതാണെങ്കിലും പറയാതെ വിട്ടുപോകുന്നതല്ലേ നല്ലത്? കാരണം അത് നമുക്ക് ചിലപ്പോ ഒരു വ്യക്തി വൈരാഗ്യമോ അല്ലെങ്കിൽ മറ്റ് നമുക്ക് ദോഷമോ ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഇല്ലേ?
1: അല്ല, നമ്മളെ അസുഖം അങ്ങനെയുള്ളതാണല്ലോ. അപ്പൊ നമ്മൾ ആ അസുഖത്തിന് അനുസരിച്ചതേ പോലെ സംസാരിച്ചോണ്ടിരുന്നേ, വേറെ അന്യാവശ്യമൊന്നും പറയത്തില്ല.
0: ഓക്കെ, ശരി. ഓക്കെ കബീറട്ടാ, നമുക്കൊരു കുഞ്ഞു ബ്രേക്കിലേക്ക് പോകാം. ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് തിരികെത്താം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111. അങ്ങനെ നമ്മുടെ പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്ലാറ്റ്ഫോം. അങ്ങനെ നമ്മൾ ചർച്ചകളോ അഭിപ്രായങ്ങളൊക്കെ തുടരുന്നു. അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ ഹലോ
3: ഹലോ
0: ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം
0: മുല്ലേട്ടോ. എന്തൊക്കെയുണ്ട് മുല്ലേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓ പിന്നെ അല്ല. ഓക്കെ, അല്ല അത് ഒരു ആ ഒരു കാര്യം നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത് നല്ലതാണ് അല്ലേ?
3: തീർച്ചയായിട്ടും.
0: അല്ല ഈ ശരിക്കും ഈ ദൈവകാരുണ്യം എന്നുള്ളത് നമ്മൾ പറയുന്നത് തന്നെ അത് നമ്മൾ ചിലപ്പോൾ ഒരു എന്താണ് പറയുന്നത് ഒരു സന്തോഷം കൊണ്ട് പറയും, ചിലപ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും, പിന്നെ നമ്മളൊരു ആ എന്നാലും ഒന്നും ഇല്ല പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ആയിരിക്കട്ടെ ദൈവത്തിനൊരിക്കട്ടെ ചെറിയ ഒരു ഇത് എന്നുള്ള രീതിയിൽ പറയും. അങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിൽ നമ്മൾ പറയാറുണ്ടല്ലേ. ഈ മുല്ലേട്ടാ, നമ്മൾ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ കിരീടമില്ലാത്ത പുതിയ യുഗ രാജാക്കന്മാരുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള പരിഗണനയും അവഗണനയും നമ്മൾ പറഞ്ഞു. ഇപ്പം അതുപോലെ ഞാൻ ചേട്ടനോട് ഒരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ, ചേട്ടൻ്റെ ചിന്തയിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്തോ ഒക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു 50 ഇപ്പം ഞാൻ എൻ്റെ ഇത്രയും കാലഘട്ടം ഇനിയൊരു 50 വർഷം കഴിഞ്ഞാൽ ശരിക്കും എന്തായിരിക്കും നമ്മുടെ ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നത്? ഒരു 50 വർഷം ഇനി ഈ 2026 പ്ലസ് ഇനി ഒരു 50 വർഷം കൂടെ കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള അങ്ങനെ എങ്ങനെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാറ്റങ്ങൾ ഈ മനുഷ്യൻ്റെ ഒരു ഒരു അവസാനം ഉണ്ടോ മനുഷ്യന്, അല്ലെങ്കിൽ ഈ ഭൂമിക്കൊരു അവസാനം ഉണ്ടോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇങ്ങനെ നമ്മൾ അലട്ടാറുണ്ടോ?
3: ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇനിയിപ്പോ ഒരുപാടുണ്ട്. കാരണം ഇന്ന് കാണുന്നതല്ല നമ്മൾ നാളെ കാണുന്നത്. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പല പ്രവൃത്തികളും മനുഷ്യന്റെ സഹായം ഇല്ലാതെ യന്ത്രങ്ങളുടെ സഹായത്തോടെ ചെയ്യാനാണ് ഇപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ പോകുന്നത്.
0: ഓരോ

0: കഴിയും തോറും ഓരോന്നോരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, മനുഷ്യന്റെ ഒരു പ്രവർത്തനം ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു.
1: അപ്പൊ മനുഷ്യന്
0: നമ്മുടെ കുട്ടിക്കാലത്ത് നടന്നു വല്ലതാണോ ഇപ്പൊ നടക്കുന്നത്?
1: അതെ, നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇന്ന് സാധ്യമായി കൊണ്ടിരിക്കുന്നതും ഇന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്ല, ഞാനേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടാ, ഈ ശരിക്കും ഈ കണ്ടുപിടുത്തങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരിക്കും, കാര്യം ഇനി വരും കാലങ്ങളിൽ എവിടെയോ എപ്പോഴോ മനുഷ്യരെല്ലാം അവസാനിക്കുന്നു, അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നതെല്ലാം യന്ത്രങ്ങൾ ചെയ്യട്ടെ എന്നൊരു ചിന്ത രൂപപ്പെട്ടത് കൊണ്ടാണോ ഇനി അങ്ങനെ?
0: അങ്ങനെയുള്ളത് കൊണ്ടല്ല, രാജ്യത്തിന്റെ ഓരോ പുരോഗമനങ്ങൾ വരുമ്പം ഓരോരോന്ന് അവർ കണ്ടുപിടിക്കുന്നു. അത് ഇപ്പൊ കണ്ടില്ലേ, ചന്ദ്രനിൽ പോയിരിക്കല്ലേ, ആകാശത്ത് പോയിരിക്കല്ലേ, 8 മാസം 9 മാസം ഒക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പണ്ട് ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രനെ പാമ്പ് കടിക്കുകയാണെന്ന്, ശിവനെ പാമ്പ് കടിക്കുകയാണെന്ന് നമ്മുടെ തറയിലൊക്കെ അടിക്കും, കടിപിടി കടിപിടി കടിപിടി പാമ്പേ എന്ന്. ഇന്ന് അവിടെ പോയി മനുഷ്യൻ താമസിക്കുന്നു. നമ്മള് പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു സംഭവം നടക്കുമെന്ന്? അതുപോലെ ഓരോന്നോരോന്ന് ഇപ്പൊ കണ്ടുവരുന്നില്ലേ. പണ്ട് കൽക്കരി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരുന്ന ട്രെയിൻ ഇന്ന് കാണേ
1: എല്ലാ
0: രീതിയിലാണ്
1: ഇപ്പൊ ഹൈഡ്രജൻ ഡയോക്സൈഡിന്റെയും ഇതില് ഓടുന്നു ട്രെയിൻ.
0: ഹൈഡ്രജൻ ട്രെയിൻ ഓടിച്ചു തുടങ്ങി. ഇനി വെറും വായു മാത്രം ഉപയോഗിച്ച് ഓടുന്ന ട്രെയിൻ കണ്ടുപിടിക്കും.
1: അതാണ് ഇനി എന്തെല്ലാം, അതാണ് ഞാൻ അതാ ചോദിക്കുന്നത്. നമുക്ക് അങ്ങനെ ചില സമയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ അത് ഇങ്ങനെ കാട് കയറി നമ്മൾ ചിന്തിച്ച് നമ്മൾ ആകെ അന്തം വിട്ടു ചില കാര്യങ്ങളല്ലേ.
0: അതെ, തീർച്ചയായും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒന്നുമല്ല നാളെ നടക്കുന്നേ.
1: അല്ല, നമ്മൾ ശരിക്കും അതിന് ചിന്തിക്കാനുള്ള സമയം എടുക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ അതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു 50 വർഷം കഴിഞ്ഞുള്ള ഈ ലോകത്ത് ഇന്നത്തെ ഒരു ഇത് വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ച്, ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അവസാനം ചിലപ്പോൾ നമ്മള് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തി, എന്തായിരിക്കും അത് എന്റെ അല്ലേ, ഇത് എന്റെ ശുഭം എന്താണ് നമുക്ക് ചിലപ്പോ മനസ്സിലാവും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ
0: പണ്ട് നമ്മളൊരു ഫോൺ ചെയ്യണമെങ്കിൽ പോയി ലൈൻ നിന്ന് ബുക്ക് ചെയ്തൊക്കെ ചെയ്യണം. ഇപ്പൊ നേരിട്ട് കഴിഞ്ഞ ലോകത്ത് എവിടെയാണെങ്കിലും തങ്ങൾ അടുത്തിരിക്കുന്നത് പോലെ പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കുന്നു?
1: അതെ അതെ അതെ, ഇന്ന് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റു രാജ്യത്തിൽ നമ്മുടെ പേരിൽ വേണമെങ്കിൽ ഒരു ഉദ്ഘാടനം ചെയ്യാം, ഉദ്ഘാടനം നടത്താം. ഓക്കെ, നല്ല സന്തോഷം മുല്ലേട്ട, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം.
2: പ്രവീണിന്റെയും കുടുംബത്തെയും മക്കളെയും മഹാദേവൻ സർവേശ്വരിയും ദീർഘായുസ്സിനെ കാത്തു രക്ഷിക്കട്ടെ.
1: ഓക്കെ, സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം ചേട്ടനെ. ഞാൻ
2: ചോദിച്ചില്ലേ, ഈ മനുഷ്യൻ 50 വർഷം അങ്ങനെ ചോദിച്ചില്ലേ, യഥാർത്ഥത്തിൽ കടൽ വെറ്റി കരയായ ഒരു സംഭവമാണ് ഈ സൗദി അറേബ്യ.
1: എനിക്കൊന്നും ഏകദേശം ഗൾഫ് രാജ്യങ്ങളെല്ലാം അങ്ങനെ തന്നെ തോന്നല്ലേ, ഗൾഫ് രാജ്യങ്ങളെല്ലാം ഏകദേശം അങ്ങനെ തന്നെയാണ്.
2: അല്ലല്ല, അത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഞാൻ,
1: കറക്റ്റായിട്ട്
2: നമുക്ക് അറിയാൻ സാധിക്കും. കടൽ വറ്റി കരയായതാത്. അതുപോലെ ഈ പിന്നെ കടലുള്ള പാടുകളുള്ള എല്ലാം വീണ്ടും നമുക്കൊന്നും അറിയാനൊക്കത്തില്ല, വീണ്ടും ഇത് കര കടലാവും, അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും.
1: ഓക്കെ, അല്ല എന്നാലും അതിനെ കുറിച്ച് നമ്മള് ശരിക്കും നമുക്ക് ഈ ഒരു തിരക്ക് പിടിച്ചൊരു ജീവിതത്തില് നമുക്ക് ഇതിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതല്ലേ, അല്ലേ? നമ്മുടേതായ ഒരു,
2: അതെ, ചിന്തിക്കണം. അത് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഈ പണ്ട് പറഞ്ഞ കണക്ക് ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലുള്ള എല്ലാവർക്കും അമ്മാനി ആവാൻ പറ്റുമോ?
1: അതെ,
2: ഒരിക്കലും ഒരിക്കലും അമ്മാനിയാവാൻ പറ്റത്തില്ല. അതിനൊക്കെ തലേലെടുത്തുള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഡോക്ടർ ആവാനൊക്കത്തില്ല.
1: മനസ്സിലായ അതൊരു ഏറ്റവും ഉയർന്ന ഒരു പൊസിഷനോ അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെ ഉള്ളവർ കുറവായിട്ടുള്ളവരും അല്ല. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഓരോരോ പൊസിഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതെല്ലാരും വേണമല്ലോ നമ്മുടെ സമൂഹം.
2: എല്ലാ മനുഷ്യനും, ഓരോ മനുഷ്യനും അവന്റേതായിട്ടുള്ള ഒരു തലയിലെടുത്തുണ്ട്, അതിനനുസരിച്ച് മുമ്പോട്ട് പോകും.
1: പക്ഷെ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു നെട്ടോട്ടത്തിലാണോ, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ, നേരത്തെ മുല്ലേട്ടനെ പറഞ്ഞ പോലെ ശാസ്ത്രത്തിന്റെ വളർച്ചയാണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് ആരായാലും എന്തായാലും നമുക്ക് ഇതിന്റെ ഒരു മൂല്യങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ എന്നുള്ള ഒരു മൂല്യം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ?
2: അതൊരു അതിഭയങ്കരമായ മൂല്യമുള്ള സംഭവമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് ഇന്ന് ഈ ലോകത്തിന്റെ ഉച്ചാന്തരയിൽ നിൽക്കുന്നത്. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളും എന്തെല്ലാം വികസനങ്ങളും എന്തെല്ലാം മനുഷ്യൻ തന്നെയാണ് ചെയ്യുന്നത്, അല്ല മറ്റാരുമല്ല. ആ മനുഷ്യൻ തന്നെയാണ് ഇവിടെ ഇമാരി പ്രത്യേകതകളും കാണിക്കുന്നത്.
1: അല്ല, അത് അതിപ്പോഴത്തെ ഓരോ വാർത്തകൾ കണ്ടാലും അതാണ് നമുക്ക്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ചില കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അതായത് ഈ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ പോകട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സ്വയം പിൻവാങ്ങിക്കൊണ്ട് നമ്മൾ എതിർത്ത് നമ്മൾ സംസാരിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു ചില തെറ്റുകൾ കണ്ടാൽ തന്നെ നമുക്കിന്ന് മനുഷ്യന് മിണ്ടാൻ ഭയമാണ് സമൂഹത്തിൽ.
2: ഞാൻ മുമ്പ് പറയാനുള്ളതാ, നമ്മൾ ഒരു മനുഷ്യനെ സംസാരിക്കുമ്പോൾ വളരെ ആലോചിച്ച് ചില വഴക്കുകൾ നടക്കുന്ന സമയത്ത് നമ്മൾ അവിടെ നിന്ന് യാതൊരു കാരണവശാലൊന്നും സംസാരിക്കാൻ പാടില്ല. അപ്പോഴേ സ്ഥലം വിട്ടേക്കണം.
1: കാരണം
2: ചുമ്മാ നിൽക്കുന്നവനായിരിക്കും ചിലപ്പോ കുത്തുകൊള്ളുന്നത്,
1: മനസ്സിലായില്ലേ? ഒരു കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കേട്ട ഒരു കുറെ വാർത്തകൾ നമ്മളൊന്ന് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതറിയാൻ പറ്റും. കാരണം ഈ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചാല് നമുക്കൊന്നിനും ഒരു സ്വാതന്ത്ര്യമില്ലാതെ നമ്മൾ പോലും അറിയാതെ എന്തിനൊക്കെയോ അടിമപ്പെട്ട് നമ്മൾ ജീവിക്കുക, അതാണ് ശരിക്കും സത്യത്തിൽ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം ചേട്ടാ, സന്തോഷം. ചില ചില കാര്യങ്ങൾ, ചില കാഴ്ചവട്ടങ്ങൾ, ചില കാര്യവട്ടങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ വരാം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല, ചിലത് പറയണോ വേണ്ടേ എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യും. ചില ഒരു ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചിട്ട് നമ്മൾ വർത്തമാനങ്ങൾ പറയുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് ആരോഗ്യത്തിനും ആയുസ്സിനും നല്ലത് എന്നുള്ളതാണ് വേറൊരു സത്യം. ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ,
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: ഷമീർ രാമകുമാര.
0: ആ ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു.
1: സുഖമായിട്ടിരിക്കുന്നു,
0: സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാന് ഈ രാമ
1: ടോപ്പിക് ആണല്ലോ, കൊള്ളാം.
0: അല്ല, ഞാനല്ല, ഇപ്പോഴത്തെ നമ്മൾ ചില കാര്യങ്ങൾ വെച്ച് പറയുന്നത്, ഞാനൊരു കാര്യം പറയുന്നത്, നമുക്കിപ്പോൾ ഈ ഇപ്പോൾ രാമൻകുളങ്ങര തന്നെയാണെങ്കിലും ഞാൻ ഈ അടുത്ത സമയത്ത് നമ്മൾ കേട്ട് കാണും, കാതൊരുകാതൊരുത്തിലൊക്കെ നമ്മൾ സംസാരിക്കുകയും അല്ലാതെ ഒക്കെ സംസാരിച്ച വിളിച്ച അവിടുത്തെ പാവം ജനങ്ങൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, അവിടുത്തെ റോഡിൻ്റെ ദുരവസ്ഥയല്ലേ. നമ്മുടെ മരത്തടിയിൽ പോകുന്ന റോഡ് ഉണ്ടല്ലോ, അതൊക്കെ ഒത്തിരി തവണ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പിന്നെ എനിക്ക് അത് ഓപ്പോസിറ്റ് റോഡുണ്ടല്ലോ നമ്മുടെ, പിന്നെ ഈ മരത്തടിക്ക് പോകുന്നത് പോലെ തന്നെ അതിന് എതിർവശത്തൊരു റോഡുണ്ടല്ലോ. ഓക്കെ ഓക്കെ, അതെ, അവിടെയും ആ റോഡും അത്. പിന്നെ എനിക്കത് കുഞ്ഞു റോഡ്, കൊച്ചു ഇട റോഡുകൾ മാത്രമാണ്, ചില നഗരങ്ങളുടെ റോഡ് മാത്രമാണ് കുറെ കുറച്ചുകൂടെ നല്ല ഇതായിട്ട് നിൽക്കുന്നത്. ശരിക്കും ഞാൻ ഈ നമുക്ക് ഈ നമ്മുടെ വോട്ട് ചോദിച്ച് വരുന്ന സമയങ്ങളിൽ പോലും നമുക്കൊന്ന് ഇറങ്ങി നിന്ന് സംസാരിക്കാനുള്ള ഒരു ഗട്സ് ശരിക്കും ഈ വോട്ടർമാർക്കോ അല്ലെങ്കിൽ പൗരന്മാർക്കോ ഇല്ല എന്നുള്ളതാണ്. എന്താണ് അതിനെ കുറിച്ച്?
1: എന്ന്
0: വെച്ചാല്
1: അവർക്ക് ഈ ഇതുമായിട്ട് സമൂഹമായിട്ട് ഒരു ബന്ധമില്ല.
0: നമ്മള് പ്രതികരിക്കാത്തത് ഈ എന്തിനെങ്കിലും ഭയന്നിട്ടാണ്? എന്തിനാണ് ശരിക്കും നമ്മള് ഭയക്കുന്നത്? ഇപ്പൊ ഞാൻ ഉൾപ്പെടെ ആണെങ്കിൽ പോലും
1: സൗണ്ട് കുറവുണ്ട് പ്രവീണ, ഇച്ചിരി സൗണ്ട്
0: ആണോ? അല്ല, നമ്മളീ പേടിക്കുന്നതേ എന്തുകൊണ്ടായിരിക്കും? എന്തിനായിരിക്കും പേടിക്കുക? മനുഷ്യൻ മനുഷ്യനെ തന്നെയാണോ പേടിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലും ആണോ?
1: അത് ഓരോരുടെ ചിന്താഗതി അനുസരിച്ചിരിക്കും. പക്ഷെ ഭരണകൂടങ്ങളെ പേടിക്കും, പോലീസിനെ പേടിക്കും, കേസ് ആയാലോ വഴക്കായാലോ പിന്നെ അതിന്റെ കുടുംബത്തെ ബാധിക്കോ അല്ലെ മറ്റേതെങ്കിലും പ്രശ്നങ്ങളെ ആയിട്ട് തരണം ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞ് പലരും ഒഴിവാകും. എന്തിനാ നിങ്ങൾ അതൊക്കെ ഇപ്പൊ പറയുന്ന മനുഷ്യ, നിങ്ങളൊന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ പറയത്തില്ലേ എന്തെങ്കിലും ഇപ്പൊ സംസാരിക്കുമ്പോ
0: എന്നൊക്കെ
1: പറഞ്ഞ് അങ്ങനെ പലതരത്തില്. അവരൊരു സുഹൃത്തനാണ്, സ്വന്തം കാര്യം വരുമ്പോ ചില കാര്യങ്ങളിൽ മനുഷ്യൻ സുഹൃത്തനാവത്തില്ല, അതേപോലെ സുഹൃത്തനാവും മനുഷ്യൻ പലരും സത്യമല്ലോ. ഇത് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നല്ലവര് മോശക്കാരും, മോശക്കാരും നല്ലവരുമായിട്ടൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം.
0: അതെ അതെ, ഇല്ല ഞാനും എന്നോടൊക്കെ വീട്ടിൽ ഇത് ഇപ്പൊ ഷമീറോട് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നോടാണെങ്കിൽ പോലും വീട്ടില് ഞാൻ പുറത്തോട്ട് എപ്പോ പുറത്തോട്ട് പോയാലും എന്റെ വീട്ടില് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്ത് നമ്മൾ ആരോടും ഒറ്റ കാര്യവും ഇണ്ടാ നിൽക്കണ്ട, കാരണം ആരാണ് എന്താണ് അവര് എന്ന് നമുക്കറിയില്ല.
1: നമുക്ക് മാതാപിതാക്കൾക്ക് ഭയം, നീ പറയല്ലേ നീ ഒന്നും മിണ്ടല്ലേ, കാരണം കാലഘട്ടം മോശം.
0: അതെ അതെ അതെ,
1: മാത്രം അങ്ങനെ പറയാൻ കഴിയത്തുള്ളൂ.
0: അതെ അത് അങ്ങനെ പുറത്ത് അങ്ങനെ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് പുറത്ത് ഇറങ്ങിപ്പോകുന്ന ഒരു കുട്ടിയോട് ആ വീട്ടിലെ മുത്തശ്ശി, ഒരു മുത്തശ്ശി എങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് ഒന്ന് ഷമീറോടൊന്ന് ഇത് ചെയ്തേ, ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തേ.
1: മുത്തശ്ശി
0: ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ചെറുമകൻ, അപ്പൊ ആ മകനൊരു ഉപദേശം കൊടുക്കണ ഒരു മുത്തശ്ശി, ആ മുത്തശ്ശിയുടെ ശബ്ദത്തിൽ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്തേ.
1: ഞാനെ അമ്മയുടെ മൂന്ന് സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യാനാണ്
0: ഞാൻ ഇപ്പം വിളിച്ചത്. കൊള്ളാം, ഒരു പാട്ട്, ഒരു പാട്ട് ഒരു ആ ശബ്ദത്തിൽ ഒന്ന് പാടിക്കാം.
1: ഒരു പാട്ടല്ല, ജാനകി അമ്മയുടെ മൂന്ന് വെർഷൻ എടുക്കും.
0: ഓ ശരി,
1: ഒരു പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കേട്ടോ.
0: അയ്യോ, അതിന് മുന്നേ, അതിന് മുന്നേ ഒന്ന് പെട്ടെന്ന്.
1: ആ പെട്ടെന്ന് തന്നെ ജാനകിയമ്മയുടെ മൂന്ന് സൗണ്ട്, ജാനകിയമ്മ കുട്ടികളുടെ സ്ഥലത്ത് പാടിയിട്ടുണ്ട്. ജാനകിയമ്മയുടെ മറ്റേ
0: പെട്ടെന്നായിക്കോട്ടെ,
1: പെട്ടെന്ന്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അത് കുട്ടികളുടെ സൗണ്ടിൽ
2: തുടങ്ങാം. ഞാനിലാടി ഒന്നാലാ
1: കുഞ്ഞിന്റെ ഓമകൾ.

നാക്ക് തളക്കിയിട്ട് കണ്ണായ

0: Okay.
1: ഗ്രേറ്റ് ഗ്രേറ്റ്, അടിപൊളി അടിപൊളി, സൂപ്പർ. കാരണം അത് നമുക്ക് എന്തായാലും ജാനേമിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സമർപ്പണം തന്നെയായിരുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഷമയുടെ. ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസികർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ. ഇത് നമുക്ക് അടുത്തൊരു കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ, ആ ശരവണ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ആണോ, ഒരുപാട് നാളായല്ലോ സംസാരിച്ചിട്ട്. ഒരുപാട് നാളായല്ലോ നമ്മൾ സംസാരിച്ചിട്ട്.
0: അല്ല, നമ്മുടെ ഈ സമയ ഓർമ്മ ഇവിടെ മുഴുവൻ ആള് വരെ വിളിക്കാൻ പറ്റുന്നില്ല.
1: ഓ ശരി,
0: ഫോണ് കിട്ടി പറയുമ്പോൾ ചിലപ്പോൾ ആള് വന്നു പോകും. പിന്നെ ഫ്രീ ആയിരുന്നോണ്ട് തന്നെ വിളിച്ചു. പരിപാടി എല്ലാം അടിപൊളി, പരിപാടി എല്ലാ പരിപാടി അടിപൊളിയായിരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു,
0: എല്ലാം കേൾക്കുന്നു.
1: താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ,
0: കഴിഞ്ഞ ആഴ്ച കാതോട് കാതോ അടിപൊളിയായിരുന്നു.
1: ഓക്കെ, താങ്ക് യു, സന്തോഷം.
0: ആ, എല്ലാം കേൾക്കുന്നു. പിന്നെ ഫോണ്,
1: എനിക്ക് തോന്നുന്നു ഈ ശരവണേണ്ണന്റെ അടുത്ത് വരുന്ന ഈ ഒരുവിധപ്പെട്ട ഒരുപാട് പല പല പല മേഖലകളില് പല പല ആൾക്കാർ പല രീതിയിലുള്ളവര് അല്ലെ, ഒത്തിരി പേരല്ലേ വരുന്നത് ഇല്ലേ? ഓക്കെ, ഇപ്പൊ ചിലരാണെങ്കിൽ വന്നാൽ അവരവരെ എന്തിനാണോ അവർ വന്നത് അത് അവരുടെ ആവശ്യം കഴിഞ്ഞ് പൈസയും തരിക പോകുക എന്നുള്ളതാണ് അല്ലേ. ചിലര് വാതോരാതെ സംസാരിച്ചോണ്ടിരിക്കും, ചിലര് അതിൽ ഒരുപാട് വിഷയങ്ങളാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ വിഷയം സംസാരിക്കുന്നത് ഏത് വിഷയത്തെ സംബന്ധിച്ചായിരിക്കും? അതായത് നമ്മുടെ രാഷ്ട്രീയമാണോ കുടുംബകാര്യമാണോ?
0: രാഷ്ട്രീയം, ചിലർ കുടുംബത്തിലുള്ള വിഷയങ്ങൾ, അവർ ചിലർ വിഷമം പറയും, ചിലപ്പോ ആശുപത്രി പോയ കാര്യങ്ങൾ എല്ലാം പറയും. ഓരോരുത്തരുടെ ഒരു രീതിയിൽ പറയും. ചിലര് രാഷ്ട്രീയം മാത്രമേ സംസാരിക്കാറുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. ചിലര് അവിടെ എവിടെയെങ്കിലും പോയിട്ട് വന്ന ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് പറയും. ട്രെയിനിൽ പോയിട്ട് വന്ന് ഈ തിരക്ക് കൂടുതലായിരുന്നു, ബസ്സിൽ പോയിട്ട് വന്ന് തിരക്ക്, അങ്ങനെയൊക്കെ പറയും. ഇതെല്ലാം നമ്മൾ കേൾക്കുകയല്ലേ.
1: ചിലർ നമ്മൾ ഈ സംസാരത്തിൽ തർക്കത്തിൽ ഏർപ്പെടും അല്ലേ?
0: നമുക്ക് തർക്കമാവും, ചിലപ്പം പോയിട്ട് വന്നിട്ട് പറയാം അവിടെ എത്ര വിലയായി, ഇവിടെ എത്ര വിലയായി എന്നൊക്കെ നമ്മുടെ തന്നെ പറയും. നമ്മൾ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ, ചില ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ അവരങ്ങനെ തന്നെ വില കൂട്ടി മേടിക്കും. അത് നമ്മൾ പോയാലും മേടിക്കും. അത് ഇപ്പൊ അങ്ങനെ ഒന്നല്ലേ, ആര് പോയാലും മേടിക്കും എന്ന് അവർ പറയും. ചിലയിടത്തൊക്കെ പോകുമ്പോഴേ നമുക്ക് വില കയറ്റി അവർ തന്നെ പറയുമല്ലോ. ഈ അമ്പലത്തിന്റെ മുമ്പിലൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോ ഇച്ചിരി കണ്ടിപ്പായിരിക്കും തമിഴ്നാട്ടിലൊക്കെ. അങ്ങനെ അവരോ നമ്മുടെ അടുത്ത് വളരെ കുറയും.
1: ഞാനിപ്പോ ചോദിക്കാനാണ്, കാരണം നമ്മള് ഇപ്പൊ കേരളത്തില് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ഈ കേരളത്തില് ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്ന്. പക്ഷേ ഇതിനേക്കാളും വളരെ മോശമായിട്ടായിരിക്കും ചിലപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ കാര്യങ്ങൾ നടക്കുക
0: അല്ലേ. കേരളത്തില് നമ്മൾ അങ്ങനെ വലുതായിട്ട് ഇതില്ല, പക്ഷെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ഇതിലൊക്കെ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. ഒരുപാട് പോകുമ്പോ നമ്മൾ ടൂറിസ്റ്റ് പോകുമ്പോളേ
1: അല്ല, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? പിന്നെ പിന്നെ എന്നാ ഈ ഇതില് നമുക്ക് തന്നെ ചിലപ്പോ തോന്നിപ്പോവും. കാരണം ഈ ദൈവത്തിനോട് ഒരു തട്ടിപ്പ് കാണിക്കുമ്പോൾ ഒരു നിസ്സാര ഒരു ജീവിയായി നമ്മുടെ ഈ മനുഷ്യനോട് തട്ടിപ്പ് കാണിക്കുന്നതിൽ ഒരു അതിശയം ഇല്ല അല്ലേ?
0: തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ഒരുപാട് നമ്മൾ തന്നെ ക്യൂവിൽ നിൽക്കുമ്പോൾ, തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ ക്യൂവിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ 500 മേടിച്ചിട്ട് കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വിടുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയൊക്കെ ഉണ്ട്.
1: അല്ല, അതാണ് പറയാം. ഇപ്പൊ ഇത് ശരിക്കും നമ്മൾ ചില കാര്യങ്ങൾ പറയാതിരിക്കുന്നത് തന്നെ അത് ഈ ഉള്ള വിഷയങ്ങളെ ചിലപ്പോൾ പറയാതിരിക്കുന്നതിലും നമ്മൾ പറഞ്ഞു പോകും. അതെ, ഗതികേട് കൊണ്ട് നമ്മളിങ് പറഞ്ഞു പോകുന്നുണ്ട്. അവിടെ ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്ന രീതിയിലല്ല, അത് അവരുടെ ഒരു വികാരമാണ്. ശരിക്കും അതിനെ കുറിച്ച്
0: തന്നെ ഈ പൈസ ഒത്തിരി കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അവരെ ഉടനെ ഫ്രണ്ട് ലോണിൽ നിർത്തി ഉടനെ തൊഴിലിട്ട് അങ്ങ്
1: വിട്ടേക്കും.
0: ഈ പോലെ നമ്മൾ നിൽക്കുന്ന കണ്ടുകൊണ്ടിരിക്കുക.
1: മനുഷ്യനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പണമാണ് മുഖ്യം. അതിന് ദൈവത്തിന് നൽകിയതാണെങ്കിലും, പൂജാരിക്ക് നൽകിയതാണെങ്കിലും, അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യങ്ങൾക്ക് നൽകിയതാണെങ്കിലും, മനുഷ്യന് അത് എനിക്കും വേണം.
0: നമ്മൾ വീട്ടുകാരെയും പിള്ളേർക്ക് പറയുമ്പോൾ ഉറക്കെ വേണ്ടെന്ന് പറയാം, അതുകൊണ്ട് നമ്മൾ പറഞ്ഞാലും വേണ്ടതില്ല.
1: അതെ അതെ,
0: നമ്മൾ എന്തെങ്കിലും ചോദിക്കാൻ പോയപ്പോ പിള്ളേർ പറയും വേണ്ടെന്ന്.
1: അല്ല, ശരിക്കും അത് തന്നെയാണ്. നമ്മളതാണ് ഈ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന് പറയുമ്പോ അതങ്ങനെയാണ്. കാരണം നമ്മുടെ നേരത്തെ
0: നമ്മുടെ വീട്ടുകാരി
1: നമ്മൾ അങ്ങനെയാണ്. അതാണ് നമ്മളെല്ലാം അങ്ങനെ ആയി അവസാനം ഒരു അടിമത്തത്തിലേക്ക് നമ്മൾ ഇങ്ങനെ പോകും. അതാണ് മനുഷ്യന്റെ അവസാനം എന്ന് പറയുന്നത്, മരണപ്പെടുക എന്നുള്ളതല്ല. മനുഷ്യന് എന്താണോ കൽപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ നൽകിയിട്ടുള്ളത് അതെല്ലാം അവന് ശൂന്യമാകും, സീറോ ആകും, നഷ്ടപ്പെടും. അപ്പോൾ
0: നിന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മള് തല്ലിക്കൊണ്ട് ആൾക്കാർ പോകുന്ന ഒരു പ്രതീകരമുണ്ട്. നമ്മളങ്ങ് വിട്ടു കൊടുക്കും, പോട്ടോ. നമ്മൾ ദൈവത്തെ കാണാനല്ലേ പോകുന്നത്. ഇപ്പൊ നമ്മള് തല്ലി
1: മുമ്പേ
0: പോകുന്നൊരു പോട്ടോ.
1: സന്തോഷം, സന്തോഷം, ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളും അതിനെ കുറിച്ചെല്ലാം നമ്മൾ കടന്നു കയറി ഇങ്ങനെ പോയി. കുഞ്ഞിന് ബ്രേക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ചാറ്റ് വിത്ത് പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111. 0474293111. നമ്മളടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, പഴയ ആള് തന്നെ, രാജേന്ദ്രൻ കടപ്പാക്കട.
0: രാജേന്ദ്രൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിങ്ങനെ പോകുന്നു.
0: ഓക്കെ,
1: സുഖം എന്ന് പറഞ്ഞാൽ ഈ ഒരളി എന്ന് മന്ത്രാളത്തിന്റെ അടുത്ത് പറയുന്നോണ്ണാ ഈ പോക്കേട്ട്. നമ്മള് മറ്റേ ഒരു ബന്ധുവിനെ വിളിച്ചു ചോദിക്കുമ്പം നമുക്ക് കൈക്കായിരിക്കും അസുഖം, അവർക്ക് കൈക്കും കാലിനുമാണ് അസുഖം, മനസ്സിലായി?
0: അടുത്ത
1: കാലത്ത് ഓരോ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഈ പ്രകൃതി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. ഈ നമ്മളൊരു ചക്കക്കുരു ഇട്ട ഒരു പ്ലാവായി അതിനകത്ത് കണ്ടമാനം ചക്ക കിട്ടുന്നു. ഒരു മാങ്ങാറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് മാങ്ങ ആയി ധാരാളം മാങ്ങ കിട്ടുന്നു. നമ്മൾ ഈ സൗജന്യം എന്ന് പറയുമ്പോൾ പ്രകൃതി തരുന്ന പല കാര്യങ്ങളും നമുക്ക് ആദ്യത്തെ കഴിഞ്ഞ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗത്തിന് സൗജന്യം കൊടുക്കുന്ന ഇതിന്റെ പേര് സൗജന്യം എന്ന് പറയാൻ ഒക്കും. പ്രവീണിന്റെ അഭിപ്രായം ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്.
0: അല്ല, അതിന് നമ്മളൊരു സൗജന്യം എന്ന് വെച്ചാല് ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞത് ശരിക്കും അതിനോട് ഞാൻ പേഴ്സണലി ഞാൻ അതിനോട് യോജിപ്പുള്ള ആളല്ല സത്യത്തില്. അതാണ് എന്റെ കാര്യം. ഞാനിപ്പോ അത് നമ്മുടെ ഒരു വിഷയം തന്നെ അതായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയണം, ചിലത് നമ്മൾ പറയാനുള്ളത് തന്നെ മാറ്റിവെക്കുക. ഒരുപക്ഷെ ഒരു മീഡിയയിൽ ഇരുന്നുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കും, കാരണം അതങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ. അല്ല, അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശരിക്കും ഈ ഒരു വാഗ്ദാനങ്ങൾ, ഇപ്പം ഞാനിപ്പോൾ രാജേന്ദ്രൻ ചേട്ടന് ഞാനൊരു ഒരു ഒരു നിമിഷത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സമയത്ത് ഒരു പരിധി ഒരു കൊച്ചു ചുരുങ്ങിയ പരിധിയിൽ നമ്മൾ നൽകുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, അത് ഞാൻ നേരത്തെ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ചിന്തയില്ലാതെ അല്ലെങ്കിൽ ഞാൻ ഓർക്കാതെ പെട്ടെന്ന് തരുന്നതായിരിക്കും ഒരു പക്ഷേ, ആ ഒരു സാഹചര്യത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പഠനവും അതിൻ്റെ പിന്നിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ഓർത്ത് ഒന്ന് പരിഗണിച്ച് എല്ലാവരെയും ഒന്ന് പരിഗണിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, അല്ലേ, നല്ലതാണ്. പക്ഷെ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, അവഗണന എന്ന് പറയുന്നൊരു വാക്കുണ്ട്.
1: ഈ ഒരെണ്ണം തിന്നാലേ മറ്റൊന്നിന് വളമാകത്തുള്ളൂ, നമ്മൾ പ്രകൃതി കണ്ടിട്ടുണ്ട്.
0: അതെ, അതാണ് കറക്റ്റ്.
1: ഒന്ന് തിന്നു മറ്റൊന്നിന് വളമായിട്ട് അത് ശരിയാണോന്ന് നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിക്കണം. ഇവിടെ കുറ്റപ്പെടുത്തലല്ല ആരുടെയും കാര്യം.
0: അല്ല, ഇത് അങ്ങനെ ആരും പരസ്പരം പഴിയാരുകയോ കുറ്റപ്പെടുത്തുകയോ ഒന്നും അല്ല ഇത്.
1: നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്ത വേണം, അല്ലേ?
0: തീർച്ചയായിട്ടും. അതെ അതെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിനോട് എനിക്ക് ഒരു കാര്യത്തിനോട് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാര്യം എനിക്ക് മാത്രമല്ല, ഞാൻ പലരോടും നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴുണ്ടായിരുന്നു. കാരണം ഒരു ഇപ്പൊ ആ ഒരു സൗജന്യം നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് അത് അർഹതയുള്ളവർക്കും നമുക്ക് ആ സൗജന്യം കൊടുക്കാം, അല്ലേ? സൗജന്യം നമ്മൾക്കല്ല, അർഹതയുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തത് അതിലൊരു പ്രായപരിധി, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഈ സൗജന്യ യാത്രയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ പോലും അതിൽ ഒരു പ്രായപരിധി നമുക്ക് വയ്ക്കാമായിരുന്നു. കാര്യം പുരുഷന്മാർക്ക് പോലും 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കും യാത്ര സൗജന്യം, അല്ലേ? അത് അർഹതയാണ് അവർക്കൊരു സീനിയർ സിറ്റിസൺ എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രായപരിധി ഇല്ല, പ്രായ ഭേദമന്യേ അതിലൊരു പരിധി വയ്ക്കാതെ അതൊരു സൗജന്യം എന്ന് പറഞ്ഞ ചേട്ടൻ നേരത്തെ പറഞ്ഞ വാക്കിനോട് യോജിപ്പുണ്ടാവും.
1: ഈ നമ്മൾ ഈ എല്ലാ വലിയ പരസ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കണ്ടതിന് ശേഷം അതിന്റെ താഴെ ഒരു ചെറിയ അക്ഷരത്തിൽ ഒരു കാര്യം കാണാം, എന്താണെന്ന് അറിയാമോ? നിയമങ്ങൾക്ക് വിധേയമായിരിക്കും.
0: അതെ അതെ, അവർക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും.
1: എത്ര വലിയ പരസ്യം ആയാലും അതിന്റെ ഭാഗത്ത് കാണും.
0: അതെ,
1: പത്രത്തിനകത്ത് തന്നെ അകത്ത പേജിൽ ഒരു ഭാഗത്ത് എല്ലാ പരസ്യങ്ങളും കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പരസ്യത്തിൽ കാണുന്ന കാര്യങ്ങൾ നിയമപരമായിട്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇതിന്റെ സത്യസന്ധമായ വസ്തുതകൾ അറിഞ്ഞിട്ട് വേണം നിയമം പോവാൻ.
0: തീർച്ചയായിട്ടും.
1: അത് വളരെ ചെറുതായിട്ടാണ് എഴുതിയേക്കുന്നത്,
0: ആർക്കും കാണാൻ പറ്റാത്ത രീതിയില്ല.
1: ആർക്കും കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈ മെഡിസിന്റെ പുറത്തുള്ള കാര്യങ്ങള് അതിനകത്ത് ഇതിനകത്ത് ഇന്നതൊക്കെ ചേർന്ന് ഇന്ന ദോഷങ്ങളുണ്ടെന്ന് ടൂത്ത് ബ്രഷ് വരെ ഈ പേസ്റ്റ് വരെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചാലുള്ള അപകടം. പക്ഷെ നമ്മൾ ഈ ബാഹ്യമായിട്ട് കാണുന്നത് കണ്ടോണ്ട് നമ്മൾ ചാടി വീഴും. സൗജന്യം എന്ന് പറയുമ്പോൾ ആദ്യം പാവത്തുങ്ങളെക്കാൾ മുമ്പേ ചാടി വീഴുന്ന ഒരു സമ്പന്നരായ ഒരു വിഭാഗമുണ്ട്.
0: അതെ,
1: ശ്രദ്ധിച്ചിട്ടില്ലേ?
0: തീർച്ചയായിട്ടും.
1: പണ്ടൊരു പബ്ലിക്കേഷൻ കുറെ മാസികകള് വിതരണം ചെയ്യാനായിട്ട് തന്നു. ആ മാസികയുടെ ഗുണം കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാ. പക്ഷെ അത് ചെലവാൻ വേണ്ടി അവർ അതിനകത്ത് സോപ്പ് കൂടെ വെച്ചിരുന്നു, ഒരു ചെറിയ പീസ് സോപ്പ് ദേഹത്ത് വെക്കുന്നത്. ഈ ഫംഗ്ഷൻ കഴിഞ്ഞു നോക്കിയപ്പോൾ മാധികയല്ല അവിടെ പോകേണ്ട, ഈ സോപ്പ് കാണുന്നില്ല എങ്ങനെയുണ്ട്. ഇതൊക്കെ അനുഭവത്തിലൂടെയുള്ള ചില സംഭവങ്ങളാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും ആണാണ് കാര്യം. ഞാൻ ഈ അടുത്തിടെ നമ്മൾ കണ്ടില്ലേ, കേരളത്തിലും ഉണ്ടായിരുന്നു, പുറത്ത് ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് ഒരു രൂപയ്ക്ക് അവരുടെ ഷോപ്പിംഗ് സെന്ററിൽ നിന്ന് സ്ഥാനം കിട്ടുന്നു എന്നുള്ള പേരിൽ തിക്കിലും തിരക്കിലും പെട്ട് ആ കട വരെ നശിച്ചു പോകുന്നു. ആൾക്കാർ പരസ്പരം തല്ലുപിടിക്കുന്നു. പിന്നെ ആ അതിനുവേണ്ടി വെളുപ്പം കാലത്ത് ഉറക്കം പോലും ഇല്ലാതെ ആൾക്കാർ വന്ന് ക്യൂ നിൽക്കുന്നു, ഉന്തും തള്ളുവാകുന്നു, പ്രശ്നങ്ങളാവുന്നു. അപ്പം ഇത് ഈ സൗജന്യം എന്ന് പറയുന്നത് ചേട്ടൻ പറഞ്ഞ പോലെയാണ്. കാര്യം അതിലൊരു എന്താണ് എന്നുള്ളൊരു മാനദണ്ഡം അല്ലെങ്കിൽ അതിൻ്റെ അർഹതയും ഒന്നും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ്. ശരിക്കും സത്യം, അത് കറക്റ്റാണ്.
1: അതുപോലെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പറഞ്ഞ ആളുകള് ദൈവത്തെ പോലും മോഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
0: അതാണ്
1: ഞാൻ 1975നെ കുറിച്ചും 2025നെ കുറിച്ചും 2025 ഞാൻ ചിന്തിക്കുകയാണ്. 1900 ഭയങ്കര മാറ്റങ്ങളാണ്.
0: ഇനി അതാണ് ഒരു 50 വർഷം കഴിഞ്ഞുള്ളതും കൂടെ. അതാണ് ഞാനൊന്ന് ആലോചിച്ചത്. ഞാനതിന് എനിക്കൊരു ചിന്ത, ഞാൻ ഈ വാർത്തകളെ അടിസ്ഥാനപ്പെടുത്തിയും ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ചു ഒരു പേപ്പറിൽ, ഒരു ഫുൾ പേജിലായിരുന്നു അത്. ഞാൻ ശരിക്കും രാജേന്ദ്രൻ ചേട്ടാ, ഞാനത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മളെ ചിന്തയിൽ വരാത്ത ഒരു ലേഖനമായിരുന്നു അത്. കാര്യം ഒരു 50 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളിൽ വരെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അന്ന് ഈ പറയുന്ന പോലെ ഒരു ബന്ധങ്ങൾക്ക് ഉണ്ടാകുന്ന ഉലച്ചിൽ, കാലാവസ്ഥാ വ്യതിയാനം, നമ്മുടെ ഭൂപ്രകൃതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ഇതെല്ലാം കണ്ട് ഇപ്പോൾ തന്നെ നോക്കിയാൽ മഴ എന്ന് പറയുന്ന ഒരു സംഭവം, മഴ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പണ്ടത്തെ പോലെയാണ്, മഴ ഇല്ല ഇപ്പോൾ, ചൂട് കൂടി, വൈദ്യുതിയുടെ പ്രശ്നം, വെള്ളത്തിൻ്റെ പ്രശ്നം, അങ്ങനെ കൃഷിയുടെ പ്രശ്നം, അങ്ങനെ ഒരുപാട് ഇതിങ്ങനെ കൂടിക്കൂടി എങ്ങനെ വരികയാണ് വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ. ഇനി ഓക്കെ ചേട്ടാ, ഒത്തിരി
1: ഒരു വരിയും കൂടെ ഒന്ന് പാടിക്കോട്ടെ.
0: ഓ തീർച്ചയായിട്ടും.
1: ഒരു പാട്ടിന്റെ അവസാനം എന്റെ മനസ്സിൽ ഇങ്ങനെ തേങ്ങി വരുന്ന എന്തോന്നറിയാവോ, അരുണൻ വെൻ ചാമ്പലാകാം, സൂര്യൻ ചാമ്പലാകാം, മരുഭൂമി സമുദ്രമാകാം, പക്ഷെ ഒരു നാളിലും നിനക്കെന്നോടുള്ള സ്നേഹം അല്ലെ എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറയ്ക്കുവാൻ കഴിയില്ല. ആ ഒരു ഗാനം ഒരിക്കൽ ഞാൻ കേട്ട പാട്ടാണ്. അത് കവികളൊക്കെ എന്തെല്ലാം ഭാവനയിൽ ഓരോ കാര്യങ്ങൾ എഴുതിയേക്കുന്നത്, കാലം മാറി വരും, കാറ്റിൻ ഗതി മാറും, കടൽ വറ്റി, എന്തെല്ലാം ഇങ്ങനെ നമ്മൾ നോക്കിയാലും
0: അവസാനത്തെ സ്നേഹത്തിന്റെ അവസാനം കൊണ്ടുവന്ന വാക്കുണ്ടല്ലോ, അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
1: സ്നേഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊന്നും, അത് കുടുംബത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്, കുടുംബയുടെ
0: അല്ലേ. സന്തോഷം സന്തോഷം ചേട്ടാ, ഒരുപാട് സന്തോഷം. നമ്മൾ കുഞ്ഞു ബ്രേക്കിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരികെത്താം.
2: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
0: ഹലോ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. ചാറ്റ് വിത്ത് പ്രവീൺ. അപ്പൊ അടുത്തൊരു കോൾ ഉണ്ടായിരുന്നു കേട്ടോ, കോൾ കണക്ട് ആയത്. ഹലോ, നിങ്ങൾ ആദ്യം വെച്ചത്. ഹലോ
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
3: ഞാൻ രഘു, തിരുമുല്ലവാരം.
0: രഘുട്ട, നമസ്കാരം, സന്തോഷം.
3: നമസ്കാരം,
0: എന്തൊക്കെ വിശേഷം?
3: സുഖമായിട്ടിരിക്കുന്നു.
0: രഘുവേട്ടനെ അതുപോലെ തന്നെ രഘുവേട്ടൻ്റെ അടുത്ത് പറയാൻ, കാരണം എനിക്ക് തോന്നി സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുകയും ഇല്ലേ, നമ്മുടെ ജനശബ്ദത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമിലൂടെ ആണെങ്കിലും ആ ഒരു വിഷയത്തെ ബേസ് ചെയ്ത് നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് രഘുവേട്ടൻ.
3: തീർച്ചയായിട്ടും.
0: അപ്പൊ അതാണ് ഞാൻ ഈ ചില കാര്യങ്ങൾ അതിൽ ഈ ഒരു വാചകം, അത് എനിക്ക് തോന്നുന്നു രഘുവേട്ടന് പറ്റുന്നതാണ്. കാര്യം ഈ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ, അങ്ങ് പറഞ്ഞു പോകും കണ്ടു കഴിഞ്ഞാൽ.
3: അതായത് ഞാൻ ഈ റേഡിയോ ബെൻസിഗർ, റേഡിയോ എഫ് എം റേഡിയോ മാത്രമല്ല പത്രങ്ങള്, ദൃശ്യമാധ്യമങ്ങള്, ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട്. ഇതിലെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞാൻ ബന്ധപ്പെടാറുണ്ട്. നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്.
0: ഇപ്പൊ
3: തന്നെ ഈ ആഹാരത്തിന്റെ, ഫുഡിന്റെ കാര്യത്തിൽ ഇപ്പൊ വീണ്ടും ഭക്ഷ്യ വിഷബാധ ഉണ്ടായി. അതായത് ഈ ആഹാരം, അത് യഥാർത്ഥത്തിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് എപ്പോഴും നിരന്തരം ജാഗ്രത ആയിരിക്കണം. അല്ല, ഒരു ഇടത്ത് ഒരു വിഷയം ഉണ്ടാകുമ്പം ആ സമയത്ത് പോയി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അത് ഇപ്പോഴും നേരത്തെ ഒന്നും അത്രത്തോളം ഒന്നും ആക്റ്റീവല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ തന്നെ ഈ മന്തി കഴിച്ച് മറ്റേ അസുഖം ഉണ്ടായി, അതായത് വെള്ളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല അധികൃതരുടെ ഭാഗത്തു നിന്ന്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിയുന്നത് വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കുക, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് അത്യാവശ്യം വെളിയിൽ നിന്ന് കഴിക്കുക, വൃത്തിയുള്ള കടയാണോ, അവിടുത്തെ വെള്ളത്തിന് സൗകര്യമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഒരു കടയിൽ നിന്ന് കഴിക്കാൻ. കാര്യം കടക്കാർ നല്ല രീതിയിൽ തരുന്നില്ല, കടക്കാർ മോശമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷകളില്ല, അവർക്കൊന്നൊരു ഭയമില്ല, തോന്നാണൊക്കെ ഫുഡ് കൊടുക്കുന്നു, ആൾക്കാർ വന്ന് കഴിക്കുന്നു. നമ്മളുടെ ഈ ആഹാരം പണ്ട് മൂന്ന് നേരം കഴിച്ചുകൊണ്ടിരുന്നത് നാലും അഞ്ചും പ്രാവശ്യമാണ്. ആഹാരം കഴിക്കാനായിട്ട് തന്നെ അങ്ങ് വൈകുന്നേരം ഇറങ്ങാൻ ആൾക്കാർ. അപ്പൊ അവർക്ക് ഇതൊന്നും ഒരു നോട്ടമില്ല. അപ്പൊ ഇതൊക്കെ വളരെയധികം നല്ല ഫുഡുള്ള കടയാണ്, വെള്ളത്തിന് സൗകര്യമുണ്ട്, വെള്ളം എവിടുന്ന് വരുന്നു
0: ഇതെല്ലാം
3: നോക്കി.
0: രഘുട്ടൻ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഇതിന് ജില്ലാ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ഈ ഓരോ സെന്ററുകൾ നമുക്കിതിനൊക്കെ തന്നെ ഓരോ വകുപ്പുണ്ടല്ലേ? ഇപ്പൊ ജില്ലാ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഓരോ അതിൽ തന്നെ ഓരോ അതിൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം പക്ഷേ ജില്ലാ അടിസ്ഥാനത്തിൽ അതിന്റെ സബ് ഡിവിഷൻസ് ഒക്കെ എല്ലാം ഉള്ളതാണ്. അപ്പൊ ഇവർക്ക് ശരിക്കും എന്താണ് ജോലി? നമ്മൾ പരാതിപ്പെട്ടാൽ മാത്രമേ പോയി ചെക്ക് ചെയ്യുള്ളൂ, അതോ ഒരു മാസത്തിൽ?
3: ഇവർക്ക് അവരുടെ ജോലിയാണ് ഇതൊക്കെ, അതിനൊന്നും ഒരിടത്ത് പരാതി വരുമ്പോ ചാടി പോകേണ്ടതല്ല. ഇപ്പൊ തന്നെ ഒരിടത്ത് ഒരു സ്ഥലത്തെ ഒരു താലൂക്ക് കച്ചേരി നമുക്ക് ഉദാഹരണം, നമ്മുടെ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിലെ ഓരോരോ കടയിൽ കയറി പരിശോധന നടത്തുമ്പം അവിടെ നിന്ന് അപ്പോഴേ വിളിച്ച് മറ്റെടുത്ത് പറയട്ടെ ഇന്നടത്ത് ഇന്നിന്ന കാര്യങ്ങൾ തിരക്കി. ഈ കാഷ്യൂ ഫാക്ടറിയിലെ ചക്രമാര് വന്ന് ചെക്ക് ചെയ്യുമ്പം ഓരോ അടുത്ത കമ്പനി വിളിച്ച് പറയുന്ന ഒരു രീതിയാണ്. അവ അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു ടൈമില് ഇപ്പൊ രാവിലെ 8 മണി ഇപ്പൊ ED പരിശോധന നടത്തുന്ന 5-6 ഇടത്ത് ഒരേപോലെ, അതുപോലെ ഒരേ ടൈമില് പലയിടത്തും കയറണം. കയറി നിരന്തരം പരിശോധന കണ്ടിട്ട് കടയുടെ പേര് വെളിപ്പെടുത്തണം, അവർക്കുള്ള ശിക്ഷ കർശനമാക്കണം, നിയമനിർമ്മാണം നടത്തണം. അപ്പൊ അതിലൊന്നും ഇവർക്ക് രാഷ്ട്രീയക്കാർക്ക് ആർക്കും താല്പര്യമില്ല. അവർക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇട്ട് പിടിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചർച്ച, നിസ്സാരപ്പെട്ട കാര്യങ്ങൾ.
0: ഈ രോഗങ്ങൾ പകരുന്ന ഒരവസ്ഥയിൽ പോലും ഇതുപോലെ ഈ പറയുന്ന ഹോട്ടലുകളിൽ ഇവര് പരിശോധന നടത്തുന്നില്ല. ഒരു തവണ ഞാനൊരു കാര്യം കണ്ടു രഘുട്ടാ, അന്ന് ഞാൻ ഇതുപോലെ തന്നെ ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്യും, അത് അവർ പോയി പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് പിന്നെ വിളിച്ചിട്ട് അവർ എനിക്ക് റിപ്ലൈ തന്നിട്ടില്ല. പോയോന്ന് അറിയില്ല. അതായത് ആ റെസ്റ്റോറൻറ്റിലാ ഏറ്റവും ചായ കുടിക്കാനാണ് ഞാൻ കയറുന്നത്. അപ്പം ഞാനവിടെ കയറിപ്പിടിക്കണം, ആ വാഷ് ബേസിനുണ്ടല്ലോ നമ്മൾ കൈ കഴുകുന്നതൊക്കെ, ആ വാഷ് ബേസിൻ എന്ന് പറഞ്ഞാൽ ഒരു വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു വാഷ് ബേസിന്, ആ വാഷ് ബേസിൽ ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ പുഴുങ്ങിയ മുട്ട, ആ വാഷ് ബേസിനകത്ത് കൊണ്ടുവന്ന് പാത്രം വെച്ചിട്ട് ആ മുട്ടയോടുകൂടി തന്നെ പാത്രം വെച്ചിട്ട് ആ ടാപ്പ് തുറന്നിട്ട് ആ ഈ തെറിച്ചു പോകുന്ന വെള്ളം അയാളുടെ ആകെ ഒരു മലിനമായ സ്ഥലത്താണ്. എന്നിട്ട് ആ മുട്ട നേരെ അതുപോലെ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് ആൾക്കാർക്ക് കറിയിൽ എടുത്ത് കൊടുക്കുകയാണ്.
3: തീർച്ചയായിട്ടും. അതുപോലെ ഞാൻ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ പോയിട്ട് യാദൃച്ഛയായിട്ട് ഞാൻ വാഷ്റൂമിലോട്ടൊന്ന് പോകാനായിട്ട് പോയ സമയത്ത് ഭയങ്കര സ്മെല്ല് വാഷ്റൂമിൽ കഴുകിയിട്ട് മാസങ്ങളായി. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നോക്കുമ്പം അതിന്റെ പരിസരത്താണ് ഈ ആഹാരം പാചകം ചെയ്ത് വെച്ചേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക ഇവർക്കൊക്കെ എങ്ങനെ തോന്നും. ഞാനപ്പോ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ഓണറിന്റെ അടുത്ത് വിളിച്ച് പറയും, അല്ലെങ്കിൽ ഞാൻ പോയനേഷൻ വിളിച്ച് കംപ്ലൈന്റ് പറയും, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആരെങ്കിലും കയറുമോ. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരുപാട് പേരുണ്ട്. ചിലര് പ്രതികരിക്കും, ചിലരൊന്നും മിണ്ടാതെ അങ്ങ് പോകും. അവൻ മിണ്ടാതെ പോകുന്നവൻ പിന്നെ നാളെ അവിടെ കയറത്തില്ല, വൃത്തി നോക്കുന്നതിനവൻ നാളെ കയറത്തില്ല. ഇതൊന്നും ശ്രദ്ധിക്കാത്തവർ മാത്രമേ അവിടെ കയറൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ കടക്കാരും ഇങ്ങനെയുള്ള കാര്യത്തിൽ വളരെയധികം
0: ഇല്ല. നമ്മള് മറ്റു രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള പബ്ലിക്കില് പോകുന്ന റെസ്റ്റോറന്റുകളിൽ, ഹോട്ടലുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലെല്ലാം അവിടെ നിൽക്കുന്ന ജീവനക്കാർക്ക് ഗ്ലൗസ്, പിന്നെ ഹെയർ ക്യാപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മുടി വീഴാതിരിക്കാനും അല്ലെങ്കിൽ കൈ അഴുക്കൊന്നും പറ്റാതിരിക്കാനും ഒക്കെ ഇതുണ്ട്.
3: ഇവിടെ അങ്ങനെയുള്ള സംവിധാനം ഒന്നുമില്ല. പേരിന് വേണ്ടി ആ കൈ എടുത്തിടും. ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഒരു നേഴ്സ് രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴത്തെ നിലയിലോട്ട് ആ കൈവരി പിടിച്ച് കൈ നിരക്കി കൊണ്ടുവരുന്നത്, ഗ്ലൗസ് ഇട്ട കൈ. ഈ കൈ ഇട്ടുകൊണ്ടാണ് ഒരു രോഗിയുടെ വാ പരിശോധിക്കുന്നത്.
0: ആ വൃത്തിഹീനമായ ഈ ചവറുകളെല്ലാം കൊണ്ട് മാലിന്യങ്ങൾ ഫുള്ള് തള്ളിയിരിക്കുന്ന റോഡിന്റെ സൈഡിൽ ഞാൻ നോക്കുമ്പോഴത്തേക്കൊണ്ട് നമ്മുടെ ഈ തൊഴിലുറപ്പ് ആൾക്കാരില്ലേ, അവര് ആ സ്ത്രീകളും അതിലുള്ള പുരുഷന്മാരും അവർക്ക് ഒരു മാസ്ക് ഇല്ല, ഒരു ഗ്ലൗസ് ഇല്ല, ഒരു സേഫ്റ്റി ആയിട്ട് കാലിന് അവർക്കൊരു ഈവൻ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും അവരുടെ അടുത്ത് കെട്ടാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും അവർക്ക് കൊടുക്കുക കാലിൽ കെട്ടി വെക്കാനായിട്ട്. ആ മാലിന്യത്തിലൂടെ ആ ചെരുപ്പിടാതെയും അല്ലെങ്കിൽ ആ കയ്യിൽ ഗ്ലൗസ് ഇല്ലാതെ ഇതെല്ലാം വാരി. അപ്പൊ ഞാൻ ചോദിച്ചു അവരുടെ അടുത്ത് നിങ്ങൾ ഗ്ലൗസ് ഇല്ലെന്ന് വെച്ചാൽ അവർക്ക് അതൊന്നും കൊടുക്കുന്നില്ല, അതുമായിട്ട് അതിന്റെ ഇൻചാർജ് അവർക്ക് അതൊന്നും കൊടുത്തിട്ടില്ല, അവർക്ക് ഗ്ലൗസ് കൊടുക്കിയതൊന്നും ഇല്ല.
3: പിന്നെ എന്തെങ്കിലും കുറച്ച് പൈസ ഉള്ള ആൾക്കാരും അവർക്ക് അവരുടെ സേഫ്റ്റി നോക്കണം, ഇല്ലെങ്കിൽ ഇതിനേക്കാളും കാശ് ആശുപത്രിയിലാകും എന്ന് ഉള്ളവര് സ്വന്തം കാശിനെങ്കിലും അത് മേടിച്ച് ഉപയോഗിക്കും. തീർച്ചയായിട്ടും അതൊക്കെ കഷ്ടമാണ്. ഇതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്.
0: അവർക്ക് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ എന്ന് പറഞ്ഞാൽ ആരോട് പറയാൻ, എന്തിനു പറയാൻ, പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ള ചിന്തയാണ് നമുക്കെല്ലാം. അതാ എന്നാലും സന്തോഷം സന്തോഷം കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മളതൊന്ന് കയറി ഇറങ്ങി. നമുക്ക് ഒരു കുഞ്ഞ് ബ്രേക്കിലേക്ക് പോയിട്ട് തിരികെ വരാം.

ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ചില കാര്യങ്ങൾ നമുക്ക് എവിടെയാണോ നമുക്ക് പറയാൻ അവസരം കിട്ടുമ്പോൾ നമ്മൾ പറയാതെ പോകുന്നത്. അങ്ങനെ ഒരാളായി, നൂറുപേരായി, 1000, 10000, 1,000,000, 1,000,000 അങ്ങനെ കോടിക്കണക്കിന് ശബ്ദങ്ങൾ പുറത്തു വരാതെ അങ്ങനെ ഇപ്പോൾ വേണോ അല്ലെങ്കിൽ പിന്നെയാട്ടെ, വേണ്ട എന്തിന്, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ചിന്തയിലൂടെ പോകുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ആരെയോ ഭയന്ന് ജീവിതകാലം മുഴുവൻ അങ്ങനെ പോകുന്നു. അത് തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്നു. ആ തലമുറകളും ഇതുപോലെ സംസാരശേഷിയില്ലാതെ പോകുന്നു. അവിടെ എവിടെയാണോ സംസാരശേഷി നഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഉണ്ട് എങ്കിൽ ആ സമൂഹത്തിലാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഭൂമിയിലെ രാജാക്കന്മാർ കിരീടമില്ലാതെ വാണുകൊണ്ടേ ഇരിക്കുന്നത്. അവർ വാഴട്ടെ, നീണാൽ വാഴട്ടെ. എന്നാൽ പാവം പ്രജകൾ ഇതുപോലെ സ്വന്തം കാര്യങ്ങൾ നോക്കി, കുടുംബവും അല്ലെങ്കിൽ ഒരു കുടുംബമുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്ന ചിന്തയിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു. ആരോ ഒരു ശ്രോതാവ് തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഒതുങ്ങി നിന്നാലും ഇന്ന് ജീവൻ നിലനിൽപ്പുണ്ടോ എന്ന് ഭയപ്പെടുന്ന ഈ ഒരു കാലത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. കാരണം ജനിച്ചു പോയില്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചാറ്റ് വിത്ത് പ്രവീണിൽ നിന്നും തൽക്കാലം വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
3: പഞ്ച്

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ശ്രീനാരായണ ട്രസ്റ്റ് സെൻട്രൽ സ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകരുടെ ഒരു താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 സ്കൂളിൽ ഹാജരാകണം. ഡോൺ ബോസ്കോ ടെക് കൊല്ലത്ത് പ്രവർത്തിച്ചു വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സൌജന്യ തൊഴിലധിഷ്ഠിത കോഴ്സിന്റെ അടുത്ത ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. 10 ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് ഐടി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് കോഴ്സ് നടത്തുന്നു. ഈ മേഖലയിൽ മികച്ച പരിശീലനം പ്രാക്ടിക്കൽ സഹായത്തോടെ സൌജന്യമായി നൽകുന്നു. പ്രമുഖ കമ്പനികളിൽ ജോലിക്കുള്ള അവസരവും ലഭ്യമാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് തൊഴിലവസരം ഉറപ്പു നൽകുന്നു. പരിശീലനം തികച്ചും സൌജന്യമാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 7994553662, മറ്റൊരു നമ്പർ 8891924337. കൊട്ടിയം ടൌൺഷിപ്പിലെ വാർഡുകളിൽ ഉൾപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസ് ജംഗ്ഷൻ, തറവാട്ടിൽ ജംഗ്ഷൻ, വൈദ്യശാല ജംഗ്ഷൻ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾക്കായി ഇന്നു മുതൽ ഒരു മാസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ഹാർബർ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ചാത്തന്നൂർ സർക്കാർ ഐടിഐയിൽ SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കായി എയർ കാർഗോ ഷിപ്പിംഗ് ആന്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിപ്ലോമ ഇൻ AC മെക്കാനിക്, ഡിപ്ലോമ ഇൻ എയർലൈൻ ഹോസ്പിറ്റാലിറ്റി ആന്റ് ട്രാവൽ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കരുനാഗപ്പള്ളി, കൊല്ലം, കൊട്ടാരക്കര, പത്തനാപുരം, പുനലൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ രഹിതർക്ക് 7.5% പലിശ നിരക്കിൽ വസ്തു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ സ്വയം തൊഴിൽ വായ്പയ്ക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-55 മധ്യേ. വിവരങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, ജില്ലാ കാര്യാലയം, ജില്ലാ പഞ്ചായത്ത് ബിൽഡിംഗ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കർബല ജംഗ്ഷൻ, കൊല്ലം എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. 2025 ഡിസംബർ 31 വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ലോട്ടറി ക്ഷേമനിധി ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ സെപ്റ്റംബർ 30 വരെ വാർഷിക മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട സ്കാറ്റേർഡ് വിഭാഗം ഗുണഭോക്താക്കൾ ഇന്നു മുതൽ സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. രേഖകൾ ജില്ലാ ഓഫീസിൽ ഹാജരാക്കണം. PN പണിക്കർ ഫൌണ്ടേഷൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, ജില്ലാ ഭരണകൂടം, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ജില്ലാ സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലുള്ള വായനാ മാസാചരണ സമാപനത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ കുട്ടികൾക്ക് ഉപന്യാസ മത്സരം നടത്തും. നവമാധ്യമകാലത്തെ വായനാ അനുഭവം എന്ന വിഷയത്തിൽ 300 വാക്കിൽ കവിയാതെ മലയാളത്തിലുള്ള ഉപന്യാസങ്ങളാണ് ക്ഷണിക്കുന്നത്. 24 പഠിക്കുന്ന സ്കൂൾ മേധാവിയുടെ സാക്ഷ്യം സഹിതം ഉപന്യാസങ്ങൾ ഇമെയിലിലോ കേസ് ജ്യോതി, പ്രേം ജ്യോതി, മുണ്ടക്കൽ ഈസ്റ്റ്, കൊല്ലം 1 എന്ന വിലാസത്തിലോ നൽകാം. കേരളത്തിൽ തിങ്കളാഴ്ച വരെ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യത. ഇന്ന് മഴയ്ക്കൊപ്പം മിന്നലിനും സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില പതിവിലും 4 ഡിഗ്രി വരെ കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. അവശ്യസാധനങ്ങളുടെ ചില്ലറ വില നിലവാരം. അരി മട്ട കിലോഗ്രാം 59 രൂപ, ചെറുപയർ കിലോഗ്രാം 135 രൂപ, വൻപയർ കിലോഗ്രാം 95 രൂപ, തുവരപ്പരിപ്പ് കിലോഗ്രാം 125 രൂപ, കടല വലുത് കിലോഗ്രാം 110 രൂപ, പഞ്ചസാര കിലോഗ്രാം 48 രൂപ, വൈറ്റ് ലഗോൺ കോഴിമുട്ട ഡസൺ 92 രൂപ, ലൂസ് വെളിച്ചെണ്ണ കിലോഗ്രാം 300 രൂപ, തേങ്ങ കിലോഗ്രാം 58 രൂപ, മല്ലി കിലോഗ്രാം 185 രൂപ, മറ്റൽ മുളക് കിലോഗ്രാം 275 രൂപ, ചെറിയ ഉള്ളി കിലോഗ്രാം 70 രൂപ, വെളുത്തുള്ളി 100 ഗ്രാം 25 രൂപ, ചേന കിലോഗ്രാം 50 രൂപ, മരച്ചീനി കിലോഗ്രാം 40 രൂപ, ഉരുളക്കിഴങ്ങ് കിലോഗ്രാം 35 രൂപ, ബീറ്റ്റൂട്ട് കിലോഗ്രാം 60 രൂപ, ക്യാരറ്റ് കിലോഗ്രാം 80 രൂപ, സവാള കിലോഗ്രാം 45 രൂപ, വഴുതനങ്ങ കിലോഗ്രാം 50 രൂപ, മത്തങ്ങ കിലോഗ്രാം 25 രൂപ, വെള്ളരിക്ക കിലോഗ്രാം 25 രൂപ, വെണ്ടയ്ക്ക കിലോഗ്രാം 40 രൂപ, ബീൻസ് കിലോഗ്രാം 100 രൂപ, കൊത്തവര കിലോഗ്രാം 40 രൂപ, വള്ളിപ്പയർ കിലോഗ്രാം 80 രൂപ, അച്ചിങ്ങപ്പയർ കിലോഗ്രാം 60 രൂപ, ക്യാബേജ് കിലോഗ്രാം 55 രൂപ, പാവയ്ക്ക കിലോഗ്രാം 70 രൂപ, കുമ്പളങ്ങ കിലോഗ്രാം 25 രൂപ, പടവലങ്ങ കിലോഗ്രാം 50 രൂപ, തക്കാളി കിലോഗ്രാം 50 രൂപ, പച്ചമുളക് 100 ഗ്രാം 7 രൂപ, ഏത്തയ്ക്ക കിലോഗ്രാം 60 രൂപ. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

പ്രത്യേക അറിയിപ്പ്. ഇ കേരളം ഡിജിറ്റൽ ഹബ് കൊല്ലം എസ് എൻ കോളേജ് ജംഗ്ഷന് സമീപമുള്ള മുണ്ടക്കൽ റോഡിൽ ജൂലൈ 19 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട തൊഴിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ശ്രീ എ കെ ഹസീഫ് അധ്യക്ഷത വഹിക്കും.

0: ഏരിയ കിട്ടി, പോയാ പോയി. ചോദിക്കാം, പറയാം, അറിവ് നേടാം. കിട്ടിയാ കിട്ടി, പോയാ പോയി. വിളിക്കേണ്ട സമയം എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 3:30 മുതൽ 4:30 വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമ്പർ ഒരിക്കൽ കൂടി 0474-293-1111. കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ജലന്ധറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സാധാരണക്കാരന്റെ സമയത്തിനും അധ്വാനത്തിനും വില കൽപ്പിക്കുന്നതിനാലാണ് അതിവേഗ ട്രെയിനുകളും അത്യന്താധുനിക സ്റ്റേഷനുകളും രാജ്യത്ത് ഉറപ്പുവരുത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज पूरे देश में रेलवे स्टेशनों का कायाकल्प किया जा रहा है. अमृत भारत स्टेशन स्कीम के तहत 1300 से ज्यादा रेलवे स्टेशन को आधुनिक बनाया जा रहा है और इनमें से कई स्टेशन पर काम पूरा हो चुका है. आज ऐसे ही 75 स्टेशन का लोकार्पण किया गया है. साथियों, जब आप यहाँ जालंधर कैंट स्टेशन में जाएंगे तब आपको एहसास होगा कि वाकई हमारा देश विकसित राष्ट्र बनने की ओर बढ़ रहा है.
0: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. തിരൂർ സ്റ്റേഷൻ 26.5 കോടി രൂപ ചെലവിലും തലശ്ശേരി സ്റ്റേഷൻ 22.32 കോടി രൂപ ചെലവഴിച്ചും പരപ്പനങ്ങാടി സ്റ്റേഷൻ 14 കോടിയിലേറെ തുകയ്ക്കുമാണ് നവീകരിച്ചത്. നിലമ്പൂർ സ്റ്റേഷൻ നവീകരണത്തിന് 16.4 കോടി രൂപയും ചാലക്കുടിയിൽ 8.87 കോടിയും അങ്കമാലിയിൽ 9.28 കോടി രൂപയും ചെലവ് വന്നു. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയിറ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ഒരു വർഷം 44 കോടി രൂപയുടെ വരുമാനമാണ് തലശ്ശേരി സ്റ്റേഷൻ വഴി ലഭിക്കുന്നതെന്ന് ഷാഫി പറമ്പിൽ എംപി പറഞ്ഞു. തലശ്ശേരിയുടെ വികസനത്തിന്റെ കവാടമായി തലശ്ശേരി സ്റ്റേഷന്റെ നവീകരണം മാറുമെന്ന് രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. 2 പ്ലാറ്റ്ഫോമുകളിൽ പുതിയ കവാടങ്ങൾ, ഒരു എസ്കലേറ്റർ, 3 ലിഫ്റ്റ്, ടിക്കറ്റ് കൌണ്ടറുകൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ എന്നീ സൌകര്യങ്ങളും തലശ്ശേരിയിൽ ഒരുക്കിയിട്ടുണ്ട്.
0: അങ്കമാലി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ സ്റ്റേഷനുകളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങുകളിലും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പ്രമുഖർ പങ്കെടുത്തു. മിഷൻ സമുദ്രയുടെ ഭാഗമായ വിവിധ പദ്ധതികളിലൂടെ 10,000 കോടിയോളം രൂപയുടെ ആകെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് ആകർഷിക്കുമെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്തിടെ ഒരു ടിവി ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സൂചിപ്പിച്ചതെന്ന് സംസ്ഥാന സർക്കാർ. ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ കരാർ ഉറപ്പിച്ചെന്നല്ല പറഞ്ഞതെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കേരളത്തിൽ കപ്പൽ നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പ് എത്തുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചതായി വിവിധ മാധ്യമങ്ങൾ വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് വിശദീകരണം. സംസ്ഥാനം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു.
3: രാത്രികാലങ്ങളിലെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കുക. ഇസ്തിരിപ്പെട്ടി ഉൾപ്പെടെയുള്ളത് രാത്രികാലങ്ങളിലെ ഉപയോഗം കുറയ്ക്കണം. അനാവശ്യമായ ആഡംബര വിളക്കുകൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ഫാനും ലൈറ്റുകളുമെല്ലാം കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിന് ക്രമീകരിക്കാനുള്ള സംവിധാനത്തിലേക്ക് കടക്കണം. ജനങ്ങളുടെ പ്രയാസം മനസ്സിലാക്കുന്നു. ഇതിനോട് സഹകരിക്കാൻ എല്ലാവരോടും വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ്.
0: അതേസമയം കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. ഓണപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ വൈദ്യുതി നിയന്ത്രണം ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടികളുടെ പോഷക സുരക്ഷയും ആരോഗ്യകരമായ ജീവിതശൈലിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷിവകുപ്പ് സംസ്ഥാനത്തുടനീളം നടപ്പാക്കുന്ന കനിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ടി സിദ്ദിഖ് വയനാട്ടിൽ നിർവഹിച്ചു. മാവ്, പ്ലാവ്, പേര, നെല്ലി, സപ്പോട്ട, റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ, പാഷൻ ഫ്രൂട്ട് തുടങ്ങി വിവിധ ഫലവൃക്ഷങ്ങളാണ് വിദ്യാലയങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 2921 തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങളിലാണ് പഴവർഗ്ഗ പോഷകത്തോട്ടങ്ങൾ ഒരുക്കുന്നത്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി അമിക്കസ് ക്യൂറി. അതോറിറ്റിക്ക് വീഴ്ച പറ്റിയതായും ദുരന്ത സാധ്യതയുള്ള പദ്ധതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവാദിത്തമുണ്ടായിട്ടും അത് ചെയ്തില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 404,722 പേരുടെ ഫലം ലഭ്യമായി. സർക്കാർ വെബ്സൈറ്റുകളിൽ ദേശീയ തലത്തിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. പരീക്ഷാ നടത്തിപ്പിലും സീറ്റ് അലോട്ട്മെന്റിലും മാറ്റം വരുത്തും. പല കോളേജുകളിലും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യമാണെന്നും ഇത് പരിശോധിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് കർക്കിടകം 1. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച രാമായണ മാസാചരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കർക്കിടകവാവ് മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. കടുത്തുരുത്തി ടൌണിന്റെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
5: 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഈ ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈ ഓവർ, 2 പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BMN BCC നിലവാരത്തിലാണ് ഈ പാത നിർമ്മിച്ചിരിക്കുന്നത്. നാളെ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷത വഹിക്കും.
0: സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി 2 ദിവസം കൂടി മാത്രം. ഞായറാഴ്ച രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും സ്പാനിഷ് യുവതാരം ലെമീൻ യമാലും നേർക്കുനേർ വരുന്ന പോരാട്ടത്തിനായി ആരാധകലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് സെമി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യയുടെ പി സിന്ധു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ നിന്നും ജാപ്പനീസ് താരം നൊസോമി ഒക്കുഹാര പിന്മാറുകയായിരുന്നു. നാളെ നടക്കുന്ന സെമി ഫൈനലിൽ സിന്ധു ചൈനീസ് താരം ചെൻ യുഫേയെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 965 പോയിന്റ് ഉയർന്ന് 78,151, നിഫ്റ്റി 262 പോയിന്റ് നേട്ടത്തിൽ 24,334 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 560 രൂപ താഴ്ന്ന് 1,04,520 രൂപയും ഗ്രാമിന് 13,065 രൂപയുമാണ് ഇന്നത്തെ വില. സഹകരണ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ 2026 വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30 പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം. 2026 ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർക്ക് അക്ഷയ കേന്ദ്രം ജീവൻ രേഖ വഴി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ നവീകരണത്തിന്റെ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ദീർഘകാല നടപടികളിലൂടെ മാത്രമേ സാധിക്കൂ എന്ന് മന്ത്രി സണ്ണി ജോസഫ്. പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ മുന്നൊരുക്കങ്ങൾ നടത്താത്തതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന കനിപ്പന്തൽ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. സൈബർ ആക്രമണം മൂലം വെബ്സൈറ്റുകളിൽ ഫലം വൈകും. കീം പരീക്ഷയിൽ വരും വർഷം കാലോചിതമായ മാറ്റം വരുത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: Right. പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
2: ലോകത്തിലെ പ്രകൃതിദത്തമായ വിസ്മയ കാഴ്ചകളുടെ 115 ഭാഗം. കൊടുമുടിയുടെ അറ്റം പരുവരുത്ത് കുന്നും കുഴിയും നിറഞ്ഞ വലിയൊരു പാറ, ഒരു പല്ലിന്റെ ആകൃതിയിൽ 5,190 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന മൗണ്ട് കെനിയ എന്ന അഗ്നിപർവ്വതത്തെ പറ്റിയുള്ള വിവരണമാണ് നാം ഇന്ന് കേൾക്കുന്നത്. മൗണ്ട് കെനിയയുടെ ആദ്യത്തെ കൊടുമുടി മണ്ണൊലിപ്പിൽ തേയ്മാനം സംഭവിച്ചുവെങ്കിലും ഇന്നും ആഫ്രിക്കൻ പർവ്വത നിരകളിലുള്ള ഏറ്റവും വലിയ കൊടുമുടിയായി നിലനിൽക്കുന്നു. കിഴക്കൻ ആഫ്രിക്കയിലെ കിക്കുയു ഗോത്രവർഗക്കാർക്ക് മൗണ്ട് കെനിയ വളരെ ദൈവികമുള്ളതാണ്. കാരണം അവരുടെ വിശ്വാസമനുസരിച്ച് അവരുടെ ദൈവങ്ങൾ താമസിക്കുന്നത് ഈ മലയിലാണ്. ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഉയരം കൂടിയ വളരെ വലുതായ കൊടുമുടിയാണ് മൗണ്ട് കെനിയ. 5,190 മീറ്റർ ഉയരമുണ്ട്. ഈ മല വലിയ ഒരു അഗ്നിപർവ്വതമാണ്. ഇത് ഭൂമധ്യരേഖയ്ക്ക് വളരെ അടുത്ത് തെക്ക് മാറി സ്ഥിതി ചെയ്യുന്നു. എങ്കിലും ഇതിന്റെ മുകളിലുള്ള ചരിവുകളിൽ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്ന ദസൻ കണക്കിനുള്ള വെളുത്ത് തിളങ്ങുന്ന മഞ്ഞുപാളികൾ കാണാം. ഈ പർവ്വതത്തിന്റെ പ്രത്യേകത ഇതിന്റെ കൊടുമുടിയുടെ അറ്റം പരുപരത്ത് കുന്നും കുഴിയും നിറഞ്ഞ വലിയ ഒരു പാറ ഒരു പല്ലിന്റെ ആകൃതിയിൽ മുകളിലേക്ക് തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ശരിക്കുള്ള കൊടുമുടി ഇന്ന് കാണുന്നതിനേക്കാൾ 1,000 മീറ്റർ ഉയരത്തിലുള്ളതും ഒരു അഗ്നിപർവ്വത കോണുമായിരുന്നു. അത് പ്രകൃതിയുടെ മണ്ണൊലിപ്പ് പ്രക്രിയയിലൂടെ ചെറുതായി അവശേഷിച്ചവയാണ് നാം ഇന്ന് കാണുന്നത്. ഈ പല്ലുപോലെ കാണുന്ന കൊടുമുടിയുടെ അറ്റത്തുള്ള ഗർത്തം അഗ്നിപർവ്വത പാറയിലാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഗർത്തം അടഞ്ഞിരിക്കുന്നത് അഗ്നിപർവ്വതത്തിന്റെ ഗർത്തത്തിലുണ്ടായിരുന്ന ആവി പുറത്തേക്ക് വരുവാനുള്ള ദ്വാരം തണുത്തുറഞ്ഞ പാറകൾ കൊണ്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. കട്ടി കുറഞ്ഞ പുറമേയുള്ള പാറകൾ പ്രകൃതി ശക്തികളുടെ പ്രവർത്തന ഫലമായി ഒലിച്ചു പോകുകയും കട്ടിയുള്ള ഒലിച്ചു പോകാത്ത പാറ മാത്രം അവശേഷിക്കുകയും ചെയ്തു. 3 വ്യത്യസ്തമായ അഗ്നിപർവ്വതത്തിന്റെ പ്രവർത്തന ഫലമായാണ് മൗണ്ട് കെനിയ ഉണ്ടായത്. ഇത് സംഭവിച്ചത് 25 മുതൽ 30 ലക്ഷം വർഷങ്ങൾക്കുള്ളിലാണ്. സിറിയയിൽ നിന്നും റെഡ് സി വഴി കിഴക്കൻ ആഫ്രിക്കയിലേക്ക് എത്തുന്ന ഒരു വിടവ് വഴിയാണ്, അതായത് റിഫ്റ്റ് താഴ്വരയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ന് മൗണ്ട് കെനിയയിൽ കാണുന്ന മഞ്ഞുപാളികളെല്ലാം തന്നെ പഴയതിന്റെ അവശിഷ്ടങ്ങളാണ്, 10,000 വർഷങ്ങൾക്ക് മുൻപുള്ള മഞ്ഞുയുഗത്തിന്റെ അവശിഷ്ടങ്ങൾ. മറ്റുള്ള ആഫ്രിക്കൻ കൊടുമുടികളിൽ കാണുന്നത് പോലെ മൗണ്ട് കെനിയയും ഒരിക്കൽ നാക്കുപോലെ തോന്നിക്കുന്ന നീളമുള്ള മഞ്ഞുപാളികൾ മലമുകളിൽ നിന്നും താഴ്വാരത്തിലേക്ക് നീണ്ടുകിടന്നിരുന്നു. 5,000 മീറ്റർ ഉയരത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന അടുത്തുള്ള 2 കൊടുമുടികൾ, ഇവ പഴയ കാലത്തെ വലിയ ഒരു അഗ്നിപർവ്വതത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ്. നമുക്ക് അടുത്ത ദിവസം 95 കിലോമീറ്റർ നീളത്തിലും 65 കിലോമീറ്റർ വീതിയിലും പരന്നു കിടക്കുന്ന 5,895 മീറ്റർ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്ന ടൻസാനിയയുടെ വടക്കുവശത്തായി കെനിയയുടെ അതിർത്തിയിൽ നിന്നും 300 കിലോമീറ്റർ ദൂരെയായി സ്ഥിതി ചെയ്യുന്ന ആഫ്രിക്കയിലെ ഏറ്റവും ഉയരമുള്ള കിളിമഞ്ചാരോ പർവ്വതത്തിന്റെ വിസ്മയ കാഴ്ചകളെ പറ്റിയുള്ള വിവരണം കേൾക്കാം.
1: റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് വിസ്മയ കാഴ്ചകൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ മാർസലസ് എം. ശബ്ദമിശ്രണം ശിവപ്രിയൻ.

0: മണിറ്റു റേഡിയോ പെൻസിലിൽ ഇപ്പോൾ അറിവിന്റെ ലോകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അരുൺ സ്റ്റീഫൻ, സാങ്കേതിക സഹായം ബോണി ജെ ബേസു.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അറിവിന്റെ ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാവരും കേൾക്കാൻ പോകുന്നത് തുംഗഭദ്ര അണക്കെട്ടിന്റെ വിശേഷങ്ങളാണ്. പമ്പാസാഗർ എന്ന പേരിലും അറിയപ്പെടുന്ന അണക്കെട്ട് കൂടിയാണ് തുംഗഭദ്ര അണക്കെട്ട്. അപ്പോൾ ഈ അണക്കെട്ടിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പമ്പാസാഗർ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കർണാടകയിലെ ഹോസ്പേട്ട് കൊപ്പൽ സംഗമ സ്ഥാനത്ത് തുംഗഭദ്ര നദിക്ക് കുറുകെ നിർമ്മിച്ച ഒരു ജലസംഭരണി കൂടിയാണ് തുംഗഭദ്ര അണക്കെട്ട്. കർണാടക സംസ്ഥാനത്തിന് ജലസേചനം, വൈദ്യുതി ഉൽപാദനം, വെള്ളപ്പൊക്ക നിയന്ത്രണം എന്നിവയ്ക്ക് വേണ്ടി സേവനം നൽകുന്ന ഒരു അണക്കെട്ട് കൂടിയാണ് ഇത്. ഇത് ഒരു വിവിധ ഉദ്ദേശ അണക്കെട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന അണക്കെട്ട് കൂടിയാണ്. പമ്പാസാഗർ എന്ന പേരിലാണ് ഈ ഒരു അണക്കെട്ട് പൊതുവെ അറിയപ്പെടുന്നത്. ഈ അണക്കെട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ അണക്കെട്ടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ടാണ് ഇത്. അപ്പോൾ കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പമ്പാസാഗർ അണക്കെട്ടാണ്. കൂടാതെ രാജ്യത്തെ രണ്ട് നോൺ സിമെന്റ് അണക്കെട്ടുകളിൽ ഒന്ന് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇത് തന്നെയാണ്. മറ്റൊന്ന് കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. അപ്പം നമുക്കും കേരളത്തിലുള്ള ജനതയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് നോൺ സിമെന്റ്, അതായത് സിമെന്റ് ഉപയോഗിക്കാതെ കല്ലുകൊണ്ട് ഏറ്റവും വലിയ കല്ലുകൊണ്ട് നിർമ്മിച്ച അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരം തുംഗഭദ്രയും രണ്ടാമത്തെ നോൺ സിമെന്റ്, അതായത് സിമെന്റ് ഉപയോഗിക്കാതെ നിർമ്മിച്ച ഒരു അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടുമാണ്. നിർമ്മാണ സമയത്ത് സാധാരണയായി ഉപയോഗിച്ചിരുന്ന ചെളിയും ചുണ്ണാമ്പുകല്ലും ചേർന്ന് സുർക്കി മോട്ടർ കൊണ്ടാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ട് അണക്കെട്ടുകൾ ഏതൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് തുംഗഭദ്ര അണക്കെട്ടും രണ്ട് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടുമാണ്. ഔദ്യോഗികമായി ഈ അണക്കെട്ട് അറിയപ്പെടുന്ന പേര് തുംഗഭദ്ര അണക്കെട്ട് എന്ന പേരിൽ തന്നെയാണ്. പമ്പാസാഗർ അണക്കെട്ട് എന്ന പേരിലും ഈ ഒരു അണക്കെട്ട് അറിയപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക സംസ്ഥാനത്തിനാണ്, അല്ലെങ്കിൽ കർണാടകയ്ക്കാണ് ഈ ഒരു അണക്കെട്ടിൻ്റെ ഉടമസ്ഥ അവകാശം എന്ന് പറയുന്നത്. ഇതിൽ കാണപ്പെടുന്ന നദി തുംഗഭദ്ര നദിയാണ്. അണക്കെട്ടിൻ്റെ തരം എന്ന് പറഞ്ഞ കോമ്പോസിറ്റ് നദി അല്ലെങ്കിൽ അണക്കെട്ടാണിത്. കോമ്പോസിറ്റ് അണക്കെട്ടാണ് ഈ അണക്കെട്ട്. നീളം 2449 മീറ്റർ, അതായത് 8035 അടിയോളം നീളമുള്ള ഒരു അണക്കെട്ട് കൂടിയാണ് തുംഗഭദ്ര അണക്കെട്ട് അഥവാ പമ്പാസാഗർ അണക്കെട്ട്. ഇനി നമുക്ക് ഈ അണക്കെട്ടിൻ്റെ ചരിത്രത്തിലോട്ട് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. 1949 മുൻപ് ഹൈദരാബാദ് രാജ്യമായിരുന്നല്ലോ, അപ്പം ആ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് നിർമ്മിച്ച ഒരു സംയുക്ത പദ്ധതിയായിരുന്നു ഈ അണക്കെട്ട്, അല്ലെങ്കിൽ ആരംഭിച്ച ഒരു സംയുക്ത പദ്ധതി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് 1950 കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം മദ്രാസ് ഹൈദരാബാദ് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതി കൂടിയായി ഇത് മാറുകയാണ് ഉണ്ടായത്. അപ്പം ഇതിൻ്റെ ചരിത്രം ഞാൻ ഒരിക്കൽ കൂടെ പറയാം. 1949 കാലഘട്ടത്തിൽ ഹൈദരാബാദ് എന്ന രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്ന് നിർമ്മാണം ആരംഭിച്ച ഒരു സംയുക്ത നിർമ്മിതി. അതിനുശേഷം 1950 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയതിനു ശേഷം മദ്രാസ് ഹൈദരാബാദ് സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതിയായിട്ട് ഇത് മാറുകയാണ് ഉണ്ടായത്. അതിനുശേഷം 1953 നിർമ്മാണം പൂർത്തിയാവുകയും പിന്നീട് തുംഗഭദ്ര അണക്കെട്ട് ഏകദേശം 70 വർഷത്തിലേറെ കാലത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിച്ച് ഇപ്പോഴും പതിറ്റാണ്ടുകൾ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു അണക്കെട്ടായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പം തീർച്ചയായിട്ടും ഒരു നോൺ സിമെന്റ് അണക്കെട്ടാണ്. നോൺ സിമെന്റ് അണക്കെട്ടിന്റെ ആദ്യത്തെ അണക്കെട്ട് തുംഗഭദ്രയും അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് എന്ന് പറയുന്നത് ഒരുപാട് പഴക്കം ചെന്ന, തുംഗഭദ്രയെക്കാട്ടിയും ഒരുപാട് പഴക്കം ചെന്ന ഒരു അണക്കെട്ട് തന്നെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. അപ്പൊ ഈ രണ്ട് അണക്കെട്ടുകളുടെയും പ്രത്യേകത നോൺ സിമെന്റ് അണക്കെട്ടുകളുടെ വിഭാഗത്തിൽ സിമെന്റ് ഉപയോഗിക്കാതെ സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച രണ്ട് അണക്കെട്ടുകളാണ് ഈ പറഞ്ഞ തുംഗഭദ്ര അണക്കെട്ടും അതുപോലെ നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാർ അണക്കെട്ടും. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയുമ്പോൾ 1945 February 28 ബെരാറിലെ രാജകുമാരൻ നവാബ് അസം ജായാണ് അണക്കെട്ടിൻ്റെ ഇടതുവശത്തും മദ്രാസ് ഗവർണർ ബാരൻ സർ ആർദർ ഹോപ്പ് വലതുവശത്തും തറക്കല്ലിട്ടുകൊണ്ട് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, 1948 ഹൈദരാബാദിലുണ്ടായ സ്ഫോടനാത്മകമായ രാഷ്ട്രീയ അശാന്തി, ഇതൊക്കെ കാരണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ഇതിൻ്റെ നിർമ്മാണം എന്നിവ കാരണം 1949 ജനുവരി വരെ കാര്യമായ പുരോഗതിയൊന്നും ഈ അണക്കെട്ടിന് കൈവരിക്കാനായിട്ട് സാധിച്ചില്ല. പിന്നീട് മദ്രാസിലെയും ഹൈദരാബാദിലെയും എഞ്ചിനീയർമാരെ ഇനി പറയുന്ന കാര്യങ്ങളിൽ ശക്തമായി ഭിന്നിപ്പിക്കാനും സാധിച്ചു. അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കേണ്ട മോട്ടറിന്റെ സ്വഭാവം, പിന്നീട് സ്പിൽവേയുടെ രൂപകൽപ്പന, അണക്കെട്ടിന്റെ ഓവർഫ്ലോ, ഓവർഫ്ലോ അല്ലാത്ത ഭാഗങ്ങളുടെ രൂപകൽപ്പന, ഇതൊക്കെ വളരെ വ്യത്യസ്തപരമായ രീതിയിലുള്ള ഭിന്നതയ്ക്ക് കാരണമായി മാറുകയും ഈ വ്യത്യാസങ്ങൾ മൈസൂർ രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും മൈസൂരിലെ കൃഷ്ണരാജസാഗർ അണക്കെട്ടിന്റെ മുഖ്യശില്പിയുമായ സർ എം വിശ്വേശ്വരയ്യ അധ്യക്ഷനായ എഞ്ചിനീയർമാരുടെ ഒരു ബോർഡിനാണ് അയച്ചു കൊടുത്തത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള ഒരു അണക്കെട്ട് കൂടിയാണ് ഇത്, അല്ലെങ്കിൽ ഒരു വലിയ ജലസംഭരണിയാണ് ഇത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ തുംഗഭദ്ര നദിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ കർണാടക സംസ്ഥാനത്തിലൂടെ ആരംഭിച്ച് തെലങ്കാന ആന്ധ്രപ്രദേശ് അതിർത്തികളിലൂടെ ഗൂഡിമല്ല മൂറക്കൊണ്ട ഗ്രാമങ്ങൾക്ക് സമീപം കൃഷ്ണ നദിയിൽ ചേരുന്ന ഒരു അണക്കെട്ടാണ് തുംഗഭദ്ര, അല്ലെങ്കിൽ കൃഷ്ണ നദിയിൽ ചേരുന്ന ഒരു നദിയാണ് തുംഗഭദ്ര നദി. ഈ ഒരു നദി കടന്നു പോകുന്ന നഗരപ്രദേശങ്ങൾ ഹരിഹര, ഹോസ്പേട്ട, ഹംപി, കാംപ്ലി, മന്ത്രാലയം, കർണൂൽ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നദി കൂടിയാണ് ഇത്. സംസ്കൃത പദങ്ങളായ തുംഗ എന്ന വാക്കിന്റെ അർത്ഥം ഉയർന്നത് എന്നും ഭദ്ര ശുഭകരമായ എന്നും വരുന്ന രണ്ട് പ്രധാന പോഷക നദികളുടെ സംയുക്തമാണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന തുംഗഭദ്ര നദി എന്ന് പറയുന്നത്. ഈ നദിയുടെ തീരത്ത് നിരവധി പുണ്യസ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായും ഭദ്ര നദിയുടെ തീരത്തുള്ള ശൈവ ആരാധനാലയങ്ങളും തുംഗ നദിയുടെ തീരത്തുള്ള എല്ലാ ആരാധനാലയങ്ങളും ഈ ഒരു നദിയുടെ തീരത്താണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അതിനോടൊപ്പം ആദിശങ്കരാചാര്യർ സ്ഥാപിച്ച ശൃംഗേരി ശാരദാപീഠം തുംഗ നദിയുടെ ഇടതുകരയിലുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. അപ്പൊ ഈ ശൃംഗേരി ശാരദാപീഠത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിവിന്റെ ലോകത്തിലൂടെ കേട്ടിട്ട് വരാം. ദശനാമി സമ്പ്രദായത്തെ തുടർന്നുള്ള നാല് പ്രധാന പീഠങ്ങളിൽ ഒന്നാണ് നമ്മൾ നേരത്തെ കേട്ട ശ്രീ ശാരദ പീഠം എന്ന് പറയുന്നത്. അദ്വൈത സിദ്ധാന്തം സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ആദിശങ്കരൻ സ്ഥാപിച്ച പീഠം കൂടിയാണ് ഇത്, അല്ലെങ്കിൽ ഒരു മഠം എന്ന് നമുക്കിതിനെ പറയാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ കർണാടകയിലെ ചിക്കമംഗ്ലൂർ ജില്ലയിലെ ശൃംഗേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പീഠം നാല് ചതുരാംനായ പീഠങ്ങളിൽ ദക്ഷിണ ആംനായ പീഠമാണ് ഇത്. മറ്റുള്ളവ പടിഞ്ഞാറ് ദ്വാരക ശാരദാപീഠം, അത് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, കിഴക്ക് പുരി ഗോവർദ്ധന പീഠം ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു, വടക്ക് ബദ്രി ജ്യോതിഷ പീഠം അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. നാല് ചതുരാംനായ പീഠങ്ങളിൽ ദക്ഷിണ ആംനായ പീഠമാണ് ഈ നമ്മൾ കേട്ട ഏതാണ് ശ്രീ ശാരദാ പീഠം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ മൂന്നെണ്ണം കൂടുണ്ട്, പടിഞ്ഞാറ് ദ്വാരക ശാരദാ പീഠം. ഈ ദ്വാരക ശാരദാ പീഠം എന്ന് പറയുന്നത് ഗുജറാത്തിലും കിഴക്ക് പുരി ഗോവർദ്ധന പീഠം ഇത് ഒഡീഷയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ വടക്ക് ഭാഗത്ത് ബദ്രി ജ്യോതിഷ പീഠം അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഠത്തിന്റെ തലവനെ ശങ്കരാചാര്യർ എന്നാണ് വിളിച്ചു വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പദവി ആദിശങ്കരനിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് സ്ഥാപിച്ചത് ആദിശങ്കരനാണ്. സ്ഥലം ശൃംഗേരി, കർണാടകയിലെ, അതായത് ഇന്ത്യയിലെ തന്നെ കർണാടകയിലെ ശൃംഗേരിയിലാണ്. ആദ്യത്തെ ശങ്കരാചാര്യർ ആര് എന്ന് ചോദിച്ചാൽ സുരേശ്വര ആചാര്യയാണ് ആദ്യത്തെ ശങ്കരാചാര്യർ. ഇപ്പോഴത്തെ ശങ്കരാചാര്യർ എന്ന് പറയുന്നത് ഭാരതീ തീർത്ഥയാണ്. ശൃംഗേരിയിലെ തുംഗ നദിയുടെ തീരത്താണ് പീഠം സ്ഥിതി ചെയ്യുന്നത്. തുംഗ നദിയുടെ വടക്കേറ്റത്ത് ശ്രീ ശാരദ, ശ്രീ ആദിശങ്കരൻ, ജഗദ്ഗുരു ശ്രീ വിദ്യാശങ്കര തീർത്ഥ, പീഠത്തിലെ പത്താമത്തെ ജഗദ്ഗുരു എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന മൂന്നോളം പ്രമുഖ ആരാധനാലയങ്ങളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ പരമ്പരാഗതം അല്ലെങ്കിൽ പരമ്പരാഗതപരമായി വിശ്വസിച്ചു വരുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം അനുസരിച്ച് പറയുകയാണെങ്കിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രധാന വക്താവായ ആദിശങ്കരൻ സനാതനധർമ്മവും അദ്വൈത വേദാന്തവും സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമായി ഇന്ത്യയിൽ നാല് പീഠങ്ങൾ രൂപീകരിക്കുകയും അതിലൊന്ന് ശൃംഗേരി ശ്രീ ശാരദാപീഠം കർണാടക തെക്ക് ഭാഗത്ത്, ദ്വാരക ശാരദാപീഠം ഗുജറാത്ത്, പടിഞ്ഞാറ് പുരി ഗോവർദ്ധൻ പീഠം ഒഡീഷ കിഴക്ക്, ബദ്രി ജ്യോതിഷപീഠം ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഇതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ പാരമ്പര്യം പറയുകയാണെങ്കിൽ ശങ്കരാചാര്യർ നാല് ആശ്രമങ്ങളിലും ജഗദ്ഗുരുക്കൾ എന്ന് വിളിക്കപ്പെടുന്ന സന്യാസിമാരുടെ തലവന്മാരെ നിയമിക്കുന്ന പാരമ്പര്യവും സ്ഥാപിച്ച ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ പറഞ്ഞ നാല് പീഠങ്ങൾക്കും. അപ്പോൾ ഇന്നത്തെ അറിവിന്റെ ലോകത്തിലെ ചോദ്യങ്ങളെല്ലാം ശ്രോതാക്കൾ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ മാന്യ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും അറിവിന്റെ ലോകത്തിന്റെ പേരിൽ ഒരിക്കൽ കൂടി നന്ദി, ഒരിക്കൽ കൂടി നമസ്കാരം.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത, 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാരത്തിന്റെയും വാണിജ്യത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷനുകൾ നമ്മുടെ പൈതൃകവും സാംസ്കാരിക പ്രൌഢിയും വിളിച്ചോതുന്നവയാണെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക കരകൌശല വിദഗ്ധർ, സ്വയം സഹായ സംഘങ്ങളിലെ വനിതകൾ എന്നിവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്റ്റേഷനുകൾ വഴി വിൽക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: साथियों, हमारे नए रेलवे स्टेशन व्यापार कारोबार का भी माध्यम बन रहे हैं. यहां जो लोकल कारीगर है, विश्वकर्मा साथी है, महिलाओं के सेल्फ हेल्प ग्रुप्स है, उनके उत्पाद स्टेशन पर बिक सके ऐसी व्यवस्था बनाई गई है. और ये अमृत भारत स्टेशन हमारी विरासत, हमारी धरोहर के दर्शन भी कराते हैं.
1: കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകൾ, വെയ്റ്റിംഗ് ഹാളുകൾ, വിപുലമായ പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായി റാമ്പ് എന്നിവയടക്കം വിപുലമായ ആധുനിക സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ എംപിമാരായ ഷാഫി പറമ്പിൽ, സി സദാനന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ മാസം 19 മുതൽ 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും ഈ സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്നും സിബി ജോർജ് ചൂണ്ടിക്കാട്ടി.
3: The three-nation visits reflects India's growing engagement with Central and Eastern Europe and reaffirms our commitment to strengthening our partnerships with the countries in the region. It also complements India's broader engagement with Europe and the strategic partnership with the European Union.
1: ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിലെ ജീന്ദ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത ട്രെയിനാണിത്. പരിസ്ഥിതി സൌഹൃദ യാത്രയും മെച്ചപ്പെട്ട ഗതാഗത കണക്ടിവിറ്റിയും ഉറപ്പുവരുത്താൻ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച സർവകക്ഷി യോഗം ചേരും. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് യോഗത്തിൽ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഈ മാസം 20 മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കും പാസാക്കലിനും പരിഗണിക്കും. തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള നിയമത്തെക്കുറിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ദേശീയ ബോധവൽക്കരണ പരിപാടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. പരിപാടിയെ അഭിസംബോധന ചെയ്ത കേന്ദ്രമന്ത്രി അന്നപൂർണദേവി, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്ന ലക്ഷ്യം കൈവരിക്കാൻ സുരക്ഷിതവും അന്തസ്സുള്ളതും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പാക്കുക എന്നത് സർക്കാരുകളുടെയും തൊഴിലുടമകളുടെയും സ്ഥാപനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിന് ഇനി രണ്ട് ദിവസം കൂടി മാത്രം. മറ്റന്നാൾ രാത്രി 12:30 ലോകം കാത്തിരിക്കുന്ന ആവേശ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടുക. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഞായറാഴ്ച പുലർച്ചെ 2:30 ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള ലൂസേഴ്സ് ഫൈനൽ. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും നിയമങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനുമായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. രാജ്യാന്തര മാനദണ്ഡങ്ങൾക്കനുസൃതമായി കായിക മത്സരങ്ങളുടെ സുതാര്യത ഉറപ്പാക്കുകയും കായിക താരങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയുമാണ് നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കടലിൽ രാജ്യത്തിന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്തുനിന്ന് മത്സ്യബന്ധനം നടത്താൻ മത്സ്യബന്ധന ബോട്ടുകൾക്ക് അനുമതി നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രകാരം കേരളത്തിലെ ബോട്ടുകൾക്ക് ലെറ്റർ ഓഫ് ഓതറൈസേഷൻ നൽകി തുടങ്ങി. ആദ്യഘട്ടത്തിൽ കൊല്ലം, കൊച്ചി, മുനമ്പം, ബേപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള 4 ബോട്ടുകൾക്കാണ് LOA നൽകിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
5: ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക, മത്സ്യസമ്പത്ത് സുസ്ഥിരമായി വിനിയോഗിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ഔദ്യോഗിക അനുമതി പത്രം ഇതാദ്യമായി നൽകിയത്. കഴിഞ്ഞ ആഴ്ച ഒഡീഷയിലെ ഭുവനേശ്വറിൽ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യത്തെ 9 തീരദേശ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് അനുമതി പത്രം വിതരണം ചെയ്തു. കൊല്ലത്തെ ബോട്ടുടമയും ഓൾ കേരള ഫിഷിംഗ് ബോട്ട് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ പീറ്റർ മത്യാസ് ഉപരാഷ്ട്രപതിയിൽ നിന്നും ചടങ്ങിൽ അനുമതി പത്രം കൈപ്പറ്റി. വിദേശ മത്സ്യബന്ധന യാനങ്ങൾ രാജ്യാന്തര കടൽ മേഖലയിൽ വലിയ തോതിൽ മത്സ്യബന്ധനം നടത്തുമ്പോൾ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് അനുമതിയിലൂടെ അവസരം ലഭിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
1: കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായി ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അറിയിച്ചു. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമാം, കിൽത്താൻ എന്നീ ദ്വീപുകളിലേക്ക് ആവും ആദ്യഘട്ടത്തിൽ സർവീസുകൾ ആരംഭിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വിലയിരുത്തിയതായി തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. രാജ്യത്തിന്റെ കിഴക്ക്, വടക്ക് കിഴക്കൻ മേഖലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം കടുത്ത വൈദ്യുതി ഉപഭോഗ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാകൂ എന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. നിലവിലെ സാഹചര്യം മറികടക്കാൻ ജനങ്ങൾ വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് സർക്കാരുമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. കേരളത്തിൽ 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 2026 മാർച്ചിൽ പരീക്ഷ എഴുതിയ 410,190 പേരിൽ 4,04,722 പേരുടെ ഫലം ലഭ്യമായി. സെർവറിൽ സൈബർ ആക്രമണം നടന്നതിനാൽ വിശദമായ ഫലം വെബ്സൈറ്റുകളിൽ ലഭിക്കാൻ വൈകുമെന്ന് പരീക്ഷാ ചുമതലയുള്ള ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. സിറിയ, കുവൈറ്റ്, ഒമാൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇന്ന് തുടർച്ചയായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഓപ്പറേഷൻ നാസർ 2 ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. അതേസമയം ഇറാന്റെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് നേരിടുന്നതായി കുവൈറ്റ് സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളിൽ ഇന്ത്യൻ നാവികരെ നിയോഗിക്കുന്നത് ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ഒഴിവാക്കണമെന്ന് നിർദ്ദേശം നൽകി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ. കപ്പലുടമകൾക്കും മാനേജർമാർക്കും റിക്രൂട്ട്മെന്റ് കമ്പനികൾക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഞായറാഴ്ച തുടക്കമാകും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിന് സന്ദർശനം കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ പുതിയ റെയിൽവേ സ്റ്റേഷനുകൾ വ്യാപാര സാംസ്കാരിക കേന്ദ്രങ്ങൾ കൂടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20 തുടക്കമാകും. സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച ഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം യാഥാർത്ഥ്യമാകാൻ സുരക്ഷിതമായ തൊഴിലിടങ്ങൾ അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. കേരളത്തിൽ വീണ്ടും മഴ കനക്കുന്നു. തൃശൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കായികരംഗത്ത് ഉത്തേജക മരുന്നുകളുടെ തടയുന്നതിനായി ദേശീയ ഉത്തേജക വിരുദ്ധ നിയമം 2022, ദേശീയ ഉത്തേജക വിരുദ്ധ ഭേദഗതി നിയമം 2025 എന്നിവ പ്രാബല്യത്തിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
6: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിവറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരം ആരംഭിക്കുകയായി. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മത്തുശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആഫ്രിക്കൻ ഏഷ്യൻ നാടോടിക്കഥയാണ് പറയാൻ പോകുന്നത്. നമുക്ക് കഥയിലോട്ട് കടക്കാം. ഒരു ദിവസം ഹൊക്ക തൻ്റെ ഒട്ടകപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു. വഴിയിൽ വെച്ച് ഹോക്കയ്ക്ക് ക്ഷീണം തോന്നി. അയാൾ ഒട്ടകത്തെ വഴിയരികിൽ നിർത്തി. അടുത്തുള്ള മരത്തണലിൽ അല്പം വിശ്രമിക്കാം, അതായിരുന്നു ഉദ്ദേശം. അദ്ദേഹം ആ മരത്തണലിൽ ചെന്ന് തലചായ്ച്ചു. പ്രതീക്ഷിക്കാതെ ഹോക്ക ഉറങ്ങിപ്പോയി. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ചില വിദ്യാർത്ഥികൾ അതുവഴി വന്നു. അവർ ഒരു തമാശയ്ക്കായി ഹോക്കയെ പറ്റിക്കാൻ തീർച്ചയാക്കി. അവർ ഒട്ടകപ്പുറത്തുണ്ടായിരുന്ന ജീനി, ജീനി എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ചിലർക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി പറയാണ്, പുറത്ത് ഇരുന്ന് ഓടിക്കാനുള്ള തോൽപീഠമാണ് ഈ ജീനി എന്ന് പറയുന്നത്. അവരത് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. ജീനി കാണാതാവുമ്പോൾ ഹോക്ക എങ്ങനെ പ്രതികരിക്കുമെന്നറിയാം. അതിലൊരു തമാശ, അത്രമാത്രമാണ് അവർ കരുതിയത്. പക്ഷേ സംഭവിച്ചതോ, ഹോക്ക ഉറക്കമുണർന്നതും ഒട്ടകത്തെ നടത്തി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒട്ടകത്തെ ലായത്തിൽ കെട്ടിയിട്ട് ജീനി എടുത്ത് വെക്കാനായി നോക്കിയപ്പോൾ അത് അവിടെയില്ല. ഹോക്ക വിചാരിച്ചു തനിക്ക് തോന്നിയതാണ്. ഹോക്ക കണ്ണുകൾ നന്നായി തിരുമി വീണ്ടും നോക്കി. ഇല്ലല്ലോ, അപ്പോൾ അത് എവിടെ പോയി? ഹോക്ക ആലോചിച്ചു. അടുത്ത ദിവസം അദ്ദേഹം റോഡിൽ കൂടി നടക്കുമ്പോൾ വിദ്യാർത്ഥികളെ കണ്ടു. ഹോക്ക അവരോടായി പറഞ്ഞു, പിള്ളേരെ, എന്റെ ജീനി നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങളിൽ ആരോ ആണ് എടുത്തിരിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അതെനിക്ക് തിരികെ തന്നില്ലെങ്കിൽ എന്റെ വിധം മാറും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? സൂക്ഷിച്ചോ. ഹോക്ക ശുഭിതനായി. ഹോക്കയുടെ വാക്കുകൾ എല്ലാം കുട്ടികളുടെ ചെവിയിലെത്തി. തമാശയ്ക്കായി ചെയ്ത കാര്യത്തിന് എത്ര ഗൗരവമോ എന്നോർത്ത് കുട്ടികൾ വിഷമിച്ചു. അവർ വളരെ പെട്ടെന്ന് ജീനി വാങ്ങി ഒട്ടകപ്പുറത്ത് ഭദ്രമായി വെക്കുകയും ചെയ്തു. എന്നാൽ ആ വിദ്യാർത്ഥികളിൽ ഒരുവന് മാത്രം ജിജ്ഞാസയായി. തങ്ങൾ ജീനി തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ഹോക്ക എന്ത് ചെയ്യുമായിരുന്നു എന്ന് അറിയുന്നത് ഒരു രസമായിരിക്കും. പക്ഷെ എങ്ങനെ അറിയാം? അവൻ വളരെ നേരം ആലോചിച്ചതിന് ശേഷം ഹോക്കയോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. സാർ, സാറിന് വിരോധമില്ലെങ്കിൽ? അവൻ മടിച്ചു മടിച്ചു നിന്നു. ഹോക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു,
7: എന്താ നിനക്കെന്തോ സംശയമുള്ളതുപോലെ ഉണ്ടല്ലോ, ചോദിക്ക്.
6: അവൻ ധൈര്യം സംഭരിച്ചു ചോദിച്ചു, സാർ, ഞങ്ങൾ ജീനി തിരികെ തന്നിരുന്നില്ലെങ്കിൽ സാർ എന്ത് ചെയ്യാനാ ഉദ്ദേശിച്ചത്?
7: ഹോക്ക പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിനെന്താ ഇത്ര സംശയം? എൻ്റെ വീട്ടിലൊരു പഴയ കമ്പിളി പുതപ്പുണ്ട്, അതുകൊണ്ട് ഞാനൊരു പുതിയ ജീനി ഉണ്ടാക്കും, അത്രയെന്നെ.
6: അവർ രണ്ടുപേരും ഹൃദയം തുറന്ന് പൊട്ടിച്ചിരിച്ചു. ഇത്രയും

നമ്മളെല്ലാവരും എന്തെങ്കിലും ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ചെയ്താൽ എന്റെ വിധം മാറും, സൂക്ഷിച്ചോ എന്നൊക്കെ നമ്മൾ ഭീഷണിപ്പെടുത്താറുണ്ട്. ഈ ഹോക്ക ചെയ്താണ് കേരളം, എനിക്കത് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ വിധം മാറും, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു റിയാക്ഷനാണ്. എന്തെങ്കിലും ആരെങ്കിലും അതിക്രമം ചെയ്യുമ്പോൾ പിന്നെ ഒന്ന് കണ്ണുരുട്ടിയൊക്കെ അവരോട് ആ ദേഷ്യം പ്രകടിപ്പിച്ച് അതിന് പരിഹാരം കാണുന്നു. വരട്ടിയെങ്കിലും എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചാൽ അത് തിരികെ വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഭീഷണിയൊക്കെ പെടുത്തും. ഇതെല്ലാ ജീവികളും ചെയ്യുന്ന കാര്യമാണ്. പട്ടികൾ കുരയ്ക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഒരു കല്ലൊക്കെ എടുത്ത് എറിഞ്ഞാൽ കുരച്ചൊക്കെ നോക്കും, എന്റെ സ്വഭാവം അറിഞ്ഞൂടാന്നൊക്കെ ആയിരിക്കും അതും പറയുന്നത്. എല്ലാ ജീവികളും ഒന്ന് വരട്ടും. പാമ്പ് നമ്മുടെ മുന്നിൽ അങ്ങനെ പെട്ടാൽ പെട്ടെന്നൊന്ന് ഒന്ന് ചീറ്റയൊക്കെ നോക്കും, പണമൊക്കെ വിടർത്തി ഒന്ന് ചീറ്റയൊക്കെ നോക്കും. മുറുക്കൻ പാമ്പിന്റെ കാര്യമാണ് പറയുന്നത്, ഓരോ പാമ്പിന് ഓരോ രീതിയുണ്ട്. വേറെ ചില പാമ്പാണെങ്കിൽ ചുരുണ്ട് കൂടി പെട്ടെന്ന് തലയൊക്കെ കൂർപ്പിച്ച് കുത്താനായിട്ട് ഇങ്ങനെ തയ്യാറായി നിൽക്കും. എല്ലാ ജീവികൾക്കും ഉണ്ട് ഒരു മറുഭീഷണി, മനുഷ്യർക്ക് മാത്രമല്ല. ഇത്രയും കാര്യം ഞാൻ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ. പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് പുലർച്ചെ അങ്ങോട്ട് എഴുന്നേക്കണം, വിദ്യാർത്ഥികളായ പുലർച്ചെ എഴുന്നേക്കണം. ഞാൻ കുട്ടിക്കാലത്തൊക്കെ ധാരാളം കേൾക്കാറുണ്ട് ഈ ഉപദേശം, രാവിലെ എഴുന്നേറ്റ് പഠിക്കണം ഗ്രാമ മുഹൂർത്തത്തിൽ അല്ലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എന്നൊക്കെ പറഞ്ഞ് രാവിലെ അതിരാവിലെ എണീറ്റ് പഠിക്കണം, അങ്ങനെയാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പല ഉപദേശങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. പഠനം എല്ലാം ചുറ്റുമെല്ലാം ശാന്തമായിരിക്കും, മനസ്സ് ഫ്രഷായിരിക്കും, പഠിച്ചാൽ തലയിൽ കയറും, മനസ്സിലാവും. ശരിയാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് പത്രത്തിൽ വായിച്ചൊരു കാര്യമാണ് അതെന്നിവിടെ പറയാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കുക. പുലർച്ചെ 5 എഴുന്നേൽക്കുന്നത് കൂടുതൽ ഉൽപാദനക്ഷമതയും വിജയവും ഉറപ്പാക്കുമെന്ന ധാരണ ലോകമെമ്പാടും വ്യാപകമാണ്. മിക്ക മോട്ടിവേറ്റർ സ്പീക്കർമാരുടെയും കാര്യമായ ഉപദേശങ്ങളൊന്ന് ഈ പറയുന്നതാണ്. എന്നാൽ എല്ലാവർക്കും ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നതാണ് മികച്ചത് എന്നതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമില്ലെന്ന് ന്യൂറോ സയൻറ്റിസ്റ്റും ഉറക്കത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തുകയും ചെയ്യുന്ന റേച്ചൽ ബാർ പറയുന്നു. വ്യക്തിയുടെ ജൈവ ഘടികാരം, സർക്കോഡിയൻ വൃതം, ജനിതക സ്വഭാവവും ഉറക്കത്തിൻ്റെ ഗുണനിലവാരവുമാണ് തലച്ചോറിൻ്റെ പ്രവർത്തനക്ഷമത

അഭിപ്രായത്തിൽ ഒരാൾ മോർണിംഗ് പേഴ്സൺ ആണോ നൈറ്റ് ഔൾ ആണോ എന്നത് ഭാഗികമായി ജനിതക ഘടകങ്ങൾ നിർണയിക്കുന്ന കാര്യമാണ്. സ്വഭാവപരമായ രാത്രിയിൽ കൂടുതൽ സജീവമായ ആളുകൾ ദിവസവും വളരെ നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിച്ചാൽ അവരുടെ ഉൽപാദനക്ഷമത ഉയരുന്നതിന് പകരം കുറയാനാണ് സാധ്യത. വിജയം നേടുന്നവർ എല്ലാവരും പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണെന്ന വാദവും അവർ ചോദ്യം ചെയ്യുന്നു. ഇത് നമ്മൾ അല്ലെ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്. വിജയികൾ, ജീവിതത്തിൽ വിജയിക്കുന്നവർ, ലോകത്ത് ഈ ലോകത്ത് വിജയിക്കുന്നവർ എല്ലാവരും പുലർച്ചെ എഴുന്നേൽക്കുന്നവരാണ്, ഏർലി ബേർഡ്സ് ആണെന്ന് അങ്ങനെ നമ്മളെ പറഞ്ഞ് അങ്ങ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അവരാണ് വിജയികൾ. രാവിലെ എണീക്കുന്നവർക്കാണ് ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാവുക, പഠനത്തിൽ മുന്നേറ്റമുണ്ടാവുക, ബിസിനസ്സിൽ മുന്നേറ്റമുണ്ടാവുക, ഇങ്ങനെ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് ഈ റേച്ചൽ സമർത്ഥിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, മധു, നമ്മുടെ പ്രിയപ്പെട്ട നടൻ മധു 92 വയസ്സുണ്ട്. ഇപ്പോൾ 92 വയസ്സ് കഴിഞ്ഞു, ഇപ്പോൾ 93 വയസ്സിലോട്ടാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹം വളരെ വൈകി കിടക്കുന്ന വ്യക്തിയാണ് പണ്ട് മുതൽ. എന്നിട്ട് എഴുന്നേൽക്കുന്ന വളരെ താമസിച്ചാണ്, ചിലപ്പോൾ 10-12 ഒക്കെ മണി വരെയൊക്കെ ഉറങ്ങും. അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിരുന്നു. അതുപോലെ അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്തു. ഒരു നിർമ്മാതാവും, നമുക്ക് അദ്ദേഹം നടനാണെന്നറിയാം, പക്ഷെ അതിനേക്കാൾ ഉപരി അദ്ദേഹം നിർമ്മാതാവായിരുന്നു, സംവിധായകനായിരുന്നു, അങ്ങനെ പല മേഖലകളിലും അദ്ദേഹം ജ്വലിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിലെ പുതിയ കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്. മോർണിംഗ്.

0: ഡിജി റേഡിയോ ബെൻസുകളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
1: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായ് കാർ സ്വന്തമാക്കും. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഈ ഭൂമിയിൽ എന്നാണ് നാം ജീവിക്കുക? ഉത്തരം വളരെ ലളിതമാണ്. നാം ഒക്കെ ജീവിക്കുന്നത് ഇന്നാണ്. പക്ഷേ ഇന്നിൻ്റെ നമ്മുടെ ജീവിതത്തെ പലപ്പോഴും ഇന്നലകളും നാളുകളും കീഴടക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു എന്നത് ജീവിതത്തിലെ ഒരു വലിയ സമസ്യയാണ്. ഇന്നലകൾ നമുക്കൊരു ഓർമ്മ മാത്രമാണ്, നാളെ ഒരു പ്രതീക്ഷയാണ്, വരുമോ ഇല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. യാഥാർത്ഥ്യമായത് ഇന്ന് മാത്രമാണ്. ഇന്നിൻ്റെ ജീവിതത്തെ പരാജയപ്പെടുത്തുവാൻ, ഇന്നിൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കുവാൻ ഇന്നലകളെ അനുവദിക്കാതിരിക്കുക എന്നത് ഏറെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. പല മനുഷ്യരും വഴക്ക് കൂടുമ്പോൾ, പിണക്കങ്ങളുണ്ടാകുമ്പോൾ അവർ കണ്ടെത്തുന്ന കാരണങ്ങളൊക്കെ ഇന്നലകളിൽ ഉണ്ടായ പരാജയങ്ങളോ അപജയങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒക്കെയാണ്. ഇന്നലകളെ മറക്കുവാനും അത് ഇന്നിൻ്റെ ജീവിതത്തെ അസ്വസ്ഥമാക്കാനും ഇന്നിൻ്റെ സന്തോഷങ്ങളെ തല്ലിക്കെടുത്തുവാനും നാം അനുവദിക്കരുത് എന്ന പാഠം അവൻ പലപ്പോഴും മറന്നു പോകുന്നു. ഇന്നലകളെ, അതിൻ്റെ പരാജയങ്ങളെ, അതിൻ്റെ നന്മകളെ, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നാളേക്ക് വേണ്ടി നന്നായി ഒരുങ്ങുവാൻ ഇന്നിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഉപയുക്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. നല്ല നാളേക്ക് വേണ്ടി ഇന്നലകളെ മറക്കുവാനും ഇന്നലകളിൽ നിന്ന് ഊർജം കൊള്ളുവാനും ഇന്ന് ഏറ്റവും നന്നായി ജീവിക്കുവാനും നമുക്കൊക്കെ സാധിക്കണം. അവിടെയാണ് ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ രഹസ്യം അടങ്ങിയിരിക്കുന്നത്.
1: നീർച്ചാലുകൾ
2: തയ്യാറാക്കി അവതരിപ്പിച്ചത് ആന്റണി ടി ജെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസ് 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 7:55 എന്റെ ചെടി, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:10 കഥ പറയും നേരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 10:15 വാട്സ്ആപ്പ് മെലഡി, 11:15 ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോര, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കിട്ടിയാൽ കിട്ടി പോയാൽ പോയി, 4:30 കുട്ടിമനസ്സിലൂടെ ഒരു യാത്ര, 6:00 അറിയിപ്പുകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ്, മാതാപിതാക്കൾ തോൽക്കാൻ കളിക്കുന്ന കളികൾ പുനഃപ്രക്ഷേപണം, അവതരണം സുനിൽ കുരുവിള ഇൻസൈറ്റ് മിഷൻ, 7:25 ദേശീയ വാർത്തകൾ, 9:00 എന്റെ ചെടി, 9:01 നേർച്ചാലുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ஏன் கோவிச்சிட்டு போதியா?

ഇത്തിരിത്തേരും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ട്രോ.

的这里。哎呀，管那忙啊，也管就住，嘎嘎个地，嘎带你住，你啊不来，你也住，嘎嘎不来的。